0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: ಯಾರೆ
1: ತಾಯಿ ಕೆಲವಿ
0: ಯಾಕೆ ಹೋಗಿರ್ಬೋದಿಯಾ?

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖൈർ. ഹോം 92.2 എഫ്എമ്മിന്റെ വാതായനങ്ങൾ ഇതാ ഇവിടെ തുറക്കുന്നു. രാവിലെ തന്നെ ആദ്യത്തെ ഷോയുമായി ഞാൻ എത്തിക്കഴിഞ്ഞു. വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. നമ്മുടെ ഏറ്റവും നല്ലൊരു ദിവസം തുടങ്ങുന്നത് അല്ലെങ്കിൽ ദിവസം ഏറ്റവും നല്ലതാക്കുന്നതിന് ഏറ്റവും നല്ല ചിന്തകളോടുകൂടി ഉണരുക എന്നതിൻ്റെ ഒരു ആശയമാണ് വേക്കപ്പ് കോളിലൂടെ കൊണ്ടുവരുന്നത്. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇന്ന് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് മൈക്രോഫോണിന് മുന്നിൽ വരുന്നത് തന്നെ. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാർ, അദ്ദേഹം പറഞ്ഞ കോട്സ് ഒരുപാടധികം റെഫർ ചെയ്തിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കോട്ടിന്റെ ഒരു വ്യത്യസ്ത രൂപമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം മുൻപ് പറഞ്ഞത് എല്ലാവർക്കും അറിയാം, അതായത് ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, മറിച്ചോ ഉറക്കാൻ സമ്മതിക്കാത്തതാണ് സ്വപ്നം. അങ്ങനെ ഒരു വാചകം അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിന്റെ പിന്നാമ്പുറത്ത് മറ്റൊരു വാചകം കൂടി അദ്ദേഹം ചേർത്ത് പറഞ്ഞു, ഒരു പ്രാവശ്യം കാണുന്നത് സ്വപ്നമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം, രണ്ട് പ്രാവശ്യം കണ്ടാൽ അത് നമ്മുടെ ആഗ്രഹമായി മാറും, എന്നാൽ അതേ കാര്യം പല പ്രാവശ്യം കണ്ടാൽ അത് നമ്മുടെ ലക്ഷ്യമായി മാറണം. കറക്റ്റ് അല്ലേ? എത്ര നല്ല കറക്റ്റ് ഒരു ചിന്താഗതിയാണത്. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നമാണ്, രണ്ട് പ്രാവശ്യം കണ്ടാൽ ഒരു ആഗ്രഹം അവിടെ മുളയ്ക്കുന്നു. അത് പല പ്രാവശ്യം, പല ആവർത്തി നാം അത് റിപ്പീറ്റഡ്ലി കാണുന്നുണ്ടോ ആ സ്വപ്നം എങ്കിൽ അത് നിങ്ങളുടെ ലക്ഷ്യബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. എത്ര നല്ലൊരു പ്രചോദനം ഇന്ന് രാവിലെ തന്നെ എല്ലാവരുടെയും കാതുകളിലേക്ക് എത്തട്ടെ. ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ്, നമ്മെ ഉറങ്ങാൻ സമ്മതിക്കാറില്ല അല്ലെ, മനസ്സിലിങ്ങനെ ചിന്തകളോടെ വന്നുകൊണ്ടിരിക്കും. ഇവൻ നല്ല ഡീപ്പ് സ്ലീപ്പിന്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ഉണർന്നാൽ പോലും ആ കാര്യം നമ്മുടെ ചിന്തയിലേക്ക് വരും. എത്ര ക്വിക്കായിട്ടാണ്, സ്പീഡായിട്ടാണ് നമ്മൾ അതേപ്പറ്റി ആലോചിച്ച് കൂട്ടുന്നത്. സോ ദാറ്റ് ഇസ് സംതിങ് വെരി വെരി സ്പെഷ്യൽ ഇൻ ആർ ലൈഫ്. നമ്മുടെ ഒരു ഗോളായി മാറ്റുന്ന തരം സ്വപ്നങ്ങൾ കാണാൻ പഠിക്കട്ടെ. അത് കുട്ടികളിൽ മാത്രമല്ല, ജോലി ചെയ്യുന്നവരിലാകാം, മുതിർന്നാലുമാകാം, വയസ്സായാലുമാകാം, സ്വപ്നങ്ങൾക്കൊരിക്കലും ഉറക്കമില്ല. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം. You're tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ജീവിതത്തെ രണ്ട് വശങ്ങളിലേക്ക് മാറ്റുകയാണ്. വൺ ഇസ് സാറ്റിസ്ഫൈഡ് ലൈഫ്, വൺ ഇസ് സക്സസ്ഫുൾ ലൈഫ്. വളരെ കുറച്ച് പ്രയാസമാണ് രണ്ടിൻ്റെയും തുലനങ്ങൾ ചെയ്യുന്നതിനല്ലേ. എ സാറ്റിസ്ഫൈഡ് ലൈഫ് ഇസ് ബെറ്റർ ദാൻ എ സക്സസ്ഫുൾ ലൈഫ് എന്നുള്ളതാണ് ആ പഠനങ്ങൾ തെളിയിക്കുന്നത്. നമ്മൾ രാവിലെ എണീച്ച് ജോലിക്ക് പോകുന്നു. 9 to 6 ജോലി ചെയ്യുന്നവരുണ്ട്, 8 to 5 ജോലി ചെയ്യുന്നവരുണ്ട്. സ്കൂളിലൊക്കെ ആണെങ്കിൽ മോർണിംഗ് വളരെ മോർണിംഗ് 7 o'clock സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്സസ് ഒക്കെ തന്നെ. ഒരു 3-3.5 ആകുമ്പോൾ ക്ലാസ്സസ് കഴിയും, വീട്ടിലെത്തുമ്പോൾ 4:30. അങ്ങനെ ഓരോ ആൾക്കാർക്കും പല രീതിയിലുള്ള ടൈം ഷെഡ്യൂളാണ്, വർക്ക് ഷെഡ്യൂളാണ്. എല്ലാം എന്തിനു വേണ്ടിയാണ്? നമുക്ക് മാസാവസാനം കുറച്ച് കാശ് സമ്പാദിക്കുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾക്കും ജീവിത ലക്ഷ്യങ്ങൾക്കും ഒരു അർത്ഥം കൈവരുന്നു. വി ഫീൽ വെരി ആക്റ്റീവ് ഓൾസോ അല്ലെ. ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വേണ്ടാത്ത ചിന്തകളിലേക്ക് പോകുന്നില്ല, കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ ഒരു ചോദ്യം വന്നതാണ്, നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ നേർ പകുതിയിൽ ജീവിക്കാൻ സാധിക്കുമോ? അതാണ് ചോദ്യം. എത്രയോ ആയിക്കോട്ടെ, ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ, ഒരു മീഡിയം എമൗണ്ട് ആയിക്കോട്ടെ, വലിയ എമൗണ്ട് നേർ പകുതിയാക്ക, 50% ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ 50% മാത്രം എടുത്തുകൊണ്ട് ജീവിക്കുക, ബാക്കി 50% തൊടരുത്, അതിൽ കൈ വെക്കരുത്. അങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാടധികം ബിൽസ് നമ്മെ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഓരോ മാസവും അതാത് രീതിയിലുള്ള ബിൽ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. അതിൽ വലിയൊരു ചങ്ക് പോകുന്നത് ഇസ് ഡെഫിനറ്റ്ലി ഫോർ ദ റെന്റ്സ്. വാടക ഇനത്തിലാണ് ഏറ്റവും വലിയ എമൗണ്ട് പോകുന്നതെന്ന് നിസ്സംശയം പറയാം. എല്ലാവരുടെ കാര്യത്തിലും അത് ആയിരിക്കും. പക്ഷെ കിട്ടുന്ന ശമ്പളത്തിൽ പകുതിയിൽ ജീവിക്കാൻ പഠിക്കാൻ കഴിയണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. സാധാരണ നമ്മൾ പറയും കിട്ടുന്നതിന്റെ 20% സേവിങ്സിന് മാറ്റി വെച്ചിട്ട് ബാക്കി 80% ജീവിക്കാൻ പഠിക്കണമെന്ന്. എന്നാൽ ഇപ്പോൾ ട്രെൻഡ് മാറി വരുന്നു, 50%ലേ കൈവയ്ക്കാവൂ, ബാക്കി 50% അവിടെ അക്കൗണ്ട് ചെയ്യുന്ന അനക്കരുത്. ഓക്കെ, ആ രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ ബേസിക് നീഡ്സ് ഒക്കെ നമുക്കായി, വീടൊക്കെ ഒന്ന് സെറ്റായി, നമ്മുടെ ഫേർണിച്ചറും ഇന്റീരിയറും കിച്ചണിലേക്കുള്ള സാധനങ്ങൾ, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, അതുപോലെ ഫേർണിച്ചർ, ഇതെല്ലാം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു ഇനീഷ്യൽ എക്സ്പെൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് നമുക്കൊരു വൺ ബില്ല് എല്ലാ മാസവും വരില്ല. ബേസിക് നീഡ്സ് നമുക്ക് റെന്റ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, ഫോൺ ബിൽ, ഇന്റർനെറ്റ് കണക്ഷൻ, പിന്നെ ബാങ്കിൽ EMI ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു നല്ലൊരു പോർഷൻ ആ വഴിയേ പോകും. അപ്പോൾ പേഴ്സണൽ ഫിനാൻസിന്റെ ഒരു ക്ലാസ്, ഒരു സ്റ്റഡി ക്ലാസ്സിൽ കേട്ട ഒരു കാര്യമാണ്, കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതിയിൽ ജീവിക്കാൻ നാം മോൾഡ് അപ്പ് ആവുക. ജസ്റ്റ് സ്റ്റാർട്ട് റിഹേഴ്സിംഗ് ഫോർ ദാറ്റ്. നമുക്ക് അടുത്തൊരു മാസം, ഓക്കെ, ഇപ്പം 20% 20:80 എന്നുള്ളതിന് കുറച്ചുകൂടെ 70:30 ആക്കാം, 60:40 ആക്കാം, പിന്നീടേ ഉള്ളൂ 50:50. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് 50:50 പറ്റില്ല. അപ്പോൾ ഈ കടം ഇങ്ങനെ കയറി കയറി വന്നാൽ നമുക്ക് ജീവിതം എത്ര മനോഹരമാണെങ്കിലും എത്ര ബ്യൂട്ടിഫുൾ ആണെങ്കിലും നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ പലരും ഇപ്പോൾ ഫോളോ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിന് സാധ്യമാകും എന്നത് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ എ സാറ്റിസ്ഫൈഡ് ലൈഫ് ഈസ് ബെറ്റർ ദാൻ എ സക്സസ്ഫുൾ ലൈഫ്, ബിക്കോസ് ആർ സക്സസ്, നമ്മുടെ വിജയം, ഈസ് മെഷേർഡ് ബൈ അതേഴ്സ്, ബട്ട് ആർ സാറ്റിസ്ഫാക്ഷൻ ഈസ് മെഷേർഡ് ബൈ ആർ ഓൺ സോൾ, മൈൻഡ് ആൻഡ് ഹാർട്ട്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: വിശാലമായ ആകാശത്ത് കഴുകൻ ഇങ്ങനെ ചിറക് വീശി പറക്കുകയായിരുന്നു. വളരെ ഉയരത്തിൽ ആകാശങ്ങൾക്ക് മേലെ, മേഘങ്ങൾക്ക് മേലെ ഇങ്ങനെ ചിറകടിച്ചൊരു ഫ്ലൈറ്റ് പോകുന്നത് പോലെ ഇങ്ങനെ സ്കീ ചെയ്ത് പോകുന്നത് താഴെ ഇരുന്നൊരു ആമ കണ്ടു. നിലത്തൂടെ എഴഞ്ഞഴിഞ്ഞ് പോവുകയാണ്. പക്ഷെ നോട്ടം മുകളിലേക്ക് പോയപ്പോ മുകളിലൊരു കഴുകൻ പറന്നു പോകുന്നു. അപ്പൊ താഴെ ഇരിക്കുന്ന ആമ വിചാരിക്കുകയാണ്, അയ്യോ എത്ര ഉയരത്തിൽ പറക്കുന്നു, ചുറ്റുമോ ആരുമില്ല, കുറെ പഞ്ഞിക്കട്ടകൾ പോലെ മേഘപടലങ്ങൾ മാത്രം, ഒരാളോട് പോലും സംസാരിക്കാനുമില്ല, തമാശ പറയാനുമില്ല, സുഹൃത്തുക്കളുമില്ല. എന്തൊരു ജീവിതമായിരിക്കും ആ ആകാശത്തോടെ ആ പക്ഷിയുടേത്. ഇവിടെ താഴെ ഭൂമിയിൽ എന്നെ ഒന്ന് നോക്കൂ, ഞാനിങ്ങനെ എഴഞ്ഞഴഞ്ഞഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഓരോ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് ആമയുമൊയിലും ഒക്കെ കളിച്ച് കളിച്ച് അതിലും വിജയിച്ച്, അപ്പോൾ നിറയെ സുഹൃത്തുക്കളും. വെള്ളത്തിൽ വേണോ വെള്ളത്തിലിറങ്ങാം, ചെളിയിലിറങ്ങണോ ചെളിയിലിറങ്ങാം, കരയിലിരിക്കണോ കരയിലിറങ്ങാം, എവിടെ വേണമെങ്കിലും എനിക്ക് ഫ്രീഡം ഉണ്ട്. ഐ എം മെയ്ഡ്, മൈ ബോഡി ഈസ് മെയ്ഡ് ലൈക്ക് ദാറ്റ്. ഇത്രയധികം ഫ്രീഡം ഈ ആംഫിബിയൻസിന് മാത്രമേ ഉള്ളൂ. കരയിലും വെള്ളത്തിലും അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇത്രയും അധികം കഷ്ടപ്പെട്ട് ആരോരുമില്ലാതെ മിണ്ടാനും പറയാനും ഇല്ലാതെ മോളിൽ എന്ത് എൻജോയ്മെന്റ് ആയിരിക്കും നമ്മുടെ കഴുകന് എന്ന് വിചാരിച്ച് ഓർത്തോർത്ത് പോവുകയായിരുന്നു നമ്മുടെ ആമക്കുട്ടൻ. അങ്ങനെ കഴുകൻ ഒരു മരച്ചില്ലയിൽ വന്നിരുന്നപ്പോ ആമ ഇതേ ചോദ്യം ചോദിച്ചു, മോളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പറക്കുന്നത് ബോറടിയാണോ ചങ്ങാതി എന്നുള്ളത്. അപ്പോ കഴുകന്റെ മറുപടി വളരെ ലളിതമായിരുന്നു. ജീവിതത്തിന്റെ മൂല്യം എന്നത്, ഓക്കെ, ദ വാല്യൂ ഓഫ് ലൈഫ്, അത് ഒരു ശക്തിയിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ എണ്ണത്തിലോ അല്ല, നമ്മൾ ആരാണെന്ന് സ്വീകരിച്ച് മനസ്സമാധാനത്തോടെയും ലക്ഷ്യബോധത്തോടെയും ജീവിക്കുന്നതിലാണ്. അങ്ങനെ ജീവിക്കുന്നവർക്കാണ് യഥാർത്ഥ വിജയം അല്ലെങ്കിൽ സക്സസ്ഫുൾ ലൈഫ് എന്ന് നാം പറയേണ്ട കാര്യം. ഓർക്കുക, മറ്റുള്ളവരുടെ ജീവിതം നോക്കി സ്വന്തം സന്തോഷം അളക്കാൻ തുടങ്ങുന്ന ഒരു നിമിഷമുണ്ടല്ലോ, അവിടെ ചിലപ്പോൾ നമ്മുടെ സമാധാനം പൊപ്പോവും. യഥാർത്ഥ സന്തോഷം എന്നത് മറ്റൊരാളെക്കാൾ മുന്നിലെത്തുന്നതിലോ മേലിലേക്ക് പോകുന്നതിലോ അല്ല, സ്വയം അംഗീകരിക്കുക. ഞാൻ ആര്? സ്വയം അംഗീകരിക്കുക. ഉള്ളതിൽ സംതൃപ്തിയും സമാധാനവും സന്തോഷവും കണ്ടെത്താൻ കഴിയുമെങ്കിൽ അവിടെയാണ് സ്വർഗം. താരതമ്യം അവസാനിക്കുന്നിടത്താണ് സന്തോഷം തുടങ്ങുന്നത്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. സോ കോംപീറ്റ് വിത്ത് യുവർ സെൽഫ് ടു കംപ്ലീറ്റ് യുവർ സെൽഫ്. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
0: Wake up call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: You're listening to Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പിഎംശ്രീയിൽ മുന്നോട്ടു പോകാൻ സർക്കാർ തീരുമാനം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പിഎംശ്രീയിൽ മുന്നോട്ടു പോകാൻ കേരള സർക്കാർ തീരുമാനിച്ചതോടെ കൂടിയാലോചനകൾ സജീവമായി. സിലബസിൽ കേന്ദ്ര ഇടപെടൽ ഇല്ലാതെ പിഎംശ്രീ നടപ്പാക്കാനുള്ള ആലോചനയിലാണ് കേരള സർക്കാർ. സംസ്ഥാന സിലബസിൽ കേന്ദ്രത്തെ കൈക്കടത്താൻ അനുവദിക്കരുത് എന്നാണ് UDFന്റെ പൊതുവികാരം. 265 സ്കൂളുകളിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. ഈ സ്കൂളുകളിൽ മറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അതേ സിലബസ് തന്നെ പിന്തുടരാനും തീരുമാനമായിട്ടുണ്ട്. സിലബസിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടായാൽ നിയമപരമായി മുന്നോട്ടു പോകാനും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു. ഇതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കും മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനവും റിപ്പോർട്ടും വരിക. സർക്കാർ നീക്കത്തിനെതിരെ രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കാൻ LDFന്റെ നീക്കം. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ചതുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന UDF പ്രചരണത്തെയും LDF പ്രതിരോധിക്കും. കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തലോടെ LDF പറഞ്ഞത് ശരിയായെന്ന വിലയിരുത്തലിലാണ് മുൻമന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ അന്തിമവിധി ഇന്ന്. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെ കേസിൽ 53 പ്രതികൾ. പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയും. 23 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. പ്രതിപട്ടികയിലുള്ള 15 പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. സമരക്കാർ കണ്ണൂർ KAP 4 ബറ്റാലിയന്റെ കോൺസ്റ്റബിൾ KV തോം വിനോദിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ വിനോദിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി. സമരനായക CK ജാനു ഉൾപ്പെടെ ആകെ 53 പേരാണ് പ്രതിപട്ടികയിൽ ഉള്ളത്. അധ്യാപികമാർ പ്രതികളായ വടകര MDMA കേസിൽ ലഹരി എത്തിച്ചു നൽകിയത് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഷിൻഡോ ഷിബു എന്ന കണ്ടെത്തൽ. പ്രധാന സൂത്രധാരൻ ഇയാളെന്നാണ് വിവരം. അധ്യാപികമാർ പിടിയിലായതോടെ ഷിൻഡോ സംസ്ഥാനം വിട്ടെന്ന സൂചന. പിടികൂടുന്നതിനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. തെരുവനായ ആക്രമണത്തിൽ പരിക്കേറ്റാൻ നഷ്ടപരിഹാരം നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി. പരാതി ലഭിച്ചില്ലെന്ന കാരണത്താൽ പഞ്ചായത്തിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനാകില്ല. തെരുവനായ നിയന്ത്രണത്തിലുള്ള നിർബന്ധിത നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഗുരുതര വീഴ്ചയെന്നും കോടതി നിരീക്ഷിച്ചു. കപ്പക്കേസിൽ ജയിലായ BJP കൌൺസിലർ സുഗതിന് അയോഗ്യതാ ഭീഷണി നിലനിൽക്കെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിർണായക കൌൺസിൽ യോഗം ഇന്ന്. ഇന്നും യോഗത്തിനെത്തിയില്ലെങ്കിൽ സുഗതൻ തുടർച്ചയായി പങ്കെടുക്കാത്ത മൂന്നാമത്തെ കൌൺസിൽ യോഗമാകും ഇത്. അങ്ങനെയെങ്കിൽ അയോഗ്യതാ നടപടി ഉണ്ടാകും. ഇതൊഴിവാക്കാനാണ് BJPയുടെ നീക്കം. പശ്ചിമേഷ്യൻ സംഘർഷം സുരക്ഷാകാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം. സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കാൻ ഏകീകൃത സംവിധാനം വേണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ലോക്സഭയ്ക്ക് പിന്നാലെ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ രാജ്യസഭയും പാസാക്കി. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ സർക്കാർ വോട്ടിനിട്ട് തള്ളി. രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ ബിൽ നിയമമായി മാറും. ഹമാസിനെയും മറ്റ് സായുധ സംഘങ്ങളെയും നിരായുധീകരിക്കാൻ ബോർഡ് ഓഫ് പീസ് കരാറിലെത്തിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഘട്ടങ്ങളായാണ് കരാർ നടപ്പാക്കുക. നിരായുധീകരണം പൂർത്തിയാകുന്നവരേക്ക് ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുമെന്ന് ട്രംപ്. ഗസ ഇസ്രായേലിനെതിരെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഇനി താവളമാകില്ലെന്ന് ട്രംപ്. ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിന്റെ പോസ്റ്റ്. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തിനും ഖത്തറിനും തുർക്കിക്കും പോസ്റ്റിൽ ട്രംപ് നന്ദി അറിയിച്ചിട്ടുണ്ട്. സൌദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ഇറാഖ് അതിർത്തിയിൽ നിന്ന് വീണ്ടും ഉണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെ UAE കടുത്ത ഭാഷയിൽ അപലപിച്ചു. ആക്രമണങ്ങൾ സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വലിയ ഭീഷണിയെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. സൌദിയുടെ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുന്നതിനായി രാജ്യം സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും UAE പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. ഫിഫയ്ക്കെതിരെ യൂറോപ്യൻ ഫുട്ബോൾ ഭരണസമിതിയായ UEFA. ഫിഫയുടെ ഓഹരി വിൽപ്പനയ്ക്കെതിരെ പ്രതിഷേധം. മത്സരങ്ങളിൽ പങ്കെടുക്കില്ല. ലോകകപ്പ് ഉൾപ്പെടെ ഫിഫ ടൂർണമെന്റുകളുടെ വാണിജ്യ അവകാശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി $20 ബില്യൺ കമ്പനി രൂപീകരിക്കാനാണ് ഫിഫ പദ്ധതി. ഇതിന്റെ 20% ഓഹരികൾ സ്വകാര്യ നിക്ഷേപകർക്ക് കൈമാറും. പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കാതെ ഇനി ഒരു ഫിഫ മത്സരത്തിലും യൂറോപ്യൻ ടീമുകൾ പങ്കെടുക്കില്ലെന്ന് UEFA ആഹ്വാനം ചെയ്തു.
0: Home
4: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, Studio Clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: വരും ദിവസങ്ങളിൽ അസ്ഥിര കാലാവസ്ഥയെന്നാണ് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നത്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 57%.
1: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
5: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
5: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം. 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു വീക്കെൻഡ്, ഒരു മന്ത് എൻഡിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. ജൂലൈ 31 വെള്ളിയാഴ്ചയിലാണ് നിൽക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ മന്തിന്റെ വീക്കെൻഡും ആയില്ലേ, രണ്ടും കൂടെ ഒന്നിച്ച് വന്ന ഒരു അത്യപൂർവ ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. മുഹമ്മദ് റാഫി, അദ്ദേഹം ഓർമ്മയായ ഒരു ദിവസം കൂടിയാണ്. ഒരു മനോഹരമായിട്ടുള്ള ഒരു ലേഖനം ഇന്ന് വന്നത് ഞാൻ വായിക്കുകയാണ്. പണ്ട് ഞായറാഴ്ചകളിൽ രംഗോലി എന്നൊരു ചലച്ചിത്ര ഗാന പരിപാടി ഉണ്ടായിരുന്നു ടി വിയിൽ. അവധി ദിവസത്തിന്റെ ആലസ്യത്തിൽ ഇങ്ങനെ അർദ്ധനിദ്രയിൽ കിടക്ക വിട്ട് എഴുന്നേൽക്കാൻ മടിച്ച് കിടക്കുമ്പോൾ ടി വിയിൽ നിന്ന് രംഗോലിയിലെ ഗാനങ്ങൾ ഉയരും. അവരുടെ ആകർഷണം മുറുകുമ്പോൾ താനെ ഉറക്കം പോകും. കണ്ണുകൾ തിരുമ്പി നമ്മൾ ടി വിയുടെ മുൻപിൽ ഇരിപ്പുറപ്പിക്കും. ചിത്രഹാറിനെ അപേക്ഷിച്ച് രംഗോലിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഏറ്റവും പഴയ പാട്ടുകളിൽ തുടങ്ങിയിട്ട് ഏറ്റവും പുതിയ പാട്ടുകളിൽ അവസാനിക്കുന്നതാണ് ഈ രംഗോലിയുടെ ഒരു രീതി. അങ്ങനെ എത്രയോ ദിവസങ്ങളിൽ രംഗോലിയിലെ പാട്ടുകൾ കേട്ട് ഉണർന്നിട്ടുണ്ട്. ആ ഉണർത്തു പാട്ടുകൾക്കെല്ലാം മുഹമ്മദ് റഫിയുടെ ശബ്ദമായിരുന്നു. ബന്ദാ പർവർ, പുകാർത്ത ചലാഹോ മേ, എസാൻ തേരാ ഹോഗ, ബാർ ബാർ ദേഖോ, മെരേ മെഹബൂബ് തുജേ തുടങ്ങിയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ ഓർക്കുക അന്നത്തെ ആ പ്രഭാതങ്ങളായിരിക്കും. റഫിയുടെ ഗാനങ്ങൾ എപ്പോൾ മുതലാണ് നമ്മുടെയൊക്കെ മനസ്സിൽ കയറിയത്, എപ്പോഴാണ് ഇല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യാത്രകളിലും നമ്മുടെ പ്രണയത്തിലും നമ്മുടെ വിരഹത്തിലും നമ്മുടെ സ്നേഹത്തിലും ദേശസ്നേഹത്തിലും ഒക്കെ മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ തന്നെയുണ്ട്. സുന്ദരിയായിട്ടുള്ള രാജകുമാരിയെ നോക്കിയിട്ട് തുജ്കോ പുകാരേ മേരാ പ്യാർ എന്ന് പാടിയ ശില്പിയുടെ കഥ അച്ഛൻ പറഞ്ഞു തരുമ്പോഴും പശ്ചാത്തലത്തിൽ റഫിയുടെ മധുരോദാരമായിട്ടുള്ള ആലാപനം മുഴങ്ങുന്നുണ്ടായിരുന്നു. ഈ ചാന്തിക്ക റോഷൻ ചെഹ്റ എന്ന് റഫി പാടിയപ്പോൾ ആ പാട്ടുകളൊക്കെ ഇപ്പോഴും പല മെഹഫിലുകളിലും ആളുകളത് പാടുന്നു കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിപ്പോഴും നമുക്ക് നമ്മൾ കുട്ടികളായിരിക്കുന്നവർ ജെൻസികളായിരിക്കുന്നവർ അവരൊക്കെ മുഹമ്മദ് റഫിയുടെ പാട്ടുകൾ പാടുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. പാട്ടിന് മരണമില്ല, പാട്ടിന് പ്രായമില്ലല്ലോ അല്ലേ? ഏത് കാലഘട്ടവും അതെങ്ങനെയാണ് മനോഹരമായിട്ട് ക്യാരി ചെയ്യുന്നത് അടുത്ത തലമുറയിലേക്ക്.
0: എന്തിനു മുഹമ്മദ് റാഫിയുടെ ഒരു ആരാധന കൂട്ടം എന്ന് പറയുന്നത് കോഴിക്കോടിനെ നോക്കിയാൽ മതി. കോഴിക്കോട് റാഫി നൈറ്റ് എന്ന് പറയുന്നത് തന്നെ അത്രമാത്രം പ്രധാനപ്പെട്ട ഒന്നാണ്. അത് എത്ര വർഷങ്ങളായിട്ട് കോഴിക്കോട് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഈ റാഫി നൈറ്റ്സ് നടത്താറുണ്ട്. ഏകദേശം എനിക്കൊന്ന് അദ്ദേഹം മരിച്ചിട്ട്
1: 1980 അദ്ദേഹം മരിച്ചിരിക്കുന്നു. അപ്പൊ അന്നത്തെ ആ ഓർമ്മ ദിവസം ഇന്ന് 1980 ജൂലൈ 31 അദ്ദേഹം വിടവാങ്ങി. വർഷങ്ങൾ എത്ര കഴിഞ്ഞു, 40 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ആ ഓർമ്മകള്, 40 കൊല്ലം അദ്ദേഹം ഹിന്ദി സിനിമ മേഖലയിൽ തിളങ്ങി നിന്ന ഒരു വ്യക്തിയായിരുന്നു. എത്രയെത്ര തലമുറകൾക്ക് പാട്ട് പാടിക്കൊടുത്തൊരു മനുഷ്യനാണ്. ഇപ്പോഴും അതാ പറഞ്ഞ പാട്ടുകാരനും കവിയൊക്കെ മരിച്ചു പോകും, പക്ഷെ അവരുടെ സൃഷ്ടികൾ നമ്മളിലൂടെ. ഇന്ന് നമുക്കൊരു വിരഹം വരുമ്പോൾ നമ്മൾ മുഹമ്മദ് റാഫി അറിയാതെ ഒന്ന് പ്ലേ ചെയ്യും, നമുക്ക് സങ്കടം വരുമ്പോൾ പ്ലേ ചെയ്യും. നമ്മളൊരു റൊമാൻസിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും ഹിന്ദി പാട്ടുകളുടെ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ വരുന്നത് മുഹമ്മദ് റാഫി മാത്രമായിരിക്കും.
0: തീർച്ചയായിട്ടും. ഇനി അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് ഇവിടെ വാങ്ങിയതെന്നും പറയുന്നുണ്ട്. പലരെയും പാട്ടുകാരാക്കി ഇൻസ്പയർ ചെയ്ത ഒരു ആളുകൂടെയാണ് മുഹമ്മദ് റാഫി. തീർച്ചയായിട്ടും. എന്തായാലും മുഹമ്മദ് റാഫി ജൂലൈ 31, 1980 നമ്മൾ നിന്ന് വിട്ടുപോയി.
1: അന്ന് നൌഷാദ് പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ മരണം കേട്ടപ്പോ നൌഷാദ് സംഗീത സംവിധായകൻ പറഞ്ഞത് സപ്തസ്വരങ്ങളിലെ ഒരു സ്വരം അവസാനിച്ചു എന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ ഒരു ബഹുമതി, അത്രയും വലിയൊരു സംഗീതജ്ഞൻ, ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായിട്ടുള്ള ഒരു പാട്ടുകാരനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ആ ദിവസമാണ്.
0: തീർച്ചയായിട്ടും. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് റംഷി എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹം കോഴിക്കോടുകാരനാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ പ്ലേബാക്ക് സിംഗറോടെ ആയിട്ടുണ്ട്. അപ്പം റാഫിയുടെ സോങ് കേട്ടിട്ടാണ് വളർന്നത്. അപ്പൊ വളർന്ന് അങ്ങനെ ഇപ്പൊ അദ്ദേഹം വളരെ നമ്മുടെ പാരാഗെ സോങ് അത് പാടിയത് റംഷിയാണ്. അപ്പം ഇത് ഒരു ഇതായിട്ടാണ് പാടി. അപ്പൊ ഇദ്ദേഹം പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. ഇദ്ദേഹത്തിന് പണ്ട് ഗൾഫിലേക്ക് ഇങ്ങനെ വരാന് പാട്ട് പാടാൻ വരാനായിട്ട് പാസ്പോർട്ട് ഇല്ല. അപ്പൊ മൈനറാണ്. അപ്പൊ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോ പാസ്പോർട്ട് കൊടുക്കില്ല. അങ്ങനെ അവിടെ ചെന്ന് നീ എന്തിനാ പോകുന്ന ചോദിച്ചു, പാട്ട് പാടാ, എന്നാ പാട്ട് പാടാ പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് റാഫിയുടെ പാട്ട് പാടി പാസ്പോർട്ട്.
1: അത് നമ്മൾ, ഞാൻ കോഴിക്കോട് പഠിക്കുകയും ജോലി ചെയ്തതും കൊണ്ട് തന്നെ എനിക്ക് ആ കോഴിക്കോടിന്റെ രാത്രികളിൽ ഇങ്ങനെ നടക്കുമ്പോഴും തിരുവോരങ്ങളിൽ പോകുമ്പോഴും മെഹഫിലുകളും ഏതെങ്കിലും ചില കെട്ടിടങ്ങളിലെ പഴയ കെട്ടിടങ്ങളുടെ ചില ചായ്പുകളൊക്കെ ഇല്ലേ, അവിടെ നിന്നൊക്കെ കേൾക്കാം നമുക്ക് മുഹമ്മദ് റാഫിയുടെ സംഗീതം. ദുബായിലേക്ക് വന്നപ്പോൾ ഞാൻ വിളിച്ചത് ഇവിടെ അത്രയും ഉണ്ടാവില്ല. ഇവിടെയും മുഹമ്മദ് റാഫി നൈറ്റുകൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസവും അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനമൊക്കെ വലിയ രീതിയിൽ കൊണ്ടാടുന്ന ആളുകളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ കേൾക്കുന്നവരുണ്ടെങ്കിൽ മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ ആരാധിക്കുന്നവർ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഘടന ഉണ്ടെങ്കിൽ, ഒരു ക്ലബ് ഉണ്ടെങ്കിലൊക്കെ നമ്മളോടൊന്ന് പറയാലോ, ഷെയർ ചെയ്യാവുന്നതാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ ഒരു ഒരു ഓർമ്മ ദിവസം കൂടിയാണ് നമുക്ക് ഇന്ന് എന്ന് പറയുന്നത്.
1: യെസ്, നമ്മുടെ നാട്ടിലെ വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ റിട്ടേൺ നൽകിയില്ലെങ്കിൽ 1000 or 5000 പിഴ നൽകേണ്ടി വരും. അവസാന തീയതി ജൂലൈ 31 എന്ന് പറഞ്ഞൊരു വാർത്ത. ശമ്പള വരുമാനക്കാർക്കും, നമ്മുടെ നാട്ടിലെ ശമ്പള വരുമാനക്കാർക്കും പെൻഷൻകാർക്കും ഓഡിറ്റിംഗ് ആവശ്യമില്ലാത്ത മറ്റ് നികുതിദായകർക്കും ജൂലൈ 31 റിട്ടേൺ നൽകാനുള്ള അവസാന തീയതി. പുതിയ ആധാർ ആദായ നികുതി നിയമപ്രകാരം മൊത്തം വരുമാനം അടിസ്ഥാനമാക്കിയിട്ടാണ് പിഴ ഈടാക്കുക. വൈകി ഫയൽ ചെയ്യുന്നവർക്ക് 1,000 രൂപയോ 5,000 ഈ ഇനത്തിൽ നൽകേണ്ടി വരും. വൈകിയുള്ള റിട്ടേൺ സമർപ്പിക്കാൻ December 31 വരെ സമയം ലഭിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ട തീയതികൾ July 31 ഇന്ന് ശമ്പള വരുമാനക്കാർ, നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ഓഫീസേഴ്സും ശമ്പള വരുമാനക്കാരും മറ്റ് വ്യക്തിഗത നികുതിദായകർക്കും പിഴ കൂടാതെ ITR കൊടുക്കേണ്ട ദിവസം ഇന്ന്. പിന്നെ December 31 ഉണ്ട്, അത് അസസ്മെന്റ് വർഷത്തേക്കുള്ള ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ്. ഇനി 60 ദിവസം എന്ന് പറഞ്ഞാൽ ITR കൊടുത്ത ശേഷം ഇ വെരിഫൈ ചെയ്യുന്നതിനായിട്ട് അനുവദിച്ചാലുള്ള സമയം. വൈകിയാലുള്ള പിഴ എന്ന് പറഞ്ഞാൽ ആദായ നികുതി നിയമം 2025 വകുപ്പ് 428 അനുസരിച്ചിട്ട് പഴയ നിയമത്തിലെ സെക്ഷൻ 234 ഇത്. റിട്ടേൺ സമർപ്പിക്കാൻ വൈകിയാൽ ഒരു ഫൈൻ നമ്മൾ ഒടുക്കേണ്ടി വരും. 500,000 രൂപ താഴെയാണെങ്കിൽ 1,000 രൂപ, 500,000 രൂപയ്ക്ക് മുകളിലാണ് നമ്മുടെ മൊത്ത വരുമാനങ്ങളെങ്കിൽ 5,000 രൂപ വരെ പിഴ ഒടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അതുപോലെ പാൻ കാർഡിന്റെ കാര്യം പറയുന്നുണ്ട്, നമ്മൾ NRI സ്റ്റേറ്റസ് മാറ്റണം എന്നാണ് പറയുന്നത്. എല്ലാവരും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല. നാട്ടിൽ ഇപ്പൊ ഞാനിവിടെ ജോലി ചെയ്യുന്ന, അക്ഷയ ഇവിടെ ജോലി ചെയ്യുന്നത്, നമുക്ക് നാട്ടില് നമ്മുടെ അക്കൗണ്ടിലേക്ക് വേറൊരു വരുമാനം വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. നമുക്ക് പല രീതിയിൽ നമുക്ക് ബിസിനസ് ആവശ്യങ്ങൾക്ക് വരും, നമുക്ക് വീടുണ്ട്, നമ്മൾ അത് റെന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അതൊരു വരുമാനമാണ്. വേറെ എന്ത് വരുമാനമായിക്കോട്ടെ, അത് വരുമ്പോൾ അതിന് TDS ഈടാക്കാതിരിക്കണമെങ്കിലാണ് നമ്മൾ നമ്മുടെ സ്റ്റേറ്റസ് NRI ആക്കണമെന്ന് പറയുന്നത്.
0: തീർച്ചയായിട്ടും പേജിലുണ്ട്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള വിവരം നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാനാണ് കേട്ടോ. നമ്മുടെ നാട്ടില് മഴ കനക്കുന്നു,
1: ഓറഞ്ച് അലർട്ട് ആണുള്ളത്,
0: UV-യിലും ക്ലൗഡ് സീഡിംഗ് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊരു വാർത്തയുണ്ട്. അപ്പം അങ്ങനെ ഇവിടെയും മഴ കൂടാനായിട്ടുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്കുണ്ട് കേട്ടോ.
1: അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോയവരും ജാഗ്രത പാലിക്കണം. ഇവിടെ വീക്കെൻഡ് ആണ് ഇന്ന്, അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വാതിയിലേക്കോ മറ്റു കാര്യങ്ങൾക്കോ മഴ പെയ്താൽ പോവാനോ ഫോട്ടോ എടുക്കാനോ ഇറങ്ങാനോ ഒന്നും നിൽക്കരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലിയ ഫൈനായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. കാരണം ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചിട്ട് നിങ്ങൾ ഈ വാതികളിലേക്കോ ഈ ഡാമിന്റെ പരിസരത്തേക്കോ ഒക്കെ പോവുകയാണെങ്കിൽ അത് നമ്മുടെ തെറ്റാണ്. അതിന് നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കുഴപ്പം കൊണ്ട് നമ്മൾ അപകടത്തിൽപ്പെടുന്നതിന് നമുക്കായിരിക്കും ഫൈൻ ഈടാക്കാൻ വേണ്ടിട്ട് പോകുന്നത്.
0: PSC കൂടും അട്ടിമറി എന്ന് പറഞ്ഞിട്ട് ഉത്തരം തെറ്റിച്ച നേതാവ് ഒന്നാമൻ എന്ന്
1: പറയാം. അത് ഇടതുപക്ഷത്തെ ഒരു നേതാവ് പരീക്ഷ ചെയ്തിട്ട് ഒന്നാമതെത്തിയ അയാൾ ആ വ്യക്തിക്ക് ആ വ്യക്തി അറ്റൻഡ് ചെയ്യാത്ത 10 പോസ്റ്റ് മാറ്റിവെച്ചു. അപ്പൊ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോ ആൾ ഒന്നാം സ്ഥാനത്ത്, അതുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആൾ ഒന്നാം സ്ഥാനത്ത് വരില്ല. അങ്ങനെ അട്ടിമറി, അതായത് പരീക്ഷ എഴുതുന്ന സമയത്ത് ഇദ്ദേഹം അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യനുകൾ ഇല്ലേ, അത് മാർക്കിൽ കൂട്ടിയിട്ടില്ല. ഇദ്ദേഹം അറ്റൻഡ് ചെയ്തത് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോ പിന്നെ ഇപ്പൊ ഞാനൊരു 10-20 ചോദ്യത്തില് ഞാൻ 10 ചോദ്യം കൃത്യമായിട്ട് ഉത്തരം എഴുതി, 10 ഞാൻ അറ്റൻഡ് ചെയ്തില്ല, അറ്റൻഡ് ചെയ്യാത്തത് ഇങ്ങോട്ട് മാറ്റിവെച്ചു, ബാക്കിയുള്ളവർ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, തെറ്റിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഈ 10 കൃത്യമായിട്ട് എഴുതിയ മനുഷ്യനല്ലേ ഒന്നാം സ്ഥാനത്ത്? അങ്ങനെ ഒന്നാം റാങ്ക്, എന്തൊരു അട്ടിമറിയാ നടന്നിരിക്കുന്നത്. അതേപോലെ മറ്റൊരു വിഷയം വരുന്ന ഇത് PSC വിഷയം, ഇനി വരുന്നത് PM ആണ്. എനിക്കൊന്ന് വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ, കാരണം മുസ്ലിം ലീഗ് ഇത് തുടക്കം തൊട്ട് വലിയ രീതിയിൽ എതിർക്കുന്നതാണ്. ഇവര് പ്രതിപക്ഷത്തിരുന്നപ്പോ ഇത് വേണ്ട എന്ന് പറഞ്ഞതാണ്. ഇപ്പോ ഇന്നലെ UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞ് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങൾ എന്നാണ്. അതിനവർ കാര്യമായിട്ട് പറയുന്നത് ഇടതുപക്ഷ സർക്കാർ ഒപ്പുവച്ചതല്ലേന്ന്. പക്ഷെ കേന്ദ്രം തന്നെ കഴിഞ്ഞ ദിവസം JB Mehta MP ചോദ്യത്തിന് രാജ്യസഭയിൽ ഉത്തരം കൊടുത്തു, ഇങ്ങനെ ഒരു പദ്ധതിയിൽ കേരളം ഒപ്പുവച്ചിട്ടുണ്ടെങ്കിലും അതുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല, അത് മരവിപ്പിച്ചിട്ടാണുള്ളത്. അങ്ങനെ മരവിപ്പിച്ച ഞങ്ങൾ വന്നാൽ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞൊരു സർക്കാർ എന്തിന് ഇപ്പോൾ ഇത് ഒപ്പുവയ്ക്കണം അല്ലെങ്കിൽ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകണം എന്നാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൽ അത് വലിയ എതിർപ്പുണ്ട്. ഇനി മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഇത് അണികളെ പറഞ്ഞ് മനസ്സിലാക്കാം? നമുക്കറിയാം KM ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കൾ, PK കുഞ്ഞാലിക്കുട്ടി, ഇവരെല്ലാം എങ്ങനെയാണ് മറ്റുള്ളവരോട്, കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇതെടുത്ത് അറബിക്കുഞ്ഞാലിക്കുട്ടിയല്ല ഷാജി ഇതെടുത്ത് അറബിക്കടയിൽ കളയണമെന്ന് പറഞ്ഞ വ്യക്തികൾ ഇനി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കാം? എന്തായാലും പിന്നെ ഇത് ഒരു വല്ലാത്തൊരു വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ നല്ല കാര്യങ്ങൾ വരാനുള്ള ഒരു പദ്ധതി എന്നാണ് കേന്ദ്രം പറയുന്നത്. പക്ഷെ കേരളത്തിന് താല്പര്യം ഇല്ലെങ്കിൽ, അതിന് രാഷ്ട്രീയപരമായിട്ടോ മറ്റു കാര്യങ്ങളിലോ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവർക്ക് മാറി നിൽക്കാം. കേരളത്തിൽ ഒരു സ്കൂളുകളിലും ഇത് നടപ്പിലാക്കിയിട്ടില്ല, കേരളം 5 പൈസ ഈ ഇനത്തിൽ വാങ്ങിയിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ തന്നെ രാജ്യസഭയിൽ പറഞ്ഞ സ്ഥിതിക്ക് ആ പദ്ധതി വേണ്ട എന്ന് വേണമെങ്കിൽ നേരത്തെ അതിനെതിർത്ത ഇപ്പോഴത്തെ UDFനെ തീരുമാനിക്കാം. പക്ഷെ അവരങ്ങനെയല്ല തീരുമാനിച്ചത്. അപ്പോഴാണ് പറയുന്നത് മോദി സർക്കാരിന്റെ അല്ലെങ്കിൽ BJP ബി ടീമായിട്ട് VD സതീശൻ സർക്കാർ മാറി എന്ന ആരോപണം ഇടതുപക്ഷം ഉന്നയിക്കുന്നത്.
0: തീർച്ചയായിട്ടും 50 കോടിയുടെ സൗജന്യ മരുന്ന് അന്വേഷിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത്,
1: കോവിഡ് കാലം മുതലുള്ള മരുന്നുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതൊക്കെ വാങ്ങിക്കൂട്ടി ഇതൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. ഇതിലൊക്കെയാണ് അഴിമതി വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടത്താൻ എളുപ്പമുള്ള, കാരണം ആരും ചോദിക്കില്ല ഒരു കോവിഡ് കാലത്ത് ഒരു പ്രശ്നം നടക്കുമ്പോൾ പെട്ടെന്ന് മരുന്നുകളും കിറ്റുകളും ഒക്കെ വരണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അതിലൊന്നും എല്ലാം മറികടന്നിട്ടായിരിക്കും വരിക. അപ്പോഴാണ് ചട്ടം മറികടന്നും ടെൻഡർ മറികടന്നും പലർക്കും പലതും കൊടുക്കേണ്ടി വരുന്നത്. അതാണ് കെട്ടിക്കിടക്കുക.
0: കഴിഞ്ഞ ആഴ്ച വന്ന വാർത്ത കണ്ടില്ലായിരുന്നു, മറ്റേ സ്പോർട്സ് കൗൺസിലിൽ കെട്ടിക്കിടക്കുന്ന സ്പോർട്സ് കിറ്റുകൾ അഡിഡാസിന്റെ എന്തോ പ്രൊഡക്ട്സ് ആണെന്നറിയാം അതിനകത്ത് കെട്ടിക്കിടക്കുക. ഇത് എത്രയോ പിള്ളേർക്ക് കൊടുത്ത് അവര് നല്ല രീതിയിൽ കളിച്ച് വളരേണ്ടവരാണ്. സാധാരണക്കാരല്ല, സ്പോർട്സ് കൗൺസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങളാണ് ഇത്. ഇതൊക്കെ ഇവര് കെട്ടിവെച്ചിട്ടും ഈ 50 കോടിയുടെ സൗജന്യ മരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ്.
1: അത് ഒന്നും രണ്ടും അല്ല അല്ലെ. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. ഇനി നമ്മൾ ഇന്ന് കാത്തിരിക്കുന്ന ഒരു സിനിമയാണല്ലോ അല്ലെ, ഷാഹി കബീറിന്റെ സിനിമയെ കാത്തിരിക്കുകയാണല്ലോ. ഉന്മാദ. അപ്പൊ അദ്ദേഹം പറയുന്നത്, പോലീസ് ജീവിതത്തിലെ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ തലച്ചോറിനെ ശല്യം ചെയ്യാറുണ്ട്. എനിക്ക് പുതിയ കാലത്തിന്റെ ഏറ്റവും മികച്ച സംവിധായകനായിട്ട് തോന്നിയ ഒരു വ്യക്തിയാട്ടോ ഷാഹി കബീർ. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ എപ്പോ ആയാലും ഏത് സിനിമയിലും ഏത് ഘട്ടത്തിലായാലും ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ കൂടിയാണ്. പിന്നെ വല്ലാതെ നമ്മൾ നീതിയോട് അല്ലെങ്കിൽ സത്യത്തോട് അല്ലെങ്കിൽ റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഷാഹി കബീറിന്റെ U14+ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആദ്യ സിനിമ ഉന്മാദം. സ്ഥിരം ഷാഹി കബീർ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികൾക്കും ഈ ചിത്രം കാണാം എന്നാണ് പറയുന്നത്. പൊതുവെ ഒരു കുറച്ച് വയലൻസ്
0: ഉണ്ടാവാറുണ്ടല്ലോ.
1: അയ്യോ, ഓരോ ഷോട്ട് ഓരോ സീൻ ബൈ സീൻ നമുക്ക് ആകെ ഒരു
0: ടെൻഷനും. ഞാൻ അവിടേക്ക് ഇരുന്ന് എന്റെ പൊന്നോന്ന് പറഞ്ഞു. കാരണം അതേ കണ്ടു വളരുന്ന പല സ്റ്റോറീസും ഉണ്ടല്ലോ, അത് പച്ചയായിട്ട് കൂടെ കാണിക്കുകയാണ്.
1: ശരിക്കും ശരിക്കും നമുക്ക് വല്ലാതെ ഒരു പോലീസുകാരനാണല്ലോ ഒരു സിനിമ എടുക്കുന്നത്. അപ്പൊ പിന്നെ അതിന്റെ ആ ഒരു റോ റിയാലിറ്റി അതിൽ വരുമല്ലോ. എന്തായാലും അദ്ദേഹം പറയുന്നത്, ഈ പോലീസുകാരൻ ഒരു സിനിമ എടുക്കുമ്പോ ഈ പിന്നെ കഥകളും സംഭവങ്ങളൊക്കെ തലച്ചോറിനെ കാർന്ന് തിന്നുന്ന വാർത്തകൾ ഇത് വായിക്കുമ്പോ തന്നെ നമ്മളെ കാർന്ന് തിന്നു. അപ്പൊ ഒരു പോലീസുകാരൻ 365 ദിവസവും ആ തൊഴിൽ ചെയ്യുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ, ഈ പോലീസുകാരെ സംബന്ധിച്ച് നല്ല വാർത്തകളൊന്നും ഇല്ലല്ലോ. അവരുടെ ജീവിതം മുഴുവനും റോഡിലെ പ്രശ്നങ്ങൾ, അപകടം, കൊലപാതകം, റേപ്പ്, മാനഭംഗം, ഇതല്ലാതെ ഈ പോലീസുകാരെ എനിക്ക് പാവം തോന്നാറുണ്ട്. അവരുടെ 8 മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറഞ്ഞത് 10, 12, 13 മണിക്കൂറൊക്കെ നീണ്ടുപോകും. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ജോലി ഭാരം കുറച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയ സമയം ജോലി കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് പോലീസ്. കാരണം നല്ല മനസ്സും നല്ല ചിന്തകളും ഉണ്ടെങ്കിലല്ലേ അവർക്ക് നല്ല സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇതിങ്ങനെ ടെൻഷൻ അടിച്ച് മോശം വാർത്തകൾ കേട്ടിട്ട് ഞെങ്ങി അമർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് അടുത്ത് കാണുന്ന ഒരാളോട് സുഖാണോ കുട്ടാന്ന് ചോദിക്കാൻ തോന്നുന്നു? ഇല്ല, വായിൽ വരുന്നത് വേറെ രീതിയിലുള്ള വാക്കുകളായിരിക്കും. പക്ഷെ നമ്മുടെ പോലീസും മാറിയിട്ടുണ്ട് കേട്ടോ, നല്ല വാക്കുകളാണ്. ഇപ്പൊ
0: മറ്റ് പല രാജ്യങ്ങളിലും ഇനിപ്പം പറഞ്ഞ പോലെ സമയം കുറവാണ് പോലീസിന്. കാരണം അത്രയും എഫിഷ്യന്റ് ആയിട്ട് നിൽക്കേണ്ട ഒരാളല്ലോ. ഇവർക്കാണ് ഈ പലപ്പോഴും ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന
1: പോലീസുകാർ
0: നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നു കാണുന്ന സമയത്ത്.
1: ശരിക്കും എന്തായാലും പോലീസുകാരനൊരു സിനിമ വെക്കുമ്പോ ഇന്ന് ആ സിനിമ വരാൻ പോവാണ്. നമ്മുടെ സിനിമ ഉണ്ടല്ലേ, നമ്മുടെ ഷോ ഉണ്ട് ഇന്ന് വൈകിട്ട് രാത്രി 9:30 9 മണിക്ക് എല്ലാവരും
0: എത്തിയേക്കുന്നു.
1: നമുക്കൊന്നും കിട്ടില്ല. പൊന്നാനിയുടെ മണൽപ്പരപ്പിൽ ഓടി തുടങ്ങി 21 വയസ്സിൽ വെള്ളി നേടി രാജ്യത്തിന്റെ അഭിമാനമായിട്ട് മാറിയ താരത്തെ കുറിച്ചാണ് ഇന്ന് വാർത്ത. ഓടുമ്പോൾ ശരീരവും വേഗവും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന രണ്ട് കൈപ്പത്തുകളിൽ ഒന്നില്ലെങ്കിലും ബാസിലിന്റെ കുതിപ്പിന് തടയിടാൻ ഒന്നിനുമായില്ല. ഇടത് കൈ മാത്രം നീട്ടി ഓടി ബാസിൽ പിന്നിലാക്കിയത് ഇരു കൈകളും നീട്ടി ഓടിയ സഹതാരങ്ങളെ. ദൂരം പിന്നിലായപ്പോൾ നേട്ടങ്ങൾ കൂടെ വന്നു. ഭിന്നശേഷിയെ മഹാശേഷിയാക്കിയിട്ട് മുഹമ്മദ് ബാസിൽ ചൊവ്വാഴ്ച ആദ്യ അന്താരാഷ്ട്ര മെഡൽ കഴുത്തിലണിഞ്ഞു. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിലെ 100 മീറ്റർ T47 വിഭാഗത്തിലാണ് വെള്ളി മെഡൽ. ഇന്ത്യയുടെ തന്നെ ദിലീപ് മഹദൂഗവിട്ട് സ്വർണ്ണ മെഡലും നേടി. സ്കൂൾ പഠിക്കുന്ന കാലത്ത് പൊന്നാനിയുടെ മണൽപ്പരപ്പിൽ കൂടി ഓടിത്തുടങ്ങിയ ഒരു താരം നിന്ന് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ട്, നമ്മുടെ മലയാളികളുടെ അഭിമാനമായിട്ട് മെഡൽ നേടി നിൽക്കുന്നു. അതും നമ്മൾ രണ്ട് കൈകളും ഉണ്ടായിട്ടും പല കാര്യങ്ങളില്ല എന്ന് വാശി പിടിക്കുകയും അല്ലെങ്കിൽ സങ്കടപ്പെടുകയും ചെയ്യുന്ന നമുക്ക് മുന്നിൽ രണ്ട് കൈകളും വീശി ഓടുന്ന മനുഷ്യർക്കിടയിൽ ഒരു കൈ ഇല്ലാതെ ഓടിയിട്ടാണ് ആ വിജയം ഓർക്കണം.
0: തീർച്ചയായിട്ടും കോമൺവെൽത്ത് ഗെയിംസിൽ നമ്മുടെ നീരജ് ചോപ്ര ഫൈനലിൽ എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അതും പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റു വാർത്തകളിലേക്ക് എന്താണ് പത്രങ്ങളുടെ തലക്കെട്ട്?
1: വന്ദേ മാതരം ബിൽ പാർലമെന്റ് കടന്നു എന്ന് പറഞ്ഞ വാർത്തയുണ്ട്. അതായത് വന്ദേ മാതരത്തിന് അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രിമിനൽ കുറ്റമാക്കിയിട്ട് മാറ്റിയത്. അതുപോലെ പൊതുവിദ്യാഭ്യാസ ബിൽ ഇന്നലെ രാജ്യസഭ പാസാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. ഇന്നലെയും പ്രധാനമന്ത്രിയും അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സഭയിൽ ഹാജരായില്ല. അതിനെതിരെ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രക്ഷോഭം നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആസൂത്രണ ബോർഡിലെ പരീക്ഷാക്രമക്കേട്, 3rd തസ്തികയിൽ മിണ്ടാട്ടമില്ലാതെ PSC എന്ന് പറഞ്ഞിട്ട് PSCയെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ആദ്യ പേജ്. പുനർജനി ഭവന നിർമ്മാണ പദ്ധതി VD സതീശന് പങ്കില്ല, തെളിവില്ല, കേസ് അവസാനിപ്പിച്ച് വിജിലൻസ് എന്ന വാർത്തയും ആദ്യ പേജിൽ. നമ്മുടെ നാട്ടിൽ ട്രോളിംഗ് നിരോധനം ഉണ്ടായിരുന്നല്ലോ, അത് ഇന്ന് അവസാനിക്കുമെന്ന് പറഞ്ഞു. ഇനി മീൻപിടുത്തക്കാർക്ക് കടലിലേക്ക് പോകാം യഥേഷ്ടമെന്ന് പറഞ്ഞ വാർത്തയും കൂടി വന്നിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും
1: സംഘർഷം കുറച്ച് അവസാനിപ്പിക്കുമ്പോഴും കുറച്ച് ആശ്വാസം തരുന്ന വേറൊരു വാർത്ത വന്നത്, ഒടുവിൽ ആയുധം വെച്ച് കീഴടങ്ങാൻ ഹമാസ്. ബോർഡ് ഓഫ് പീസ് ചരിത്രപരമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇതുവരെ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. അതായത് ഗസയിലെ ഹമാസ് ഉൾപ്പെടെയുള്ള എല്ലാ സായുധ ഗ്രൂപ്പുകളെയും പൂർണ്ണമായിട്ടും നിരായുധീകരിക്കുന്നതിനായിട്ട് ബോർഡ് ഓഫ് പീസ് കരാറിലെത്തിയെന്നാണ് US President ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇത് ചരിത്രപരമായ നേട്ടമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായിട്ടുള്ള സമാധാനത്തിലേക്കും സുരക്ഷയിലേക്കുമുള്ള വൻ ചുവടുവയ്പ്പാണ്. ബോർഡ് ഓഫ് പീസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണ പദ്ധതിയോട് ഹമാസ് പൂർണ്ണമായി യോജിച്ചുവെന്നും ഉടൻ തന്നെ ഇത് സംബന്ധിച്ച അറിയിപ്പുണ്ടാകുമെന്നും BBC അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇതുവരെ ഇസ്രായേൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല. നിരായുധീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറും. അതുകൊണ്ട് കൂടിയായിരിക്കും ഇസ്രായേലിന്റെ പ്രതികരണം കുറച്ച് വൈകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഇറാൻ സൗദിക്ക് നേരെ, ഇല്ലെങ്കിൽ ഇറാഖിന്റെ ബോർഡറിൽ നിന്ന് സൗദിക്ക് നേരെ വന്ന ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങളെ രാജ്യം സൗദി പ്രതിരോധിച്ചിട്ടുണ്ട്. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ സൗദിയെ ആക്രമിക്കരുത്, അത് അവരുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്, അതിന് എന്ത് വില കൊടുത്തും ചെറുക്കുമെന്ന് UAE അടക്കമുള്ള രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും നമ്മുടെ അബുദാബിയില് ഈ ജങ്ക് ഫുഡ്സ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മാറ്റാനായിട്ട് അല്ലേ ഏറ്റവും പ്രധാനമായിട്ട് ഖലീജ് ടൈംസിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. January 1 വരെ ഡെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ എല്ലാ ജങ്ക് ഫുഡിന്റെ ഡിസ്പ്ലേസുകളും മാറ്റിയിരിക്കണം എന്നുള്ള കാര്യമാണ് കർശനമായിട്ടുള്ള നിയമമായിട്ട് പറഞ്ഞിരിക്കുന്നത്.
1: അതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ഓൺലൈൻ സൂപ്പർ മാർക്കറ്റ് പ്ലാറ്റ്ഫോമുകൾക്കും ഈ നിയന്ത്രണം ബാധകമാണ് കേട്ടോ. വെബ്സൈറ്റുകളുടെ ഹോം പേജ്, അതുപോലെ സെർച്ച് റിസൾട്ട്, ക്യാഷ് ഔട്ട് പേജ്, ഓഫർ പോപ്പ് എന്നിവയിലെല്ലാം ഈ വസ്തുക്കൾ മുൻഗണന കാണിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4000 ചതുരശ്ര അടിക്ക് മുകളിൽ വിസ്തീർണമുള്ള സൂപ്പർ മാർക്കറ്റുകൾക്കാണ് ഈ നിബന്ധന ബാധകമാകുന്നത്. എന്നാൽ ഇവയുടെ വിൽപ്പന പൂർണ്ണമായി നിരോധിക്കുകയോ ഉപഭോക്താക്കൾക്ക് വാങ്ങുന്നതിൽ തടസ്സം നിൽക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് അധികൃതർ പറയുന്നത്. അതായത് അബുദാബിയിലെ എമിറേറ്റിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഭക്ഷണങ്ങളും പാനീയങ്ങളും ജങ്ക് ഫുഡ് പ്രധാന സ്ഥലങ്ങളിൽ പരസ്യമായി പ്രദർശിപ്പിക്കുന്നതിനുള്ള വിലക്ക് അടുത്ത വർഷം January 1 മുതൽ നിലവിൽ വരാൻ വേണ്ടി പോകും.
0: ഇത് പണ്ട് തൊട്ടേ പാലിച്ചു വരുന്ന ഒരേ ഒരു സൂപ്പർ മാർക്കറ്റേ ഉള്ളൂ, നമ്മുടെ സപ്ലൈകോ. ഒന്നുമില്ല,
1: സപ്ലൈകോ നൂറ്റാണ്ടല്ല, പതിറ്റാണ്ടുകൾക്ക് മുൻപേ മാതൃകയായി നമ്മുടെ സപ്ലൈകോ അല്ലേ. നമ്മുടെ ദുബായിയുടെ ജനസംഖ്യ കൂടുന്നു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. 12,000 നിന്ന് 45.8 lakh ദുബായിയുടെ ജനസംഖ്യ. 144 വർഷത്തിനിടെ ദുബായിയുടെ ജനസംഖ്യയിൽ 380% മടങ്ങിന്റെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ദുബായിലെ സ്ഥിര താമസക്കാരായ ജനങ്ങളുടെ എണ്ണം 45.8 lakh ഉയർന്നു എന്ന് ഡിജിറ്റൽ ദുബായ്. 2024 അവസാനത്തോടെ 42 lakh ജനസംഖ്യ, 2025 അവസാനിച്ചപ്പോഴേക്കും 3 lakh വർദ്ധിച്ചു. 7.5% വാർഷിക വളർച്ചയുണ്ടായി. അങ്ങനെ 45.8 lakh ദുബായ് നിവാസികളിൽ 69% പുരുഷന്മാരാണ്. വനിതകൾ 14 lakh വരും. പകൽ സമയത്ത് ദിവസവും 18 lakh പേർ ജോലിക്കായി മറ്റും ഇതര എമിറേറ്റുകളിൽ നിന്ന് ദുബായിലെത്തുന്നുണ്ട്. ഈ സമയത്താണ് ദുബായിലെ ജനങ്ങളുടെ എണ്ണം 63 lakh ആകുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസം നടക്കുന്ന ഒരു എമിറേറ്റ് കൂടിയാണ് നമ്മുടെ ദുബായ് എന്ന് പറയുന്നത്. കാരണം മറ്റ് എമിറേറ്റുകളിൽ താമസിക്കുകയും ദുബായ് എമിറേറ്റുകളിലേക്ക് ജോലിക്ക് വരികയും പകൽ മുഴുവൻ ഒരു ജനസഞ്ചയം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും. രാത്രിയാകുമ്പോൾ എല്ലാവരും തിരിച്ചങ്ങോട്ടേക്ക് പോകുന്ന ഒരു അപൂർവ കാഴ്ചയുള്ള നമ്മുടെ ദുബായ്.
0: തീർച്ചയായിട്ടും നമ്മുടെ ദുബായിലെ കഴിഞ്ഞ ആഴ്ച ആദ്യമായിട്ട് നമ്മുടെ ഒരു ക്യാറ്റ് ഷെൽട്ടർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പൂച്ചകൾക്ക് വേണ്ടി അതിനൊരു അഡോപ്ഷൻ ഓൺലൈൻ സൈറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ തുടർന്ന് വൻ രീതിയിലുള്ള അഡോപ്ഷൻ ആണ് നടക്കുന്നത്. ഇപ്പൊ ഒരു കണക്ക് പറയുന്ന ഓരോ മണിക്കുള്ള ഒരു ക്യാറ്റ് വെച്ച് അഡോപ്റ്റ് ആയി
1: പോകുന്നുണ്ട്.
0: അല്ല, ഭയങ്കര ഗംഭീര പ്രൊജക്ട് ആണ് കേട്ടോ. നമ്മുടെ അൽവർസാനുള്ള പെറ്റ്സ് ആൻഡ് ആനിമൽ മാർക്കറ്റിലാണ് അവിടെ ഈ സ്റ്റോർ ഉള്ളത്. അപ്പൊ നമുക്ക് ഓൺലൈനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട അതിന്റെ ബിഹേവിയർ അറിയാം, അതിന്റെ സ്വഭാവങ്ങളും അതിന്റെ ഹിസ്റ്ററിയും കണ്ട് അത് ഏത് വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്.
1: ഇനി വായ്പ എടുത്തവർക്ക് ഒരു നല്ല വാർത്തയും കൂടി വന്നിട്ടുണ്ട്. 1,350 crore ദിർഹത്തിന്റെ ബാങ്ക് വായ്പകൾക്ക് തിരിച്ചടവിന് ഇളവാണ് കേട്ടോ. മൊത്തമായിട്ട് എഴുതി തള്ളിയിട്ടില്ല, നമുക്കൊരു സമയം തരുമെന്നാണ് പറയുന്നത്. യുവയില് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിട്ട ബാങ്ക് ഉപഭോക്താക്കൾക്കായിട്ട് 1,350 crore ദിർഹത്തിന്റെ വായ്പാ തിരിച്ചടവുകൾ സെൻട്രൽ ബാങ്ക് നീട്ടി നൽകി. ബാങ്കിംഗ് മേഖലയുടെ ആസ്തി ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നതിനുമായിട്ട് 2026 March പ്രഖ്യാപിച്ച മുൻകരുതൽ ആശ്വാസ പാക്കേജിന്റെ ഭാഗമായിട്ടാണ് ഇത്. രാജ്യത്തുടനീളം ആകെ ഉപഭോക്താക്കൾക്ക്, അതായത് 1,350 crore ദീർഘത്തിന്റെ വരുന്ന വായ്പകൾ വരുന്ന ആളുകൾക്കാണ് ഈ ഒരു ഇളവ് കിട്ടുക. സെൻട്രൽ ബാങ്കാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ബാങ്കിംഗ് മേഖലയിലെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ആസ്തി ഗുണനിലവാരമാണിത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ തിരിച്ചടവും വലിയ തുക തിരിച്ചടക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട്, അവർക്കൊരു ഇളവ് കൊടുക്കുകയാണ്, ഒരു സാവകാശം കൊടുക്കും. അടക്കാതെ എഴുതി തള്ളുന്നില്ല, നിങ്ങൾ നിശ്ചിത സമയത്തിനുള്ള അടയ്ക്കണം, ആ ഒരു സമയം കൊടുക്കാൻ പോവുകയാണ് ബാങ്ക്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സെൻട്രൽ ബാങ്കുമായിട്ട് ബന്ധപ്പെടുക.
0: തീർച്ചയായിട്ടും നമ്മുടെ യുഎയിലെ പെട്രോൾ ഇന്ന് നാളെ കൂടുമോ? ഏകദേശം നമുക്കറിയാം. ഇപ്പൊ കുറച്ച് സമയം കഴിയുന്നതോടെ നമുക്കറിയാൻ പറ്റുന്നതാണ് എന്താണ് പെട്രോളിന്റെ, പക്ഷെ കുറയേണ്ടതാണ്. പക്ഷെ വീണ്ടും ഈ പശുപേശിയിലെ സംഭവങ്ങൾ വന്നതുകൊണ്ട് എങ്ങനെയായിരിക്കും അറിയില്ല.
1: കൂടാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. E20 പെട്രോൾ കേന്ദ്ര സർക്കാർ ന്യായീകരണങ്ങൾക്ക് ലോക്സഭയിലും സഡം ബ്രേക്ക് കിട്ടൂ എന്നാണ് പറയുന്നത്. വാഹന നിർമ്മാതാക്കളെ കേന്ദ്രം നിശബ്ദമാക്കുന്നു എന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. E20 വിരുദ്ധ സമരം ഒഴിവാക്കാൻ കേന്ദ്രം മുന്നോട്ട് വരുന്നു. E20 പെട്രോൾ മൈലേജ് കുറയ്ക്കും. ലോക്സഭയിലും സംബന്ധിച്ച് സർക്കാർ എഞ്ചിൻ തകരാറുണ്ടാക്കില്ലെന്ന് ഗതാഗത മന്ത്രിയും പറയുമ്പോൾ E20യിലും കൂടി ഒരു യൂട്ടേൺ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്.
0: തീർച്ചയായും ഇന്ത്യൻ പാർലമെന്റ് പാസസ് ആന്റി പേപ്പർ ലീക്ക് ബിൽ ആഫ്റ്റർ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ്. ആന്റി പേപ്പർ ലീക്ക് ബിൽ എന്താണ്?
1: അത് നമ്മുടെ പൊതുപരീക്ഷാ ബില്ലിന്റെ ഉപവകുപ്പായിട്ട് വരുന്ന ഒരു ബില്ലാണ്.
0: അതാണ്
1: സമരത്തിന് ശേഷം വന്ന ആ ബില്ല്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടല്ലോ, വിദ്യാർത്ഥികളുടെ പിന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സുരക്ഷ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ഏത് കേസും ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് മാറ്റുന്ന പറഞ്ഞിട്ടുണ്ട്. ഇത് മാറ്റണമെങ്കിൽ ഇത് രണ്ട് സഭയിലും പാസ്സാക്കണമല്ലോ. ഈ രണ്ട് സഭയിലും പാസ്സാക്കിയിട്ടുണ്ട്. ഇനി ഇത് രാഷ്ട്രപതി ഇന്ന് ഒപ്പുവെക്കുന്നതോ ഇന്നോ നാളെയായിട്ട് ഒപ്പുവെക്കുന്നതോടുകൂടി അത് നിയമമായിട്ട് മാറുന്നതാണ് പറയുന്നത്.
0: തീർച്ചയായിട്ടും. എന്നാലും പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകളൊക്കെ തന്നെ ഇത് തന്നെയാണ്. വേറെ ഏതെങ്കിലും എടുത്തു പറയാനായിട്ടുള്ള
1: നമ്മൾ കോമൺവെൽത്ത് ഗെയിംസ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ആ വാർത്തയുണ്ട്. വെള്ളി മലയാളം, സ്വപ്നമല്ല സത്യം. ബ്രസീലിനോട് മുട്ടാൻ നമ്മുടെ ഇന്ത്യ, ബ്രസീൽ ടീമും നമ്മുടെ ഇന്ത്യയിൽ കളിക്കാൻ വരുന്ന ഒക്ടോബറിൽ എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത. ഇതുവരെ മെസ്സി വരുന്നത് മെസ്സി വന്നോ ഇല്ലയോ എന്നുള്ള പോലെ അല്ല. ബ്രസീലിന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ പറയുന്നു, കൊൽക്കത്തയിൽ, അതായത് ഇന്ത്യയിലെ ഫുട്ബോളിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കൊൽക്കത്തയിലേക്ക് ബ്രസീൽ ടീം ആ മഞ്ഞ കുപ്പായക്കാർ കളിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും കുറച്ചുകൂടി സന്തോഷം കൂടുതലുണ്ട്. ഞങ്ങളുടെ ടീമാണല്ലോ തോറ്റിട്ട് പോയിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ടീം അങ്ങനെ വരികയാണ്. അത് ആരോട്? നമ്മുടെ ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഇന്ത്യയിലെ ഫുട്ബോളിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കൊൽക്കത്തയിലേക്ക് ബ്രസീൽ ടീം ആ മഞ്ഞ കുപ്പായക്കാർ കളിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും കുറച്ചുകൂടി സന്തോഷം കൂടുതലുണ്ട്. ഞങ്ങളുടെ ടീമാണല്ലോ തോറ്റിട്ട് പോയിട്ടുണ്ട്.

0: ഒരു വിധിയാണ്. കാരണം എന്റെ ഭർത്താവ് ഷൂട്ട് ചെയ്ത ഒരു വിഷ്വല് അത് സർക്കാരിന്റെ അതാണ് തെളിവായിട്ട് പോയിരുന്നത്. ആ ഒരു വിഷ്വലായിരുന്നു. അതായത് മുത്തങ്ങയിലെ അന്നത്തെ പോലീസ് നടപടി പിന്നെ മരത്തിന്റെ മുകളിലിരുന്നിട്ട് പകർത്തി ആ സംഭവത്തിലെ വിധിയാണ് ഇന്ന് വരാൻ വേണ്ടി പോകുന്നത്. കാരണം രണ്ടു മൂന്ന് മാസത്തിന് മുമ്പ് ഹസ്ബൻഡ് ഷാജിയെ കോടതിയിൽ നിന്ന് വിളിച്ചിരുന്നു അവസാന വിചാരണയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ഏക സാക്ഷി ഈ മനുഷ്യനായിരുന്നു. അപ്പൊ അന്ന് പോയിരുന്നു. അപ്പൊ ഇന്നത്തെ വിധി എന്തായിരിക്കും ഉറ്റു
1: നോക്കുകയാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മൂന്നിലോ നാലിലോ കണ്ട് പഠിക്കുന്ന സമയത്ത് ഭയങ്കര നമ്മളൊക്കെ വിറച്ചു നിൽക്കുന്ന ആ ടി വിയിലെ വിഷ്വൽസ് കാണുമ്പോൾ അപ്പൊ അതൊക്കെ കാണുമ്പോൾ എനിക്കൊന്ന് വി എസ് അച്യുതാനന്ദന്റെ കാലത്ത്
0: ആന്റണി മുഖ്യമന്ത്രിയായിട്ട് രാജിവെക്കേണ്ടി വന്നു പിന്നെ അതേ തുടർന്നിട്ട് അതാ പറഞ്ഞു നമുക്ക് ഒരു വാക്കുകളെക്കാൾ മൂർച്ചയുണ്ട ഒരു ദൃശ്യത്തിന് എന്ന് പറയുന്ന പോലെ അന്ന് ആ ദൃശ്യം ആ എല്ലാ മാധ്യമങ്ങളിലും പോയിരുന്നത് കൈരളി ടി വിയിലായിരുന്നു ആദ്യം പോയത്. ആ വിഷ്വൽസ് എത്തിച്ച കഥയൊക്കെ അദ്ദേഹം അതിന്റെ ക്യാമറമാൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിന്നെ വോളിലൊക്കെ പറയുന്നുണ്ട് കഥയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആദിവാസികളെ കുടിയൊഴിപ്പിക്കാൻ നടത്തിയ ഒരു സമരം അതിനിടയിൽ ഒരു പോലീസുകാരൻ ദാരുണമായിട്ട് കൊല്ലപ്പെടുന്നു അതൊക്കെ സങ്കടം ഉണ്ടാക്കുന്നത് അവരുടെ കാലിലൊക്കെ ആ ലാത്തി വെച്ച് കുത്തുന്നതും കുടിലുകൾക്ക് തീയിടുന്നതും ആകാശത്തു നിന്ന് പകർത്തിയ ആ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും നീതി കിട്ടുന്ന രീതിയിലുള്ള ഒരു വിധി ഇന്ന് വരട്ടെ.
1: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലും എന്തൊക്കെയോ ഏറ്റുമുട്ടലുകളും
0: നമ്മുടെ ലോകത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഒന്ന് നോക്കിയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഓരോരോ പ്രശ്നം. ഈ 2026 എന്ന് പറയുന്നത് അത്ര സുഖകരമല്ലാത്ത വർഷമായിട്ട് പലരും കാണുന്നുണ്ട്. പക്ഷെ ആ സുഖകരമെല്ലാം മാറിക്കൊണ്ടൊരു നല്ല വർഷത്തിലേക്ക് നമ്മൾ പോകും. നല്ലൊരാഴ്ചയിലേക്കും നല്ലൊരു മാസത്തിലേക്കാണെങ്കിലും നമ്മൾ കടക്കാൻ പോകുന്നത്. അടുത്ത ആഴ്ച ഞാനും അക്ഷയ ഇരുന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് കുറെ കുറെ നല്ല സന്തോഷമുള്ള വാർത്തകൾ പറയാൻ പറ്റും എന്നുള്ള
1: വിശ്വാസം. ജൂലൈ മാസം തീർച്ചയായിട്ടും നല്ലൊരു ചിങ്ങമാസം വരുന്നു, നല്ലൊരു ഓണക്കാലം വരുന്നു, അതിലേക്കൊക്കെ തന്നെ നമ്മൾ കാലെടുത്ത് വെക്കാനായിട്ട് പോവാണ്.
0: സ്വാതന്ത്ര്യദിനം വരാൻ വേണ്ടി പോകുന്ന ഓഗസ്റ്റ് വന്ന് എല്ലായിടക്കും ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യാശയുടെ ഒരു മാസം. പൊന്നിൻ ചിങ്ങം വരാൻ പോകുന്ന സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷത്തിലേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ യു എ സംബന്ധിച്ചിട്ട് നമ്മളും ആഘോഷത്തിലേക്ക്. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ളതിനേക്കാളും നമ്മൾ ഡിസംബർ വരെ ഓണം ആഘോഷിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ജനുവരിയും വരെ അതായത് ന്യൂ ഇയർ വരെ ഓണം ആഘോഷിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. എനിക്ക് ഓണ ഡ്രസ്സുകളൊക്കെ കിട്ടി തുടങ്ങി. അപ്പൊ ഞാൻ ഇപ്പോഴേ ഓണം തുടങ്ങി. കർക്കിടകത്തിൽ ഓണം തുടങ്ങുന്നവരാണ് പ്രവാസികൾ.
1: ഇവിടെ എനിക്ക് ഒന്ന് സ്വാതന്ത്ര്യദിനവും അതുപോലെ തന്നെ ചിങ്ങൊന്നും അത്തമൊന്നും എല്ലാം ഒരുമിച്ച് വരാൻ പോകുന്ന ഒരു പ്രതിഭാസം.
0: ശരിയാണ്. അതായത് 26 ഓണം എന്ന് പറയുമ്പോ ഏതാണ്ട് 10 ദിവസത്തെ വ്യത്യാസത്തിൽ വരാൻ
1: സാധ്യതയുണ്ട്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ നമ്മുടെ പത്രങ്ങളിലൊക്കെ കാണുന്ന. ബാക്കി വാർത്തകളൊക്കെ നിങ്ങൾക്ക് വരുന്ന മണിക്കൂറിൽ മിനി പത്മ നിങ്ങളിലേക്ക് തന്നെ എത്തിക്കുന്നതാണ്. അപ്പൊ എന്തായാലും സിനിമക്കരഞ്ചി ഹോം 92.2 FM ൽ അക്ഷയും മിനി പത്മയുമാണ് നിങ്ങളുടെ ഒരു പ്ലസ് പ്രസ് ക്ലബിൽ കേട്ടുകൊണ്ടേ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക്കിന്റെ അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഞാൻ വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ട്രാഫിക് സീരീസ് സ്ലോ മോവും ട്രാഫിക്കാണ്. ഈ ബമ്പർ ടു ബമ്പർ അല്ല, ഈ പ്രത്യേകിച്ച് ഞാൻ ഇന്ന് ഹെൽമക്ത ബ്രിഡ്ജ് എടുത്താണ് വന്നത്. സ്ലോ മൂവിങ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ സ്ലോ മൂവിങ് എന്നും എനിക്കൊരു പിടുത്തം കിട്ടത്തില്ല. ആൾക്കാർ പെയ്യെ പോകുന്നതാണോ അതോ ഇനി എങ്ങും തന്നെ കഞ്ചഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ഷാർജ ഏരിയയിലാണ് അവർ കഞ്ചഷൻ കാണുന്നത്. അത് കഴിഞ്ഞ് ദുബായിലേക്ക് വരുന്ന സമയത്ത് ചില ഇടങ്ങളിലായിട്ട് ഒരു സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട്. ബാക്കി ഇന്ന് വെള്ളിയാഴ്ചയോടെയാണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു നമുക്കൊരു കാംനെസ് റോഡിൽ അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ അലിത്തേറ്റ് ഓൾ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഷാർജയുടെ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എൻറ്റയർ ഏരിയ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാർജ, അജ്മാനും മുമൽ കൊയിനും റാസൽ ഖൈമയും പിന്നെ ഫ്രം ദുബായിൽ നിന്ന് അബുദാബിയിലേക്കൊക്കെ തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് കാണുന്നത് കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്ത് എവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
3: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alwankul, Parthubai.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പിഎം ശ്രീയിൽ മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനം. പശ്ചിമേഷ്യൻ സംഘർഷം സ്ഥിതി വിലയിരുത്തി ഇന്ത്യ. ആയുധം വെച്ച് കീഴടങ്ങാൻ ഹമാസ് ബോർഡ് ഓഫീസ് ചരിത്രപരമെന്ന് ട്രംപ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പിഎം ശ്രീയിൽ മുന്നോട്ട് പോകാൻ കേരള സർക്കാർ തീരുമാനിച്ചതോടെ കൂടിയാലോചനകൾ സജീവമായി. സിലബസിൽ കേന്ദ്ര ഇടപെടൽ ഇല്ലാതെ പിഎം ശ്രീ നടപ്പാക്കാനുള്ള ആലോചനയിലാണ് സർക്കാർ. സംസ്ഥാന സിലബസിൽ കേന്ദ്രത്തെ കൈക്കടത്താൻ അനുവദിക്കരുതെന്നാണ് UDFന്റെ പൊതുവികാരം. 265 സ്കൂളുകളിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. ഈ സ്കൂളുകളിൽ മറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അതേ സിലബസ് തന്നെ പിന്തുടരാനും തീരുമാനമായിട്ടുണ്ട്. സിലബസിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടായാൽ നിയമപരമായി മുന്നോട്ട് പോകാനും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു. ഇതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കും മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് തയ്യാറാക്കുക. പിഎം ശ്രീയുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാർ തീരുമാനത്തിൽ വെട്ടിലായി മുസ്ലിം ലീഗ്. ലീഗ് അണികൾക്കും മുസ്ലിം സംഘടനകൾക്കുമുള്ള അതൃപ്തി പരിഹരിക്കുന്നതിനാണ് ലീഗ് നേതൃത്വത്തിന് വലിയ തലവേദന. പിഎം ശ്രീ തുടരുമെന്ന് കഴിഞ്ഞ ദിവസത്തെ UDF കൺവീനറുടെ പ്രസ്താവനയിലാണ് മുസ്ലിം ലീഗിന് അതൃപ്തി. മൂന്നംഗ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് നൽകാനിരിക്കെ UDF കൺവീനർ തീരുമാനം പ്രഖ്യാപിച്ചത് മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്ന് മുസ്ലിം ലീഗ് അഭിപ്രായപ്പെട്ടു. അതേസമയം സർക്കാർ നീക്കത്തിനെതിരെ രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ചതുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന UDF പ്രചരണത്തെ LDF പ്രതിരോധിക്കും. കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തലോടെ LDF പറഞ്ഞത് ശരിയായെന്ന വിലയിരുത്തലാണ് മുൻമന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ അന്തിമവിധി ഇന്ന്. ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെ കേസിലാകെ 53 പ്രതികൾ. പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 23 വർഷത്തിന് ശേഷം ആണ് വിധി വരുന്നത്. പ്രതിപട്ടികയിലുള്ള 15 പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. സമരക്കാർ കണ്ണൂർ KP 4 ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ KV വിനോദിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് എം ഗീതാനന്ദനാണ് ഒന്നാം പ്രതി. സമരനായിക CK ജാനു ഉൾപ്പെടെ ആകെ 53 പേർ പ്രതിപട്ടിക. മുത്തങ്ങയിൽ ഒരു വെടിവയ്പ്പിലേക്ക് പോകേണ്ട സാഹചര്യം ഇല്ലായിരുന്നുവെന്ന് ആദിവാസി നേതാവ് CK ജാനു. വെടിവയ്പ്പിൽ ആദിവാസി യുവാവ് ജോഗി കൊല്ലപ്പെട്ടതിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കാത്തത് ആദിവാസി വിഭാഗങ്ങളിലുള്ള വിവേചനമെന്ന CK ജാനുവിന്റെ പ്രതികരണം. തികച്ചും ജനാധിപത്യ രീതിയിൽ നടത്തിയ സമരമായിരുന്നു മുത്തങ്ങയിലെ ഭൂസമരമെന്നും CK ജാനു. അധ്യാപികമാർ പ്രതികളായ വടകര MDMA കേസിൽ ലഹരി എത്തിച്ച് നൽകിയത് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഷിൻഡോ ഷിബു എന്ന് കണ്ടെത്തൽ. പ്രധാന സൂത്രധാരൻ ഇയാളെന്നാണ് വിവരം. അധ്യാപികമാർ പിടിയിലായതോടെ ഷിൻഡോ കേരളം വിട്ടെന്ന സൂചന. പിടികൂടുന്നതിനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റാൻ നഷ്ടപരിഹാരം നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി. പരാതി ലഭിച്ചില്ലെന്ന കാരണത്താൽ പഞ്ചായത്തിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനാകില്ല. തെരുവുനായ നിയന്ത്രണത്തിനുള്ള നിർബന്ധിത നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഗുരുതര വീഴ്ചയെന്നും കോടതി നിരീക്ഷിച്ചു. കപ്പക്കേസിൽ ജയിലിലായ BJP കൌൺസിലർ സുഗതന് അയോഗ്യതാ ഭീഷണി നിലനിൽക്കെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിർണായക കൌൺസിൽ യോഗം ഇന്ന്. ഇന്നും യോഗത്തിനെത്തിയില്ലെങ്കിൽ സുഗതൻ തുടർച്ചയായി പങ്കെടുക്കാത്ത മൂന്നാമത്തെ കൌൺസിൽ യോഗമാകും ഇത്. അങ്ങനെയെങ്കിൽ അയോഗ്യതാ നടപടിയുണ്ടാകും. ഇതൊഴിവാക്കാൻ സുഗതന്റെ അവധി അപേക്ഷ പാസാക്കാനാണ് BJPയുടെ നീക്കം. അവധി അപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം.

0: ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിനിടെ കൊണ്ടുവന്ന ഇന്റർനെറ്റ് നിയന്ത്രണം വഴിതുറന്നത് പുതു തലമുറ മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകളുടെ ഉപയോഗത്തിലേക്കെന്ന് റിപ്പോർട്ട്. ട്വിറ്ററിന്റെ സഹസ്ഥാപകൻ ജാക്ക് ഡോർസി വികസിപ്പിച്ച ബിറ്റ്ചാറ്റ് ഉൾപ്പെടെയുള്ള മെസ്സേജിംഗ് സംവിധാനങ്ങൾ ജന്തർ മന്ദർ സമരത്തിനിടെ ആശയവിനിമയത്തിന് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു എന്നാണ് കണ്ടെത്തൽ. പശ്ചിമേഷ്യൻ സംഘർഷം സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം. സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കാൻ ഏകീകൃത സംവിധാനം വേണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. നാവികർക്കും അവരുടെ കുടുംബങ്ങൾക്കും സമയബന്ധിതമായ വിവരങ്ങൾ, സഹായം, കൌൺസിലിംഗ് എന്നിവ നൽകുന്നതിനുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം പരമാവധി വർദ്ധിപ്പിക്കാൻ ആഹ്വാനം. സംഘർഷ മേഖലയിലുള്ള ഇന്ത്യൻ പൌരന്മാരോടും പ്രവാസികളുടെയും സുരക്ഷ ഉറപ്പാക്കണം. ഇന്ത്യൻ നാവികർ നേരിടുന്ന ഭീഷണി വിലയിരുത്തിയെന്നും ഇക്കാര്യം നിരീക്ഷിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയെന്നും കേന്ദ്ര സർക്കാർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ലോക്സഭയ്ക്ക് പിന്നാലെ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ രാജ്യസഭയും പാസാക്കി. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ സർക്കാർ വോട്ടിനിട്ട് തള്ളി. രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ ബിൽ നിയമമായി മാറും. ജന്തർ മന്ദർ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ക്രിമിനലുകളുടെ വിവരങ്ങൾ തേടി ഡൽഹി പോലീസ്. ഈ മാസം 20 മുതൽ 25 വരെ സെൻട്രൽ ഡൽഹിയിലെ അക്രമങ്ങളിലെ ഇവരുടെ പങ്കാളിത്തം അന്വേഷിക്കുന്നു. ഡൽഹി പോലീസ് തിരിച്ചറിഞ്ഞ 2873 ക്രിമിനലുകളിൽ 989 പേരുടെ വിശദാംശങ്ങളാണ് പോലീസ് ശേഖരിക്കുന്നത്. കൊലക്കേസ് പ്രതികളും കൊലപാതക ശ്രമം ചുമത്തപ്പെട്ടവരും പോക്സോ കേസ് പ്രതികളും വരെ പ്രതിഷേധിക്കാനെത്തിയെന്നാണ് ഡൽഹി പോലീസിന്റെ കണ്ടെത്തൽ. ഹമാസിനെയും മറ്റ് സായുധ സംഘങ്ങളെയും നിരായുധീകരിക്കാൻ ബോർഡ് ഓഫ് പീസ് കരാറിലെത്തിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഘട്ടങ്ങളായാണ് കരാർ നടപ്പാക്കുക. നിരായുധീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുമെന്ന് ട്രംപ്. ഗസ ഇസ്രായേലിനെതിരെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഇനി താവളമാകില്ലെന്ന് ട്രംപ്. ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ പോസ്റ്റ്. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തിനും ഖത്തറിനും തുർക്കിക്കും പോസ്റ്റിൽ ട്രംപ് നന്ദി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പരാമർശത്തോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സൌദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ഇറാഖ് അതിർത്തിയിൽ നിന്നുണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെ UAE കടുത്ത ഭാഷയിൽ അപലപിച്ചു. ആക്രമണങ്ങൾ സൌദിയുടെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റവും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വലിയ ഭീഷണിയെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സൌദിയുടെ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുന്നതിനായി രാജ്യം സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും UAE പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും മന്ത്രാലയം ആവർത്തിച്ചു. ഫിഫയ്ക്കെതിരെ യൂറോപ്യൻ ഫുട്ബോൾ ഭരണസമിതിയായ യുവേഫ. ഫിഫയുടെ ഓഹരി വിൽപ്പനയ്ക്കെതിരെ പ്രതിഷേധം. മത്സരങ്ങളിൽ പങ്കെടുക്കില്ല. ലോകകപ്പ് ഉൾപ്പെടെയുള്ള ഫിഫ ടൂർണമെന്റുകളുടെ വാണിജ്യ അവകാശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി $20 ബില്യൺ കമ്പനി രൂപീകരിക്കാൻ ഫിഫയുടെ പദ്ധതി. ഇതിൽ 20% ഓഹരികൾ സ്വകാര്യ നിക്ഷേപകർക്ക് കൈമാറും. പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കാതെ ഇനി ഒരു ഫിഫ മത്സരത്തിലും യൂറോപ്യൻ ടീമുകൾ പങ്കെടുക്കില്ലെന്ന് യുവേഫ ആഹ്വാനം ചെയ്തു. ബ്രസീൽ ടീം ആദ്യമായി ഇന്ത്യയിൽ കളിക്കാനെത്തുന്നു. കൊൽക്കത്തയിൽ കളിക്കുമെന്ന പ്രഖ്യാപനവുമായി ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ. ആദ്യമായാണ് ബ്രസീൽ ടീം ഇന്ത്യയിൽ കളിക്കാനെത്തുന്നത്. ഒക്ടോബർ 3 കൊൽക്കത്തയിൽ സൗഹൃദ മത്സരം കളിക്കുമെന്നാണ് റിപ്പോർട്ട്. അടുത്ത വാർത്ത 9 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, studio clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 8 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: കാലാവസ്ഥാ പ്രവചനത്തിൽ മഴ പെയ്യുമെന്നാണ് പറയുന്നത്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 48%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
4: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
5: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
3: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
6: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
3: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
6: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
3: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: You are listening to Sand Dunes with Akshay and Vidya.
1: Good morning once again. Welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. Brand new day. അങ്ങനെ ഒരു വെറ്റൊരു വീക്കെൻഡ്, അങ്ങനെ ജൂലൈ 31 ഒരു മന്ത് എൻഡ്, അങ്ങനെ എല്ലാം ഒരു ഏഴാം മാസം കഴിയുകയാണ്. ഞാൻ നമ്മൾ ഈ എന്താ പറയണേ, അടുത്ത മാസത്തേക്ക് സംതിങ് ഡേറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുമല്ലോ ആ സമയത്ത്. എട്ടാം മാസം എന്ന് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സ് ദൈവം എട്ടായല്ലോ, ഇനി ഇത് നാളെയും കൂടെ കയറുമ്പോഴത്തേക്ക് അത് ഒമ്പതാം മാസത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ വൺ മന്ത് ഡ്യൂറേഷനിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുന്നവർക്കാണെങ്കിൽ, അപ്പോൾ എന്താ പറയുന്നത്, ദിവസങ്ങൾ മാസങ്ങൾ ഇങ്ങനെ പടപടയെന്ന് ഓടി ഓടി പോകുന്നു. അപ്പോൾ എന്നാലും നമ്മൾ രാവിലെ പത്രം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അബുദാബി സെറ്റ്സ് January 1 ഡെഡ്ലൈൻ ഫോർ സൂപ്പർ മാർക്കറ്റ്സ് ടു ചേഞ്ച് ജങ്ക് ഫുഡ് ഡിസ്പ്ലേസ് എന്നുള്ളൊരു കാര്യം കേട്ടോ. ഇത് എങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത്? ആക്ച്വലി നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഇനി സൂപ്പർ മാർക്കറ്റിൽ ജങ്ക് ഫുഡ് ഉണ്ടാവില്ലേ, അതോ എന്താ പറയണേ പാടെ എടുത്ത് മാറ്റുകയാണോ? ജങ്ക് ഫുഡ് എന്ന് പറയുന്ന സമയത്ത് ഏതാണ് ജങ്ക് ഫുഡ്? അതും ഒരു വലിയൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പം ഇതാണ് HFSS, ഇതാണ് അതിൻ്റെ ഉറ്റകം എന്ന് പറയുന്നത്. HFSS ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഹൈ ഫാറ്റ് സോൾട്ട് ആൻഡ് ഷുഗർ. ഈ മൂന്ന് കണ്ടൻസ് വരുന്ന സംഭവങ്ങൾ, പ്രോഡക്ട്സ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ, ഇതാണ് എടുത്ത് നമ്മുടെ ഷെൽഫിൽ നിന്ന്, ആദ്യത്തെ ഷെൽഫുകളിൽ നിന്ന് മാറ്റാനായിട്ട് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഫ്ലെയറിലാവാം, പോപ്പർ സ്റ്റാൻഡിലുകളിലാവാം, അല്ലെങ്കിൽ ഫസ്റ്റ് വിസിബിലിറ്റി വരുന്ന ഏരിയയിലാകാം, ഇവിടെ നിന്നൊക്കെ തന്നെ ഇത് മാറ്റണമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഇത് എടുത്ത് മാറ്റാൻ, അതായത് അവിടെ വെക്കാൻ പാടില്ല എന്നല്ല, എന്നാൽ ഏറ്റവും കൂടുതൽ ട്രാഫിക്, അതായത് പർച്ചേസിംഗ് ട്രാഫിക് കൂടുന്ന ഏരിയകളിൽ, കൂടുന്ന കാണുന്ന സ്ഥലങ്ങളിൽ, അവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും, അതായത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോയി എടുക്കുക എന്നുള്ളൊരു കാറ്റഗറിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അതൊരു ഹെൽത്തി ലിവിങ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നീക്കം കൊണ്ടുവരുന്നത്. ആ സൂപ്പർ മാർക്കറ്റ്സിൽ ഇത് തീർച്ചയായിട്ടും ഉണ്ടാവും, നമുക്ക് വേണ്ടതൊക്കെ തന്നെ അവിടെ പോയി എടുക്കുകയും ചെയ്യാം. ഏകദേശം 4000 square feet മേലെ വരുന്ന സൂപ്പർ മാർക്കറ്റ്സിലാണ് ഇത് ആപ്ലിക്കബിൾ എന്നാണ് കലീസ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണേലും ഇത് January 1 വരുന്ന ഒരു നല്ലൊരു ഒരു സെഷൻ തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഹെൽത്തി ഫുഡ് അല്ലെങ്കിൽ ഈ HFSS എന്ന് പറയുന്ന പ്രോഡക്ട്സ് ഇല്ലാത്ത ബയ്യേഴ്സ് ആണെങ്കിൽ അവർക്ക് വേണേൽ സെപ്പറേറ്റ് ക്യൂ ഏരിയ പോലും ക്രിയേറ്റ് ചെയ്യാം, അവർക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ടെൻഡൻസ് തന്നെ കുറയ്ക്കും. ഒന്ന് ആലോചിച്ചേക്ക്, പലപ്പോഴും നമ്മൾ പോയിട്ട് ലാസ്റ്റ് ഒരു ചോക്ലേറ്റ് എടുക്കുമ്പോൾ, ഓ ഈ ചോക്ലേറ്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബില്ലടിച്ച് പോകാമെന്നുള്ള രീതിയൊക്കെ വന്നു കഴിഞ്ഞാൽ, സി പല രീതിയിലും നമ്മളെ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണേലും റീറ്റെയിലേഴ്സ് എല്ലാവരും തന്നെ ഇതിനു വേണ്ടി ഹൈ ഒരു എഫേർട്ടാണ് എടുക്കാൻ പോകുന്നത്. കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള, സി ഇതിന് നമുക്ക് എല്ലാത്തിനും ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ട്. നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം ചോക്ലേറ്റിന് തന്നെ പ്രോട്ടീൻ ബാർസ് വേണമെങ്കിൽ നമുക്ക് ആദ്യം വെക്കാം. എന്താണോ നിയമം, എന്താണോ പറയുന്നത്, അത് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ് പറയുക. അതുപോലെ തന്നെ സ്കൂൾ മസ്റ്റ് ക്ലിയർലി ഡിഫൈൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ ലിസ്റ്റ് ഓഫ് പ്രൊഹിബിറ്റഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഐറ്റം ടു സ്റ്റാഫ്സ് ആൻഡ് പാരൻസ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എഡ്യൂക്കേഷൻ മേഖലയും അവർ നോക്കി കാണുന്നുണ്ട് കേട്ടോ, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി. ഓൾറെഡി എനിക്കറിയാം ദുബായിലെ സ്കൂളുകളിലൊക്കെ തന്നെ പല എത്രയോ ഫുഡുകൾ അവിടെ വിൽക്കാൻ പാടില്ല, കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത്. ഇതെല്ലാം കുട്ടികളുടെയും എന്താ ഇപ്പം നമ്മുടെയും ഹെൽത്തൊക്കെ തന്നെ നോക്കിയിട്ടാണ് തീരുമാനങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ബ്രില്ല്യന്റ് ഡിസിഷനാണ് ഇത്, എന്തായാലും നടപ്പാക്കാൻ അടുത്ത വർഷം നമ്മൾ കയറുന്ന സമയത്ത്, ഇനി കുറച്ച് നാൾ കൂടെ ഉള്ളൂ അല്ലേ, ഒരു 4 months കൂടെ മാത്രമേ ഉള്ളൂ, അതിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ നടത്തുന്നവരാണെങ്കിൽ, നിങ്ങളുടെ HR ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റോർ ഇൻചാർജ് ആയിക്കോട്ടെ, പോപ്പർ സ്റ്റാൻഡുകൾ തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് എന്തായാലും സർക്കുലേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുമല്ലോ മുനിസിപ്പാലിറ്റിയിൽ നിന്ന്. ഓക്കെ, ഇനിയും കുറച്ച് പാടില്ല, അങ്ങോട്ട് മാറ്റി വെക്കാം എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Brought to you by ABC Cargo and Courier, number one in GCC.
2: ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ നാട്ടില് പോലീസിനെ പേടിച്ച് വണ്ടി ഓടിച്ച ഡ്രൈവിംഗ് ഒക്കെ ഓടിച്ചിട്ടുള്ള കുറേ പേരുടെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേയധികം മെസ്സേജ് ഇന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നാലോചിച്ചു, ആർക്കെങ്കിലുമൊക്കെ ഇനിയും അതുപോലത്തെ കഥകൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം കേട്ടോ. അപ്പോൾ നല്ല നല്ല നല്ല രസകരമായിട്ടുള്ള കഥകൾ പോലീസിനെ ഹെൽമെറ്റ് ഇല്ലാതെ വെച്ച സമയം ഓടിച്ച സമയത്ത് കണ്ടുപിടിച്ച സമയത്ത് അല്ല, പോലീസിനെ കണ്ടിട്ട് ഓടിയ സമയത്തോ അങ്ങനത്തെ എന്ത് കഥകളാവാം. എനിവേസ്, നമ്മുടെ ഇപ്പോഴത്തെ ട്രാഫിക് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ദുബായ് റോഡുകളിൽ ആക്ച്വലി ഇച്ചിരി ട്രാഫിക് കൂടി വരുന്നുണ്ട്. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ തന്നെയാണ് ആ ഒരു ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നത്. എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, അക്ഷയ് അജ്മാനിൽ ഭയങ്കര കാമായിട്ടുള്ള റോഡാണ്, ഒരു വിഷയമില്ല. ഞാൻ എപ്പോഴും വിചാരിക്കട്ടെ എന്ത് സുഖമാണ് നിങ്ങൾക്ക് ഈ അജ്മാൻകാർക്ക്, അജ്മാനും ഉമ്മൽക്കുയിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ, അല്ല അവിടെ ജീവിക്കുന്നവർക്കാണെങ്കിൽ, അല്ല അടിപൊളി അലൈൻ, ഇതൊന്നും അറിയില്ല ട്രാഫിക് എന്താണെന്ന് പോലും അറിയാത്തൊരു സ്ഥലമാണ് അലൈന്. അപ്പോൾ എന്താണേലും ഷാർജ റോഡുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ കൺജഷൻ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ബെയ്റൂട്ടിലും ട്രാഫിക് സിറ്റുവേഷൻ കൂടി വരുന്ന ഒരു കാര്യം കൂടെ കാണുന്നുണ്ട് കേട്ടോ. എനിവേസ്, വേറെ എങ്ങനെ ട്രാഫിക് സിറ്റുവേഷൻ ഇല്ല, എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം 0585829220. നമ്മുടെ മറ്റേ പറക്കുന്നിലേക്ക് അത് പറയുന്ന പോലെ നമ്മൾ കല്ലൂരുണ്ടാക്കിയ ട്രാഫിക്കിൻ്റെ അത്രയും അങ്ങനെ ഒരു ട്രാഫിക് നിങ്ങൾ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് പറയാം കേട്ടോ. 0585829220 ഇതാണ് നമ്മുടെ നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യാ.

0: പോലീസുകാരെ കണ്ട് പേടിച്ച് ഓടിയിട്ടുള്ള പലരും ഉണ്ടാവാം. ഞാൻ ഉൾപ്പെടെ എന്നല്ല, എല്ലാവരും. നമ്മുടെ നാട്ടിലാണോ ഇത് സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നു എനിക്ക് ലൈസൻസ് കിട്ടിയില്ല എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ഞാൻ ഞങ്ങളുടെ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് എന്ന് പറയുന്ന കോളേജിന്റെ അവിടുന്ന് ഒരു റോഡിലേക്ക് വരുന്ന ഒരു ഇറക്കമുണ്ട്. ആ ഇറക്കം ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഈ പഴയ മഹേന്ദ്ര ജീപ്പ് ഉണ്ടല്ലോ, ഞാൻ ആക്റ്റീവിലാണ്. ഞാൻ ആ ഇറക്കം ഇറങ്ങി നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നേരെ ഫ്രണ്ടിൽ ലൈറ്റ് സൈഡിലേക്ക് മാറ്റിയിട്ട് പോലീസുകാരെ ചെക്കിങ്. ഞാൻ നേരെ ആൻമരത്തിന്റെ പുറകിൽ ഡാക്റ്റീവ് കൊണ്ടുവച്ചിട്ട് എനിക്ക് ഒന്നും അറിയാത്ത പോലെ ഞാൻ നടന്ന് ആ ബസ് സ്റ്റാൻഡിൽ പോയിരുന്നു. അവർ പോകുന്നവരെ അവിടെ ഇരിക്കുകയുള്ളൂ, നിവർത്തി വേറെ ഒരു നിവർത്തിയില്ല. ഇതുപോലെ ഒരുപാട് പേര്, ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോലീസുകാരെ കണ്ടപ്പോൾ ഞാൻ ഇറങ്ങി വണ്ടി തെല്ലിക്കൊണ്ട് പോയിട്ടുള്ള ഒരു കഥയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല കഥകൾ, ഇതിനെക്കാട്ടിൽ എത്രയോ മനോഹരമായിട്ടുള്ള ഒരുപാട് കഥകളാണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ ഇപ്പൊ എന്റെ കൂടെ നിർമ്മൽ ലൈനിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം നിർമ്മൽ.
1: ഗുഡ് മോർണിംഗ്. നമസ്കാരം അക്ഷയ്.
0: നിർമ്മലെ, നിർമ്മലിന്റെ സ്റ്റോറീസ് ഞാൻ വായിച്ചിട്ട് ഞാൻ തന്നെ ദൈവമേ എന്ന് എനിക്ക് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നാണ്, നാട്ടിലെവിടെയാണ്?
1: ഞാൻ നാട്ടില് കൊല്ലം.
0: കൊല്ലം പറയൂ. ആ നിർമ്മല് പോലീസുകാരെ കണ്ടിട്ട് ബാത്റൂമിൽ പോയി വിളിച്ചിരുന്ന കഥ ഓർമ്മയുണ്ട്? ഏതൊക്കെ കഥ?
1: അത് ഞാൻ എസ് എൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്,
0: ശരി,
1: എനിക്ക് റോഡിന്റെ സൈഡിൽ അവിടെ മിക്കവാറും ചെക്കിംഗ് ഉണ്ട് കോളേജിന്റെ അടുത്ത്. അപ്പൊ ചെക്കിങ്ങിന് ഞാൻ വണ്ടി നിർത്താതെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി. അപ്പം പുറകിലൊരു ബുള്ളറ്റില് ഒരു എസ് ഐ തന്നെ വരുന്നുണ്ടായിരുന്നു പുറകില്. ഞാൻ വണ്ടി ഓടിച്ച് നേരെ കോളേജിനകത്ത് കയറ്റി. കോളേജിലൊന്ന് പോലീസിന് കയറാൻ പറ്റില്ല.
0: ഓ ശരി.
1: ആ ഒരു ടൈമായിരുന്നു. അപ്പം കോളേജിന്റെ ഗേറ്റിന്റെ ഫ്രണ്ട് വരെ പോലീസ് വന്നു നിന്ന്. അപ്പൊ SFI-ക്കാരെല്ലാം പ്രകടനമായിട്ട് ഇറങ്ങുന്ന സമയമായിരുന്നു. അപ്പം അവര് ഞാൻ നേരെ ബൈക്കിനകത്ത് കയറ്റി. പോലീസുകാർക്ക് എങ്ങനെയും അകത്ത് കയറണം. ഞാൻ വണ്ടി നേരെ വേറെ ഒരു സ്ഥലമില്ല, ബാത്റൂമിൽ കൊണ്ടുവച്ച്, ജെന്റ്സിന്റെ ബാത്റൂമിന്റെ സൈഡിൽ. എന്നിട്ട് കൂളായിട്ട് വെളിയിൽ ഇറങ്ങി വന്ന് നിന്ന്. അപ്പൊ പോലീസുകാർ പറയുന്നുണ്ട് എന്തൊക്കെയായാലും 24 മണിക്കൂറിനകം ആ വണ്ടി ഇന്ന് എടുക്കണം എന്ന് പറഞ്ഞ അവര് ഒരുപാട് കാര്യങ്ങൾ നോക്കിയെടുക്കാൻ വേണ്ടി. പക്ഷെ ഒരു 2-3 മണിക്കൂറായപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തു. പോലീസ് അവിടെ നിന്ന് പോയ സമയത്ത് ബാക്ക് സൈഡിൽ അവിടെ ഒരു മതിലിന് പൊക്കം കുറവുണ്ട്. ഒരു ഞങ്ങളൊരു 8 പിള്ളേര് ചേർന്ന് വണ്ടി പൊക്കിയെടുത്ത് മതിലിന്റെ സൈഡിൽ വെച്ച് വെളിയിൽ കൊണ്ടുപോയി. അതൊരെണ്ണം. പിന്നെ വേറെ അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ ഹൈവേ പോലീസ് റോഡിന്റെ സൈഡിൽ ചെക്കിങ്ങിന് ആ സമയം തന്നെ ആദ്യത്തെ ഒരു വീടിന്റെ മതിലിനകത്തോട്ട് ആ ഗേറ്റിനകത്തോട്ട് അങ്ങ് കയറിപ്പോയി. എന്നിട്ട് വണ്ടി അവിടെ താഴെക്കൊണ്ട് വെച്ച് തിരിച്ചു വന്ന് പോകുന്നത് ഹൈവേ പോലീസ് ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നു. കുറച്ച് കഴിഞ്ഞ് അവര് തിരിച്ചു വരുന്നു. എന്നിട്ട് ഒരു 5 മിനിറ്റ് അവരങ്ങോട്ടേക്ക് പോയി കാണും ലൈറ്റ് റോഡ്. എന്നിട്ട് അവര് തിരിച്ച് പതുക്കെ വരുന്നു. ഞാനിവിടെ കൂളായിട്ട് നിന്ന് കണ്ടോണ്ടിരുന്നു. അന്ന് പിടിച്ചിരുന്നെങ്കിൽ ഫൈനായിരുന്നു. ലൈസൻസും ഇല്ലാത്ത സമയത്തായിരുന്നു. ഒരു 16-17 വയസ്സിന്റെ ആ ഒരു ടൈമിലായിരുന്നു.
0: അല്ല, എപ്പോഴെങ്കിലും പോലീസ് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുള്ള അവസരം ഉണ്ടായിരുന്നോ?
1: ആ, ഒരു തവണ കൊണ്ടുപോയിട്ടുണ്ട്. അതൊരു ബുള്ളറ്റിൽ പോകുന്ന വഴിക്ക് ചെക്കിംഗ് ആയിരുന്നു. ഞാൻ വണ്ടി എഞ്ചിൻ പണി കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു.
0: ശരി.
1: പാസിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷം. 2-3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു പാസിംഗ്. അപ്പൊ വണ്ടിയുടെ ബുക്കും പേപ്പർ ഒന്നും ശരിയായിട്ടില്ല. ഒന്നും ശരിയാവാത്ത സമയത്ത് ഞാൻ വരുന്ന വഴിക്ക് ബുള്ളറ്റ് ആയതുകൊണ്ട് എനിക്ക് നിർത്തേണ്ടി വന്നു. വേറെ ഏത് വണ്ടിയാണെങ്കിലും ഞാൻ സൈഡിൽ കൂടെ ഒക്കെ
0: കൊണ്ടുപോയാണ്.
1: അങ്ങനെ പോലീസ് കൈ കാണിച്ച് നിർത്തി. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു ലൈസൻസ് ഇല്ലാത്ത ഞാൻ എങ്ങനെയാ സാറേ വണ്ടി ഓടിക്കാന്ന്. അപ്പൊ അതൊന്നും കുഴപ്പമില്ല, നീ തന്നെ ഓടിച്ച് അവിടെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം പോലീസ് അവിടെ ചെന്നപ്പം എന്താണ് ആദ്യം അവരെന്നോട് പറഞ്ഞ് ചെരിപ്പ് ഊരിയിട്ടിട്ട് കയറാൻ. ഞാൻ ചോദിച്ച് അമ്പലം അപ്പുറമല്ല, ഇവിടെ അല്ലല്ലോ.
0: വൻകുരുത്തക്കെട്ടവരാണ്.
1: അതെ അതെ. അപ്പം പിന്നെ അകത്ത് കയറിയപ്പോണ്ട് എന്നെ പണ്ട് പഠിപ്പിച്ച 8-ൽ 9-ൽ പഠിപ്പിച്ച ഒരു ടീച്ചറിന് അന്ന് അവിടെ പ്ലേസ്മെന്റ് ആയി വന്നിട്ടുണ്ട്.
0: ശരി.
1: അങ്ങനെ ആ ടീച്ചർ എന്നോട് പറഞ്ഞ് ഇത് ബുക്കും പേപ്പറും എല്ലാം ശരിയാക്കി സാറിനെ കൊണ്ട് കൊടുത്തിട്ട് താക്കോലം വാങ്ങിച്ചാൽ മതി. ഞാൻ പറഞ്ഞു അത് 2-3 ദിവസം എടുക്കും. ടീച്ചർ പറഞ്ഞ് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് എന്നെ
0: ഒറ്റത്തവണ
1: പോലീസ് സ്റ്റേഷൻ കയറിയിട്ടുള്ളൂ.
0: ശരി. ആ കാലത്ത് ഓടിച്ചിരുന്ന ഇപ്പൊ ബുള്ളറ്റിന്റെ ബുള്ളറ്റ് ആണെന്ന് പറഞ്ഞ് വേറെ ഏതൊക്കെ വാഹനമായിരുന്നു അന്ന് പ്രിയമായിട്ട് ഇങ്ങനെ നോക്കി നിന്നിട്ടുള്ളത്?
1: ഞാൻ ആദ്യം ഓടിക്കുന്നത് കൈനറ്റിക് ഹോണ്ടയാണ്. അതൊരു അങ്കിളുടെ കൈനറ്റിക് ഹോണ്ട. അന്ന് ഹോണ്ട ആക്ടിവിറ്റിക്ക് മുന്നേ ഉള്ള
0: വണ്ടിയാണ്
1: കൈനറ്റിക് ഹോണ്ടയായിരുന്നു ആദ്യം. പിന്നെ അതിനുശേഷം +2 ആയപ്പോഴത്തേക്ക് മറ്റേ സ്പ്ലെൻഡർ.
0: അതിനുശേഷം
1: പാഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഡിഗ്രി ഒക്കെ ആയപ്പോ പാഷൻ RX 100, RX 125 ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്റെ ബ്രദറിനിലോയ്ക്ക് ഒരു ഷോറൂം ഉണ്ടായിരുന്നു. അപ്പം എല്ലാ യമഹയുടെ വണ്ടികളും ഞാൻ ആദ്യം ഓടിക്കാം. അവിടെ വരുന്ന മിക്ക വണ്ടികളും.
0: ഓ, അങ്ങനെ അങ്ങനെയാണ് RX 100 പിന്നെ RD ഒക്കെ ഒരു പാഷൻ തുടങ്ങിയല്ലേ?
1: അതെ അതെ.
0: ശരി.
1: കരിഷ്മയില് വണ്ടി നിർത്തി പിന്നെ ദുബൈയിലേക്ക് വന്നു.
0: കരിഷ്മ ഏതായിരുന്നു, മഞ്ഞ കളറായിരുന്നു?
1: അല്ലല്ല, വൈറ്റും റെഡും ആയിട്ടുള്ളത്. ശരി. വൈറ്റ് കളറായിരുന്നു.
0: അല്ലു അർജുൻ നമ്മുടെ

0: അംഗമാക്കിയിരുന്ന വാഹനം വരുന്ന ആ സമയത്ത് എല്ലാവർക്കും ഈ കരീഷ്മ എന്ന്
1: പറയുന്നത്.
0: എന്തായാലും നമ്മൾ ഈ നാട്ടിൽ പഠിച്ചു വരുന്നവർക്ക് ഈ ബൈക്ക് എന്ന് പറയുന്ന ഒരു വലിയ വികാരമാണ് അല്ലേ? അത് നമ്മള് എന്താണെന്നറിയാത്ത ഒരു വികാരമാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്.
1: കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് ഇതുവരെ ബൈക്ക് ഓടിക്കാൻ പറ്റില്ല.
0: പക്ഷെ ആഗ്രഹം തോന്നിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ഈ ദുബായുടെ റോഡുകളിലൊക്കെ ബൈക്ക് പോകുന്ന നമ്മളിങ്ങനെ നോക്കി നിൽക്കില്ലേ? അല്ലേ? ശരി, എന്തായാലും ഓടിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഈ എപ്പോഴേലും ഒരു നല്ല ബൈക്ക് ഒക്കെ എടുത്ത് നല്ല യാത്ര. നാട്ടിൽ ചെല്ലുമ്പോ ഓടിക്കാറുണ്ടോ? താങ്ക് യു സോ മച്ച്. ഒരുപാട് കഥകളുള്ള ഒരു വ്യക്തിയാണ്. താങ്ക് യു വിളിച്ചാലും സംസാരിച്ചാലും ഒരുപാട് താങ്ക് യു. എന്തായാലും ഈ ആർ എക്സ് സെന്ററിന്റെ കഥ പറഞ്ഞപ്പോ, ആർ എക്സ് സെന്റർ ഈ എന്താ പറയുന്നത് അക്കാലത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാഹനമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ആർ എക്സ് സെന്ററിന്റെ ഒരു വികാരം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ല. കൈനറ്റിക് ഹോണ്ട ആദ്യം നമ്മൾ ഓടിക്കുന്ന ഒരു വാഹനം കൈനറ്റിക് ഹോണ്ട ആയിരിക്കും ഒരു പക്ഷേ. അതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നാട്ടുകാർ മൊത്തം അറിയും നമ്മൾ വരുന്നത് പോകുന്നതും ഒക്കെ കൈനറ്റിക് ഹോണ്ടയുടെ ഒരു ശബ്ദം കാരണം. പിന്നീട് ആർ എക്സ് സെന്ററിന്റെ ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആർ ഡിയുടെ സ്റ്റൈല്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബൈക്ക് എന്ന് പറയും. ഇന്ന് പല വാഹനങ്ങളുണ്ടാകും, പക്ഷെ അക്കാലത്ത് ഈ വാഹനങ്ങൾ ഓടിച്ചവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡിൽ അലിഞ്ഞേക്കാണ് ആ ബൈക്കിൻ്റെ പ്രണയം എന്ന് പറയുന്നത്. ഇത് ഞാൻ എനിക്ക് ആർ എക്സ് സെന്റർ ഉണ്ടായിരുന്നു. ഞാൻ ആർ എക്സ് സെന്ററിലാണ് ഞാൻ വണ്ടി ഓടിച്ച് പഠിക്കുന്നത്. അങ്ങനെ ഒരുപാട് ചില സമയത്തൊക്കെ ഇതിൻ്റെ പല പല പ്രശ്നങ്ങളൊക്കെ വരും. അങ്ങനെ നമ്മൾ ബൈക്കിൻ്റെ പണികൾ, നമ്മൾ ബൈക്ക് ഓടിച്ച് പഠിക്കുന്നത് വർക്ക്ഷോപ്പിൽ നിന്നും കൂടെയാണ്. എത്രയോ വട്ടം വർക്ക്ഷോപ്പിൽ പോയി അതിൻ്റെ സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത്, അങ്ങനെ ഒരുപാട് കഥകൾ അല്ലേ. നാട്ടിൽ നിന്നുള്ളവർക്കാണെങ്കിൽ ടൺ കണക്കിന് കഥകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാനുണ്ട്. അതായത് ബ്യൂട്ടിഫുൾ സ്റ്റോറീസ് ആണ് ഇവിടെ കുറേ എനിക്ക് മറ്റേ അതുപോലത്തെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഞാൻ വാട്സാപ്പിൽ 1x1 ആയിട്ട് ഞാൻ വായിക്കാമെന്നാണ്. എന്നാലും ഒരു സോങ് കേട്ടിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഹോം 92.2 FM-ൽ അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: You're listening to Home 92.2 FM. Home is a feeling. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
1: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
0: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം.
1: നീ ഇനി ഇതിനെയൊന്നും പുറകെ പോകാതിരിക്കുന്നേ നല്ലത്.
0: ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രോസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
3: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ് Division of Dhanya Group since 1982.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100 യു ആർ ലിസണിംഗ് ടു സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ
1: എന്താ ഇത് ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്
2: ശ്രദ്ധിക്കണ്ട
1: എടാ മോനെ പോടാ പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി
3: അണ്ണം പേടിക്കണ്ട
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ
1: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക് ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്
2: അണ്ണ ശ്രദ്ധിക്ക
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ് അൾട്രാസ് ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ് വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
0: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സമാധാനക്കരാറുമായി ട്രംപ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹമാസിനെയും മറ്റ് സായുധ സംഘങ്ങളെയും നിരായുധീകരിക്കാൻ സമാധാന കരാറിലെത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഘട്ടങ്ങളായാണ് കരാർ നടപ്പാക്കുകയെന്നും നിരായുധീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ്. ഗസ ഇസ്രായേലിനെതിരെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഇനി താവളമാകില്ലെന്ന് ട്രംപ്. ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിന്റെ പോസ്റ്റ്. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തിനും ഖത്തറിനും തുർക്കിക്കും പോസ്റ്റിൽ ഡൊണാൾഡ് ട്രംപ് നന്ദി അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് ഹമാസ്. ട്രംപ് സമാധാന പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രഖ്യാപനം. ഇന്ത്യയിലെ മെറ്റ മേധാവിക്കെതിരെ കേസ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സമരത്തിനിടെ പ്രധാനമന്ത്രിയുടെ AI ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ഇന്ത്യയിലെ മെറ്റ മേധാവിക്കെതിരെ ഹൈദരാബാദ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. പശ്ചിമേഷ്യൻ സംഘർഷം സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം. സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കാൻ ഏകീകൃത സംവിധാനം. നാവികർക്കും അവരുടെ കുടുംബങ്ങൾക്കും സമയബന്ധിതമായ വിവരങ്ങൾ, സഹായം, കൌൺസിലിംഗ് എന്നിവ നൽകുന്നതിനായി ഒരു സംവിധാനം കൊണ്ടുവരാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം പരമാവധി വർദ്ധിപ്പിക്കാൻ ആഹ്വാനം. സംഘർഷ മേഖലയിലുള്ള ഇന്ത്യൻ പൌരന്മാരുടെയും പ്രവാസികളുടെയും സുരക്ഷ ഉറപ്പാക്കണം. ഇന്ത്യൻ നാവികർ നേരിടുന്ന ഭീഷണി വിലയിരുത്തിയെന്നും ഇക്കാര്യം നിരീക്ഷിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ലോക്സഭയ്ക്ക് പിന്നാലെ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ രാജ്യസഭയും പാസാക്കി. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ സർക്കാർ വോട്ടിനിട്ട് തള്ളി. രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ ബില്ല് നിയമമായി മാറും. ജന്തർമന്തർ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ക്രിമിനലുകളുടെ വിവരങ്ങൾ തേടി ഡൽഹി പോലീസ്. ഈ മാസം 20 മുതൽ 25 വരെ സെൻട്രൽ ഡൽഹിയിലെ ആക്രമണങ്ങളിലെ ഇവരുടെ പങ്കാളിത്തം അന്വേഷിക്കുന്നു. ഡൽഹി പോലീസ് തിരിച്ചറിഞ്ഞ 2873 ക്രിമിനലുകളിൽ 989 പേരുടെ വിശദാംശങ്ങളാണ് പോലീസ് ശേഖരിക്കുന്നത്. കൊലക്കേസ് പ്രതികളും കൊലപാതക ശ്രമം ചുമത്തപ്പെട്ടവരും പോക്സോ കേസ് പ്രതികളും വരെ പ്രതിഷേധിക്കാനെത്തിയെന്നാണ് ഡൽഹി പോലീസിന്റെ കണ്ടെത്തൽ. PM-ശ്രീയിൽ മുന്നോട്ട് പോകാൻ കേരള സർക്കാർ തീരുമാനിച്ചതോടെ കൂടിയാലോചനകൾ സജീവം. സിലബസിൽ കേന്ദ്ര ഇടപെടൽ ഇല്ലാതെ PM-ശ്രീ നടപ്പാക്കാനുള്ള ആലോചനയിലാണ് സർക്കാർ. സംസ്ഥാന സിലബസിൽ കേന്ദ്രത്തെ കൈകടത്താൻ അനുവദിക്കരുതെന്നാണ് UDFന്റെ പൊതുവികാരം. 265 സ്കൂളിൽ ആയിരിക്കും പദ്ധതി നടപ്പാക്കുക. സിലബസിൽ കേന്ദ്രം ഇടപെടേണ്ട സാഹചര്യമുണ്ടായാൽ നിയമപരമായി മുന്നോട്ട് പോകാനും കേരള സർക്കാർ ആലോചിക്കുന്നു. ഇതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കും മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് തയ്യാറാക്കുക. അതിനിടെ PM-ശ്രീയുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാർ തീരുമാനത്തിൽ വെട്ടിലായത് മുസ്ലിം ലീഗാണ്. ലീഗ് അണികൾക്കും മുസ്ലിം സംഘടനകൾക്കുമുള്ള അതൃപ്തി പരിഹരിക്കുന്നത് ലീഗ് നേതൃത്വത്തിന് വലിയ തലവേദന സൃഷ്ടിക്കും. PM-ശ്രീ തുടരുമെന്ന കഴിഞ്ഞ ദിവസത്തെ UDF കൺവീനറുടെ പ്രസ്താവനയിലാണ് മുസ്ലിം ലീഗിന് അസംതൃപ്തിയുള്ളത്. 3-അംഗ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് നൽകാനിരിക്കെ കൺവീനർ തീരുമാനം പ്രഖ്യാപിച്ചത് മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്ന് മുസ്ലിം ലീഗ് അഭിപ്രായപ്പെട്ടു. സർക്കാർ നീക്കത്തിനെതിരെ രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കാൻ LDFന്റെ നീക്കം. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ചതുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന UDF പ്രചരണത്തെ LDF പ്രതിരോധിക്കും. കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തലോടെ LDF പറഞ്ഞത് ശരിയായെന്ന വിലയിരുത്തലിൽ മുൻമന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഉണ്ട്. PM-ശ്രീ പദ്ധതി UDFന് ഇഷ്ടം, BJP നയമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നെഹ്റുവിന്റെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രി RSSനെ താലോലിക്കുന്നുവെന്നും ബിനോയ് വിശ്വത്തിന്റെ കുറ്റപ്പെടുത്തി. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ അന്തിമവിധി ഇന്ന്. ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് M. ഗീതാനന്ദൻ ഉൾപ്പെടെ കേസിൽ ആകെ 53 പ്രതികളാണുള്ളത്. പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുക 23 വർഷത്തിന് ശേഷമാണ്. സമരക്കാർ കണ്ണൂർ KP 4 ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ KV വിനോദിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് ഗീതാനന്ദൻ ഒന്നാം പ്രതി. സമരനായിക CK ജാൻ ഉൾപ്പെടെ 53 പേരാണ് പ്രതിപ്പട്ടികയിൽ. മുത്തങ്ങയിൽ വെടിവയ്പ്പിലേക്ക് പോകേണ്ട സാഹചര്യം ഇല്ലായിരുന്നുവെന്ന് CK ജാനു. വെടിവയ്പ്പിൽ ആദിവാസി യുവാവ് ജോഗി കൊല്ലപ്പെട്ടതിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കാത്തത് ആദിവാസി വിഭാഗങ്ങളോടുള്ള വിവേചനമെന്നും സി കെ ജാനു. തികച്ചും ജനാധിപത്യ രീതിയിൽ നടത്തിയ സമരമായിരുന്നു മുത്തങ്ങ ഭൂസമരമെന്നും സി കെ ജാനുവിന്റെ പ്രതികരണം. കപ്പക്കേസിൽ ജയിലിലായ ബി ജെ പി കൌൺസിലർ സുഗതന് അയോഗ്യതാ ഭീഷണി നിലനിൽക്കി. തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിർണായക കൌൺസിൽ യോഗം ഇന്ന്. ഇന്നും യോഗത്തിനെത്തിയില്ലെങ്കിൽ സുഗതൻ തുടർച്ചയായി പങ്കെടുക്കാത്ത മൂന്നാമത്തെ കൌൺസിൽ യോഗമാകും ഇത്. അങ്ങനെയെങ്കിൽ അയോഗ്യതാ നടപടിയുണ്ടാകും. ഇതൊഴിവാക്കാൻ സുഗതന്റെ അവധി അപേക്ഷ പാസാക്കാൻ ബി ജെ പി നീക്കം. എന്നാൽ അപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. സൌദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ഇറാഖ് അതിർത്തിയിൽ നിന്നും വീണ്ടുമുണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെ യു എ കടുത്ത ഭാഷയിൽ അപലപിച്ചു. ആക്രമണങ്ങൾ സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വലിയ ഭീഷണിയുമെന്ന് യു എ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സൌദിയുടെ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുന്നതിനായി രാജ്യം സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും യു എയുടെ പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും മന്ത്രാലയം ആവർത്തിച്ചു. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ലവ്പ്രീത് സിംഗിനും വെള്ളി. 110 കിലോ വിഭാഗത്തിലാണ് വെള്ളി മെഡൽ നേടി.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, studio clock. ഇപ്പോൾ സമയം 9:06.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ചൂടുള്ള ദിവസമാണ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 39 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 39%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
5: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായ വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യു എ യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
5: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury inspired perfumes at affordable prices.

0: Good morning once again. Welcome back home 92.2 FM ലേക്ക് സ്വാഗതം. And it's a Friday weekend ആണ്, ജൂലൈ 31. അങ്ങനെ മറ്റൊരു മാസം അവസാനം കൂടെ വന്നിരിക്കുന്നു. ഇനി നമുക്ക് നാളെ ശമ്പളമൊക്കെ കിട്ടും, ഒന്നാം തീയതി ശമ്പളം കിട്ടണമല്ലോ. അപ്പോൾ ശനിയാഴ്ച ശമ്പളമൊക്കെ കിട്ടി. ഈ മാസം നിങ്ങൾ കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം കേട്ടോ, കാരണം ഓണം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു എമൗണ്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഇന്ന് റെസ്പോൺസിബിൾ ആയിട്ടൊന്ന് മാനേജ് ചെയ്യാൻ പഠിക്കണം. എനിവേസ്, നമ്മൾ ഈ നാട്ടിലെ നമ്മൾ പണ്ട് നമ്മൾ പറയത്തില്ല, എന്താ പറയുക, നിങ്ങൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇന്ന ആളെ വിളിക്കും, അല്ലെങ്കിൽ കോക്കജി വരും, അല്ലെങ്കിൽ പോലീസ് മാമനെ വിളിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കുകയുള്ളു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കാണുമായിരുന്നു. ഇപ്പോൾ ചാറ്റ് GPT വന്നതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. അതായത് പന എന്ന് ആ കുട്ടി എഴുതാത്തതിന് വേണ്ടി, മോൾ എഴുതാത്തതിന് വേണ്ടിയിട്ട് പോലീസ് മാമനെ വിളിച്ച് പറയുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെയും ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞത് വൈറലായിരിക്കുന്നത് കേട്ടോ, ഭയങ്കര രസമാണ്. അപ്പം ചാറ്റ് GPT ആണ് പോലീസുകാരൻ, അപ്പോൾ കുഞ്ഞറിയുന്നില്ലല്ലോ ഇത് ഏതാണെന്ന്. എന്തായാലും ഭയങ്കര രസമാണ് ആ കോൺവെർസേഷൻ കേട്ടിരിക്കാൻ. അവസാനം ആ കൊച്ചിനെ കൊണ്ട് എഴുതിപ്പിക്കും. എന്താണല്ലോ, നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം.
1: ഹലോ സാറേ, പൊളിറ്റീഷ്യൻ അല്ലേ? ഞങ്ങള് നൈന് മോള് പനാന്ന് എഴുതുന്നില്ല കേട്ടോ. എന്തെങ്കിലും വഴക്ക് പറയാവോ?
2: ഹോംവർക്ക്
1: എഴുതുന്നില്ല കേട്ടോ സാറേ. നൈന് മോള് എന്തെങ്കിലും വഴക്ക് പറയാവോ? അപ്പൊ സാറിപ്പം വിളിക്കും.
0: അച്ഛനെ അടിക്കണേ.
1: ആ സാറേ, നൈനും എഴുതുന്നുണ്ട് കേട്ടാ, എഴുതിയില്ലെങ്കിൽ ഞാൻ വിളിക്കാം. സാറേ, നൈനു ഈ പന എഴുതുമ്പോ പറഞ്ഞെഴുതുന്നില്ല, അപ്പൊ അത് എന്താ
0: വേണ്ടത്?
3: എന്താ
4: മോളെ അവിടെ മിണ്ടാതെ ബുക്കിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? വെറുതെ നോക്കിയിരുന്നാൽ എഴുത്ത് തനിയെ ബുക്കിൽ വരില്ലല്ലോ. വന്നിട്ട് ആ പെൻസിലും ബുക്കും എടുത്തു തന്ന് മോളെ കൊണ്ട് എഴുതിച്ചിട്ടേ അങ്ങൾ തിരികെ പോകും. വഴിയിൽ ജീപ്പിന്റെ സൈറൺ കേൾക്കണം.
1: വണ്ടി വരുന്നതിന്റെ ശബ്ദം വന്നിട്ട് സാറേ, സാർ ഇവിടെ വരുവല്ലേ.
4: പോലീസ് ജീപ്പിന്റെ ശബ്ദം.
0: അങ്ങനെ കൊച്ചിനെ കൊണ്ട് എഴുതിപ്പിച്ചു. എനിക്ക് തോന്നുന്നത് ഏതോ 90s കിഡ് അപ്പനായതാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലാതെ ഈ വക ഉടായ്പകളൊന്നും തന്നെ പഠിക്കാൻ വഴിയില്ല. എന്താണേലും അടിപൊളിയായിട്ട് ഒരു ഗംഭീര വീഡിയോ ആയിട്ട് ഇരിക്കും ഇത്. ആ കുഞ്ഞിൻ്റെ ആ എക്സ്പ്രഷൻ കാണാം കേട്ടോ. സത്യം പറഞ്ഞാൽ കുഞ്ഞ് വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങളെങ്ങനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ച് കഴിപ്പിക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ ഒക്കെ ഇരുന്നിട്ടുണ്ടോ? പക്ഷേ ഭയങ്കര രസകരമായിട്ടുള്ള സൗണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പോലീസ് ജീപ്പിൻ്റെ സൗണ്ടാണ്. ജീപ്പിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബുബി ബിയോ എന്താ പറഞ്ഞ വെബ്സൈറ്റ്, എനിക്ക് നല്ല ഏതൊരു വെബ്സൈറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്താണേലും ഗംഭീരമായിട്ടുള്ള വീഡിയോ. നമുക്കും പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കും ജീവിതത്തിൽ പേടിയുള്ള ഒരാളുണ്ടായിരുന്നതിന് കുട്ടിക്കാലത്ത്. അത് ഒരുപക്ഷെ നമ്മുടെ ഏതെങ്കിലും ഒരു അമ്മാവനാവാം, നമ്മുടെ ട്യൂഷൻ സാറാവാം, ഇല്ല നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാവാം, ആരെങ്കിലും ഒരാളാവും. നമ്മളെല്ലാവരും സ്ഥിരം ആ പറഞ്ഞാണ് പേടിപ്പിക്കുന്നത്. ഈ കുട്ടിയുടെ കാര്യത്തിൽ അത് പോലീസ് മാമൻ ആയി മാറി എന്ന് മാത്രം.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിത്ത്

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
1: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
6: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം.
7: എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
1: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
7: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

0: ഹിറ്റായ ജുൻമാദ മൂവിയുടെ ടിക്കറ്റ്സ് ആണ് ഞാൻ തരാൻ പോകുന്നത്. ഞാനിപ്പോ കേൾപ്പിക്കാൻ പോകുന്ന ഈ ഒരു മൂവി ക്ലിപ്പ് ഏത് മൂവിയിലാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്, അതിനകത്തെ ഡയലോഗാണ് ഇത്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് കോംബോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏതാണ് മൂവി എന്ന്. ശ്രദ്ധിച്ചു കേട്ടോ.
1: അത് ഇന്നലെ ഉച്ചയ്ക്ക് പെട്ടെന്നാ മാറ്റിയത്. മറ്റേത് അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു.

0: റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് മാത്രം അയച്ചാൽ മതി. ഉന്മാദം നമുക്ക് ഒരുമിച്ചിരുന്ന് വൈകുന്നേരം കാണാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഏതാണ് ഈ സിനിമ കറക്റ്റായിട്ട് നിങ്ങൾ രണ്ടുപേരെയും ഞാൻ കൂടുതൽ ക്ലൂ വന്നത് കിട്ടിപ്പോകും, കാരണം ഈ ഒരു സീനിൽ നിന്ന് കുറച്ചങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഈ സിനിമയുടെ വലിയ ട്വിസ്റ്റ് വരുന്നത്. എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക. എന്തായാലും ഇന്ന് വൈകിട്ട് ഉന്മാദം നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാവുന്നതാണ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
4: Ammone, enda idu? ee vandide ac adichu poyalla idakka sradhikkanna paadu
5: sradhikkanna
4: eda mone poyada poi vandide ac adichu poi
6: annam pedikkanna
7: vandi nere address like vittu ee choodathu nammada budget nadukkana quality parts address le ullu
4: ammane enna vegam po address like ini engil sradhikkanna ammane
5: anna sradhikka
8: ambane pole ningalum sradhichekane ee choodathu best auto ac parts ne Aldras auto ac parts Aldras the best cooling solution for all vehicles visit aldras.me

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുത്തങ്ങ കേസിൽ വിധി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുത്തങ്ങക്കേസിൽ 35 പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിലെ ഈ ദിവസത്തിലെ മുത്തങ്ങ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട കേസിൽ 35 പ്രതികളെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിലാണിപ്പോൾ അന്തിമ വിധി പുറത്തുവന്നിരിക്കുന്നത്. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെ കേസിൽ 53 പ്രതികളാണ് ഇപ്പോൾ 35 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവ്. ഗീതാനന്ദനെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട് കോടതി. 23 വർഷത്തിന് ശേഷമാണ് വിധി പറയുന്നത്. പ്രതിപട്ടികയിലുള്ള 15 പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. സമരക്കാർ കണ്ണൂർ കെ പി 4 ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ കെ വി വിനോദിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദനായിരുന്നു കേസിലെ ഒന്നാം പ്രതി. സമരനായിക സി കെ ജാനു ഉൾപ്പെടെ ആകെ 53 പേരാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഒന്നാം പ്രതി ഗീതാനന്ദനെ കുറ്റവിമുക്തനായത് പോലീസുകാരന്റെ കൊലപാതക കേസിലാണ്. പോലീസുകാരനെ കൊലപ്പെടുത്തിയെന്ന കേസിലെ ഒന്നാം പ്രതി ഗീതാനന്ദനെ കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ്, കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. കേരളം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു വിധി ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നു. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിലെ അന്തിമവിധിയിൽ 35 പേരെയും വെറുതെ വിട്ട് കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള കോടതി വിധി. കുറ്റവിമുക്തനായത് പോലീസുകാരന്റെ കൊലപാതക കേസിൽ ഒന്നാം പ്രതിയായ എം ഗീതാനന്ദൻ ഉൾപ്പെടെ 35 പ്രതികൾ. മറ്റു വാർത്തകളിലേക്ക്. പി എം ശ്രീയിൽ കേരള സർക്കാരിന്റെ വാദം പൊളിയുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ കേരളത്തിന് കാര്യമായ നഷ്ടം സംഭവിക്കില്ല. പി എം ശ്രീയുടെ ആനുകൂല്യം ലഭിക്കില്ല എന്നതല്ലാതെ സംസ്ഥാനത്തിന് മറ്റൊരു നഷ്ടവുമില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. പി എം ശ്രീ പദ്ധതിയിൽ വീണ്ടും യു ഡി എഫ് സർക്കാരിനെ വെട്ടിലാക്കിക്കൊണ്ടാണ് കേന്ദ്രത്തിന്റെ മറുപടി. പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന രാജ്യസഭയിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി. സിലബസിൽ കേന്ദ്ര ഇടപെടലില്ലാതെ പി എം ശ്രീ നടപ്പാക്കാനുള്ള ആലോചനയിലായിരുന്നു സർക്കാർ. സംസ്ഥാന സിലബസിൽ കേന്ദ്രത്തെ കൈകടത്താൻ അനുവദിക്കരുതെന്ന് യു ഡി എഫിൽ പൊതുവികാരമുണ്ടായി. 265 സ്കൂളിൽ പദ്ധതി നടപ്പിലാക്കാൻ ആലോചിച്ചു. ഈ സ്കൂളുകളിൽ മറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അതേ സിലബസ് തന്നെ പിന്തുടരാനും തീരുമാനമായിരുന്നു. കഴിഞ്ഞ ദിവസം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശാണ് പി എം ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന പ്രഖ്യാപനം നടത്തിയത്. ഇപ്പോൾ പി എം ശ്രീയിൽ യു ഡി എഫ് കൺവീനറെ തള്ളി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത്. പി എം ശ്രീയിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന കാര്യം ആലോചനയില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ പി കെ കുഞ്ഞാലിക്കുട്ടി. 3-അംഗ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് നൽകാനിരിക്കെ കൺവീനർ തീരുമാനം പ്രഖ്യാപിച്ചത് മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്ന് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. സർക്കാർ നീക്കത്തിനെതിരെ രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കാൻ എൽ ഡി എഫ് ശ്രമം. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ചതുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന യു ഡി എഫ് പ്രചരണത്തെയും എൽ ഡി എഫ് പ്രതിരോധിക്കും. കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തലോടെ എൽ ഡി എഫ് പറഞ്ഞത് ശരിയായെന്ന വിലയിരുത്തലാണ് മുൻമന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ. അതിനിടെ പി എം ശ്രീ പദ്ധതി യു ഡി എഫിന് ഇഷ്ടം ബി ജെ പി നയമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നെഹ്റുവിന്റെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രി ആർ എസ് എസിനെ താലോലിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. അധ്യാപികമാർ പ്രതികളായ വടകര എം ഡി എം എ കേസിൽ ലഹരി എത്തിച്ചു നൽകിയത് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഷിൻഡോ ഷിബു എന്ന് കണ്ടെത്തൽ. പ്രധാന സൂത്രധാരനിയാളെന്ന വിവരം. അധ്യാപികമാർ പിടിയിലായതോടെ ഷിൻഡോ സംസ്ഥാനം വിട്ടെന്നാണ് സൂചന. പിടികൂടുന്നതിനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാപ്പക്കേസിൽ ജയിലായ ബി ജെ പി കൌൺസിലർ സുഗതന് അയോഗ്യതാ ഭീഷണി നിലനിൽക്കെ അല്പസമയത്തിനകം തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിർണായക കൌൺസിൽ യോഗം ചേരും. ഇന്നും യോഗത്തിനെത്തിയില്ലെങ്കിൽ തുടർച്ചയായി പങ്കെടുക്കാത്ത മൂന്നാമത്തെ കൌൺസിൽ യോഗമാകും ഇത്. അങ്ങനെയെങ്കിൽ അയോഗ്യതാ നടപടിയുണ്ടാകും. ഇതൊഴിവാക്കാൻ സുഗതന്റെ അവധി അപേക്ഷ പാസാക്കാനാണ് ബി ജെ പി നീക്കം. എന്നാൽ ഇതിനെ എതിർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഹമാസിനെയും മറ്റ് സായുധ സംഘങ്ങളെയും നിരായുധീകരിക്കാൻ സമാധാന കരാറിലെത്തിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഘട്ടങ്ങളായാണ് കരാർ നടപ്പാക്കുകയെന്നും നിരായുധീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ്. ഗസ ഇസ്രായേലിനെതിരെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഇനി താവളമാകില്ലെന്ന് ട്രംപ്. ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ പോസ്റ്റ്. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തിനും ഖത്തറിനും തുർക്കിക്കും പോസ്റ്റിൽ ട്രംപ് നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മെറ്റ മേധാവിക്കെതിരെ കേസ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സമരത്തിനിടെ പ്രധാനമന്ത്രിയുടെ AI ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ഇന്ത്യയിലെ മെറ്റ മേധാവിക്കെതിരെ ഹൈദരാബാദ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. ജൻസികളെ നിശബ്ദരാക്കാൻ സാധിക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. അവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാൻ അമിത്ഷായ്ക്കും മോദിക്കും കഴിയില്ല. ആദ്യം അവരുടെ എല്ലുകൾ ഒടിച്ചു, ഇപ്പോൾ അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നു, അവരുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകൾ പിൻവലിക്കുന്നു. മോദിയും അമിത്ഷായും ഇന്ത്യയുടെ ഭൂതകാലം, ഇന്ത്യയുടെ ഭാവിയോട് ഇടപെടുമ്പോൾ കേന്ദ്ര സർക്കാർ ജാഗ്രത പാലിക്കണമെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ലോക്സഭയ്ക്ക് പിന്നാലെ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ രാജ്യസഭയും പാസാക്കി. പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളി. രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ ബിൽ നിയമമായി മാറും. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. മുത്തങ്ങ കേസിൽ വിധി പറഞ്ഞിരിക്കുകയാണിപ്പോൾ കോടതി. പോലീസുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ 35 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ്. ആദിവാസി നേതാവ്, സമര നേതാവ് എം ഗീതാനന്ദനടക്കം 35 പേരെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. പോലീസുകാരനെ കൊലപ്പെടുത്തിയ കേസിലാണിപ്പോൾ സുപ്രധാന വിധി. മുത്തങ്ങ സംഭവത്തിൽ പുറത്തുവന്നിരിക്കുന്നത്, പോലീസുകാരന്റെ കൊലപാതകത്തിൽ ഗീതാനന്ദൻ, ആദിവാസി സമര നേതാവ് ഗീതാനന്ദൻ കുറ്റവിമുക്തൻ. 35 പേരെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് കോടതിയുടെ വിധി വന്നിരിക്കുന്നു. 35 പ്രതികളെ വെറുതെ വിട്ടിരിക്കുകയാണ്. 23 മുതൽ 57 വരെയുള്ള പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. അടുത്ത വാർത്ത 11 മണിക്ക്.
4: ഹോം എഫ് എം ന്യൂസ് was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning studio clock ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: രാവിലെ തന്നെ ചൂടാണ് ദുബായിൽ. ദുബായിൽ ഇപ്പോഴത്തെ താപനില 40 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 34%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
6: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
7: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
8: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
6: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
9: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
6: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
9: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
6: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വീക്കെൻഡിലേക്ക് കടക്കുന്ന ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം, ചീസ് കേക്ക് ഫാക്ടറിയിൽ ഇന്ന് 50% ഓഫാണ് പല പ്രൊഡക്ട്സിനും കിട്ടാൻ പോകുന്നത്. പല പ്രൊഡക്ട്സ് എന്നല്ല, അവരെല്ലാ പ്രൊഡക്ട്സിനും ഫ്ലാറ്റ് 50% ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചീസ് കേക്ക് ഫാക്ടറിയുടെ നിങ്ങൾ ഭംഗി കാണണമെങ്കിൽ നിങ്ങൾ ദുബായ് മാളിൽ നമ്മുടെ അക്വാറിയം, ആ വലിയ അക്വാറിയം ഇല്ല, ആ അക്വാറിയത്തിന് നേരെ ഓപ്പോസിറ്റ് ഒരു ചീസ് കേക്ക് ഫാക്ടറി ഉണ്ട്. ഒരു രക്ഷയില്ല, അവിടുത്തെ പ്രൊഡക്ട്സ് ഒക്കെ അവർ പ്ലേസ് ചെയ്തേക്കുന്ന ആ രീതികൾ തന്നെ കാണാൻ നമുക്ക് ഭയങ്കര ക്രേവിങ്സ് തോന്നും. ചീസ് കേക്ക് ഫാക്ടറിക്ക് ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ചീസ് കേക്ക് ഫാക്ടറി കേക്ക് അതായത് ക്രേസ് ഉള്ളവരാണെങ്കിൽ, ഫേവറേറ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്യുക കേട്ടോ. അത് മാത്രമല്ല, വേറെ ഇതുപോലെ ഇപ്പോൾ കഴിഞ്ഞാൽ ബി ലബാനിലൊക്കെ തന്നെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. 50% ഓഫിലാണ് ബി ലബാൻ പല പ്രൊഡക്ട്സും കൊടുത്തിരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചായിരുന്നു കേട്ടോ. ഞാൻ ഈ പ്രത്യേകിച്ച് ഓഫേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് പലതും ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ജെന്യുവിൻ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ പ്രൊഡക്ട്സും അങ്ങനെ എൻ്റെ ഫേവറേറ്റ് അല്ല. എനിക്ക് ചിലത് മാത്രമാണ്, കാരണം ചില ഈ ക്രീമിന് എനിക്ക് അത്ര വലിയ ടേസ്റ്റ്, അതായത് വൈറ്റ് ക്രീമില്ലേ, അത്ര വലിയ എനിക്ക് ടേസ്റ്റ് പലപ്പോഴും തോന്നാറില്ല. അതേസമയം അവരുടെ ചോക്ലേറ്റ്, പിസ്ത ആ തുടങ്ങി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് പറയുന്നത് കേട്ടോ. അത് ആ തുടങ്ങിയേക്കുന്ന ഫ്ലേവേഴ്സാണ് പീക്കൻ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഫ്ലേവേഴ്സാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഓഫേഴ്സ് വരുമ്പോൾ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം പല സ്ഥലം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പെനക്കോട്ട മേടിച്ചിരുന്നു, പിന്നെ എന്താ പറയണേ വേറെ എന്തോ ഒന്നോ രണ്ട് സാധനം ഡക്സ് ആണ് ഓർഡർ ചെയ്തത്. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് 15 dirhams 20 dirhams ആണ് ഞാൻ കൂടുതൽ റേറ്റ് അല്ല പറയണേ, 13 dirhams 15 dirhams 20 dirhams ഇതാണ് ആ റേറ്റിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും മേടിച്ച് ട്രൈ ഔട്ട് ചെയ്ത് കൊടുക്കാൻ, നമ്മുടെ തലഭാത്താണെന്നാണ് തോന്നി, തലഭാത്ത് വഴിയാണ് ഓർഡർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ 50% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആണ് അവരുടെ ലിസ്റ്റഡ് ഐറ്റംസിന്. നമുക്ക് ഇപ്പം നമ്മൾ മറ്റേ ഉണ്ടല്ലോ, എന്തായിരുന്നു എൻ്റെ പേര്, സ്നിക്കേഴ്സിൻ്റെ ഒരു ചോക്ലേറ്റ് അവർ ഇറക്കിയിട്ടുണ്ട്, എന്തോ സ്നിക്കേഴ്സ് നല്ല പേര്, സാങ്കുറേറ്റീവ് എന്ത് അങ്ങനെ എന്തോ ഒരു പേരെ കൊടുത്തിരിക്കണേ, അതില്ല, അത് ഇതിൻ്റെ ഓഫറിനകത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള പ്രൊഡക്ട്സൊക്കെ തന്നെ 50% ഫ്ലാറ്റ് ഓഫറാണ്. അപ്പോൾ എന്താണേലും ട്രൈ ഔട്ട് ചെയ്യാനുള്ളവർക്കാണെങ്കിൽ നല്ലൊരു വീക്കെൻഡാണ്. ഇന്ന് മേടിച്ച് വെച്ച ഒരു 2-3 എണ്ണം മേടിച്ച് വെച്ച് ഈ വീക്കെൻഡ് മുഴുവൻ ഞാൻ ഷുഗർ അധികം പ്രൊമോട്ട് ചെയ്യില്ല, ചില കാര്യങ്ങൾ ഞാൻ ഒട്ടുമേ പ്രൊമോട്ട് ചെയ്യില്ല. എൻ്റെ ചില എന്താ പറയുന്നത്, ഞാൻ നേരത്തെ ഒരുപാട് ഷുഗറിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എന്നാലും പറയുമെങ്കിലും ലിമിറ്റ് ചെയ്ത് കഴിക്കാനും പറയും. അതുപോലെ തന്നെ ലിമിറ്റ് ചെയ്ത് കഴിക്കുക കേട്ടോ, ഷുഗർ കേക്കാണേലും കോഫി ആണേലും ചോക്ലേറ്റ് ആണേലും ഷുഗർ ലിമിറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ലിമിറ്റ് ചെയ്ത് കഴിക്കുക. അപ്പോൾ എന്താണേലും ഒരു ഗംഭീര വീക്കെൻഡ് ആവട്ടെ, എല്ലാവർക്കും ഒരു ഗംഭീര സോങ്ങിലേക്ക് തന്നെ പോകുന്നു. അതിനടി എൻ്റെ ഫേവറേറ്റ് സോങ്ങാണ് അമ്മ പുതുപ്പി എന്ന് പറയുന്ന ഈ സോങ്. അതിനകത്ത് ആ എപ്പോഴും ഞാൻ പറയുന്നില്ല, പിന്നാലെ ആരോ എന്ന് പറയുന്ന ആ വരികളുണ്ടല്ലോ, അത് എത്ര കേട്ടാലും നമുക്ക് മതി വരത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് അതിൻ്റെ ആ വീഡിയോയും കാര്യങ്ങളോടെ നിങ്ങളൊന്ന് കാണണം. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി അതിരടി. അമ്മ പുതുപ്പി അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് until 11 o'clock.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: അങ്ങനെ പെട്രോൾ പ്രൈസ് ഇതാ ഒരിടത്തു നിന്ന് എനിക്ക് ഇങ്ങനെ ലീക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം എനിക്കൊന്ന് ന്യൂസുകളിലൊക്കെ തന്നെ വരുന്നതേ ഉള്ളൂ, 6% ഇൻക്രീസ് ആണ് കേട്ടോ ഓഗസ്റ്റിൽ വരാൻ പോകുന്നത്. മൈ ഗാഡ്, 98 സൂപ്പർ 98 ജൂലൈയിലെ പ്രൈസ് 3.4 ആയിരുന്നു, ഓഗസ്റ്റിൽ 3.6 ആകും. സ്പെഷ്യൽ 95 ജൂലൈയിൽ 3.29 ആയിരുന്നു, ഓഗസ്റ്റിൽ 3.49 ആകും. ഇ പ്ലസ് 91 ജൂലൈയിൽ 3.21 ആയിരുന്നു, ഓഗസ്റ്റിൽ 3.41 ആകും. പിന്നെ ഡീസലിനാണെങ്കിൽ ജൂലൈയിൽ 3.6 ആയിരുന്നു ഡീസലിൻ്റെ പ്രൈസ് അല്ലേ, ഓഗസ്റ്റിൽ 3.8 പെർ ലിറ്റർ ആകും എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഏകദേശം നമുക്ക് വന്നിരിക്കുന്നത്. എന്താണേലും ഒഫീഷ്യൽ, ഞാനിപ്പം ബാക്കിയുള്ള ന്യൂസ് ചാനൽസ് നോക്കുമായിരുന്നു അവിടെ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ എന്നാലും ലവ് ഇൻ ദുബായ് ആണ് ഇത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ന്യൂ പ്രൈസ് വന്നു എന്നുള്ള കാര്യം. അത് തന്നെ ഡീസലിനാണ് കേട്ടോ, 3.6 ആയിരുന്നു ജൂലൈയിൽ, 3.8 ആണ് ഓഗസ്റ്റിൽ എന്നുള്ളൊരു കാര്യം കൂടെ. 6% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, വലിയതല്ല എന്നുണ്ടെങ്കിലും പക്ഷെ അത് സാരമായിട്ട് തന്നെ ബാധിക്കും. അപ്പം എന്തായാലും ഓഗസ്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന് ഒരു ചെറിയ ഒരു സങ്കടകരമായിട്ടുള്ള വാർത്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ബട്ട് കുഴപ്പമില്ല, UAE-യിലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഞാൻ രാവിലെ പറഞ്ഞിരുന്നു അതായത് ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം. ഞാൻ ഓൾറെഡി ഞാൻ രാവിലെ മെൻഷൻ ചെയ്തിരുന്നു, കാരണം ഞാൻ ആ ഒരു എക്കോണമി സിറ്റുവേഷൻ നോക്കിയിട്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷെ അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ എന്താണേലും ഒരു ചെറിയ ലൈറ്റ് ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഇനിയും എനിക്ക് തോന്നുന്നു പെട്രോൾ സ്റ്റേഷൻസൊക്കെ തന്നെ നല്ല ബിസി ആയിരിക്കും ഇന്നത്തെ ഒരു ദിവസം അല്ലേ. എന്നാലും കണ്ടറിയാം, നോക്കാം നമുക്ക് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം. എന്ത് നോക്കാനാണ്, എല്ലായിടത്തും നല്ല ട്രാഫിക് ആയിരിക്കും ഇന്ന്, അത്രയേ ഉള്ളൂ. എൻ്റെ വണ്ടിക്കകത്ത് ഇല്ല, എൻ്റെ വണ്ടിക്കകത്ത് അടിക്കണം. ഞാനിങ്ങനെ 31st യൂഷ്വലി അടിക്കുന്നതല്ല, കാരണം എനിക്ക് തിരക്കിൽ നിൽക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള ആളല്ല. പക്ഷേ എന്നാലും ഇന്ന് അടിച്ചേ പറ്റും എന്താണേലും. അങ്ങനെയുള്ളവരൊക്കെ തന്നെ നിങ്ങൾ പെട്രോൾ ഇല്ലാത്തവർക്ക് വേണ്ടി വഴി മാറി കൊടുക്കണം കേട്ടോ. നിങ്ങൾ നേരെ വന്ന് ഈ മുക്കാലൊക്കെ കിടക്കുന്നവരൊന്നും അടിക്കണ്ടെ, ഫുൾ അടിക്കണ്ട, നിങ്ങൾ നാളെ അടിച്ചാൽ മതി. ഞങ്ങളെപ്പോലുള്ള കാൽ ഉള്ളവർ, കാൽ ടാങ്ക് ഉള്ളവർ അടിക്കട്ടെ. അപ്പോൾ എന്താണേലും ഇതാണ് വാർത്ത.

0: listening to Home 92.2 FM. Home is a feeling.
1: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
2: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
1: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ,
2: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ്, അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ദുബായ് റോഡുകളിൽ ട്രാഫിക് കുറഞ്ഞു വരുന്ന സിറ്റുവേഷൻ രാവിലെ മുതൽ നോക്കാം. രാവിലെ ട്രാഫിക് ഉണ്ടായിരുന്നു, പക്ഷേ ഈ സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് പോകുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു അപ്ഡേറ്റ് തരാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യാ.

0: Home 92.2 FM. Home is a feeling.
1: Good morning, welcome back. അങ്ങനെ എന്റെ കൂടെ നിത്യം ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിത്യ, നമസ്കാരം.
2: ഗുഡ് മോർണിംഗ്, നമസ്കാരം. സുഖാണോ?
1: സുഖമായിട്ടിരിക്കുന്നു. ആക്ച്വലി ഇന്ന് വീക്കെൻഡ് ആണ്. ഇന്ന് ഞങ്ങൾക്ക് ഓഫീസിൽ ചില കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിത്യ ഇന്ന് രാവിലെ വെൻ കുക്കിംഗ് ഒക്കെ ആയിരുന്നു, ഓഫീസിലേക്ക് ഫുഡ് ഒക്കെ
2: കൊണ്ടുവരുന്നത്.
1: അപ്പൊ എന്തായാലും മന്ദനാണ്, നമ്മളൊരു പുതിയൊരു മാസത്തിലേക്ക് കടക്കുന്നു. അപ്പൊ എന്തായാലും ഇന്ന് നിത്യ എന്റെ അടുത്ത് വന്ന് പറഞ്ഞ വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കല്ല് തിന്ന് ജീവിക്കുന്ന പക്ഷികള് അല്ലെ, ഭയങ്കര കൗതുകരമായിട്ടായിട്ട് ഞാൻ കേട്ടത്.
2: കല്ല് തിന്ന് ജീവിക്കുന്ന പറയുമ്പോൾ നമ്മൾ വേറെ കുറെ വിഭാഗങ്ങളെ എടുത്തു പറയണം. അതായത് നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകളിലും 14 ഭക്ഷണത്തിന്റെ പേരിൽ അടിയാണ് അല്ലെ ആ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്.
1: എങ്ങാണോ ഒരു കല്ലൊക്കെ എങ്ങാണോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു,
2: അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ നമ്മളാരും അങ്ങനെ അല്ലല്ലേ. ഓക്കെ, ബേസിക്കലി പക്ഷികൾക്ക് നമ്മൾക്ക് ചവച്ചരച്ച് കഴിക്കുന്ന പോലെ ടീത്ത് ഇല്ല, പല്ലുകളില്ല, അത് കൊത്തി കൊത്തി തിന്നല്ലേ. അപ്പൊ എസ്പെഷ്യലി നമ്മുടെ ഒട്ടക പക്ഷികളുടെ കാര്യം എടുക്കാം.
1: ഓസ്ട്രിച്ചിനെ
2: സംബന്ധിച്ച് അതിന് ടീത്തില്ല, അപ്പൊ അതുകൊണ്ട് അത് എന്ത് വേണമെങ്കിലും കഴിക്കുന്ന ഒരു ടൈപ്പാണ്.
1: അപ്പൊ
2: ഫ്രൂട്ട്സ് കഴിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ജീവികളെ കഴിക്കും, അങ്ങനെ ഓൾമോസ്റ്റ് അത് എല്ലാ ഭക്ഷണവും കഴിക്കും. അപ്പൊ ഇത് ദഹിക്കുന്നതിന് വേണ്ടി ലാസ്റ്റ് കഴിക്കുന്ന സാധനമാണ് ചെറിയ ചെറിയ പാറക്കല്ലുകള്.
1: എപ്പോഴോ
2: എപ്പോഴും ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് വേണ്ടി അത് സ്വയം കണ്ടെത്തിയ ഒരു രീതിയാണ് ഈ പാറക്കല്ലുകൾ കൊത്തിപ്പെറുക്കി തിന്നുക.
1: ഓക്കെ,
2: അപ്പൊ ഇതിനെ വളർത്തുന്ന ഫാമുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ നിറയെ പാറക്കല്ലുകൾ ഇട്ട് കൊടുക്കും. ഇപ്പൊ കോഴിക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയിൽ ഒരു ട്യൂബ് പോലെ ഇട്ടിട്ട് അതിൽ നിറയെ പാറക്കല്ലുകളാണ്, അത് പെറുക്കി തിന്നും. ഇത് നേരെ ആമാശത്തിൽ പോവും. പിന്നെ ദഹന വ്യവസ്ഥ ഒരു ബ്ലേഡ്, എന്താ പറയുക, മിക്സിയുടെ ബ്ലേഡ് പോലെയാണ് ഈ പാറക്കല്ലുകൾ ഇതിന്റെ വയറ്റിൽ പ്രവർത്തിക്കുന്നത്.
1: പക്ഷികളുണ്ടോ?
2: ഇല്ല, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി എന്ന നിലയ്ക്ക് ഇവനെ മാത്രമാണ് നമ്മൾ ഇപ്പൊ
1: എടുത്തിരിക്കുന്നത്. ഓരോ ജീവികൾക്കും എന്തോരം സ്പെഷ്യാലിറ്റിയിലാണ് അല്ലെ ദൈവം സൃഷ്ടിച്ചേക്കുന്നത്.
2: പിന്നെ കൃത്യമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി കഷ്ടം പാറക്കല്ലാണോ തിന്നുന്നത്, നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇതിന്റെ വേറൊരു രസകരമായ കാര്യം, ഇതിന്റെ കണ്ണില് തിളങ്ങുന്നതെല്ലാം ഇത് പേർക്ക് തിന്നും.
1: ശരിയാണ്, ഈ ഓസ്ട്രിച്ചിന്റെയും എമുവിന്റെയും ഒക്കെ ഫ്രണ്ടില് നമ്മള് സ്വർണ്ണ മോതിരം ഇട്ടോണ്ടൊന്നും പോരുത്, ഇത് മാല ഇട്ടോണ്ട് പോരുത്, കൊത്തും.
2: ഈ ആശാന്മാർ ചില ഫാമുകളിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് വെച്ചാൽ, ഇതിന്റെ ഡ്രോപ്പിംഗ്സ് ഉണ്ടല്ലോ, ഡ്രോപ്പിംഗ്സിൽ പലപ്പോഴും വാഹനങ്ങളുടെ താക്കോലുകള്, സ്പൂണ്, ലോഹ കഷ്ണങ്ങള് ഇതൊക്കെ കണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത്.
1: അത് വാസ്തവമാണ് കേട്ടോ. ഒരു പക്ഷേ ഈ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്കിപ്പം ഈ കല്ല് മെറ്റലൊക്കെ ഈ വെയിലത്ത് തിളങ്ങുന്ന കണ്ടിട്ടാണ് ഇനി ഇത് കൊത്തുന്നതെന്ന് നമുക്ക് അറിയില്ല.
2: അത് പക്ഷേ പാറക്കല്ലിന്റെ അവസ്ഥയിലല്ല തിന്നുന്നത്, അത് തിളങ്ങുന്നുണ്ടോ കഴിക്കുന്നത്. പിന്നെ ഈ പാറക്കഷ്ണങ്ങൾ വയറ്റിൽ കിടന്ന് തേഞ്ഞ് തേഞ്ഞ് ചെറിയ കല്ലുകളാകുമ്പോൾ അത് നോർമലി ഡ്രോപ്പിംഗ്സ് ആയിട്ട് പുറത്തു പോവാണ്
1: ചെയ്യുക.
2: എന്നാലും
1: അപ്പൊ എന്താണേലും കല്ലുകൾ തിന്നുന്ന പക്ഷി ഉണ്ട്, ഒരു പക്ഷേ ഉള്ളൂ, അത് ഓസ്ട്രിച്ച് ആണെന്നുള്ളതെന്ന് പറഞ്ഞു അല്ലേ.
3: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100 യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ

വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ നമ്മുടെ സമയം 10 മണി കഴിഞ്ഞ 54 മിനിറ്റ് ആയിരിക്കാണ്. ഒരു ജോബ് വേക്കൻസിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ ഈ സീ വാട്ടർ RO പ്ലാന്റ് ഓപ്പറേറ്റർ, ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലേക്കാണ് ഈ ഒരു സീ വാട്ടർ RO പ്ലാന്റ് ഓപ്പറേറ്ററിൻ്റെ ഒരു തസ്തിക ഇപ്പോൾ വന്നിട്ടുള്ളത്. UA ലൈസൻസ് വേണമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, പ്രത്യേകം എക്സ്പീരിയൻസ് 3 വർഷത്തെ എക്സ്പീരിയൻസ്, അതും സീ വാട്ടർ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു ഡീസാലിനേഷൻ പ്ലാനിലേക്കാണ്, സോ ആ ഒരു മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സെയിൽസ് അറ്റ് purotech.com എന്ന് പറയുന്ന വെബ്സൈറ്റിലെ, സോറി, ഇമെയിൽ ഐഡിയിലേക്കാണ് നിങ്ങൾ സി വി അയക്കേണ്ടത്. സെയിൽസ് അറ്റ് purotech.com എന്ന് പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ സി വിയും കാര്യങ്ങളും ഒക്കെ അയക്കേണ്ടത്. അപ്പോൾ എന്താണേലും ആരെങ്കിലും ഒക്കെ ഈ തസ്തികരെക്കാളെ വളരെ റെയറായിട്ട് നമുക്ക് ഈ ഓപ്പണിങ്സ് നമുക്ക് പറയാൻ പറ്റുന്നൊരു മേഖലയാണ് ഈ സീ വാട്ടർ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ഡീസാലിനേഷൻ പ്ലാൻസ് ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ ലക്ക് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എന്താണേലും സി വി വേഗം നയിക്കുക, അവർക്ക് ഇമ്മീഡിയറ്റ് ജോയിനിങ് ആണ് കേട്ടോ. അപ്പോൾ എന്താണേലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്ന സിറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM-ൽ അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: Friday morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മുത്തങ്ങയിൽ കോടതി വിധി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ 23 വർഷത്തിന് ശേഷം വിധി. രണ്ടാം പ്രതി അശോകൻ മാത്രം കുറ്റക്കാരനെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അശോകൻ മരിച്ചുപോയതിനാൽ ശിക്ഷ വിധിച്ചില്ല. കേസിൽ ഗീതാനന്ദനടക്കം മറ്റ് 56 പ്രതികളെയും വെറുതെ വിട്ടു. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥൻ സലാമിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഗീതാനന്ദൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. സംഘം ചേരൽ, തടയൽ എന്നിവ തെളിഞ്ഞു. ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിട്ടില്ല. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. എല്ലാ പ്രതികളെയും ഒരുമിച്ച് കിട്ടാത്തത് വിചാരണ വൈകിപ്പിച്ചുവെന്ന് കോടതി. പ്രതികൾ മരിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ കിട്ടാൻ വൈകിയതും വിചാരണ നീണ്ടുപോകാൻ കാരണമായി. അബ്ദുൾ സലാം എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിലും ഗൂഢാലോചന നടത്തിയതിലും എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർ കുറ്റക്കാരെന്ന് കോടതി. ഗീതാനന്ദൻ, രമേശ്, ബിനു, സുന്ദരൻ എന്നിവരാണ് കുറ്റക്കാർ. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എത്ര കേസുകളുണ്ടെങ്കിലും പിൻവലിക്കുമെന്നും ഇതിനായി DGP നിർദ്ദേശം നൽകിയെന്നും മന്ത്രി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ നൽകിയ പരാതികൾ കണക്കിലെടുത്താണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. കേസുകൾ പിൻവലിക്കാൻ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരുന്നുവെന്നും രമേശ് ചെന്നിത്തല. PM സർക്കാരിന്റെ വാദം പൊളിയുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ കേരളത്തിന് കാര്യമായ നഷ്ടം സംഭവിക്കില്ല. PM ആനുകൂല്യം ലഭിക്കില്ല എന്നല്ലാതെ സംസ്ഥാനത്തിന് നഷ്ടമില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. PM പദ്ധതിയിൽ വീണ്ടും UDF സർക്കാരിനെ വെട്ടിലാക്കി കേന്ദ്രത്തിന്റെ മറുപടി. പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സിലബസിൽ കേന്ദ്ര ഇടപെടൽ ഇല്ലാതെ PM നടപ്പാക്കാനുള്ള ആലോചനയിലാണ് സർക്കാർ. സംസ്ഥാന സിലബസിൽ കേന്ദ്രത്തെ കൈകടത്താൻ അനുവദിക്കരുത് എന്നാണ് UDFന്റെ പൊതുവികാരം. 265 സ്കൂളിൽ ആയിരിക്കും പദ്ധതി നടപ്പിലാക്കുക. ഈ സ്കൂളുകളിൽ മറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേ സിലബസ് തന്നെ പിന്തുടരാനും തീരുമാനമായിരുന്നു. PM UDF കൺവീനറെ തള്ളി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. PM അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന കാര്യം ആലോചനയില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. 3-അംഗ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് നൽകാനിരിക്കെ UDF കൺവീനർ അടൂർ പ്രകാശ് തീരുമാനം പ്രഖ്യാപിച്ചത് മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്ന് മുസ്ലിം ലീഗ് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റാൽ നഷ്ടപരിഹാരം നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി. പരാതി ലഭിച്ചില്ലെന്ന കാരണത്താൽ പഞ്ചായത്തിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനാകില്ല. തെരുവുനായ നിയന്ത്രണത്തിനുള്ള നിർബന്ധിത നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഗുരുതര വീഴ്ചയെന്നും കോടതി നിരീക്ഷിച്ചു. ഹമാസിനെയും മറ്റ് സായുധ സംഘങ്ങളെയും നിരായുധീകരിക്കാൻ സമാധാന കരാറിലെത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഘട്ടങ്ങളായാണ് കരാർ നടപ്പാക്കുക. നിരായുധീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ്. ഗസ ഇസ്രായേലിനെതിരെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഇനി താവളമാകില്ലെന്നും ട്രംപ്. ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ പോസ്റ്റ്. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തിനും ഖത്തറിനും തുർക്കിക്കും പോസ്റ്റിൽ ട്രംപ് നന്ദി അറിയിച്ചിട്ടുണ്ട്. ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറെന്ന് ഹമാസ്. ട്രംപ് സമാധാന പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രഖ്യാപനം. ഇന്ത്യയിലെ മെറ്റാ മേധാവിക്കെതിരെ കേസ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ സമരത്തിനിടെ പ്രധാനമന്ത്രിയുടെ AI ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ഇന്ത്യയിലെ മെറ്റാ മേധാവിക്കെതിരെ ഹൈദരാബാദ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. ജൻസികളെ നിശബ്ദരാക്കാൻ സാധിക്കില്ലെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാൻ അമിത്ഷായ്ക്കും മോദിക്കും സാധിക്കില്ല. ആദ്യം അവരുടെ ഇല്ലുകൾ ഒടിച്ചു. ഇപ്പോൾ അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നു. അവരുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകൾ പിൻവലിക്കുന്നുവെന്നും രാഹുൽ ആരോപിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം. സൌദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ഇറാഖ് അതിർത്തിയിൽ നിന്നുണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെ UAE കടുത്ത ഭാഷയിൽ അപലപിച്ചു. ആക്രമണങ്ങൾ സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വലിയ ഭീഷണിയെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളും ഇറ്റാലിയൻ ഇതിഹാസവുമായ ഫ്രാങ്കോ ബെറേസി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. മിലാനിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. പ്രൊഫഷണൽ കരിയറിൽ ഉടനീളം ഒരൊറ്റ ക്ലബിന് വേണ്ടി മാത്രം പന്ത് കളിച്ച വൺ ക്ലബ് മാൻ വിശേഷണത്തിന് അർഹനായ താരമാണ് ബെറേസി. 77 മുതൽ 97 വരെ ദീർഘമായ 20 വർഷക്കാലം എ സി മിലാനു വേണ്ടി മാത്രമാണ് ബെറേസി കളത്തിലിറങ്ങിയത്. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ലവ്പ്രീത് സിംഗിന് വെള്ളി. 110 കിലോ വിഭാഗത്തിലാണ് വെള്ളി മെഡൽ നേട്ടം. അടുത്ത വാർത്ത 12 മണിക്ക്.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
4: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
5: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
6: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
6: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
1: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices. Time check.
6: Brought to you by Ozone Cargo.
3: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
1: Time check.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
6: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 37%.
6: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോ നമ്മള് ഇന്ന് ജൂലൈ 31st ആണ്, ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്, മന്ത് ആണ്. അപ്പൊ ഈ മന്ത്ലേക്ക് കടക്കുമ്പോ അല്ലെങ്കിൽ വീക്കെൻഡിലേക്ക് കടക്കുമ്പോ തീർച്ചയായിട്ടും ഒരുപാട് വിശേഷങ്ങളും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഉന്മാദം സിനിമ റിലീസ് ചെയ്യാണ്, നമ്മൾ അത് കാണാൻ പോകുന്നുണ്ട്. ഇതൊക്കെ മാറ്റിവെച്ചാൽ നമ്മൾ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അറിയാലോ, ഹോമിന് പ്രത്യേകിച്ച് മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ഈ ഒരു ഷോയിൽ എത്തുമ്പോൾ നമുക്ക് എന്നും അതിഥികൾ ഉണ്ടാവും. ഇപ്രാവശ്യം കഴിഞ്ഞ നമ്മൾ തുടക്കം തന്നെ ഇവരുടെ കൂടെയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവരെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ഇപ്രാവശ്യവും ഓണം വന്നപ്പോൾ അവർ ഞങ്ങളോടൊപ്പം ചേർന്നു. അതിലാണ് നമുക്ക് ഏറെ സന്തോഷമുള്ളത്. ശരിക്കും പറഞ്ഞാൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് സ്വാഗതം ചെയ്യുമ്പോൾ മലയാളികൾ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മൾ കാത്തുവെച്ചിരുന്ന ആ വലിയ ആഘോഷത്തിലേക്ക് കടക്കാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അടുത്ത മാസം അല്ലെങ്കിൽ ഇപ്പം നാളെ 1st ഇനി അങ്ങോട്ട് ഓണത്തിന്റെ ആഘോഷങ്ങൾ, ഓണത്തിന്റെ ഈണമാണ്. ഇപ്പൊ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ആഘോഷങ്ങളുടെ പ്രവാസ മണ്ണിലേക്ക് മറ്റൊരു മനോഹരമായിട്ടുള്ള ഓണാഘോഷം കൂടി വരവറിയിക്കുകയാണ്. നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ ഈണം 2026 season 7 ആഘോഷങ്ങളുടെ ഒഫീഷ്യൽ പോസ്റ്റൽ ലോഞ്ചും ഒക്കെയാണ് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ യുവയുടെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന മാവേലി മത്സരം, അതായത് മഹാബലി തമ്പുരാക്കന്മാരുടെ മഹാസംഗമം എന്ന് തന്നെ നമുക്കിത് പറയാം. അപ്പം അതിനോടനുബന്ധിച്ചുള്ള വലിയ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് നമ്മുടെ കൂടെ സ്റ്റുഡിയോയിലുള്ളത് നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ ഭാരവാഹികളായിട്ടുള്ള പ്രസിഡന്റ് മിസ്റ്റർ ദിനേശ് ബാബു, വൈസ് പ്രസിഡന്റ് മിസ്റ്റർ രാഹുൽ മുരളി, ജനറൽ കൺവീനർ മിസ്റ്റർ വിനോദ്, ജോയിന്റ് സെക്രട്ടറി മിസ്റ്റർ ശിവൻ. അദ്ദേഹം ഈസ് ഓൺ ദ വേ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് പേരെ ഏറെ സ്നേഹത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി തന്നെ നമ്മൾ മിഡ് മോർണിംഗ് ും ഹോമിലേക്കും സ്വാഗതം. അപ്പോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങളുടെ കൂടെയാണ് നമ്മുടെ ഓണം സ്റ്റാർട്ട് ചെയ്ത്, ഹോമിന്റെ ഓണം സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ കൂടെയാണ്. അതൊരിക്കലും മറന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്ന് ഹോം 92.2 FM ഹോം സ്റ്റുഡിയോയില് വെച്ച് ഈണം 2026 season 7 ഒഫീഷ്യൽ പോസ്റ്റർ നമ്മള് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാല് ഇതിനെക്കുറിച്ച് എന്താണ് ഈ ഔദ്യോഗികമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്? യുവയിൽ ആദ്യമായിട്ടൊരു മാവേലി മത്സരം നടക്കാൻ പോവാണ്, അത് ചെയ്യുന്നത് നമ്മുടെ തൃശൂർ കൂട്ടായ്മയാണ് അല്ലെ. മഹാബലി തമ്പുരാക്കന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ചേരാൻ പോകുന്നത്. അതിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. അതോടൊപ്പം ഈ ഈണം 2026 season 7 കുറിച്ച് എന്താണ് പ്രസിഡന്റിന് പറയാനുള്ളത്?
2: തീർച്ചയായിട്ടും വളരെ സന്തോഷം. നമ്മള് രണ്ടാമത്തെ ഒരു ഇവന്റാണ് 92.2 ഹോം എഫ് എം ആയിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തൃശ്ശൂർ. അപ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഹോം എഫ് എം ആയിട്ട് നമ്മൾ ഈ ഇവന്റിൽ എഗ്രിമെന്റ് സൈൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മള് കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ 2018 അജിത്തേട്ടൻ, രാജേഷ് മേനോൻ, ശശീന്ദ്രൻ, ദിൽന, അങ്ങനെ കുറെ പേര് ഒരു ചെറിയ ഒരു ഫാമിലി ടീമായിട്ട് തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ്. അതിനുശേഷം നമ്മൾ കുറേ പൂരങ്ങളൊക്കെ നടത്തി. 6 നടന്നു, 7 പൂരവും വരാൻ പോവാണ് ദുബായിൽ. അപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മയുടെ മെമ്പർമാർക്കും അല്ലെങ്കിൽ അവരുടെ കുടുംബ അംഗങ്ങൾക്കും അതുപോലെ വരുന്ന സുഹൃത്ത് വലയങ്ങൾക്കും ആയിട്ടാണ് നമ്മൾ ഓണം, ഈദ്, ഈസ്റ്റർ ഈ മൂന്നും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈണം എന്ന പേര് ഇതിനകത്ത്
1: ഇട്ടിട്ടുള്ളത്.
2: നമ്മുടെ ഈസ്റ്ററും ഈദൊക്കെ കഴിഞ്ഞുപോയി നേരത്തെ ആയിരുന്നു. അത് ഓരോരോ സമയങ്ങളനുസരിച്ച് ഇതിന്റെയൊക്കെ ടൈം മന്തികളൊക്കെ മാറ്റം വരുമല്ലോ, അതനുസരിച്ചുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഓണം എപ്പോഴും വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ടൈമിലാണ്. അപ്പോ ആ ഒരു ഇവന്റിനെ ഈണം എന്ന പേര് വിളിച്ചുകൊണ്ട് നമ്മൾ 7 സെഷനായിട്ട് നമ്മൾ നടത്താൻ പോവാണ്. നടക്കുന്നത് പറഞ്ഞാൽ അജ്മാലിലാണ്, തലാലിലുള്ള ഹാബിറ്റാറ്റ് സ്കൂളിലാണ് വെച്ച് നടക്കുന്നത്. ആ നല്ലൊരു വെന്യൂ ആണ്, ഒരുപാട് കാർ പാർക്കിംഗ് ഫെസിലിറ്റി അവിടെ ഉണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആളാണ് കാർ പാർക്കിംഗ്. വരുന്ന ഗസ്റ്റുകളായാലും അല്ലെങ്കിൽ വരുന്ന പാർട്ടിസിപ്പൻസ് ആയാലും മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ വെന്യൂല് നമുക്ക് നല്ല ഒരു സൗകര്യം, 10-400 കാറിന് മേലെ പാർക്ക് ചെയ്യാവുന്ന ഒരു സൗകര്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വരുന്ന മെമ്പർമാർക്കും അല്ലെങ്കിൽ അവരുടെ കൂടെ വരുന്നവർക്കും അത് വളരെ സന്തോഷപൂർവ്വം അവർ പാർക്ക് ചെയ്ത് ഈ ഇവന്റ് കണ്ട് നല്ല രുചികരമായ ഓണസദ്യ ഉണ്ട് കേട്ടോ. അത് അതിനെ പറ്റി നമ്മുടെ കൺവീനർ പറയും.
1: വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലെ. ശരിക്കും ഈ season 7 എത്തുമ്പോ തുടർച്ചയായ 7 ഹോമുമായിട്ട് ചേരുന്ന 2 എങ്കിലും തുടർച്ചയായിട്ട് ഈ 7 നമ്മുടെ തൃശൂർ കൂട്ടായ്മ എത്തുമ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇത്തവണ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അത് വൈസ് പ്രസിഡന്റിലേക്ക് പോട്ടെ അല്ലെ.
2: യെസ്
1: പ്ലീസ്.
3: ഒരുപാട് സന്തോഷമുണ്ട്. രണ്ടാമത്തെ വർഷവും ഹോമായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത്. ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ നമ്മുടെ എല്ലാ ആഘോഷങ്ങളിലും നമ്മൾ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ കൊല്ലം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാ ഈണത്തിനും എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാവും. ചിലപ്പോ ഗിവൻ പ്രസന്റ് ഐ മീൻ ഗിവ് കൊടുക്കുന്ന സമ്മാനങ്ങളിലാകാം, ഗീവ് അവേസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന പരിപാടികളിലായിരിക്കാം. അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം നമ്മൾ ചിങ്ങ പഞ്ചാരി എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ചെയ്തു. അതായത് ഓണ സീസണിൽ ചെണ്ടമേളം ഇല്ലാത്ത ഓണ സീസൺ ഇല്ല, ബട്ട് ബേസിക്കലി നമ്മളൊരു 51+ ആർട്ടിസ്റ്റിനെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ചിങ്ങ പഞ്ചാരി എന്നൊരു സംഗതി ചെയ്തു. അത് ഈ പറഞ്ഞ ഓണാഘോഷങ്ങളുടെ ചരിത്രങ്ങളിൽ ആരും ചെയ്യാത്തതായിട്ടൊരു സംഗതിയാണ്. അപ്പോ അത് ചെയ്തു. പിന്നെ മാത്രമല്ല നമ്മൾ നല്ലൊരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസും കൂടിയും എല്ലാ ഇനത്തിനും നമ്മൾ നടത്തലുണ്ട്. അതിൽ എന്താ പറയാ, നമ്മുടെ മെമ്പേഴ്സിന്റെ ഒരു തിരുവാതിരക്കളി തൊട്ട് പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനുള്ള എന്താ പറയാ സ്റ്റേജ് വരെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം വൈൻഡ് അപ്പിന് നമ്മൾ ഐ തിങ്ക് ഒരു ഡി ജെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഒരു എന്താ ഒരു എത്നിക് എന്താ പറയാ ആഘോഷത്തിൽ തുടങ്ങിയിട്ട് നമ്മളൊരു ഫുൾ എനർജി പാക്കപ്പ് ആയിട്ടാണ് എല്ലാ കൊല്ലം ചെയ്യല്. അപ്പൊ നമ്മൾ ഇക്കൊല്ലം കൊണ്ടുവന്ന പുതുമ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാവേലി മത്സരമാണ്. നമ്മൾ ഓണത്തിന് സ്ഥിരമായിട്ട് കാണുന്ന മത്സരങ്ങൾക്ക് പുറമെ ആരും ചെയ്യാത്തതായിട്ടൊരു കാര്യമാണ് മാവേലി മത്സരം.
1: മാവേലി മത്സരത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമ്മുടെ ഫസ്റ്റ് ബ്രേക്കിന് ശേഷം എത്തും. മിസ്റ്റർ വിനോദ്, അദ്ദേഹത്തോട് ചോദിക്കാതെ ശരിക്കും പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ ഒരു വെന്യൂ നിങ്ങൾ തലാലിലുള്ള ഹാബിറ്റാറ്റ് സ്കൂൾ സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു ഒരുപാട് ആൾക്കാർക്ക് അവിടെ വരാനുള്ള സൗകര്യം, എങ്കിലും അതിലേക്ക് എത്താനുള്ള ഒരു തീരുമാനം എന്തായിരുന്നു? ഇത് തന്നെ, ഇത് മാത്രമാണോ, പാർക്കിംഗുള്ള ഫെസിലിറ്റി മാത്രമാണോ, വേദി എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ?
4: വേദിയില് നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ, നമുക്ക് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പ്രോഗ്രാം കാണാവുന്ന തരത്തിലുള്ള ഒരു വേദിയാണ് അവിടെ ഉള്ളത്.
1: അതെ,
4: അപ്പോ നമുക്ക് കഴിഞ്ഞ തവണ നമ്മൾ നടത്തിയപ്പോ നമുക്ക് പലരും ഭക്ഷണം കഴിക്കുമ്പോ നമുക്ക് ഇത് പ്രോഗ്രാം ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. ഇത്തവണ അതുണ്ടാവില്ല.
1: കഴിഞ്ഞ വർഷമാണെങ്കിൽ സദ്യ ഒരിടത്ത് നടക്കുന്നു, പ്രോഗ്രാം അവിടെ അല്ലേ. അപ്പൊ ഇപ്രാവശ്യം ഓരോ തവണയും നമ്മൾ ചില പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കൂട്ടമായിട്ട് ചേർന്നിരുന്ന് തിരിച്ചറിഞ്ഞ് അടുത്ത തവണ അങ്ങനെ ഉണ്ടാവില്ല എന്ന് തരും. അവിടെയാണ് ഏറ്റവും വലിയൊരു കാര്യം. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നല്ലൊരു വേദി, ഈ പറഞ്ഞ പോലെ ഒരുപാട് വാഹനങ്ങൾക്ക് ഒരുമിച്ച് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി, മറ്റെന്തെങ്കിലും
3: വിഷ്വലി അത് നല്ലൊരു ഓഡിറ്റോറിയം ആണ് ആൾക്കാർക്ക് കാണാനും പ്രോഗ്രാംസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട്, വിത്ത് വെരി ഗുഡ് സൗണ്ട് ആൻഡ് ലൈറ്റ് ഫെസിലിറ്റീസ് ആൻഡ് ഓൾ. സോ നല്ലൊരു നല്ലൊരു എന്റർടൈൻമെന്റ് ഇവന്റ് കൂടിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്.
1: ഓക്കെ,
3: വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ആൾക്കാർക്ക്.
1: തീർച്ചയായിട്ടും. അപ്പം ഈണം 2026 സീസൺ 7 കുറിച്ച് നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ 3 പേരാണ് ഇപ്പൊ കൂടെ ജോയിൻ ചെയ്യുന്നത്. മിസ്റ്റർ ശിവൻ, അദ്ദേഹം കൂടി നമ്മുടെ കൂടെ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവാണ്, നമ്മൾ വേഗം തിരികെ എത്താം. മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. ഹോം ഈസ് ഓൾവേസ് എ ഫീലിംഗ്. അപ്പൊ ഇന്ന് മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ ഇത്തവണത്തെ ഓണാഘോഷം ഈണം 2026 സീസൺ 7 കുറിച്ചാണ്. അതിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ ലോഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഈ അവർ ഒരു പകുതിയാവുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും അതുപോലെ തന്നെ നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ കയറി നോക്കിയാൽ അറിയാൻ പറ്റും. യെസ്, അപ്പൊ നമ്മൾ ഇപ്രാവശ്യം പറഞ്ഞു UAE ആദ്യമായിട്ടാണ് ഒരു സംഘടന മാവേലി മത്സരം സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. നല്ല ഓണസദ്യ, ഓണക്കോടി, ഓണത്തമ്പുരാൻ അല്ലെങ്കിൽ മഹാബലി, അങ്ങനെ തുടങ്ങി മലയാളിയുടെ മനസ്സിലേക്ക് ഗൃഹാതുരതയുടെ ഒരുപാട് നല്ല നിമിഷങ്ങൾ പങ്ക് കൊള്ളിക്കുവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. യെസ്, മഹാബലിയിലേക്ക് എത്തുമ്പോൾ ശരിക്കും നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ ഒരു കാര്യം എടുത്തു പറയണം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒത്തിരി ഒരു മിടുക്കൻ ഒരു സുന്ദരൻ മാവേലിയാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. അവിടുത്തെ ഹൈലൈറ്റുകൾ പറഞ്ഞാൽ മതിയാവില്ല, അതുപോലത്തെ ഗംഭീരമായിട്ടുള്ള പരിപാടികളായിരുന്നു. ഇത്തവണ 1000 മാവേലി തമ്പുരാന്മാർ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്നുള്ളത് മിസ്റ്റർ രാഹുൽ പറഞ്ഞു.
3: അപ്പോൾ മാവേലി മത്സരം, നമ്മൾ UAE ചരിത്രത്തിന് ആദ്യമായിട്ട് തന്നെ നമ്മളൊരു മാവേലി മത്സരം സംഘടിപ്പിക്കുന്നത്. എല്ലാ ഓണാഘോഷങ്ങളിലും പല പല മത്സരങ്ങളും നമ്മൾ കണ്ടും മടുത്തതും കണ്ടാസ്വദിച്ചതിലേക്കും കൂടി ആഡ് ചെയ്യാണ് നമ്മൾ മാവേലി മത്സരം. അപ്പൊ ബേസിക്കലി ഒരു 18 മുകളിലുള്ള പുരുഷന്മാർക്കാണ് ഇതിലേക്കുള്ള ഒരു പ്രൈമറി എലിജിബിലിറ്റി എന്നുള്ളത്,
2: എൻട്രി
3: എന്നുള്ളത്. ഓക്കെ, മാവേലി മത്സരമാണ്.
2: എത്ര വയസ്സാണ്?
3: 18.
2: 18 വയസ്സിന് മുകളിലേക്കുള്ള പുരുഷന്മാർക്ക് ഇതിൽ
3: പങ്കെടുക്കാം.
2: ഓക്കെ,
3: അപ്പോ ബേസിക്കലി മാവേലി മത്സരമാണ്. അപ്പൊ മാവേലി ആയിട്ട് ഒരുങ്ങി വന്ന് പ്രസന്റ് ചെയ്യാന്നുള്ളതാണ് ഈ മാവേലി മത്സരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
2: അതായത് അവരവർ തന്നെ തീരുമാനിക്കുക, നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി അവിടെ വരിക, നമ്മളവിടെ ഒരുക്കാനൊന്നും പോകില്ല,
3: മാവേലി ആയിട്ട് വരിക.
2: അതെ, മാവേലി ആയിട്ട് വന്ന് പങ്കെടുക്കുക.
3: അപ്പൊ മാവേലി എന്നുള്ള കൺസെപ്റ്റ് ആൾക്കാർക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോ മാവേലിയായിട്ട് ഭംഗിയായിട്ട് ഒരുങ്ങി വന്ന് പ്രസന്റ് ചെയ്തിട്ട് അതിന് ജഡ്ജസ് ഉണ്ടാവും. അങ്ങനെയാണ് ഇത് മത്സരം മുമ്പിലേക്ക് പോകുന്നത്. അതിന് ജഡ്ജസ് ക്രൈറ്റീരിയാസ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഒരു ജഡ്ജ്മെന്റ് ചെയ്യും. കമ്മിറ്റിയാണ് അതിന്റെ ഫൈനൽ ഡിസിഷൻ മേക്കിംഗ്. അതിൽ ഒന്നാം സമ്മാനം കിട്ടുന്ന ആൾക്ക് ഒരു ഗംഭീര സമ്മാനമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
2: ഓക്കെ, എന്തായാലും UAE മുഴുവനുമുള്ള മാവേലിമാർ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു വലിയ കൂട്ടായ്മയിലേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത് അല്ലെ, മഹാബലി തമ്പുരാന്മാരുടെ.
3: ആൾക്കാർക്ക് ഇപ്പോ മാവേലി മത്സരം എന്ന് കേൾക്കുമ്പോൾ തന്നെ പുതിയതാണ്, ഇതുവരെ നടന്നിട്ടില്ല, ഫസ്റ്റ് സീസൺ ആണ്. അപ്പൊ നമ്മളും ഒരുപാട് എക്സൈറ്റഡ് ആണ്, യുനോ ഇത് എങ്ങനെയാണ്, വി ആർ ഗോണ എൻഡ് അപ്പ് വിത്ത് ദിസ്, വി ആർ സോ എക്സൈറ്റഡ്. അപ്പോ ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കുക എന്നുള്ളൊരു ചോദ്യം നിത്യക്കും തോന്നിയിട്ടുണ്ടാവും. 18 വയസ്സുള്ള പുരുഷന്മാരെന്ന് പറഞ്ഞു, ഇതിൽ പങ്കെടുക്കാനായിട്ട് ഇൻഡിവിജ്വലി എനിക്ക് തോന്നുന്നത് ഐ ക്യാൻ പ്രസന്റ് ആസ് എ മാവേലി അവർക്ക് പങ്കെടുക്കാൻ പറ്റും.
2: ഓക്കെ,
3: പിന്നെയുണ്ട് ഓഫീസ് ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ സ്ഥിരം ചാവടിക്കാൻ പോകുന്ന ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാരുണ്ട്. എന്നാൽ ഒരാളെ നമുക്ക് മാവേലിയിലേക്ക് കൊണ്ടുപോകാം, അതൊരു ഫൺ ആക്ടിവിറ്റിയാണ്, ഒരു ടീം ആക്ടിവിറ്റിയാണ്. അപ്പൊ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഓഫീസ് ഗ്രൂപ്പ്, നിങ്ങളുടെ റൂമിലെ സുഹൃത്തുക്കള്, അതായത് ഇവരെ നമുക്ക് മാവേലിയിലേക്ക്
2: കൊണ്ടുപോകാം.
3: ഗംഭീര സമ്മാനമാണ് ഓണ സീസണിൽ. പിന്നെ അത് മാത്രമല്ല, ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ഗ്രൂപ്പുണ്ട്, ഏത് ഗ്രൂപ്പും ആയിക്കോട്ടെ, ഓഫീസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, നിങ്ങൾക്കൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോ ഗ്രൂപ്പിന്റെ റൂമിൽ താമസിക്കുന്ന ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഗ്രൂപ്പിന് ഒരു പേരുണ്ടാക്കുക, ഈ ഗൂഗിൾ ഫോമിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഷെയർ ചെയ്യാം, അവരെ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് എടുക്കുക, നിങ്ങൾ ഒരു ടീമായിട്ട് വരിക, നിങ്ങളുടെ മാവേലിനെ പ്രസന്റ് ചെയ്യുക, പങ്കെടുക്കാൻ പോവുക. ഇതൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്, നമ്മളൊരു ഒത്തുകൂടലിന്റെയും ഒരു സ്നേഹത്തിന്റെയും ഒരു ഒരു ഇതാണ്. അപ്പൊ ആർക്കും ഇതിൽ പങ്കെടുക്കാം. അപ്പൊ കമ്പനി തീരുമാനിക്കുക, നമ്മളൊരു മാവേലിനെ കൊണ്ടുപോകും. ഓക്കെ, ആ കമ്പനിക്ക് വന്ന് രജിസ്റ്റർ ചെയ്യണം.
2: തീർച്ചയായിട്ടും ഒരു ഗംഭീര മാവേലി ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് അല്ലെ. ആരും എങ്ങനെയും വരാം, 18 വയസ്സിന്
3: മുകളിലുണ്ടായിരുന്നു.
2: ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക?
3: ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങോട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, അത് കൂടാതെ നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട്, ദാറ്റ് ഈസ് 050-426-0948.
2: ഓക്കെ, ഞാനിവിടെ പറയാം, 050-426-0948. രാഹുൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ ആർക്ക് വേണമെങ്കിലും മാവേലിയാവാൻ ആഗ്രഹപ്പെട്ട ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ വിശദമായ വിവരങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അവിടെ നിന്നെ അറിയാൻ സാധിക്കും.
3: അറിയാൻ സാധിക്കും. അപ്പോ എന്ത് ഡീറ്റെയിൽസും നിങ്ങൾക്ക് വിളിച്ചിട്ട് അന്വേഷിക്കാം, കാര്യങ്ങളൊക്കെ അവർ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒപ്പം തന്നെ നിങ്ങൾ ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യുക. പിന്നെ എനിക്ക് ഇതിലേക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻട്രീസ് നമ്മൾ ഒരു പോയിന്റിൽ ഓഗസ്റ്റ് 20th വരെയാണ് നമ്മുടെ എൻട്രി ഡേറ്റ്. അപ്പൊ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. നമുക്കുള്ള ഒരു നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഹൈ എൻട്രി വന്ന നമ്മൾ, പക്ഷേ എന്താ പറയുക, അത് നമ്മൾ ഇൻ ഫ്യൂച്ചർ വിൽ ബി അനൗൺസിംഗ് ഇറ്റ് ആക്ച്വലി.
2: ഏത് ഡേറ്റിലാണ് നമ്മുടെ ഈണം നടക്കുന്നതെന്നും കൂടി പറഞ്ഞാലേ?
3: സെപ്റ്റംബർ 6th
2: ആണ്. സോ വി ഹാവ് എ ലോട്ട് ഓഫ് ടൈം. നിങ്ങൾ ഓഗസ്റ്റ് 16th വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ആണോ? ഓഗസ്റ്റ് 20 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഇതിൽ രജിസ്ട്രേഷനുള്ള ടൈം എന്ന് പറയുന്നത്. സെപ്റ്റംബർ 6th നമ്മുടെ ഈണം നടക്കുന്നത്.
3: മാവേലി കോമ്പറ്റീഷൻ നടക്കുന്നത് ബേസിക്കലി രാവിലെ 10 മണിക്കാണ് കോമ്പറ്റീഷൻ വിൽ സ്റ്റാർട്ട്. അപ്പൊ 10 മണിക്ക് മുമ്പ് വന്നിട്ട് എല്ലാവരും ചെസ് നമ്പേഴ്സും കാര്യങ്ങളും വാങ്ങുക, റെഡി നിൽക്കുക. 10 മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യും. ടൈം നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും, കാരണം വി ഹാവ് ബാക്ക് ടു ബാക്ക് പ്രോഗ്രാംസ് ഷെഡ്യൂൾ ടിൽ ഈവനിങ്. അപ്പൊ ഒരു ഡിലേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാം കൃത്യമായിട്ട് ഗൂഗിൾ ഫോമിൽ നോക്കുക, ഉണ്ടെങ്കിൽ ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക. എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ ടീമായിട്ട് വന്ന് ഒരു രാവിലെ തന്നെ ഒരു ആഘോഷമാക്കിയിട്ട് സമ്മാനം വാങ്ങിയിട്ട്
2: പോവാന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു
3: കാര്യം. കൂടി പറയാം, പങ്കെടുക്കുന്ന എല്ലാ മാവേലിമാർക്കും സമ്മാനമുണ്ട്.
2: അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്, അതിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. അതായത് ഇപ്പോ മാവേലി തമ്പുരാന് ഏറ്റവും മികച്ചൊരു മാവേലി തമ്പുരാന് ഒരു ഗംഭീര സമ്മാനം ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. പങ്കെടുക്കുന്ന എല്ലാവരും, ഇപ്പൊ 1000 പേരുണ്ടെന്ന് വെച്ചാൽ 1000 പേർക്കും ഞാനൊരു ജസ്റ്റ് ഒരു കൗണ്ട് പറഞ്ഞതേ ഉള്ളൂ, അത്രയും അല്ല, അതിൽ കൂടുതൽ മഹാബലിമാര് വരട്ടെ, അവർക്ക് എല്ലാവർക്കും സമ്മാനം ഉണ്ടോ? അതിന്റെ ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണ്, എങ്ങനെയാണ് എന്റെ ജഡ്ജ്മെന്റ്, അങ്ങനെയൊക്കെ ഒന്ന് പറയാമോ വിശദമായിട്ട്?
4: നിത്യജി, ഇത് ഈ മാവേലി മത്സരം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞങ്ങളുടെ മീറ്റിംഗിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. 2 വർഷം മുമ്പ് 2-3 വേദിയിൽ എന്തോ നിമിത്തം എന്നോണം എനിക്ക് മാവേലി ആയിട്ട് പങ്കെടുക്കാനുള്ള സാഹചര്യം, എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല ആസ് എ പ്രസിഡന്റ് ഓഫ് ദ അസോസിയേഷൻ അല്ലെ ഗ്രൂപ്പ്, എനിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ ഭയങ്കരമായ ഒരു
2: വിഷമമുണ്ട്.
4: അല്ല വിഷമമുണ്ട്, എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ലല്ലോ, ഞാനിതിന്റെ ഓർഗനൈസർ ആണല്ലോ, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഈ മാവേലി മത്സരം ഇതിപ്പോ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ഇവന്റ് ആണ്, ദുബായില് അല്ലെങ്കിൽ UAE നടക്കുന്ന ഒരു മാവേലി
2: മത്സരം.
4: നമ്മള് ഏകദേശം ഒരു നല്ലൊരു പാർട്ടിസിപ്പേഷൻ നമ്മള് പ്രതീക്ഷിക്കുന്നുണ്ട്, കാരണം ഒരുപാട് മാവേലിമാർ ഇവിടെ UAE ഉണ്ട്. കാരണം അവർക്കൊക്കെ ഇപ്പോ ഓണം, ഓണത്തിന്റെ അടുത്ത ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ വരുന്ന സമയങ്ങളിലെല്ലാം പല വേദിയിലും അവർക്ക് അവരുടെ ആ ഒരു കഴിവ് തെളിയിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം പലരും വിളിക്കും ഇവിടെ നിന്ന് കാണിക്കുന്ന നേരത്തെ, നിത്യാജി പറഞ്ഞു ഇവിടെ നിന്ന് എടുക്കുന്ന നമുക്ക് അവർക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ അവർ ഇൻസ്റ്റാ പേജിൽ അവർ ചെയ്യാം,
2: അതൊക്കെ
4: അതെങ്ങനെ എടുക്കുമ്പോൾ അവർക്ക് പല വേദികളും തുടർന്ന് കിട്ടാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും
2: അല്ലേ.
4: അപ്പൊ അത് നല്ലൊരു കൺസെപ്റ്റ് ആണ് അതിനകത്ത്.
2: പിന്നെ ഓണം വരുമ്പോ അല്ലെങ്കിലും സുന്ദരന്മാരായ ഒരുപാട് മഹാബലിമാരെ നമ്മൾ കാണാറുണ്ട്.
3: മാവേലിമാരെ ഒരു പക്ഷെ ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല, പുതിയൊരു മാവേലിനെ ചിലപ്പോ UAE കിട്ടാൻ
2: പോവുകയായിരുന്നു.
3: ആൾക്കാർ ചിലരുണ്ട് അവസരങ്ങള്, മീൻസ് ഒരു പെട്ടെന്നൊന്നും ആവാൻ പറഞ്ഞ ആൾക്കാർ ചിലപ്പോ ആവില്ല, ചെയ്യാം നമുക്കൊരു കോമ്പറ്റീഷൻ ചെയ്യാം എന്ന പോലെയൊക്കെ ആവുമ്പോ ചിലപ്പോ എനിക്ക് തോന്നുന്നത് നമുക്ക് പുതിയ ഒരുപാട് മാവേലികളെ UAE ആൾക്കാർക്ക് കിട്ടും, അതുകൊണ്ട് മാവേലിക്ക് ഇനി ഒരു ഷോർട്ടേജ്
4: പറഞ്ഞോട്ടെ. നേരത്തെ നിത്യാജി പറഞ്ഞു നമ്മൾ ഇതിന് പങ്കെടുക്കുന്ന എല്ലാ മാവേലിമാർക്കും നമ്മൾ അവർക്കൊരു പ്രോത്സാഹന സമ്മാനം കൊടുക്കാൻ
2: ഉദ്ദേശിച്ചിട്ടുണ്ട്.
4: തീർച്ചയായിട്ടും 20 ആയിക്കോട്ടെ 100 ആയിക്കോട്ടെ 100 പേർക്കും ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്മൾ 20th ക്ലോസ്
2: ചെയ്യും. സെപ്റ്റംബർ 6th ഈണം ഷോ നടക്കുന്നത്, പരിപാടി നടക്കുന്നത്. ഓഗസ്റ്റ് 20th ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്, മഹാബലിയായിട്ട് പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ അവസാനിക്കുന്ന ഡേറ്റ് ആണ്
3: ഓഗസ്റ്റ് 20th
2: എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ പ്രൊമോഷണൽ റീൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അപ്പോ എന്താ പറയാ, രാവിലെ നടക്കുന്ന ഈ പരിപാടി 10 മണിക്ക് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, 11 അല്ലെങ്കിൽ 11:30 നമ്മൾ അവസാനിപ്പിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ടൈമിംഗ് പ്ലാൻ ചെയ്യാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ?
5: നമുക്ക് ഇത് നമ്മളെ ഇന്നും നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മ എന്നും വ്യത്യസ്തകൾ കൊണ്ടുവരുന്ന, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചിങ്ങ പാഞ്ചാരി എന്ന് പറയുന്ന, ഇത്തവണ നമ്മള് ചിങ്ങ പാഞ്ചാരി
2: 50
5: വാദ്യ കലാകാരന്മാർ പങ്കെടുത്ത ഒരു വാദ്യ, ഇത്തവണ ഞങ്ങളത് മഹാബലി മത്സരത്തിലൂടെയാണ്. അത്
2: ഞങ്ങൾ കണ്ടിരുന്നു, പക്ഷെ അത് ഇങ്ങനെ ഒരു പേരാണെന്ന് ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്.
5: അതിന്റെ തുടർച്ച ഇത്തവണയും നമുക്കുണ്ടാവും. പിന്നെ പ്രോഗ്രാമുകളിൽ നമ്മൾ വ്യത്യസ്ത കൊണ്ടുവരുന്നുണ്ട്. ഇത്തവണ നമുക്ക് പല പ്രോഗ്രാമുകളുടെ കൂടെ ഇത്തവണ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ തനതായ ശൈലിയിലുള്ള ഒരു ഓട്ടം തുള്ളൽ അവിടെ നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്.
2: ഓ വെരി ഗുഡ്, വെരി ഗുഡ്. അതൊക്കെയാണല്ലോ നമ്മള്
3: ഇതിലെ കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഒരു നമ്മുടെ മാവേലി മത്സരമായിരിക്കും ഫസ്റ്റ് ഹാഫ് ഓഫ് ദ കോമ്പറ്റീഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഓണസദ്യ, മെമ്പേഴ്സിന്റെ, പിന്നെ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം. അപ്പോ ഈ മാവേലി കോമ്പറ്റീഷൻ വരിക, സമ്മാനം അടിക്കുക, അടുത്ത കോമ്പറ്റീഷൻ പോകുക, അല്ലെങ്കിൽ അടുത്ത പ്രോഗ്രാംസ് ആയിട്ട് ആൾക്കാർക്ക് മുമ്പിലേക്ക് പോകാൻ വന്ന ദിവസം. അപ്പോ മോർണിംഗ് ഇസ് ഫോർ എ പബ്ലിക് ഒരു ഇവന്റ് ആണ് ഈ കോമ്പറ്റീഷൻ ടൈം എന്നുള്ളത്. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ എന്താ പറയുക, ത്രൂ പാസസ് ആണ് സെക്കൻഡ് ഹാഫ് ഓഫ് ദ പ്രോഗ്രാം. ബേസിക്കലി മെമ്പേഴ്സ് സെന്റേഡ് ആണ്, ആൻഡ് സദ്യ ഉണ്ട്. സദ്യ ഓൾസോ പാസസ് ത്രൂ ആണ് വിത്ത് അൺലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ്. നമുക്കത് വരും ദിവസങ്ങളിൽ അതിന്റെ ഡീറ്റെയിൽസുകൾ നമ്മൾ
2: പറയുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതൊക്കെ പുറമേ നമ്മൾ മാവേലി മത്സരത്തെ കുറിച്ച് ഇപ്പം ഞങ്ങൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിന്റെ ലോഞ്ച് പോസ്റ്റർ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് വിസിറ്റ് ചെയ്താലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇന്നു മുതൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അറിയാൻ.
3: തീർച്ചയായിട്ടും പേജ് വിസിറ്റ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മളിപ്പോ ഇതേക്കാലം ഇത് ചെയ്യാൻ പറ്റും, കാരണം ഈ മാവേലി മത്സരം ഒരു ഗംഭീര വിജയമായി തീർക്കണം എന്നുള്ളൊരു വാശിപ്പുറത്ത് തന്നെയാണ് നമ്മളുള്ളത്.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി നമ്പർ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവാണ്. മഹാബലിയായി പങ്കെടുക്കാൻ, ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം ഇപ്പോൾ മുതൽ ഈ നമ്പറിൽ വിളിച്ചു തുടങ്ങാം. അദ്ദേഹം അവൈലബിൾ ആയിരിക്കും. 050-4260-948. ഒരു കുട്ടി ബ്രേക്ക് എടുക്കാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: ഒരു പോയിന്റ് മിസ്സാണ്. എന്താണ് പറയാനുള്ളത്?
1: നേരത്തെ നിത്യ ചോദിച്ചപ്പോ ഞാൻ വിട്ടുപോയ പോയിന്റ് എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഇപ്പോ ഓണം കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ചകളിൽ ഒന്നാണ്, തിരക്കേറിയ മാവേലിമാർക്കൊക്കെ തിരക്കേറിയ സമയമാണ്. അപ്പൊ പല ചെറിയ ചെറിയ അസോസിയേഷനുകളൊക്കെ മാവേലി മത്സരം മാവേലി വേഷം കെട്ടി അവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ഈ മത്സരം നടക്കുന്നതുകൊണ്ട് നമ്മുടെ വേദിയിൽ വരും, പങ്കെടുക്കും. അപ്പൊ അവർക്ക് 11 മണിക്ക് മുമ്പ് നമ്മുടെ ഈ ഇത് തീരും, മത്സരം തീരുകയാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതിൽ പോയിട്ട് അവർക്ക് ഇതേ വേഷത്തോടുകൂടി പോയിട്ട്
0: പങ്കെടുക്കാനുള്ള അവിടെ പോയിട്ട്
2: ഒരു കാര്യം കൂടി പറയാം. നമുക്കൊരു 3 എൻട്രി ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു.
0: വെരി ഗുഡ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ നമ്പർ ഒന്ന് പറയാല്ലേ, 0504260948. ഇനി ഇപ്പോ ഞാൻ ഷോ ചെയ്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ആരെങ്കിലും നിത്യ ആ നമ്പർ എന്ന് പറഞ്ഞിരുന്നു, ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞു കൊടുക്കാം. അതുപോലെ ഈ നമ്പറിൽ വിളിച്ചാൽ മാത്രമേ ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയാൻ പറ്റും. നമുക്ക് ഓണറിൽ എല്ലാം വിശദീകരിച്ച് പറയുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അപ്പോ കാരണം ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം പറഞ്ഞു തരില്ല. അതുകൊണ്ട് ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്നുകൂടെ പറയാം, 0504260948. ഇനി പ്രസിഡന്റിലേക്ക് എത്തുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. നിങ്ങളുടെ ടൈറ്റിൽ തന്നെ നമ്മുടെ തൃശ്ശൂർ എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും തൃശ്ശൂർക്കാരാണ് അല്ലെ? എല്ലാവരും തൃശ്ശൂർക്കാരനല്ലേ? കാരണം തൃശ്ശൂർ കൂട്ടായ്മയാണല്ലോ ഇത്. നിങ്ങൾ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് അറിയാവുന്ന കാര്യം, ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നിരവധി നമുക്ക് കാര്യങ്ങൾ അറിയാം. അപ്പോ തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ ഓണം എന്ന് കേൾക്കുമ്പോൾ പുലിക്കളി മുതൽ ഇങ്ങോട്ട് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കലാപരിപാടികളാണ്. ഇത്തവണ എന്തൊക്കെ കലാപരിപാടികളാണ് നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മ ഈണം 2026 സീസൺ 7 ഒരുക്കുന്നത്?
3: തീർച്ചയായിട്ടും നിത്യജി, നമ്മള് വളരെ പുതുമയുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരിക്കും നമ്മളുടെ ഈണം. കാരണം എന്നും വ്യത്യസ്തതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ടീമാണ് നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുന്ന കൂട്ടായ്മ. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ എന്റെ കൺവീനർ പറഞ്ഞു, ചിങ്ങപ്പഞ്ഞാരി കഴിഞ്ഞ വർഷം നമ്മൾ നടത്തി, അതിന്റെ ഒരു പുതിയൊരു വെർഷൻ ഇപ്രാവശ്യം ഉണ്ടാവുന്നത്.
0: എന്താണ് ആ ടൈറ്റിൽ ആരായിട്ട്, എന്ത് രസമാണ് ആ പേര്, ചിങ്ങപ്പഞ്ചാരി.
3: ആ ചിങ്ങപ്പഞ്ചാരി ഇട്ടാളാണ് രാഹുല്.
0: രാഹുലിന്റെ
3: നേതൃത്വത്തിലായിരുന്നു അന്ന് ഇത്
2: ചെയ്തത്. മേളം പ്രമാണം നടത്തിയത് കലാമണ്ഡലം ദിദീഷന്റെ സുഹൃത്താണ്. എന്നിട്ട് ആശയം വന്നപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചു, നമുക്ക് ചെയ്യാനായി നമ്മൾ സുഹൃത്തുക്കളെല്ലാവരും കൂടി ഒരു കൂടി
0: ഇനിയിപ്പോ
3: എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് ഈണം എന്ന പേര് വന്നത് ഈദ് ഈസ്റ്റർ ഓണം എന്ന. അപ്പൊ ഈ മൂന്നും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി എന്തായാലും അതിനകത്ത് വേണ്ടേ.
0: അപ്പൊ
3: നമുക്ക് എന്തായാലും തിരുവാരക്കളി ഉണ്ടാവാം, മാർഗം കളി ഉണ്ടാവാം, ഒപ്പന ഉണ്ടാവാം. അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ, ഒരു ഇത് നമ്മളെ മതസൗഹാർദ്ദത്തിന്റെ ഒരു ഈണം തന്നെയാണ് നമ്മുടെ തൃശ്ശൂർ ഒരുക്കുന്ന ഈണം സീസൺ 7, ഒരു സംശയമില്ല കാര്യത്തില്. പിന്നെ അതുപോലെ തന്നെ കേരളത്തില് മീൻസ് ദുബായില് അല്ല UAE പ്രമുഖരായിട്ടുള്ള പല ടീമുകളുണ്ട്. കാരണം പലതരത്തിലുള്ള മീൻസ് എലമെന്റ്സ് കൾച്ചറൽ പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞു വിനോദ് പറഞ്ഞു, ഓട്ടംതുള്ളല്, അങ്ങനെ വരുന്ന ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആയിരിക്കും നമ്മളുടെ ഈണത്തിൽ നമ്മളവിടെ. കാരണം നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾക്ക്, ഈ ഈണം ആസ്വദിക്കാൻ വരുന്ന നമ്മളുടെ കൂട്ടായ്മയുടെ ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ക്ഷണിച്ചു വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ കാണാൻ വരുന്ന ആളുകൾക്ക്, ഇവർക്കൊക്കെ ഒരു നല്ലൊരു പ്രസന്റേഷൻ ആയിരിക്കും നമ്മളവിടെ
0: കാഴ്ച അല്ലെ.
3: ഓണസദ്യക്കൊപ്പം നല്ലൊരു സദ്യ,
0: തീർച്ചയായിട്ടും.
3: അത് മാത്രമല്ല, ഇനി വേറെ ഉണ്ട്, കാരണം പ്രോഗ്രാമുകളുണ്ട്, നല്ല വെറൈറ്റി പ്രോഗ്രാംസ്. നമ്മുടെ മെമ്പർമാരുടെ പ്രോഗ്രാമുണ്ട്, നമ്മുടെ സഹോദരിമാരാണ് തിരുവാരക്കളി കളിക്കാൻ പോകുന്നത്. അവർ ഓൾഡ് റിഹേഴ്സൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, റിഹേഴ്സൽ ക്യാമ്പിൽ പോയി ഞാൻ കണ്ടിരുന്നു. നല്ല നിലയ്ക്ക് തന്നെ എന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടി. കാരണം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഒരു കോർഡിനേഷൻ ഉണ്ടല്ലോ, ആ കോർഡിനേഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ നമ്മുടെ വരും ദിവസങ്ങൾ വരും. MS മനോജ് ശാരദകൃഷ്ണൻ എന്ന് പറയുന്ന അബുദാബിയിലെ ഒരു സുഹൃത്താണ്, നമ്മുടെ കൺവീനറാണ്, ഇതിന്റെ പ്രോഗ്രാംസ് എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ നല്ല നിലയ്ക്ക് തന്നെ എല്ലാവരും കൂടി കോർഡിനേറ്റ് ചെയ്ത് ആ കാര്യങ്ങൾ വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കുന്നതാണ് എന്റെ ഉറപ്പ്. കാരണം ആ ടീം വർക്ക്.
0: അപ്പൊ തീർച്ചയായിട്ടും ഈണത്തിൽ നമുക്ക് കാണാം എന്തൊക്കെയാണ് കലാവിരുന്നുകൾ അവിടെ ഉണ്ടെന്നുള്ളത്, മനസ്സ് നിറയ്ക്കാനായിട്ട് റെഡി
3: ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇപ്രാവശ്യം ഓണച്ചന്ത വെക്കുന്നുണ്ട് അവിടെ.
0: ഓ, ഓണച്ചന്തയുണ്ട്. ആ ഉത്രാടപ്പാച്ചിൽ നിന്നാണോ വെക്കുന്നത്?
3: ഉത്രാടപ്പാച്ചിൽ ഓണത്തിന്റെ അന്നാണ് നമ്മൾ വെക്കുന്നത്. കാരണം അവിടെ നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കായ കൊടുത്തത്, ശർക്കുരുപ്പ്, അങ്ങനെ തനതായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടാവുന്ന ഒരു
0: സാഹചര്യം. ഓണം ക്രിയേറ്റ് ചെയ്യുക ശരിക്കും. ഓഗസ്റ്റ് പകുതിയോടുകൂടി നമ്മുടെ ഓണം, യഥാർത്ഥ ഓണം അങ്ങോട്ട് കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്നും ഓണം ാണ് മലയാളികൾക്ക് പ്രത്യേകിച്ച്. അപ്പൊ September 6 എന്ന് പറയുമ്പോ ആ ഒരു ഡേക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ബൈ ഓൾ മീൻസ് എല്ലാം അവിടെ ഉണ്ടാവും. രാഹുലിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ഓരോന്നിനെ കുറിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലായി. ഇനി പൊതുജനങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു സദ്യയുടെ കാര്യം, അതെന്ന് പറഞ്ഞത് കൃത്യമായിട്ട് എന്താണ് കൂപ്പൺ നൽകിക്കൊണ്ട് ലിമിറ്റഡ് ആണ്.
2: ലിമിറ്റഡ് ആണ്,
0: യെസ്. അതിനെ വരുന്ന എല്ലാവർക്കും നമ്മൾ

0: ആദ്യം തന്നെ പറയാം, വരുന്ന എല്ലാവർക്കും ആയിരക്കണക്കിന് വരുന്ന 1000 പേർക്കും സദ്യയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. പക്ഷേ പൊതുജനങ്ങൾക്ക് അവിടെ എൻട്രൻസ് ഉണ്ട്. എന്തിന്?
1: പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾ, വി ആർ ഓൾവേസ് വെൽക്കം. നമുക്ക് അവർക്ക് വന്ന് പ്രോഗ്രാം കാണാൻ പറ്റും. എന്താ പറയുക, അത്രയും സീറ്റിംഗ് അറേഞ്ച്മെന്റും കാര്യങ്ങളുണ്ട്. സദ്യ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് സ്ട്രിക്ട്ലി ത്രൂ പാസസ്, ആൻഡ് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വരും ദിവസങ്ങളിൽ പറയണ്ടാവും. ഓപ്പൺ ഇവന്റ് ആണ്, നമുക്ക് പൊതുജനങ്ങൾക്ക് വരാം, ആസ്വദിക്കാം. യുനോ, എല്ലാ എലമെന്റ്സും, സ്റ്റേജ് ഷോസ് ആയാലും പോണച്ചന്ത ആയാലും എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാനായിട്ട് വി വെൽക്കം എവറിബഡി. സദ്യയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, അഗെയിൻ ഐ റിപ്പീറ്റ്, സദ്യയുടെ കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത്. ത്രൂ പാസസ് ആയിരിക്കും.
0: അതെ, അത് സ്വാഭാവികമല്ല, നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. കാരണം വന്ന് കയറുന്ന എല്ലാവർക്കും സദ്യ ഒരു പക്ഷേ നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്.
1: ഒരു കാര്യം കൂടി അടയുന്നു, ഓൺ സൈറ്റിൽ നമുക്ക് സദ്യയുടെ ഒരു തരത്തിലുള്ള ഇതുണ്ടാവില്ല. എല്ലാം പ്രീ ബുക്ക്ഡ് ആയിട്ടുള്ളതിൽ മാത്രമേ നമുക്ക്
0: അതൊരു വശത്ത് കൃത്യമായിട്ട് നടക്കും. പിന്നെ പ്രോഗ്രാമുകൾക്കും കാണാൻ വരുന്നവർക്കും അതൊന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് ഈണം 2026 സീസൺ 7 കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങൾ ലഭിക്കേണ്ട. എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടോ?
2: ഒന്നുണ്ടോ, ഒന്ന്
0: വിട്ടുപോയിട്ടുണ്ട്.
2: കാരണം നമ്മളുമായിട്ട് ഈണം 26 ബന്ധപ്പെട്ട് ആർക്കെങ്കിലും അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആളുകൾ, ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും.
1: അതായത് നമ്മുടെ ഇവന്റിന്റെ ഭാഗമാവാൻ താല്പര്യമുള്ള ബ്രാൻഡുകൾക്കോ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വി ആർ വെൽക്കം, ബിക്കോസ് ഇറ്റ് ഈസ് ഒരു ഫാമിലി ഇവന്റ് ആണ്. ഇപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള ഗ്രൂപ്പ്സും അവിടെ അവൈലബിൾ ആണ്. അവർക്ക് പ്രൊഡക്ട്സ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാനാണെങ്കിലും ഇൻഫർമേഷൻ കളക്ഷൻ ആയാലും എന്തായാലും അവിടെ നമ്മൾ ഒരു ഫെസിലിറ്റി അവർക്ക് ഉണ്ടാവും. ആൻഡ് വിൽ ബി ഹാവിംഗ് നമുക്കൊരു ഇൻസ്റ്റാ പേജസ് ഉണ്ട്, ഒരു 26,000 ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ മൾട്ടി ലെവലിൽ നമുക്ക് ബ്രാൻഡിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. നല്ല എക്സ്പോഷർ കൊടുക്കാനുള്ള സൗകര്യം നമ്മൾ ഉറപ്പുവരുത്തും. നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത എല്ലാവർക്കും അതറിയാം. നമ്മൾ അവർക്ക് എല്ലാവർക്കും, നമ്മുടെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും നമ്മളൊരു എല്ലാ പ്രാവശ്യവും നല്ലൊരു പ്രസൻസും കാര്യങ്ങളും കൊടുക്കലുണ്ട്. സോ ബ്രാൻഡ്സ് ഇൻ ദ മാർക്കറ്റ് ഞങ്ങൾ നിങ്ങളെയും ഉറ്റുനോക്കുകയാണ്. നമ്മളോട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്,
0: അതെ, അസോസിയേഷൻ അതൊരു വലിയ കാര്യമാണ്. കാരണം ഓണം എന്റെയോ നിന്റെയോ അല്ലെങ്കിൽ അവളുടെയോ അവന്റെയോ അല്ല, നമ്മുടേതാണ്. അതുകൊണ്ടാണ് നമ്മുടെ തൃശൂർ കൂട്ടായ്മ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മത സൗഹാർദ്ദത നിലനിർത്തിക്കൊണ്ട് തന്നെ ഈണം 2026 സീസൺ 7 നടത്താൻ ഉദ്ദേശിക്കുന്നത്.
1: നമ്മൾ ഡിസപ്പോയിന്റ് ചെയ്യില്ല. നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു ബ്രാൻഡ്സിനെ നമ്മൾ ഇതുവരെ ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. നമ്മുടെ മൾട്ടിപ്പിൾ ഇവന്റ്സ് ഇയറിൽ ഷെഡ്യൂൾഡാണ്. വലിയ വലിയ ഇവന്റ്സ് ഓൺ പൈപ്പ് ലൈൻ വരുന്നുണ്ട്. അപ്പോ ദ ബ്രാൻഡ്സ് അല്ലെങ്കിൽ കമ്പനീസ്, നിങ്ങളെല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്യാനാണ് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത്. ഡു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് അവർ കോൺടാക്ട് നമ്പർ ഓർ ഇൻസ്റ്റാ ഹാൻഡിൽ ആൻഡ് വിൽ ഗിവ് യു ദ ഡീറ്റെയിൽസ് ആൻഡ് വി ആർ അറേഞ്ച് നെസസറി മീറ്റിംഗ്സ്.
0: വൺ മോർ ടൈം ഈ നമ്പർ പറയട്ടെ. 0504260948. ഒരുപാട് എൻട്രീസ് വരട്ടെ, എല്ലാവർക്കും വിളിക്കാം. നിങ്ങളുടെ നമ്മൾ ഈ പറഞ്ഞ പോലെ യു എയിൽ ആദ്യമായിട്ടൊരു സംഘടന ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ മാവേലി മത്സരം നടത്തുകയാണ്. ഇതിന്റെ ഭാഗമാകാനുള്ള അവസരമാണ് നിങ്ങൾക്കുള്ളത്. വേഗം തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക, എൻട്രീസ് ഒക്കെ വേഗം ആയിക്കോട്ടെ. യെസ്, അപ്പോ എന്താണ് ഫൈനലി നമ്മുടെ ഹോം എഫ് എം ലിസണേഴ്സിനോട് ഈണത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പ്രസിഡന്റിന് പറയാനുള്ളത്?
2: തീർച്ചയായിട്ടും ഈ ഈണം എന്ന് പറയുന്ന എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ നമ്മൾ മുമ്പിൽ ഒരു വിഷൻ ഉണ്ട്. ആ വിഷൻ അത് പൂർത്തീകരിക്കാൻ ഹോം എഫ് എമ്മും ഇവിടെ തൃശ്ശൂർ കൂട്ടായ്മയും ബാധ്യസ്ഥരാണ്. ആ അതുകൊണ്ട് ആയത് തന്നെ ഹോം എഫ് എമ്മിന് നമ്മളുമായി അസോസിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു നന്ദി, സ്പെഷ്യൽ താങ്ക്സ് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. കാരണം വരുന്ന ഒരു മാസക്കാലം ഹോം എഫ് എമ്മിന്റെ മാധ്യമങ്ങളിലൂടെ ഈ നമ്മുടെ ഈണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മാവേലി കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിന്റെ ഓരോ അപ്ഡേറ്റ്സും ജനങ്ങളിലേക്ക്, പ്രവാസി ലോകത്തുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ബാധ്യത ഏറ്റെടുത്തതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയ്ക്ക്. നമുക്ക് സെപ്റ്റംബർ 6 ഹാബിറ്റാറ്റ് സ്കൂളിൽ, അജ്മാനിലെ ഹാബിറ്റാറ്റ് സ്കൂളിൽ വെച്ച് എല്ലാവരെയും കാണാം. എല്ലാവരെയും അതിനെ സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാമിന് എല്ലാവർക്കും വരാം. നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ ഭക്ഷണം മാത്രം, ഓണസദ്യ മാത്രം ലിമിറ്റഡ് ആയിരിക്കും. പ്രവേശനം ടിക്കറ്റിലൂടെ ആയിരിക്കും, കാരണം പാസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും
0: ആസ്വദിക്കാനായിട്ട് ആർക്ക്
2: വേണമെങ്കിലും എല്ലാ ലിസണേഴ്സിനെയും സ്നേഹപൂർവ്വം നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഹോം എഫ് എം 92.2.
0: താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. നമ്മൾ ഇനിയും ഒരുപാട് പ്രോഗ്രാമുകളിലൂടെ വീണ്ടും ലൈവിലെത്തും. താങ്ക് യു 3 വൈസ് പ്രസിഡന്റും അതുപോലെ ദിനേശ് ബാബു, രാഹുൽ മുരളി ആൻഡ് വിനോദ്. മിസ്റ്റർ ശിവൻ അദ്ദേഹം വരുമെന്ന് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് എത്താൻ സാധിച്ചിട്ടില്ല, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ ജെ കെ, നിങ്ങളുടെ ഓരോരുത്തരോടും ഞങ്ങളുടെയും സ്നേഹവും നന്ദിയും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം.
1: തീർച്ചയായിട്ടും മറ്റൊരു മഹാ ഇവന്റ് ആവട്ടെ എന്ന് രണ്ടു കൂട്ടർക്കും ആശംസകൾ.
0: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മിഡ് മോർണിംഗ് നിത്യങ്ങൾ തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കാം. അപ്പോ നമുക്ക് ഇനി ഞങ്ങൾ കിടക്കാൻ പോകുന്നതിന്റെ ഒഫീഷ്യൽ പോസ്റ്റൽ ലോഞ്ചിലേക്കാണ്. അതിന്റെ വീഡിയോസും മറ്റ് വിശദ വിവരങ്ങളും നമ്മുടെ രണ്ടുപേരുടെയും, നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെയും അതുപോലെ ഹോം നാരിറ്റ് പോയിന്റ് എഫ് എമ്മിന്റെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്താൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ പാട്ട് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കും, ഞങ്ങൾ പോയി പോസ്റ്റർ ഒക്കെ ഇന്ന് ലോഞ്ച് ചെയ്തിട്ട് വേഗം തിരികെത്താം.
3: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാ ബൈ ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുത്തങ്ങ സമരം പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തള്ളി. വനഭൂമിയിൽ അതിക്രമിച്ചു കയറിയ വകുപ്പ് തെളിയിക്കാനായില്ല. 40 പ്രതികൾ ഹാജരായി, 4 പേർ ഹാജരായില്ല. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 23 വർഷത്തിനുശേഷമാണ് വിധി പറഞ്ഞത്. പ്രതിപട്ടികയിലുള്ള 15 പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. കൊലപാതകം നടത്തിയത് 2 പ്രതിയാണെന്ന് കോടതി കണ്ടെത്തി. 2 പ്രതി അശോകൻ നേരത്തെ മരിച്ചു. അശോകനാണ് വിനോദിനെ അവസാനം വെട്ടിയത്. ഇതാണ് മരണകാരണമെന്ന് കോടതി. പ്രതി മരിച്ചതിനാൽ ശിക്ഷ വിധിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. 2003 ജനുവരി 5 മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ ആദിവാസികൾ കുടിൽ കെട്ടി ഭൂസമരം ആരംഭിച്ചത്. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന് നേരെ പോലീസ് നടപടി തുടങ്ങിയതോടെ സംഘർഷം രൂക്ഷമായി. ഇതിനിടെ സമരക്കാർ കണ്ണൂർ KAP 4th Battalion കോൺസ്റ്റബിൾ KV വിനോദിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സമരനായക CK ജാനു ഉൾപ്പെടെ ആകെ 53 പേരായിരുന്നു പ്രതിപട്ടികയിൽ. കേസ് ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBI ചെന്നൈ യൂണിറ്റുമാണ് അന്വേഷിച്ചത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് എറണാകുളം CBI കോടതിയിൽ നിന്ന് കേസ് കൽപ്പറ്റയിലേക്ക് മാറ്റിയത്. പോലീസുകാരനെ തടവിലാക്കി കൊലപ്പെടുത്തി എന്നതിന് ദൃക്സാക്ഷികൾ ആരുമില്ല. 2003 ഫെബ്രുവരി 19 സമരക്കാർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ ജോഗി എന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജോഗി കൊല്ലപ്പെട്ടതിൽ കൃത്യമായ അന്വേഷണമോ നിയമ നടപടിയോ ഉണ്ടായില്ലെന്ന വിമർശനങ്ങൾ ഇപ്പോഴും ശക്തമാണ്. മുത്തങ്ങ സമരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ KV വിനോദ് കൊല്ലപ്പെട്ട കേസിൽ നീതി ലഭിച്ചില്ലെന്ന് കുടുംബം. നീതി ലഭിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമെന്ന് സഹോദരനും പോലീസ് ഉദ്യോഗസ്ഥനുമായ KV ബാബു. സർക്കാർ അപ്പീൽ നൽകിയില്ലെങ്കിൽ വ്യക്തിപരമായി കോടതിയെ സമീപിക്കും. വിധി പോലീസിനും സമൂഹത്തിനും സമർപ്പിക്കുന്നു. വിനോദിന്റെ മരണത്തെ തുടർന്ന് കുടുംബ പെൻഷൻ പോലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിച്ചു. കുടുംബത്തിന് ആശ്രിത നിയമനം ലഭിച്ചിട്ടില്ലെന്നും KV ബാബു. അതിനിടെ അബ്ദുൽ സലാം എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിലും ഗൂഢാലോചന നടത്തിയതിലും എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർ കുറ്റക്കാരെന്ന് കോടതി. ഗീതാനന്ദൻ, രമേശ്, ബിനു, സുന്ദരൻ എന്നിവരാണ് കുറ്റക്കാർ. കൊല്ലപ്പെട്ട വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകാൻ കോടതി വിധിച്ചു. പരിക്കേറ്റ സലാമിന് 3 ലക്ഷവും ശശിധരന് 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകും. PM ശ്രീയിൽ സർക്കാരിന്റെ വാദം പൊളിയുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ കേരളത്തിന് കാര്യമായ നഷ്ടം സംഭവിക്കില്ല. PM ശ്രീയുടെ ആനുകൂല്യം ലഭിക്കില്ല എന്നല്ലാതെ സംസ്ഥാനത്തിന് മറ്റ് നഷ്ടങ്ങളില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ വീണ്ടും UDF സർക്കാരിനെ വെട്ടിലാക്കി കേന്ദ്രത്തിന്റെ മറുപടി. പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് രാജ്യസഭയിൽ രേഖാമൂലം കേന്ദ്ര സർക്കാരിന്റെ മറുപടി. സിലബസിൽ കേന്ദ്ര ഇടപെടൽ ഇല്ലാതെ PM ശ്രീ നടപ്പാക്കാനുള്ള ആലോചനയിലായിരുന്നു സർക്കാർ. സംസ്ഥാന സിലബസിൽ കേന്ദ്രത്തെ കൈകടത്താൻ അനുവദിക്കരുത് എന്നായിരുന്നു UDFന്റെ പൊതുവികാരം. PM ശ്രീയിൽ UDF കൺവീനറെ തള്ളി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. PM ശ്രീയിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന കാര്യം ആലോചനയില്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും 3-അംഗ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് നൽകാനിരിക്കെ കൺവീനർ തീരുമാനം പ്രഖ്യാപിച്ചത് മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്നും മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. PM ശ്രീ വിഷയത്തിൽ പ്രതികരിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, പദ്ധതിയിൽ ഒപ്പിട്ടത് ആരായിരുന്നുവെന്ന് ചോദിച്ച അദ്ദേഹം കഴിഞ്ഞ LDF സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. PM ശ്രീയിൽ നിലപാട് വ്യക്തമാക്കാതെ മന്ത്രി KM ഷാജി, മന്ത്രിസഭാ ഉപസമിതി തീരുമാനം വരട്ടെയെന്ന് മന്ത്രി. സർക്കാർ നീക്കത്തിനെതിരെ രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കാൻ LDFന്റെ നീക്കം. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ചതുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന UDF പ്രചരണത്തെയും LDF പ്രതിരോധിക്കും. കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തലോടെ LDF പറഞ്ഞത് ശരിയായെന്ന വിലയിരുത്തലിലാണ് മുൻമന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ. PM ശ്രീ പദ്ധതി UDFനിഷ്ടം BJP നയമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നെഹ്റുവിന്റെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രി RSSനെ താലോലിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയെന്ന് CPM രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ്. ഇത്രയും നഗ്നമായ കളവ് പറഞ്ഞ ആൾക്കാരെ എങ്ങനെയാണ് കേരള ജനത ഇനി വിശ്വസിക്കുകയെന്നും ജോൺ ബ്രിട്ടാസ്. തന്റെ സ്നേഹിതൻ അബ്ദുൾ വഹാബും സഹപ്രവർത്തക ജെബി മേത്തറും മത്സരിച്ച് നൽകിയ 2 ചോദ്യങ്ങളുണ്ട്. അത് PMC-യുമായും സമഗ്ര ശിക്ഷയുമായും ബന്ധപ്പെട്ടുള്ളതാണ്. ഈ രണ്ടുപേരും BD സതീശന്റെ കാപട്യത്തിന്റെ മുഖം മൂടി വലിച്ചു കീറാനായി ഇങ്ങനെ രംഗത്ത് വരുമെന്ന് താൻ വിചാരിച്ചില്ലെന്നും ജോൺ ബ്രിട്ടാസ്. PMC-യിൽ BD സതീശൻ RSS ഡീലിന് ചൂട്ടുപിടിക്കാൻ മുസ്ലിം ലീഗും ഇറങ്ങുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോടുള്ള വലിയ വഞ്ചനയെന്ന SFI സംസ്ഥാന സെക്രട്ടറി M. ശിവപ്രസാദ്. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച നുണപ്രചരണങ്ങളെല്ലാം കോൺഗ്രസ് MP ജെബി മേത്തർക്ക് രാജ്യസഭയിൽ ലഭിച്ച മറുപടിയോടെ പൊളിഞ്ഞടങ്ങിയെന്നും ശിവപ്രസാദ്. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എത്ര കേസുകളുണ്ടെങ്കിലും പിൻവലിക്കും. ഇതിനായി DGP നിർദ്ദേശം നൽകി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ നൽകിയ പരാതികൾ കണക്കിലെടുത്താണ് ആഭ്യന്തരവകുപ്പിന്റെ തീരുമാനം. ഇന്ത്യയിലെ മെറ്റ മേധാവിക്കെതിരെ കേസ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ സമരത്തിനിടെ പ്രധാനമന്ത്രിയുടെ AI ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ഇന്ത്യയിലെ മെറ്റ മേധാവിക്കെതിരെ ഹൈദരാബാദ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. ജൻസികളെ നിശബ്ദരാക്കാൻ സാധിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. അവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാൻ അമിത്ഷായ്ക്കോ മോദിക്കോ കഴിയില്ല. ആദ്യം അവരുടെ എല്ലുകൾ ഒടിച്ചു. ഇപ്പോൾ അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നു. അവരുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകൾ പിൻവലിക്കുന്നു. ഇന്ത്യയുടെ ഭാവിയോട് ഇടപെടുമ്പോൾ കേന്ദ്ര സർക്കാർ ജാഗ്രത പാലിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി എക്സിൽ കുറിച്ചു. ഹമാസിനെയും മറ്റ് സായുധ സംഘങ്ങളെയും നിരായുധീകരിക്കാൻ സമാധാന കരാറിലെത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഘട്ടങ്ങളായാണ് കരാർ നടപ്പാക്കുകയെന്നും നിരായുധീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ്. ഗസ ഇസ്രായേലിനെതിരെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഇനി താവളമാകില്ലെന്നും ട്രംപ്. ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ പോസ്റ്റ്. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തിനും ഖത്തറിനും തുർക്കിക്കും പോസ്റ്റിൽ ട്രംപ് നന്ദി അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് ഹമാസ്. ട്രംപ് സമാധാന പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളും ഇറ്റാലിയൻ ഇതിഹാസവുമായ ഫ്രാങ്കോ ബെറേസി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. മിലാനിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. പ്രൊഫഷണൽ കരിയറിൽ ഉടനീളം ഒരൊറ്റ ക്ലബിനു വേണ്ടി മാത്രം പന്ത് കളിച്ച വൺ ക്ലബ് മാൻ എന്ന വിശേഷണത്തിന് അർഹനായ താരമാണ് ബെറേസി. 77 മുതൽ 97 വരെയുള്ള ദീർഘമായ കാലം AC മിലാനു വേണ്ടി മാത്രമാണ് ബെറേസി കളത്തിലിറങ്ങിയത്. വിശദവാർത്ത ഒരു മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മൈ
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു GCC.
5: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.
9: Time check.
10: Time check.
11: Brought to you by Ozone Cargo.
12: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 9 മിനിറ്റ്.
13: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
14: Weather update.
15: Weather update.
13: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
16: Current temperature in Dubai 41 degrees Celsius, humidity 36%.
14: Weather update.
15: Weather update.
13: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺലി ഓൺ ഹോം 92.2 FM-ൽ. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മുടെ തുടക്കം തന്നെ നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ ഈണം 2026 സീസൺ 7 കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഒരുപാട് കാര്യങ്ങൾ മീൻസ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ അറിഞ്ഞു കഴിഞ്ഞു. യെസ്, ഇനി നമ്മൾ ഈ മണിക്കൂറിലേക്ക് തുടങ്ങുമ്പോൾ, ഈ മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇമെയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പങ്കുവയ്ക്കാനുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ കേൾക്കുമ്പോൾ വളരെ ആശ്വാസം തോന്നുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ പ്രവാസികൾക്കിടയിൽ പ്രത്യേകിച്ച് ഈ വായ്പകളും ലോൺ റീപേയ്മെന്റും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്ന് ഒരുപാട് ആളുകൾ നേരിടുന്ന വലിയൊരു ആശങ്കയ്ക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണിത്. യെസ്, ഇന്നിപ്പോൾ ഇവിടെ പ്രവാസികൾക്കിടയിൽ ഈ പ്രശ്നങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർ ജോലി എടുക്കുന്നതിനാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാം ഇതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. എന്തായാലും എന്താ പറയുക, പ്രത്യേകിച്ച് ഈ വായ്പകളും ലോൺ റീപേയ്മെൻ്റ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ നേരിടുന്ന ആ ഒരു പ്രശ്നമാണ്. അപ്പോൾ UAE സെൻട്രൽ ബാങ്ക് ഇപ്പോൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഇത്തരത്തിലുള്ള ലോൺ തിരിച്ചടവ് മുടങ്ങിയ 10,000 ആളുകൾക്ക് വലിയൊരു ആശ്വാസ നടപടി വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പ്രവാസികളിൽ പലരും പേഴ്സണൽ ലോൺ എടുത്തോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ മന്ത്ലി നമ്മൾ തവണകൾ അടച്ചു പോകുന്നവരല്ലേ. എന്നാൽ ഈ പെട്ടെന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കമോ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഈ ഇൻസ്റ്റാൾമെൻറ് കൃത്യസമയത്ത് അടയ്ക്കാൻ സാധിക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? വലിയൊരു ഭയം വരും, നമ്മളെ വല്ലാതെ സ്ട്രെസ് പിടികൂടും അല്ലേ. തുടർന്ന് മറ്റ് പല കാര്യങ്ങളിലേക്കും നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സിറ്റുവേഷൻസിൽ ആശ്വാസമേകാൻ സെൻട്രൽ ബാങ്ക് നടപ്പിലാക്കിയ സാമ്പത്തിക സഹായ പദ്ധതിയിലൂടെ ഇതിനകം 1.35 lakh ആൾക്കാർക്കാണ് വായ്പാ തിരിച്ചടവിൽ താൽക്കാലിക ആശ്വാസം കിട്ടിയിരിക്കുന്നത് കേട്ടോ. ആകെ 1,350 crore ദിർഹംസ് മൂല്യമുള്ള വായ്പകൾക്കാണ് ബാങ്കുകൾ താൽക്കാലികമായിട്ട് തിരിച്ചടവ് സാവകാശം നൽകിയിട്ടുള്ളത്. ഇപ്പം ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ, ഈ വായ്പ പൂർണ്ണമായിട്ട് ഒഴിവാക്കി തരുന്നൊരു ലോൺ വേവറല്ല, മറിച്ചോ നിശ്ചിത സമയത്ത് കൃത്യസമയത്ത് അടയ്ക്കാൻ സാധിക്കാത്ത ഇൻസ്റ്റാൾമെൻറ്റ് തുകകൾ പിന്നീട് അടച്ചു തീർക്കാൻ സമയം നീട്ടിക്കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു ടെമ്പററി റീപേയ്മെൻറ്റ് റിലീഫ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഹോളിഡേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് മാത്രമാണ് കേട്ടോ. അപ്പം ഈ സൗകര്യത്തിൻ്റെ കാലാവധിയും അനുബന്ധ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഓരോ ബാങ്കുകളുടെയും ഇപ്പോൾ നിലവിലുള്ള ലോൺ എഗ്രിമെൻ്റ് അനുസരിച്ചിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടവ് മുടങ്ങിയെന്ന് കരുതി പരിഭ്രാന്തിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ബാങ്കുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സാവകാശത്തിന് അർഹതയുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാവുന്നതാണ്. കാരണം ഓരോ കാറ്റഗറി തിരിച്ചിട്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. സോ ഈ ഇപ്പം ഇത്തരത്തിലുള്ള ലഭിച്ച ആശ്വാസ കണക്കുകൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, വ്യക്തിഗത ആവശ്യങ്ങൾക്കായിട്ട് പേഴ്സണൽ ലോൺ എടുത്ത ഏതാണ്ട് ഒരു 1.27 lakh പ്രവാസികൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് മാത്രം 200 crore ദിർഹംസ് തിരിച്ചടവിലാണ് ഈ ഒരു സാവകാശം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ് രംഗത്തുള്ള ആൾക്കാരായിക്കോട്ടെ ഇതൊരു വലിയൊരു കൈത്താങ്ങായിട്ടുണ്ട്. അപ്പോൾ 6,198 ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്കും 1,000+ വൻകിട കമ്പനികൾക്കും അവരുടെ ലോൺ തിരിച്ചടവിൽ വലിയൊരു ഇളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിസിനസ് മേഖലയെ തിരികെ കൊണ്ടുവരാനായിട്ട് ഇതൊരു വലിയ തോതിൽ സഹായിച്ചേക്കാം. അപ്പോൾ സാമ്പത്തിക രംഗത്ത് ഇത്തരം വെല്ലുവിളികൾക്കിടയിലും നമ്മുടെ UAE-യിലെ ബാങ്കിങ് സെക്ടർ വളരെ പവർഫുള്ളായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും സെൻട്രൽ ബാങ്ക് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്കുകളുടെ മൊത്തം ആസ്തിയിലും വായ്പാ വിതരണത്തിലുമൊക്കെ മികച്ചൊരു വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, തിരിച്ചടവ് കംപ്ലീറ്റ്ലി മുടങ്ങിപ്പോകുന്ന വായ്പകളുടെ തോത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 2.8% താഴ്ന്നു എന്നുള്ള കാര്യവും UAE സാമ്പത്തിക മേഖലയുടെ സുരക്ഷിതത്വത്തെയാണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് ലോൺ റീപേയ്മെൻറ്റ് കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രവാസികൾ ഉണ്ടെങ്കിൽ ഓർക്കുക, കൃത്യസമയത്ത് ബാങ്കുകളുമായിട്ട് ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിയമാനുസൃതമായ സാവകാശങ്ങളും വഴികളും നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ അന്വേഷിച്ചു പോകാത്തതുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടുന്നു, നമ്മൾ പരിഭ്രാന്തരാകുന്നു, വീട്ടിനുള്ളിൽ തന്നെ അടച്ചിരിക്കാൻ താല്പര്യപ്പെടുന്നു. ഇതൊന്നും അല്ല വേണ്ടത്, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. ആരെങ്കിലുമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് റീതിങ്ക് ചെയ്യുക. ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ 1-2 times ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതൊക്കെ നന്നായിരിക്കും, എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അല്ലാണ്ട് നമ്മൾ കരഞ്ഞും വിളിച്ചും വീട്ടിൽ തന്നെ ഇരുന്ന് വിഷമിച്ച് സ്ട്രെസ് കൂടി ഒരു മുഴുഭ്രാന്തിയോ മുഴുഭ്രാന്തനോ ആകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് ജീവിക്കാൻ മുന്നോട്ട് വലിയ വർഷങ്ങൾ, ഒരുപാട് വർഷങ്ങൾ നീണ്ടു കിടക്കുകയാണ്, നമ്മൾ ജീവിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റി നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. യെസ്, അടുത്ത ട്രെൻഡിങ് സോങ് കേൾക്കാം, വേഗം തിരികെ എത്താം. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
0: Trending song of the hour. You are listening to Mid Mornings with Nitya.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. അങ്ങനെ മിഡ് മോർണിംഗ് നിത്യയിലേക്ക്. ശരിക്കും കഴിഞ്ഞ മണിക്കൂറിൽ തുടക്കം തന്നെ പറയാനായിട്ട് ഞാനൊരു കാര്യം കാത്തു വെച്ചിരുന്നു കേട്ടോ. ഇന്ന് ജൂലൈ 31st ആണ്, വെള്ളിയാഴ്ചയാണ്. ഇന്ത്യൻ സംഗീത ലോകത്തെ നിത്യവസന്തമായ നമ്മുടെ മഹാഗായകൻ മുഹമ്മദ് റാഫി, അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിട്ട് 46 വർഷങ്ങൾ തികയുന്നൊരു ദിവസമാണിന്ന്. അദ്ദേഹം മരണപ്പെട്ടത് 1980 ജൂലൈ 31st ആ ഒരു എന്താ പറയുക, മാന്ത്രിക ശബ്ദം നിലച്ചെങ്കിലും ഇപ്പൊ കാലം എത്ര മാറിയാലും തലമുറകളെ ഒരേപോലെ കോരിത്തരിപ്പിക്കുന്ന ആ ഒരു ശബ്ദത്തിന് ഇന്നും ഓരോ സംഗീത പ്രേമിയുടെയും ആ ശബ്ദം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്, നെഞ്ചിലുണ്ട്. അപ്പോൾ ഏത് ജനറേഷൻ പാട്ടുകൾ, ഏത് ജനറൽ പാട്ടുകൾ എടുത്താലും അനായാസമായിട്ട് പാടാൻ സാധിക്കുന്നൊരു അത്ഭുത സിദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു അല്ലേ. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ പ്രണയം തുള്ളുമ്പോൾ റൊമാൻറ്റിക് സോങ് ആയിക്കോട്ടെ, വിരഹത്തിൻ്റെ വേദന നിറഞ്ഞ സാഡ് സോങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേൾക്കുന്നവരെ ചുവട് വയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പെപ്പി നമ്പർ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ കൈകൾ അതൊക്കെ സുരക്ഷിതമായിരുന്നു. ഓരോ പാട്ടിലും അദ്ദേഹം നിറച്ചൊരു ഒരു ആ ഒരു ഇമോഷൻ, അത് മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. 6 പതിറ്റാണ്ടിലേറെ ആ ഒരു നീണ്ട ആ മഹത്തായിട്ടുള്ള മ്യൂസിക് ജേണിയിൽ ഹിന്ദിക്ക് പുറമെ മലയാളമായിക്കോട്ടെ, തമിഴ്, തെലുങ്ക്, ബംഗാളി തുടങ്ങി നിരവധി ഭാഷകളിലായിട്ട് 10,000 മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി സമ്മാനിച്ചത്. അപ്പം മലയാളത്തിൽ ഒരേ ഒരു പാട്ട് മാത്രമാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്, തച്ചോളി, എനിക്കൊന്നു തച്ചോളി ഉദയനോ അങ്ങനെ എന്തോ ഒരു അങ്ങനത്തെ എന്തോ ഒരു സിനിമയാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഞാൻ ശരിക്കും നേരത്തെയും ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചാണ് ആ പാട്ടിനെ കുറിച്ച് പറയണം, ആലോചിക്കണം അല്ലേ, ആലോചിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല, അത് കണ്ടുപിടിക്കണം. ഓക്കെ, തപ്പട്ടെ. യെസ്, ഓക്കെ, അതവിടെ നിൽക്കട്ടെ. മലയാളത്തിൻ്റെ കാര്യം എനിക്ക് ഭയങ്കര ഒരു ഡൗട്ടുണ്ട്. എനിവേ, അത് വിട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ എന്താ, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന സംഗീത സംവിധായകരും മറ്റ് നിർമ്മാതാക്കളും എല്ലാം എപ്പോഴും എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ എളിമയും പെരുമാറ്റവും. അത്രയും വലിയൊരു ലെജൻഡറി സിംഗർ ആയിരുന്നിട്ടും ഒരു തുടക്കക്കാരൻ്റെ വിനയത്തോടെ മാത്രമാണ് അദ്ദേഹം ഓരോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലും എത്തിയിട്ടുള്ളത്. അത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വായിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന് സംഗീതം മാത്രമായിരുന്നു ലോകം. ഈ 46th ചരമ വാർഷിക വേളയിലും റാഫി സാബിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന അദ്ദേഹത്തിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അനശ്വര ഗാനമാണ് ആ 1977 പുറത്തിറങ്ങിയ ഹം കിസി സേ ഹം നഹീൻ എന്ന സിനിമയിലെ ക്യാ ഹുവാ തേരേ വാദാ എന്നുള്ള പാട്ടില്ലേ. ഞാൻ പറഞ്ഞു, ഓ അത് പാടാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ആ ഒരു എവർഗ്രീൻ ഹിറ്റാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിമാന്ത്രികമായിട്ടുള്ള ആ ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് ആർ ഡി ബർമൻ, മജ്റു സുൽത്താൻപുരിയുടെ വരികളാണ്. മുഹമ്മദ് റാഫിയോടൊപ്പം സുഷമ ശ്രേഷ്ഠത കൂടി ചേർന്ന് പാടി. ഇപ്പോൾ പിറന്നത് എന്താണ്, തലമുറകൾ ഏറ്റുപാടിയ ഒരു ചരിത്ര ഗാനം അല്ലേ. ആ പാട്ടിലൂടെ ആ വർഷത്തെ ഏറ്റവും മികച്ച ഗായകനുള്ള ഫിലിംഫെയർ അവാർഡ് ഉൾപ്പെടെ വലിയ അംഗീകാരങ്ങളാണ് അദ്ദേഹത്തിന് തേടിയെത്തിയത്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് ആ പാട്ടിലേക്ക് കടക്കാം. ഞാൻ മലയാളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാതൊരു ഡൗട്ടായി പോയിട്ടോ. ഞാൻ എനിക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതെനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരണേ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യെസ്, അപ്പോൾ ആ പാട്ടിലേക്ക് കടക്കുകയാണ്. എൻജോയ് ദി സോങ്, ഒൺലി ഓൺ ഹോം 92.2 FM.

0: യെസ്, അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചിരുന്ന കാര്യത്തിൽ അതൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞു. ശരിക്കും രണ്ട് സിനിമകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഷബാബ് ലേക്ക് എന്നൊരു പാട്ടും, പിന്നെ കഹാം ജാ റഹേ ഹേ എന്ന് തുടങ്ങിയൊരു പാട്ടും. അതായത് ഷബാബ് ലേക്ക് എന്നുള്ള സിനിമ 1980, അതായത് ആ വർഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. തളരിട്ട ഗിനാക്കൾ എന്ന സിനിമയ്ക്ക് വേണ്ടി സംഗീതം ജിതിൻ ശ്യാമാണ്, ആയിഷ് കമാൽ ഗാനരചന നിർവഹിച്ച്, മുഹമ്മദ് റാഫി പാടിയ പാട്ടാണ്. പിന്നെ അതുപോലെ 1983 ഇറങ്ങി, അതായത് നേരത്തെ എടുത്തു വെച്ചിട്ട് 1983 വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദം യൂസ് ചെയ്തിട്ടുണ്ട്. ശങ്കർ ജയകിഷൻ സംഗീതം പകർന്ന്, ശൈലേന്ദ്ര ഗാനരചന നിർവഹിച്ച്, മുഹമ്മദ് റാഫിയുടെ ശബ്ദം 1983 ചാരം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ 1980 അദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ളത് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, തമിഴ് പാട്ടൊക്കെ കേട്ടതിന് ശേഷം തിരികെ എത്താം. അതുപോലെ ഉന്മാദം സിനിമ ഇന്നാണ് റിലീസ് ചെയ്യുന്നത്. സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയവർക്കെല്ലാം നമ്മൾ ഇവിടുന്ന് മെസ്സേജ് ചെന്നിട്ടുണ്ട്, അവരെല്ലാം കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിംഗ് ടൈം കീപ്പ് ചെയ്യണമെന്ന് നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് ട്രാഫിക് നല്ല രീതിയിൽ ഉണ്ടാവും. സോ മാക്സിമം നിങ്ങൾ നേരത്തെ ഇറങ്ങാൻ നോക്കുക കേട്ടോ, അല്ലാണ്ട് ലാസ്റ്റ് മിനിറ്റ് ഒരു കൺഫ്യൂഷൻ വരുത്തുന്ന ചില ആൾക്കാരൊക്കെ അവരുടെ ടിക്കറ്റ് അവർക്ക് വരാൻ പറ്റാതെ വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഈ ലാസ്റ്റ് മിനിറ്റ് വന്ന് സിനിമ തുടങ്ങുന്ന സമയത്ത് ജോയിൻ ചെയ്യുന്നവർക്ക് പിന്നെ ഈ നമ്മൾ പേരനുസരിച്ച് വരുന്നവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം ഇറങ്ങാൻ നേരത്തെ നോക്കിക്കോളൂ കേട്ടോ. എനിവേ, നമുക്കൊരു കാര്യം ചെയ്യാം, പാട്ടൊക്കെ കേട്ടതിന് ശേഷം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

മിഡ് മോർണിംഗ് വിത്ത് നിത്യ. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹവ്

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Mid Mornings with Nitya.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: മുത്തങ്ങ സമരം പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. പി എം ശ്രീയിൽ യു ഡി എഫിൽ ഭിന്നത, പിന്മാറ്റം ആലോചനയിലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രധാനമന്ത്രിക്കെതിരായ അധിക്ഷേപം, മെറ്റ ഇന്ത്യൻ മേധാവിക്കെതിരെ കേസ്. ആയുധം വെച്ച് കീഴടങ്ങാൻ ഹമാസ്, ബോർഡ് ഓഫ് പീസ് ചരിത്രപരമെന്ന ട്രംപ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തള്ളി. വനഭൂമിയിൽ അതിക്രമിച്ചു കയറിയ വകുപ്പ് തെളിയിക്കാനായില്ല. 40 പ്രതികൾ ഹാജരായി, 4 പേർ ഹാജരായില്ല. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 23 വർഷത്തിനുശേഷമാണ് വിധി പറഞ്ഞത്. പ്രതിപട്ടികയിലുള്ള 15 പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. കൊലപാതകം നടത്തിയത് രണ്ടാം പ്രതിയാണെന്ന് കോടതി കണ്ടെത്തി. രണ്ടാം പ്രതി അശോകൻ നേരത്തെ മരിച്ചു. അശോകനാണ് വിനോദിനെ അവസാനം വെട്ടിയത്. ഇതാണ് മരണകാരണമെന്ന് കോടതി. പ്രതി മരിച്ചതിനാൽ ശിക്ഷ വിധിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. 2003 ജനുവരി 5 മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ ആദിവാസികൾ കുടിൽ കെട്ടി ഭൂസമരം ആരംഭിച്ചത്. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന് നേരെ പോലീസ് നടപടി തുടങ്ങിയതോടെ സംഘർഷം രൂക്ഷമായി. ഇതിനിടെ സമരക്കാർ കണ്ണൂർ കെ എ പി 4 ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ കെ വി വിനോദിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സമരനായക സി കെ ജാനു ഉൾപ്പെടെ ആകെ 53 പേരായിരുന്നു പ്രതിപട്ടികയിൽ. കേസ് ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ സിബിഐ ചെന്നൈ യൂണിറ്റുമാണ് അന്വേഷിച്ചത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് എറണാകുളം സിബിഐ കോടതിയിൽ നിന്ന് കേസ് കൽപ്പറ്റയിലേക്ക് മാറ്റിയത്. പോലീസുകാരനെ തടവിലാക്കി കൊലപ്പെടുത്തി എന്നതിന് ദൃക്സാക്ഷികൾ ആരുമില്ല. 2003 ഫെബ്രുവരി 19 സമരക്കാർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ ജോഗി എന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജോഗി കൊല്ലപ്പെട്ടതിൽ കൃത്യമായ അന്വേഷണമോ നിയമ നടപടിയോ ഉണ്ടായില്ലെന്ന വിമർശനങ്ങൾ ഇപ്പോഴും ശക്തമാണ്. മുത്തങ്ങ സമരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ കെ വി വിനോദ് കൊല്ലപ്പെട്ട കേസിൽ നീതി ലഭിച്ചില്ലെന്ന് കുടുംബം. നീതി ലഭിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമെന്ന് സഹോദരനും പോലീസ് ഉദ്യോഗസ്ഥനുമായ കെ വി ബാബു. സർക്കാർ അപ്പീൽ നൽകിയില്ലെങ്കിൽ വ്യക്തിപരമായി കോടതിയെ സമീപിക്കും. വിധി പോലീസിനും സമൂഹത്തിനും സമർപ്പിക്കുന്നു. വിനോദിന്റെ മരണത്തെ തുടർന്ന് കുടുംബ പെൻഷൻ പോലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിച്ചു. കുടുംബത്തിന് ആശ്രിത നിയമനം ലഭിച്ചിട്ടില്ലെന്നും കെ വി ബാബു. അതിനിടെ അബ്ദുൽ സലാം എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിലും ഗൂഢാലോചന നടത്തിയതിലും എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർ കുറ്റക്കാരെന്ന് കോടതി. ഗീതാനന്ദൻ, രമേഷ്, ബിനു, സുന്ദരൻ എന്നിവരാണ് കുറ്റക്കാർ. കൊല്ലപ്പെട്ട വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകാൻ കോടതി വിധിച്ചു. പരിക്കേറ്റ സലാമിന് 3 ലക്ഷവും ശശിധരന് 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകും. പി എം ശ്രീയിൽ സർക്കാരിന്റെ വാദം പൊളിയുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ കേരളത്തിന് കാര്യമായ നഷ്ടം സംഭവിക്കില്ല. പി എം ശ്രീയുടെ ആനുകൂല്യം ലഭിക്കില്ല എന്നല്ലാതെ സംസ്ഥാനത്തിന് മറ്റ് നഷ്ടങ്ങളില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. പി എം ശ്രീ പദ്ധതിയിൽ വീണ്ടും യു ഡി എഫ് സർക്കാരിനെ വെട്ടിലാക്കിയ കേന്ദ്രത്തിന്റെ മറുപടി, പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് രാജ്യസഭയിൽ രേഖാമൂലം കേന്ദ്ര സർക്കാരിന്റെ മറുപടി. സിലബസിൽ കേന്ദ്ര ഇടപെടൽ ഇല്ലാതെ പി എം ശ്രീ നടപ്പാക്കാനുള്ള ആലോചനയിലായിരുന്നു സർക്കാർ. സംസ്ഥാന സിലബസിൽ കേന്ദ്രത്തെ കൈകടത്താൻ അനുവദിക്കരുത് എന്നായിരുന്നു യു ഡി എഫിന്റെ പൊതുവികാരം. പി എം ശ്രീയിൽ യു ഡി എഫ് കൺവീനറെ തള്ളി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. പി എം ശ്രീയിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന കാര്യം ആലോചനയില്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും 3-അംഗ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് നൽകാനിരിക്കെ കൺവീനർ തീരുമാനം പ്രഖ്യാപിച്ചത് മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്നും മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. പി എം ശ്രീ വിഷയത്തിൽ പ്രതികരിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, പദ്ധതിയിൽ ഒപ്പിട്ടത് ആരായിരുന്നുവെന്ന് ചോദിച്ച അദ്ദേഹം കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. പി എം ശ്രീയിൽ നിലപാട് വ്യക്തമാക്കാതെ മന്ത്രി കെ എം ഷാജി, മന്ത്രിസഭാ ഉപസമിതി തീരുമാനം വരട്ടെയെന്ന് മന്ത്രി. സർക്കാർ നീക്കത്തിനെതിരെ രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കാൻ എൽ ഡി എഫിന്റെ നീക്കം. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ചതുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന യു ഡി എഫ് പ്രചരണത്തെയും എൽ ഡി എഫ് പ്രതിരോധിക്കും. കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തലോടെ എൽ ഡി എഫ് പറഞ്ഞത് ശരിയായെന്ന വിലയിരുത്തലിലാണ് മുൻമന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ. പി എം ശ്രീ പദ്ധതി യു ഡി എഫിന് ഇഷ്ടം ബി ജെ പി നയമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നെഹ്റുവിന്റെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രി ആർ എസ് എസിനെ താലോലിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയെന്ന് സിപിഎം രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ്. ഇത്രയും നഗ്നമായ കളവ് പറഞ്ഞ ആൾക്കാരെ എങ്ങനെയാണ് കേരള ജനത ഇനി വിശ്വസിക്കുകയെന്നും ജോൺ ബ്രിട്ടാസ്. തന്റെ സ്നേഹിതൻ അബ്ദുൾ വഹാബും സഹപ്രവർത്തക ജെബി മേത്തറും മത്സരിച്ച് നൽകിയ രണ്ട് ചോദ്യങ്ങളുണ്ട്. അത് പിഎം ശ്രീയുമായും സമഗ്ര ശിക്ഷയുമായും ബന്ധപ്പെട്ടുള്ളതാണ്. ഈ രണ്ടുപേരും വി ഡി സതീശന്റെ കാപട്യത്തിന്റെ മുഖംമൂടി വലിച്ചു കീറാനായി ഇങ്ങനെ രംഗത്ത് വരുമെന്ന് താൻ വിചാരിച്ചില്ലെന്നും ജോൺ ബ്രിട്ടാസ്. പിഎം ശ്രീയിൽ വി ഡി സതീശൻ ആർഎസ്എസ് ഡീലിന് ചൂട്ടുപിടിക്കാൻ മുസ്ലിം ലീഗും ഇറങ്ങുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോടുള്ള വലിയ വഞ്ചനയെന്ന എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം ശിവപ്രസാദ്. പിഎം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച നുണപ്രചരണങ്ങളെല്ലാം കോൺഗ്രസ് എം പി ജെ ബി മേത്തർക്ക് രാജ്യസഭയിൽ ലഭിച്ച മറുപടിയോടെ പൊളിഞ്ഞടങ്ങിയെന്നും ശിവപ്രസാദ്. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എത്ര കേസുകളുണ്ടെങ്കിലും പിൻവലിക്കും. ഇതിനായി ഡിജിപിക്ക് നിർദ്ദേശം നൽകി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ നൽകിയ പരാതികൾ കണക്കിലെടുത്താണ് ആഭ്യന്തരവകുപ്പിന്റെ തീരുമാനം. ഇന്ത്യയിലെ മെറ്റ മേധാവിക്കെതിരെ കേസ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സമരത്തിനിടെ പ്രധാനമന്ത്രിയുടെ എഐ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ഇന്ത്യയിലെ മെറ്റ മേധാവിക്കെതിരെ ഹൈദരാബാദ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. പശ്ചിമേഷ്യൻ സംഘർഷം സുരക്ഷാകാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലായിരുന്ന യോഗം. ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം. ജൻസികളെ നിശബ്ദരാക്കാൻ സാധിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. അവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാൻ അമിത്ഷായ്ക്കോ മോദിക്കോ കഴിയില്ല. ആദ്യം അവരുടെ എല്ലുകൾ ഒടിച്ചു. ഇപ്പോൾ അവർക്കെതിരെ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുന്നു. അവരുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകൾ പിൻവലിക്കുന്നു. ഇന്ത്യയുടെ ഭാവിയോട് ഇടപെടുമ്പോൾ കേന്ദ്ര സർക്കാർ ജാഗ്രത പാലിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി എക്സിൽ കുറിച്ചു. ഹമാസിനെയും മറ്റ് സായുധ സംഘങ്ങളെയും നിരായുധീകരിക്കാൻ സമാധാന കരാറിലെത്തിയതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഘട്ടങ്ങളായാണ് കരാർ നടപ്പാക്കുകയെന്നും നിരായുധീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ്. ഗസ ഇസ്രായേലിനെതിരെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഇനി താവളമാകില്ലെന്നും ട്രംപ്. ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ പോസ്റ്റ്. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തിനും ഖത്തറിനും തുർക്കിക്കും പോസ്റ്റിൽ ട്രംപ് നന്ദി അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് ഹമാസ്. ട്രംപ് സമാധാന പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം. സൌദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ഇറാഖ് അതിർത്തിയിൽ നിന്നും വീണ്ടുമുണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെ യുഎഇ കടുത്ത ഭാഷയിൽ അപലപിച്ചു. ആക്രമണങ്ങൾ സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വലിയ ഭീഷണിയുമെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളും ഇറ്റാലിയൻ ഇതിഹാസവുമായ ഫ്രാങ്കോ ബെറീസി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. മിലാനിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. പ്രൊഫഷണൽ കരിയറിൽ ഉടനീളം ഒരൊറ്റ ക്ലബിനുവേണ്ടി മാത്രം പന്ത് കളിച്ച വൺ ക്ലബ് മാൻ എന്ന വിശേഷണത്തിന് അർഹനായ താരമാണ് ബെറീസി. 77 മുതൽ 97 വരെയുള്ള ദീർഘമായ കാലം എസി മിലാനു വേണ്ടി മാത്രമാണ് ബെറീസി കളത്തിലിറങ്ങിയത്. ഫിഫയ്ക്കെതിരെ യൂറോപ്യൻ ഫുട്ബോൾ ഭരണസമിതിയായ യുവേഫ രംഗത്ത്. ഫിഫയുടെ ഓഹരി വിൽപ്പനയ്ക്കെതിരെ പ്രതിഷേധം. മത്സരങ്ങളിൽ പങ്കെടുക്കില്ല. ലോകകപ്പ് ഉൾപ്പെടെയുള്ള ഫിഫ ടൂർണമെന്റുകളുടെ വാണിജ്യ അവകാശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി $20 ബില്യൺ കമ്പനി രൂപീകരിക്കാൻ ഫിഫ പദ്ധതിയിട്ടിരുന്നു. ഇതിൽ 20% ഓഹരികൾ സ്വകാര്യ നിക്ഷേപകർക്ക് കൈമാറും. ഇതിനെതിരെയാണ് യുവേഫ രംഗത്തുവന്നത്. യുഎയിൽ ഓഗസ്റ്റ് മാസത്തിലെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോൾ ഡീസൽ നിരക്കുകളിൽ ലിറ്ററിന് 20 ഫിൽസിന്റെ വരെ വർധനവാണ് യുഎഇ വരുത്തിയിരിക്കുന്നത്. പുതുക്കിയ നിരക്കുകളനുസരിച്ച് സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് 3.60 ദിർഹം. നിലവിലിത് 3.40 ദിർഹം. സ്പെഷ്യൽ 95 പെട്രോൾ ലിറ്ററിന് 3.29 ദിർഹത്തിൽ നിന്ന് 3.29 ഫിൽസിൽ നിന്ന് 3.49 ഫിൽസാകും. ഇ പ്ലസ് പെട്രോൾ ലിറ്ററിന് 3.21 നിന്ന് 3.41 ആകും. ഡീസൽ വില ലിറ്ററിന് 3.60 ഫിൽസിൽ നിന്ന് 3.80 ഫിൽസായി ഉയർന്നു. യുഎയിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കിഴക്കൻ തെക്കൻ മേഖലകളിൽ മഴമേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അസ്ഥിര കാലാവസ്ഥയിൽ വാഹനമോടിക്കുന്നവരും കാൽനട യാത്രക്കാരും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Mid-morning with Nitya.
9: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai. Tamil Song of the Hour was brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: You are listening to Mid Mornings with Nitya.
1: I need

Home 92.2 FM. Home is a feeling. Mid morning with Nitya. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ്

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുത്തങ്ങ സമരം പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. പി എം ശ്രീയിൽ യു ഡി എഫിൽ ഭിന്നത. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തള്ളി. വനഭൂമിയിൽ അതിക്രമിച്ചു കയറിയ വകുപ്പ് തെളിയിക്കാനായില്ല. 40 പ്രതികൾ ഹാജരായി, 4 പേർ ഹാജരായില്ല. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 23 വർഷത്തിനു ശേഷമാണ് വിധി പറഞ്ഞത്. പ്രതിപട്ടികയിലുള്ള 15 പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. കൊലപാതകം നടത്തിയത് രണ്ടാം പ്രതിയാണെന്ന് കോടതി കണ്ടെത്തി. രണ്ടാം പ്രതി അശോകൻ നേരത്തെ മരിച്ചു. അശോകനാണ് വിനോദിനെ അവസാനം വെട്ടിയത്. ഇതാണ് മരണകാരണമെന്ന് കോടതി. പ്രതി മരിച്ചതിനാൽ ശിക്ഷ വിധിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. 2003 ജനുവരി 5 മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ ആദിവാസികൾ കുടിൽ കെട്ടി ഭൂസമരം ആരംഭിച്ചത്. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന് നേരെ പോലീസ് നടപടി തുടങ്ങിയതോടെ സംഘർഷം രൂക്ഷമായി. ഇതിനിടെ സമരക്കാർ കണ്ണൂർ KAP 4 ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ KV വിനോദിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സമരനായക CK ജാനു ഉൾപ്പെടെ ആകെ 53 പേരായിരുന്നു പ്രതിപട്ടികയിൽ. കേസ് ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBI ചെന്നൈ യൂണിറ്റുമാണ് അന്വേഷിച്ചത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് എറണാകുളം CBI കോടതിയിൽ നിന്ന് കേസ് കൽപ്പറ്റയിലേക്ക് മാറ്റിയത്. പോലീസുകാരനെ തടവിലാക്കി കൊലപ്പെടുത്തി എന്നതിന് ദൃക്സാക്ഷികൾ ആരുമില്ല. 2003 ഫെബ്രുവരി 19 സമരക്കാർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ ജോഗി എന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജോഗി കൊല്ലപ്പെട്ടതിൽ കൃത്യമായ അന്വേഷണമോ നിയമ നടപടിയോ ഉണ്ടായില്ലെന്ന വിമർശനങ്ങൾ ഇപ്പോഴും ശക്തമാണ്. മുത്തങ്ങ സമരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ KV വിനോദ് കൊല്ലപ്പെട്ട കേസിൽ നീതി ലഭിച്ചില്ലെന്ന് കുടുംബം. നീതി ലഭിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമെന്ന് സഹോദരനും പോലീസ് ഉദ്യോഗസ്ഥനുമായ KV ബാബു. സർക്കാർ അപ്പീൽ നൽകിയില്ലെങ്കിൽ വ്യക്തിപരമായി കോടതിയെ സമീപിക്കും. വിധി പോലീസിനും സമൂഹത്തിനും സമർപ്പിക്കുന്നു. വിനോദിന്റെ മരണത്തെ തുടർന്ന് കുടുംബ പെൻഷൻ പോലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിച്ചു. കുടുംബത്തിന് ആശ്രിത നിയമനം ലഭിച്ചിട്ടില്ലെന്നും KV ബാബു. അതിനിടെ അബ്ദുൽ സലാം എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിലും ഗൂഢാലോചന നടത്തിയതിലും എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർ കുറ്റക്കാരെന്ന് കോടതി. ഗീതാനന്ദൻ, രമേശ്, ബിനു, സുന്ദരൻ എന്നിവരാണ് കുറ്റക്കാർ. കൊല്ലപ്പെട്ട വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകാൻ കോടതി വിധിച്ചു. പരിക്കേറ്റ സലാമിന് 3 ലക്ഷവും ശശിധരന് 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകും. PM ശ്രീയിൽ സർക്കാരിന്റെ വാദം പൊളിയുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ കേരളത്തിന് കാര്യമായ നഷ്ടം സംഭവിക്കില്ല. PM ശ്രീയുടെ ആനുകൂല്യം ലഭിക്കില്ല എന്നല്ലാതെ സംസ്ഥാനത്തിന് മറ്റ് നഷ്ടങ്ങളില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ വീണ്ടും UDF സർക്കാരിനെ വെട്ടിലാക്കിയ കേന്ദ്രത്തിന്റെ മറുപടി, പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് രാജ്യസഭയിൽ രേഖാമൂലം കേന്ദ്ര സർക്കാരിന്റെ മറുപടി. സിലബസിൽ കേന്ദ്ര ഇടപെടൽ ഇല്ലാതെ PM ശ്രീ നടപ്പാക്കാനുള്ള ആലോചനയിലായിരുന്നു സർക്കാർ. സംസ്ഥാന സിലബസിൽ കേന്ദ്രത്തെ കൈകടത്താൻ അനുവദിക്കരുത് എന്നായിരുന്നു UDFന്റെ പൊതുവികാരം. PM ശ്രീയിൽ UDF കൺവീനറെ തള്ളി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. PM ശ്രീയിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന കാര്യം ആലോചനയില്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും 3-അംഗ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് നൽകാനിരിക്കെ കൺവീനർ തീരുമാനം പ്രഖ്യാപിച്ചത് മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്നും മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. PM ശ്രീ വിഷയത്തിൽ പ്രതികരിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, പദ്ധതിയിൽ ഒപ്പിട്ടത് ആരായിരുന്നുവെന്ന് ചോദിച്ച അദ്ദേഹം കഴിഞ്ഞ LDF സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. PM ശ്രീയിൽ നിലപാട് വ്യക്തമാക്കാതെ മന്ത്രി KM ഷാജി, മന്ത്രിസഭാ ഉപസമിതി തീരുമാനം വരട്ടെയെന്ന് മന്ത്രി. സർക്കാർ നീക്കത്തിനെതിരെ രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കാൻ LDFന്റെ നീക്കം. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ചതുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന UDF പ്രചരണത്തെയും LDF പ്രതിരോധിക്കും. കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തലോടെ LDF പറഞ്ഞത് ശരിയായെന്ന വിലയിരുത്തലിലാണ് മുൻമന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ. PM ശ്രീ പദ്ധതി UDFന് ഇഷ്ടം BJP നയമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നെഹ്റുവിന്റെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രി RSSനെ താലോലിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയെന്ന് CPM രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ്. ഇത്രയും നഗ്നമായ കളവ് പറഞ്ഞ ആൾക്കാരെ എങ്ങനെയാണ് കേരള ജനത ഇനി വിശ്വസിക്കുകയെന്നും ജോൺ ബ്രിട്ടാസ്. തന്റെ സ്നേഹിതൻ അബ്ദുൾ വഹാബും സഹപ്രവർത്തക ജെബി മേത്തറും മത്സരിച്ചു നൽകിയ 2 ചോദ്യങ്ങളുണ്ട്. അത് PMC യുമായും സമഗ്ര ശിക്ഷയുമായും ബന്ധപ്പെട്ടുള്ളതാണ്. ഈ രണ്ടുപേരും BD സതീശന്റെ കാപട്യത്തിന്റെ മുഖംമൂടി വലിച്ചു കീറാനായി ഇങ്ങനെ രംഗത്ത് വരുമെന്ന് താൻ വിചാരിച്ചില്ലെന്നും ജോൺ ബ്രിട്ടാസ്. PMC യിൽ BD സതീശൻ RSS ഡീലിനെ ചൂട്ടുപിടിക്കാൻ മുസ്ലിം ലീഗും ഇറങ്ങുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോടുള്ള വലിയ വഞ്ചനയെന്ന SFI സംസ്ഥാന സെക്രട്ടറി M ശിവപ്രസാദ്. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച നുണപ്രചരണങ്ങളെല്ലാം കോൺഗ്രസ് MP JB മേത്തർക്ക് രാജ്യസഭയിൽ ലഭിച്ച മറുപടിയോടെ പൊളിഞ്ഞടങ്ങിയെന്നും ശിവപ്രസാദ്. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എത്ര കേസുകളുണ്ടെങ്കിലും പിൻവലിക്കും. ഇതിനായി DGP ക്ക് നിർദ്ദേശം നൽകി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ നൽകിയ പരാതികൾ കണക്കിലെടുത്താണ് ആഭ്യന്തരവകുപ്പിന്റെ തീരുമാനം. ഇന്ത്യയിലെ മെറ്റ മേധാവിക്കെതിരെ കേസ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ സമരത്തിനിടെ പ്രധാനമന്ത്രിയുടെ AI ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ഇന്ത്യയിലെ മെറ്റ മേധാവിക്കെതിരെ ഹൈദരാബാദ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. ജെൻസികളെ നിശബ്ദരാക്കാൻ സാധിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. അവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാൻ അമിത്ഷായ്ക്കോ മോദിക്കോ കഴിയില്ല. ആദ്യം അവരുടെ എല്ലുകൾ ഒടിച്ചു. ഇപ്പോൾ അവർക്കെതിരെ FIR കൾ രജിസ്റ്റർ ചെയ്യുന്നു. അവരുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകൾ പിൻവലിക്കുന്നു. ഇന്ത്യയുടെ ഭാവിയോട് ഇടപെടുമ്പോൾ കേന്ദ്ര സർക്കാർ ജാഗ്രത പാലിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി എക്സിൽ കുറിച്ചു. ഹമാസിനെയും മറ്റ് സായുധ സംഘങ്ങളെയും നിരായുധീകരിക്കാൻ സമാധാന കരാറിലെത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഘട്ടങ്ങളായാണ് കരാർ നടപ്പാക്കുകയെന്നും നിരായുധീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ്. ഗസ ഇസ്രായേലിനെതിരെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഇനി താവളമാകില്ലെന്നും ട്രംപ്. ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ പോസ്റ്റ്. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തിനും ഖത്തറിനും തുർക്കിക്കും പോസ്റ്റിൽ ട്രംപ് നന്ദി അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് ഹമാസ്. ട്രംപ് സമാധാന പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളും ഇറ്റാലിയൻ ഇതിഹാസവുമായ ഫ്രാങ്കോ ബെറീസി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. മിലാനിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. പ്രൊഫഷണൽ കരിയറിൽ ഉടനീളം ഒരൊറ്റ ക്ലബിനുവേണ്ടി മാത്രം പന്ത് കളിച്ച വൺ ക്ലബ് മാൻ എന്ന വിശേഷണത്തിന് അർഹനായ താരമാണ് ബെറീസി. 77 മുതൽ 97 വരെയുള്ള ദീർഘമായ കാലം AC മിലാനു വേണ്ടി മാത്രമാണ് ബെറീസി കളത്തിലിറങ്ങിയത്. യിൽ ഓഗസ്റ്റ് മാസത്തിലെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോൾ ഡീസൽ നിരക്കുകളിൽ ലിറ്ററിന് 20 ഫിൽസിന്റെ വരെ വർധനവാണ് UAE വരുത്തിയിരിക്കുന്നത്. പുതുക്കിയ നിരക്കുകളനുസരിച്ച് സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് 3.60 ഫിൽസ്. നിലവിലിത് 3.40 ആണ്. സ്പെഷ്യൽ 95 പെട്രോൾ ലിറ്ററിന് 3.29 ദിർഹത്തിൽ നിന്ന് 3.29 ഫിൽസിൽ നിന്ന് 3.49 ഫിൽസാകും. ഇ പ്ലസ് പെട്രോൾ ലിറ്ററിന് 3.21 നിന്ന് 3.41 ആകും. ഡീസൽ വില ലിറ്ററിന് 3.60 ഫിൽസിൽ നിന്ന് 3.80 ഫിൽസായി ഉയർന്നു. UAE വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കിഴക്കൻ തെക്കൻ മേഖലകളിൽ മഴമേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അസ്ഥിര കാലാവസ്ഥയിൽ വാഹനമോടിക്കുന്നവരും കാൽനട യാത്രക്കാരും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. അടുത്ത വാർത്ത 3 മണിക്ക്.
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
5: UAE യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: ഓണം വിത്ത് ഹോം FM, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
5: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
9: Time check.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update. was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഓഫീസറോൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റെഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 എഫ്എം ടു വിൻ ഇൻവൈറ്റ്സ്.
2: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു?
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: Malayalita!
12: Malayalita!
13: Kerala, Kerala! Kerala!
14: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ്,
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92

0: ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's
4: 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Malayali da!
7: Malayali da! Kerala, Kerala!

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: PM Sriyil, UDF il bhinnatha. Pinmattam aalochanayilenna PK Kunnyalikutty. പ്രധാനമന്ത്രിക്കെതിരായ അധിക്ഷേപം, മെറ്റ ഇന്ത്യൻ മേധാവിക്കെതിരെ കേസ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തള്ളി. വനഭൂമിയിൽ അതിക്രമിച്ചു കയറിയ വകുപ്പ് തെളിയിക്കാനായില്ല. 40 പ്രതികൾ ഹാജരായി, 4 പേർ ഹാജരായില്ല. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 23 വർഷത്തിനുശേഷമാണ് വിധി പറഞ്ഞത്. പ്രതിപട്ടികയിലുള്ള 15 പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. കൊലപാതകം നടത്തിയത് 2 പ്രതിയാണെന്ന് കോടതി കണ്ടെത്തി. 2 പ്രതി അശോകൻ നേരത്തെ മരിച്ചു. അശോകനാണ് വിനോദിനെ അവസാനം വെട്ടിയത്. ഇതാണ് മരണകാരണമെന്ന് കോടതി. പ്രതി മരിച്ചതിനാൽ ശിക്ഷ വിധിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. 2003 ജനുവരി 5 മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ ആദിവാസികൾ കുടിൽ കെട്ടി ഭൂസമരം ആരംഭിച്ചത്. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന് നേരെ പോലീസ് നടപടി തുടങ്ങിയതോടെ സംഘർഷം രൂക്ഷമായി. ഇതിനിടെ സമരക്കാർ കണ്ണൂർ KAP 4th Battalion കോൺസ്റ്റബിൾ KV വിനോദിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സമരനായക CK ജാനു ഉൾപ്പെടെ ആകെ 53 പേരായിരുന്നു പ്രതിപട്ടികയിൽ. കേസ് ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBI ചെന്നൈ യൂണിറ്റുമാണ് അന്വേഷിച്ചത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് എറണാകുളം CBI കോടതിയിൽ നിന്ന് കേസ് കൽപ്പറ്റയിലേക്ക് മാറ്റിയത്. പോലീസുകാരനെ തടവിലാക്കി കൊലപ്പെടുത്തി എന്നതിന് ദൃക്സാക്ഷികൾ ആരുമില്ല. 2003 ഫെബ്രുവരി 19 സമരക്കാർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ ജോഗി എന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജോഗി കൊല്ലപ്പെട്ടതിൽ കൃത്യമായ അന്വേഷണമോ നിയമ നടപടിയോ ഉണ്ടായില്ലെന്ന വിമർശനങ്ങൾ ഇപ്പോഴും ശക്തമാണ്. മുത്തങ്ങ സമരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ KV വിനോദ് കൊല്ലപ്പെട്ട കേസിൽ നീതി ലഭിച്ചില്ലെന്ന് കുടുംബം. നീതി ലഭിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമെന്ന് സഹോദരനും പോലീസ് ഉദ്യോഗസ്ഥനുമായ KV ബാബു. സർക്കാർ അപ്പീൽ നൽകിയില്ലെങ്കിൽ വ്യക്തിപരമായി കോടതിയെ സമീപിക്കും. വിധി പോലീസിനും സമൂഹത്തിനും സമർപ്പിക്കുന്നു. വിനോദിന്റെ മരണത്തെ തുടർന്ന് കുടുംബ പെൻഷൻ പോലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിച്ചു. കുടുംബത്തിന് ആശ്രിത നിയമനം ലഭിച്ചിട്ടില്ലെന്നും KV ബാബു. അതിനിടെ അബ്ദുൽ സലാം എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിലും ഗൂഢാലോചന നടത്തിയതിലും എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർ കുറ്റക്കാരെന്ന് കോടതി. ഗീതാനന്ദൻ, രമേശ്, ബിനു, സുന്ദരൻ എന്നിവരാണ് കുറ്റക്കാർ. കൊല്ലപ്പെട്ട വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകാൻ കോടതി വിധിച്ചു. പരിക്കേറ്റ സലാമിന് 3 ലക്ഷവും ശശിധരന് 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകും. PM ശ്രീയിൽ സർക്കാരിന്റെ വാദം പൊളിയുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ കേരളത്തിന് കാര്യമായ നഷ്ടം സംഭവിക്കില്ല. PM ശ്രീയുടെ ആനുകൂല്യം ലഭിക്കില്ല എന്നല്ലാതെ സംസ്ഥാനത്തിന് മറ്റ് നഷ്ടങ്ങളില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ വീണ്ടും UDF സർക്കാരിനെ വെട്ടിലാക്കി കേന്ദ്രത്തിന്റെ മറുപടി. പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് രാജ്യസഭയിൽ രേഖാമൂലം കേന്ദ്ര സർക്കാരിന്റെ മറുപടി. സിലബസിൽ കേന്ദ്ര ഇടപെടൽ ഇല്ലാതെ PM ശ്രീ നടപ്പാക്കാനുള്ള ആലോചനയിലായിരുന്നു സർക്കാർ. സംസ്ഥാന സിലബസിൽ കേന്ദ്രത്തെ കൈക്കടത്താൻ അനുവദിക്കരുത് എന്നായിരുന്നു UDFന്റെ പൊതുവികാരം. PM ശ്രീയിൽ UDF കൺവീനറെ തള്ളി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. PM ശ്രീയിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന കാര്യം ആലോചനയില്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും 3-അംഗ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് നൽകാനിരിക്കെ കൺവീനർ തീരുമാനം പ്രഖ്യാപിച്ചത് മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്നും മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. PM ശ്രീ വിഷയത്തിൽ പ്രതികരിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയിൽ ഒപ്പിട്ടത് ആരായിരുന്നുവെന്ന് ചോദിച്ച അദ്ദേഹം കഴിഞ്ഞ LDF സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. PM ശ്രീയിൽ നിലപാട് വ്യക്തമാക്കാതെ മന്ത്രി KM ഷാജി. മന്ത്രിസഭാ ഉപസമിതി തീരുമാനം വരട്ടെയെന്ന് മന്ത്രി. സർക്കാർ നീക്കത്തിനെതിരെ രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കാൻ LDFന്റെ നീക്കം. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ചതുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന UDF പ്രചരണത്തെയും LDF പ്രതിരോധിക്കും. കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തലോടെ LDF പറഞ്ഞത് ശരിയായെന്ന വിലയിരുത്തലിലാണ് മുൻമന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ. PM ശ്രീ പദ്ധതി UDFന് ഇഷ്ടം BJP നയമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നെഹ്റുവിന്റെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രി RSSനെ താലോലിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എത്ര കേസുകളുണ്ടെങ്കിലും പിൻവലിക്കും. ഇതിനായി DGP നിർദ്ദേശം നൽകി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ നൽകിയ പരാതികൾ കണക്കിലെടുത്താണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. ഇന്ത്യയിലെ മെറ്റ മേധാവിക്കെതിരെ കേസ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ സമരത്തിനിടെ പ്രധാനമന്ത്രിയുടെ AI ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ഇന്ത്യയിലെ മെറ്റ മേധാവിക്കെതിരെ ഹൈദരാബാദ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. ഹമാസിനെയും മറ്റ് സായുധ സംഘങ്ങളെയും നിരായുധീകരിക്കാൻ സമാധാന കരാറിലെത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഘട്ടങ്ങളായാണ് കരാർ നടപ്പാക്കുകയെന്നും നിരായുധീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ്. ഗസ ഇസ്രായേലിനെതിരെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഇനി താവളമാകില്ലെന്നും ട്രംപ്. ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ പോസ്റ്റ്. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തിനും ഖത്തറിനും തുർക്കിക്കും പോസ്റ്റിൽ ട്രംപ് നന്ദി അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് ഹമാസ്. ട്രംപ് സമാധാന പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം. സൌദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ഇറാഖ് അതിർത്തിയിൽ നിന്നും വീണ്ടുമുണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെ UAE കടുത്ത ഭാഷയിൽ അപലപിച്ചു. ആക്രമണങ്ങൾ സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വലിയ ഭീഷണിയുമെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളും ഇറ്റാലിയൻ ഇതിഹാസവുമായ ഫ്രാങ്കോ ബെറേസി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. മിലാനിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. പ്രൊഫഷണൽ കരിയറിൽ ഉടനീളം ഒരൊറ്റ ക്ലബിനുവേണ്ടി മാത്രം പന്ത് കളിച്ച വൺ ക്ലബ് മാൻ എന്ന വിശേഷണത്തിന് അർഹനായ താരമാണ് ബെറേസി. 77 മുതൽ 97 വരെയുള്ള ദീർഘമായ കാലം AC മിലാനുവേണ്ടി മാത്രമാണ് ബെറേസി കളത്തിലിറങ്ങിയത്. ഓഗസ്റ്റ് മാസത്തിലെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോൾ ഡീസൽ നിരക്കുകളിൽ ലിറ്ററിന് 20 ഫിൽസിന്റെ വരെ വർധനവാണ് UAE വരുത്തിയിരിക്കുന്നത്. പുതുക്കിയ നിരക്കുകളനുസരിച്ച് സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് 3.60 ഫിൽസ്. നിലവിലിത് 3.40 ആണ്. സ്പെഷ്യൽ 95 പെട്രോൾ ലിറ്ററിന് 3.29 ഫിൽസിൽ നിന്ന് 3.49 ഫിൽസാകും. E+ പെട്രോൾ ലിറ്ററിന് 3.21 നിന്ന് 3.41 ആകും. ഡീസൽ വില ലിറ്ററിന് 3.60 ഫിൽസിൽ നിന്ന് 3.80 ഫിൽസായി ഉയർന്നു. UAE വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കിഴക്കൻ തെക്കൻ മേഖലകളിൽ മഴമേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അസ്ഥിര കാലാവസ്ഥയിൽ വാഹനമോടിക്കുന്നവരും കാൽനട യാത്രക്കാരും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
5: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
6: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
7: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫ് എം.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
7: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു GCC.
1: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.
8: Time check.
7: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
8: Weather update.
7: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
7: Malayalita.
8: Malayalita.
9: Kerala, Kerala. Kerala.
10: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു മലയാളിടാ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

ഹോം ശ്രീയിൽ മലക്കം മറിഞ്ഞ അടൂർ പ്രകാശ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പി എം ശ്രീയിൽ മലക്കമറിഞ്ഞ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി. പി എം ശ്രീ തുടരണം എന്ന് പറഞ്ഞിട്ടില്ല, യു ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്തിട്ടില്ലെന്ന് അടൂർ പ്രകാശ്. തുടരണോ വേണ്ടയോ എന്നത് ഉപസമിതി റിപ്പോർട്ട് അനുസരിച്ച് പരിശോധിക്കും. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ വൈരുദ്ധ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യു ഡി എഫ് യോഗത്തിൽ പി എം ശ്രീ സംബന്ധിച്ച് യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി നേരത്തെ പ്രതികരിച്ചിരുന്നു. യു ഡി എഫ് കൺവീനർ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മാത്രമാണ് മറുപടി പറഞ്ഞത്. പി എം ശ്രീയിൽ യു ഡി എഫിനും ലീഗിനും ഒരേ അഭിപ്രായമാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും ഏതൊക്കെ സ്കൂളുകളിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന കാര്യം യു ഡി എഫ് തീരുമാനിക്കും എന്നതായിരുന്നു അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം യു ഡി എഫ് യോഗത്തിന് ശേഷം പ്രതികരിച്ചത്. യു ഡി എഫ് യോഗത്തിൽ ഇത് സംബന്ധിച്ച ധാരണയായെന്നും അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയല്ലോ എൽ ഡി എഫ് ഒപ്പിട്ടത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അർഹതപ്പെട്ട ഫണ്ടുണ്ട്, അതാരുടെയും ഔദാര്യമല്ല. ഏറ്റുവാങ്ങുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പി എം ശ്രീ ഫണ്ട് തടഞ്ഞുവച്ചു എന്നത് തെറ്റിദ്ധാരണ പരത്തുന്ന വിവരമാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു.

0: ആർ സുഗതനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക്. തിരുവനന്തപുരം കൌൺസിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതന്റെ അവധിക്ക് വഴിവെച്ച സർക്കുലറിൽ അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തരമന്ത്രി അറിയാതെയാണ് സർക്കുലർ ഇറക്കിയതെന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത്. കടുത്ത അതൃപ്തിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഈ മാസം 20 ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറി തയ്യാറാക്കിയ സർക്കുലറാണ് ഇന്ന് കൌൺസിൽ ചേർന്ന സമയത്ത് മേയർ വി വി രാജേഷ് ആയുധമാക്കിയത്. ഇങ്ങനെയൊരു സർക്കുലറിനെ കുറിച്ച് ഒരു അറിവും പ്രതിപക്ഷത്തിനില്ലായിരുന്നു. തൊട്ടുപിന്നാലെ സുഗതന്റെ അവധി അപേക്ഷയ്ക്ക് പിന്തുണയുമായി യു ഡി എഫ് സ്വതന്ത്ര കൌൺസിലർ സുധീഷ് എത്തുകയും ചെയ്തു. പ്രതിപക്ഷം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നാടകീയ സംഭവങ്ങളാണിന്ന് നഗരസഭാ യോഗത്തിൽ ഉണ്ടായത്. വാഴോട്ടുകോണം കൌൺസിലർ സുഗതന്റെ അവധി അപേക്ഷയിലായിരുന്നു ശ്രദ്ധ. അവധി അപേക്ഷ ആദ്യം മേയർ അവതരിപ്പിക്കുമെന്ന് എല്ലാവരും കരുതിയെങ്കിലും വിഷയം അവതരിപ്പിച്ചത് മൂന്നാമതായാണ്. അവധി അപേക്ഷ വോട്ടിനിട്ട് പാസാക്കിയാൽ അവധിയിൽ തുടരാമെന്ന് ആഭ്യന്തര വകുപ്പ് സുഗതന് നൽകിയ മറുപടി മേയർ കൌൺസിൽ വായിച്ചു. 94 കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ 91 വകുപ്പ് പ്രകാരം അനുമതിയില്ലാതെ തുടർച്ചയായി 3 കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ അംഗത്തിന് അയോഗ്യത കൽപ്പിക്കാൻ വ്യവസ്ഥയുണ്ട്. ഈ നിയമം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ സുഗതനെ അയോഗ്യനാക്കാൻ കോർപ്പറേഷൻ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ റിപ്പോർട്ട് നൽകേണ്ടി വന്നേനെ. ആർ സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിച്ച് മേയർ വി വി രാജേഷ് പിന്തുണച്ച് കോൺഗ്രസ് സ്വതന്ത്ര കൌൺസിലർ ഉൾപ്പെടെ 51 പേർ. പൌൺകട വാർഡിലെ സ്വതന്ത്ര കൌൺസിലറാണ് സുധീഷ്. സുധീഷ് അടക്കം 51 പേരുടെ പിന്തുണ ഭരണപക്ഷത്തിന് ലഭിച്ചു. കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു പൌൺകടവിൽ സുധീഷ്. 6 മാസത്തേക്ക് അവധി നൽകിയതായി മേയർ പ്രഖ്യാപിച്ചു. അവധി അംഗീകരിക്കുന്നവർക്കായി ഉയർത്താൻ മേയർ നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്നാണ് 51 പേർ പിന്തുണ നൽകിയത്. പ്രതിഷേധവുമായി യു ഡി എഫ് എൽ ഡി എഫ് അംഗങ്ങൾ നടുത്തളത്തിൽ രംഗത്തെത്തി. മേയറുടെ ഡയസിന് മുന്നിൽ മുദ്രാവാക്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. പ്രതിപക്ഷ ബഹളത്തിനിടയിലും ഡെപ്യൂട്ടി മേയർ അജണ്ട അവതരിപ്പിച്ചു. യു ഡി എഫ് സർക്കാരിന്റെ സർക്കുലർ പ്രകാരം അവധി നൽകിയെന്ന് മേയർ അറിയിച്ചു. 2026-27 മാസം 2 സംസ്ഥാന സർക്കാർ ഇറക്കിയ സർക്കുലർ വായിച്ചു കേൾപ്പിച്ചു. അവധി അപേക്ഷ വോട്ടായി പാസാക്കിയാൽ അവധിയിൽ തുടരാമെന്ന് സർക്കുലർ പറയുന്നുവെന്നും മേയർ വ്യക്തമാക്കിയതോടുകൂടിയാണ് സുഗതന് അവധി ലഭിച്ചത്. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തള്ളി. വനഭൂമിയിൽ അതിക്രമിച്ചു കയറിയ വകുപ്പ് തെളിയിക്കാൻ കഴിഞ്ഞില്ല. 40 പ്രതികൾ ഹാജരായി, 4 പേർ ഹാജരായില്ല. വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് 23 വർഷത്തിന് ശേഷം വിധി പറഞ്ഞത്. പ്രതിപട്ടികയിലുള്ള 15 പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. കൊലപാതകം നടത്തിയത് രണ്ടാം പ്രതിയെന്ന് കോടതി കണ്ടെത്തി. രണ്ടാം പ്രതി അശോകൻ നേരത്തെ മരിച്ചു. അശോകനാണ് വിനോദിനെ അവസാനം വെട്ടിയത്. ഇതാണ് മരണകാരണമെന്ന് കോടതി. പ്രതി മരിച്ചതിനാൽ ശിക്ഷ വിധിക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. 2003 ജനുവരി 5 മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ ആദിവാസികൾക്കുള്ളിൽ കെട്ടി ഭൂസമരം ആരംഭിച്ചത്. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന് നേരെ പോലീസ് നടപടി തുടങ്ങിയതോടെ സംഘർഷം രൂക്ഷമാവുകയായിരുന്നു. പോലീസുകാരനെ തടവിലാക്കി കൊലപ്പെടുത്തി എന്നതിന് ദൃക്സാക്ഷികൾ ആരുമില്ലെന്ന് കോടതി. 2003 ഫെബ്രുവരി 19 സമരക്കാർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ ജോഗി എന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ കെ വി വിനോദിന് നീതി ലഭിച്ചില്ലെന്ന് കുടുംബം. നീതി ലഭിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണെന്ന സഹോദരനും പോലീസ് ഉദ്യോഗസ്ഥനുമായ കെ വി ബാബുവിന്റെ പ്രതികരണം. അതിനിടെ അബ്ദുൽ സലാം എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിലും ഗൂഢാലോചന നടത്തിയതിലും എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. ഗീതാനന്ദൻ, രമേശ് ബിനു സുന്ദരൻ എന്നിവരാണ് കുറ്റക്കാർ. കൊല്ലപ്പെട്ട വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകാൻ കോടതി വിധിച്ചു. പരിക്കേറ്റ സലാമിന് 3 ലക്ഷം, ശശിധറിന് 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിച്ചു. കള്ളൻ വിജയൻ വിവാദ നടപടിയുമായി ദേശാഭിമാനി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്ന വാർത്ത. ചുമതലയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് എഡിറ്ററോട് രാജി അല്ലെങ്കിൽ ലീവ് എടുക്കാൻ നിർദ്ദേശം നൽകി. കെ ആർ അജയന് നിർദ്ദേശം നൽകി ചീഫ് എഡിറ്റർ എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ കള്ളൻ വിജയൻ എന്ന ലേഖനവുമായി പാർട്ടി പത്രത്തിൽ വരാനിരുന്ന ലേഖനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത. യുഎയിൽ ഓഗസ്റ്റ് മാസത്തിലെ ഇന്ധനവില കൂടും. സൂപ്പർ 98 3 ദിർഹം 60 ഫിൽസ്, സ്പെഷ്യൽ 95 3 ദിർഹം 49 ഫിൽസ്, ഇ പ്ലസിന് 3 ദിർഹം 41, ഡീസലിന് 3 ദിർഹം 80 ഫിൽസായി ഉയരും.
1: ഹോം എഫ് എം ന്യൂസ്, വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
2: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
2: Perfumed by Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

You're tuned into Home 92.2 FM. Home is a feeling.

0: Let's talk with Mini Padma.
1: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് സ്വാഗതം. പാട്ട് പോലെ തന്നെ അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ട പോരണ്ട, നടൂർ പ്രകാശിനോട് അപ്പോഴേ പറഞ്ഞില്ലേ പറയണ്ട പറയണ്ട എന്ന് ഇപ്പോൾ ഒരുവിധ നേതാക്കളൊക്കെ പറയുന്ന സമയമാണ്. പി എം ശ്രീ പദ്ധതി പിന്മാറ്റം സംബന്ധിച്ച നിലപാടിൽ മലക്കമറിഞ്ഞിരിക്കുകയാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ്. പദ്ധതിയിൽ തുടരണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് അടൂർ പ്രകാശിന്റെ മലക്കം മറിച്ചിൽ. വിഷയം യു ഡി എഫിൽ ചർച്ച ചെയ്തിട്ടില്ലെന്ന് അടൂർ പ്രകാശ് പറയുന്നു. പദ്ധതിയിൽ തുടരണോ വേണ്ടയോ എന്നത് ഉപസമിതി റിപ്പോർട്ട് അനുസരിച്ച് പരിശോധിക്കും. പി കെ കുഞ്ഞാലിക്കുട്ടി നേരത്തെ ഇതിൽ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം പറയുന്നു, ഇത് മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ല, ഉപസമിതി റിപ്പോർട്ട് വരട്ടെ, ലീഗിന്റെ തീരുമാനം അത് വേണ്ട എന്ന രീതിയിൽ തന്നെയാണ്, അപ്പോൾ തീരുമാനം പറയാമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വളരെ വിശദമായി വളരെ വ്യക്തമായി അഭിപ്രായം പറയുമ്പോൾ, യു ഡി എഫിനകത്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് ഒരു മനംമാറ്റം ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ചിട്ട്? ഇത് ഇടതുപക്ഷം നടപ്പാക്കാൻ ഇരുന്നപ്പോൾ അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ ഒപ്പുവച്ച സമയത്ത് ഏറ്റവും അധികം പ്രതിഷേധവുമായി മുന്നിൽ വന്നവർ ഇപ്പോൾ ഭരണം കിട്ടിയപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യമാണ് മറുഭാഗം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗും ഇതിനെതിരായിട്ട് തന്നെ രംഗത്തേക്ക് വരുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. പി എം ശ്രീയിൽ നിന്ന് പിൻവാങ്ങാനാണ് ആലോചന എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നു. യു ഡി എഫ് യോഗത്തിൽ ഗൌരവമുള്ള ചർച്ച പി എം ശ്രീ നടപ്പാക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ, പി എം ശ്രീയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മലക്കം മറിച്ചിലും യു ടേണും വരുന്നത്? വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചർച്ചയിൽ വിളിക്കാതെ മാറി നിന്നിരുന്ന സഖാക്കൾക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഒപ്പം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫുകാർക്കും വിളിക്കാം, മുസ്ലിം ലീഗുകാർക്കും വിളിക്കാം. എനിക്കൊന്ന് ഇന്ന് ആർജവത്തോടെ സംസാരിക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ മുസ്ലിം ലീഗിന് മാത്രമായിരിക്കുമെന്ന് തോന്നുന്നു. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം സുഹൃത്ത്, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ ഹലോ ഹലോ, ആരാണിത്? അനൂപ, ഇത് എവിടെയാണ് താങ്കള്? വലിയ ബഹളത്തിലാണല്ലോ. ബഹളമൊക്കെ ഒഴിവാക്കി എന്ത് നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കായിരുന്നു. ആ, ഇപ്പൊ കുറേശ്ശെ കേക്കുണ്ട്. എന്നാലും അനൂപ, വീട്ടിലേക്ക് പോവാണോ? അനൂപ, ഈ യൂട്ടേണിന്റെ കാര്യം എന്തായിരിക്കും? എന്താണ് ഈ പി എം ശ്രീയിൽ ഇങ്ങനെ യു ഡി എഫിൽ ഒരു ആശയക്കുഴപ്പം?
2: യു ഡി എഫിന്റെ ആശയക്കുഴപ്പം എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഒറ്റ കേസ് ഒരു കൊമേഴ്ഷ്യൽ മാത്രമേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം
1: കൊമേഴ്ഷ്യൽ ആണോ നോക്കേണ്ടത്? കാരണം അവരെടുത്ത ഒരു മുന്നണി തീരുമാനം, ഒരു രാഷ്ട്രീയ തീരുമാനമുണ്ട്. അധികാരത്തിൽ വന്നാൽ ഇതൊക്കെ അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് ഇന്ന് ഇപ്പോഴെന്താ അത് വലിച്ചെറിയാൻ തോന്നുന്നില്ലേ?
2: അല്ല, വലിച്ചെറിയാൻ തുറന്നു പറഞ്ഞാല് ഈ സർക്കാരാണ് ഇനി മുന്നോട്ട് നയിക്കേണ്ടത്. അവർക്ക് കിട്ടേണ്ട സോഴ്സ് ഫണ്ട്, എവിടുന്നൊക്കെയുള്ള ഫണ്ടുകളാണ് ഇത്രയും,
1: അതെങ്ങനെയാണ് ന്യായീകരണമാകുക? ഈ പദ്ധതിക്കെതിരെ ഏറ്റവും അധികം എതിർത്തവരാണ്. മാത്രമല്ല കേന്ദ്ര സർക്കാർ പറയുന്നു സംസ്ഥാനങ്ങൾ ഇത് നടപ്പാക്കിയില്ലെങ്കിൽ പ്രശ്നമില്ല, ഈ പണം അവർക്ക് ലഭിക്കില്ല എന്നുള്ളൂ, മറ്റു ഫണ്ടുകളൊന്നും തടയിക്കാൻ പാടില്ല.
2: അത് നമ്മൾ ഇന്നല്ലേ മനസ്സിലാക്കണം. ഇന്നലെ അബ്ദുൾ വഹാബ് ചോദിക്കുമ്പോൾ അതിന് ആൻസർ ആയിട്ടല്ലേ നമുക്ക് ഒരു ക്ലാരിറ്റി, ഒരു സ്പെഷ്യൽ ക്ലാരിറ്റി ഇപ്പൊ അല്ലേ വരുന്നത്?
1: ആര് പറഞ്ഞു? അതിന് മുമ്പ് തന്നെ ഇടതുപക്ഷം പറഞ്ഞിട്ടില്ല ഞങ്ങൾ വെച്ച്
2: പറയുന്നത് നമ്മൾ വിശ്വാസം എടുക്കേണ്ട കാര്യമില്ല.
1: അത് ശരിയാ, ഇടതുപക്ഷത്തിന് താങ്കൾക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റില്ല. പക്ഷെ യു ടേൺ താങ്കൾക്ക് ഓക്കെയാണ് അല്ലേ? അനൂപ, ഇങ്ങനെ
2: യു ടേൺ എന്ന് പറയുമ്പോൾ, അല്ലല്ല, യു ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ഡിഫിക്കൽ, ഇവർ ഓൾറെഡി അങ്ങനെയുള്ളതാണ്, ഇങ്ങനെ സബ്ജക്റ്റേ ഇല്ല, അവർ സൈൻ ചെയ്താൽ ഇങ്ങനെ സബ്ജക്റ്റേ ഇല്ല നമ്മുടെ മുന്നിൽ. അതിനെ എന്താണ് കണ്ണട ചിരുട്ടാക്കുന്നത്?
1: ശരി, അവരത് സൈൻ ചെയ്തു, അവർക്കെതിരെ പ്രശ്നങ്ങൾ വന്നു, അവരുടെ മുന്നണിക്കകത്ത് അവർ ചർച്ച ചെയ്തിട്ടുള്ള സി പി ഐ വലിയ എതിർപ്പുമായിട്ട് വന്നു, അതോടുകൂടി അത് ഹോൾഡിലായി, ഇനി ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ കേന്ദ്ര സർക്കാർ പറയുന്നു ഇത് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ ഒരു പദ്ധതി ഇല്ല, കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്കൂളുകളിലും ഇത് നടപ്പാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ മുന്നണിക്കാലത്തെ മുസ്ലിം ലീഗിന് തന്നെ ഇതിൽ വലിയ എതിർപ്പുണ്ടാവും എന്ന് പറയുമ്പോൾ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയാണ്? ഒരു മുന്നണി മര്യാദ ഉണ്ടോ? നിങ്ങൾ എന്തിനാ എൽ ഡി എഫിലേക്ക് പോകുന്നത്? ഇവിടെ വാ.
2: അല്ല, ഞാൻ ചോദിക്കുന്നു ഇതിനകത്തൊരു ക്ലാരിറ്റി ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം, ഞാൻ ഇന്നലെ ഇന്നുമായിട്ടാണ് ഇതിന്റെ ക്ലാരിറ്റി ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതിനുശേഷം യു ഡി എഫ് ഇവര് അവര് പിന്മാറണോ വേണ്ടോന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയില്ല.
1: അവര് പറഞ്ഞു, അടൂർ പ്രകാശ് വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നു പി എം ശ്രീ പദ്ധതിയുമായിട്ട് യു ഡി എഫ് മുന്നോട്ട് പോകാൻ പോകുന്നു ഇന്ന്.
2: അല്ലല്ല,
1: ചോദിക്കട്ടെ, അവിടെ നിൽക്കട്ടെ. പി കെ കുഞ്ഞാലിക്കുട്ടി ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നു, ഇല്ല, യു ഡി എഫിനകത്ത് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, ഞങ്ങൾക്കിതിൽ താല്പര്യമില്ല എന്ന്. അപ്പൊ തന്നെ അവിടെ വൈരുദ്ധ്യം വന്നില്ലേ? ആ രാഷ്ട്രീയമാണ്.
2: ഞാനൊരു ജനാധിപത്യ പണ്ടത്തെ രാജാ ഭരിക്കുന്നവരല്ലോ. ഇപ്പം ഒരു വേറെ രാജാവല്ല, ഒരുപാട് പേരുണ്ട്. ഒരു പറഞ്ഞു മനസ്സിലായില്ലേ, ഒരു ഡിസ്കഷൻ ഡെഫിനറ്റായിട്ടും ഒരു ഡിസ്കഷൻ ഉണ്ടാവും. അതാണല്ലോ ഒരു ജനാധിപത്യത്തിന്റെ മര്യാദ എന്ന് പറഞ്ഞ് ഒരു ഡിസ്കഷൻ ഉണ്ടാവല്ലോ. ഇതിപ്പോൾ ഉണ്ടാവാം.
1: ഈ ഡിസ്കഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അനൂപേ. അത് അവർക്ക് താല്പര്യം ഇല്ലെന്ന് ആദ്യം പറഞ്ഞ സ്ഥിതിക്ക് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന എങ്ങനെയാണ് സർക്കാരും അല്ലെങ്കിൽ യു ഡി എഫ്
2: കൺവീനർ പറഞ്ഞത്? അതിനകത്ത് സതീശ സർക്കാർ കണ്ട ഒറ്റ കാര്യം ഓൾറെഡി സൈൻ ചെയ്തു. പിന്നെ എന്തിനാണ് സൈൻ ചെയ്ത് ആ കിട്ടുന്ന ഫണ്ട് പേടിച്ചെടുക്കുക?
1: ഇതിപ്പോ താങ്കളോട് സംസാരിച്ചിട്ട് ഒരു ഒത്തുതീർപ്പിലാവില്ല. കാരണം വി ഡി സതീശൻ സർക്കാർ അത് ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്രം പറഞ്ഞിരിക്കുന്നു.
2: ഞാന് പിന്നെ പത്മ ഒരു കാര്യം മനസ്സിലാക്കുക, രണ്ടു മാസമായിരുന്നു
1: ആര് പറഞ്ഞു രണ്ടു മാസമായെങ്കിലും രണ്ടു വർഷം മുമ്പേ തന്നെ ഇത്തരം വിഷയങ്ങൾ ചർച്ച നടക്കുന്നില്ലേ? അപ്പൊ എന്താ അനൂപ്, എപ്പോഴും അന്ധമായിട്ട് ഒരു സൈഡിലേക്ക് പോകുമ്പോ ഞാൻ ഒന്നും പറയാം.
2: പക്ഷെ
1: അല്ലല്ല, പി എം ശ്രീയിൽ വന്നപ്പോ ഞാൻ അനൂപിന്റെ അടുത്ത് നിന്ന് അത് വളരെ നല്ല രീതിയിൽ അതിനെ വിശകലനം ചെയ്തു. പക്ഷെ അനൂപിന്റെ ഉള്ളിലെ രാഷ്ട്രീയം ഇപ്പൊ പുറത്തു വന്നു.
2: അതിനുള്ള ഞാൻ പറഞ്ഞു രാഷ്ട്രീയമുണ്ട്, ബട്ട് അത് അന്ധമായ രാഷ്ട്രീയമല്ല, വിമർശിക്കുന്ന രാഷ്ട്രീയമാണ് എന്റെ.
1: അതെ അതെ, അത് പതിലെ പതുക്കെ അന്ധതയിലേക്ക് പോവാതെ
2: ഞാന് ഒരിക്കലും ഞാന് കേന്ദ്ര സർക്കാർ നമ്മുടെ മൻമോഹൻ സിംഗ് പറഞ്ഞപ്പോ അത് മാറണമെന്നുള്ള അഭിപ്രായമായിരുന്നു. പറഞ്ഞു മനസ്സിലായില്ലേ? എനിക്ക് ഒരു നിയമമില്ല.
1: ശരി, അപ്പൊ ഇത് യൂട്ടേൺ അല്ല, യൂട്ടേൺ ആണെങ്കിലും നല്ലതാണെന്നാണ് പറയുന്നത്.
2: അല്ല, ഇത് യൂട്ടേൺ എന്ന് ഞാൻ പറയുന്നില്ല. ഇത് ഡിസ്കഷൻ കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ വിദ്യാഭ്യാസ പ്രവേശനിലിരിക്കുന്നേ?
1: അത് ശരിയാണല്ലോ.
2: നിങ്ങൾ അല്ല, ഒറ്റ ഒരു കാര്യം പറയട്ടെ, ഈ ബി ജെ പിയും കോൺഗ്രസും എപ്പോഴും ഓപ്പോസിറ്റ് ഉള്ള ഒരു പ്രത്യേക ശാസ്ത്രമാണല്ലോ. ഒരു കാരണവശാലും കോൺഗ്രസ്, ഒരു കാരണവശാലും ബി ജെ പി അഭിപ്രായമുള്ള മാറ്റാവുന്ന ഒരു പാർട്ടി അല്ലെന്ന് നമുക്കറിയാമല്ലോ. കാരണം ഇന്ത്യയില് ബി ജെ പി ഏറ്റവും ശക്തമായി എതിർക്കുന്ന, രാഹുൽ ഗാന്ധി അടക്കം ഏറ്റവും ശക്തമായി എതിർക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തന്നെയാണ്. പറയാനില്ലേ? അതിന് അതിന്റെ ഒബ്ജക്ഷൻ ഇല്ലല്ലോ. ബിനി പറഞ്ഞു
1: അതുകൊണ്ടായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇപ്പൊ സുഗതൻ കാപ്പ കേസ് പ്രതിക്ക് ഇത് കൊടുക്കുന്നതിൽ യു ഡി എഫ് സ്വതന്ത്രൻ അതിനെ അനുകൂലിച്ചിട്ട് വോട്ട് ചെയ്തത്. അല്ലേ, അനൂപേ സന്തോഷം വിളിച്ചില്ല. ചർച്ച വഴിമാറി പോകുന്നോണ്ട് ഞാൻ അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ മാത്രം സംസാരിച്ച പോരല്ലോ, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. വിളിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 800-9220 ആണ്. അനൂപ് എപ്പോഴും നല്ല രീതിയിൽ രാഷ്ട്രീയ ചർച്ച നടത്തുന്നതാണ്. ഇത് അനൂപുമായിട്ടുള്ള പേഴ്സണൽ വിഷയമൊന്നും അല്ല കേട്ടോ, ആ വിഷയത്തിൽ ഒരു ടേക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയെന്ന് മാത്രം. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്?
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
3: എന്റെ പേര് ഫിറോസ് മുഹമ്മദ്.
1: ഫിറോസ് മുഹമ്മദ്, താങ്കൾ പറയൂ, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ പി എം ശ്രീയിൽ മുസ്ലിം ലീഗ് എടുത്ത ഒരു ശക്തമായ നിലപാടുണ്ട് അന്നും ഇന്നും, അതല്ലേ ശരി?
3: അതിനു മുന്നേ ഈ പി എം ശ്രീയിൽ ഒപ്പിട്ടത് ആരാണ്?
1: എൽ ഡി എഫ് ഒപ്പിട്ടു. അവരത് മരവിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം സി പി ഐയിൽ വലിയ പ്രതിഷേധം വന്നു. അവരൊറ്റയ്ക്ക് പോയി കണ്ടു.
3: സി പി ഐയില് വന്നതും കെ രാജനൊക്കെ അതില് എടുത്ത ഇനീഷ്യേറ്റീവ് ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഇത് തലയിൽ മുണ്ടിട്ട് പോയി അവിടെ പോയി ഒപ്പിട്ട് വന്ന ആൾക്കാരാണ് അന്നത്തെ
1: വിദ്യാഭ്യാസ മന്ത്രി.
3: കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ ഒരു എം ഒ എ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് മരവിപ്പിക്കാനും അതിനൊരു ഉപസമിതി ഇപ്പൊ ഓൾറെഡി പുതിയ ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്.
1: അല്ല, കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ തന്നെ വ്യക്തമാക്കി നിങ്ങൾ ഈ വ്യക്തമാക്കുമ്പോഴും അടൂർ പ്രകാശ് എന്താണ് പറഞ്ഞിരിക്കുന്നത്?
3: ഇത് കേൾക്കൂ, അടൂർ പ്രകാശ് എന്താ പറഞ്ഞത്? നമുക്ക് ഉപസമിതി വെച്ചിട്ടുണ്ട്. അതിന്റെ അഭിപ്രായം വരട്ടെ. യു ഡി എഫ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിട്ടില്ല, ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ല.
1: അല്ല, അടൂർ പ്രകാശ് കൃത്യമായിട്ട് പറഞ്ഞത് പി എം ശ്രീ പദ്ധതിയുമായിട്ട് ഞങ്ങൾ പോവും, 265 സ്കൂളുകളിൽ ഇത് നടപ്പാക്കാൻ ആലോചിക്കുന്നു. സംസ്ഥാന
3: വളച്ചൊടിക്കരുത്. ഒരിക്കലും
1: വളച്ചൊടിച്ചിട്ടാണ് ഇതിന് വിശദീകരണം കൊടുക്കേണ്ടി വന്നത്. ഇതാ ഇതാ ഇപ്പൊ ഞാനിത് സംസാരിക്കുമ്പോൾ ഞാനിത് സംസാരിക്കുമ്പോൾ എന്റെ മുന്നിലുള്ള ടെലിവിഷനിൽ അത് 24 ഉണ്ട്, ഏഷ്യനെറ്റ് ഉണ്ട്, ഇതിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്നലെ അടൂർ പ്രകാശ് പറഞ്ഞത് എന്ത്, ഇന്ന് പറയുന്നത് എന്തെന്ന്. വളച്ചൊടിക്കുന്നത് വളച്ചൊടിക്കുന്നത് മാധ്യമങ്ങളല്ല ഫിറോസെ. ഫിറോസെ കേൾക്കുന്നുണ്ടോ? ഫിറോസെ, വളച്ചൊടിക്കുന്നത് മാധ്യമങ്ങളല്ല, ആരാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഫിറോസിന്റെ കോൾ കട്ടായിട്ടുണ്ട്. പറ്റുമെങ്കിൽ വിളിക്കോ ഫിറോസെ, ഒന്നുകൂടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാ ഫിറോസ് ആണോ ഇത്? ഇന്നലെ
3: അടൂർ പ്രകാശ് എന്ത് പറഞ്ഞു, ഇന്നലെ ഇന്ന്
1: ഫിറോസ് നമ്മുടെ ചർച്ച ആ രണ്ടും എടുത്തു കഴിഞ്ഞാൽ ഇത് അറിയുന്നവർക്ക് കുറെ സമയം പോവുകയാണ്. എന്തായാലും ഈ വിഷയത്തില് യു ഡി എഫ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പറയേണ്ടി വന്നു എന്താണ് അദ്ദേഹം പറഞ്ഞത്, ഈ പി എം ശ്രീ പദ്ധതി യു ഡി എഫിനകത്ത് ചർച്ച ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇതിനോട് അനുകൂലമില്ല. കെ എം ഷാജി അദ്ദേഹം പറയുന്നു മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വരട്ടെ.
3: അതെ ശരി,
1: അതിനിടയിൽ ഞാൻ തർക്കിക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. മുന്നണി മര്യാദകൾ മറന്നുകൊണ്ട് മുന്നണി തീരുമാനം മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അടൂർ പ്രകാശ് എന്തിന് ഇങ്ങനെ പറഞ്ഞു?
3: അതെ,
1: അത് ആരെ ചോദിച്ചു? ഞാനല്ല,
3: അത് വരട്ടെ എന്നാണ് അതിനു വേണ്ടിയിട്ടാണ് ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്.
1: അതുവരെ വെയിറ്റ് ചെയ്തുകൂടെ യു ഡി എഫിന്റെ കൺവീനർക്ക് എന്നാണ് ചോദ്യം. അതാ ചോദിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്, ഞാനല്ല കേട്ടോ. ശരി ശരി, എന്തായാലും ആ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഫിറോസെ?
3: ഒരിക്കലും യോജിക്കുന്നില്ല, കാരണം അത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നയമല്ലത്.
1: അതെ, നയമല്ലാത്ത കാര്യത്തിന് അവർ പോകേണ്ട ആവശ്യമില്ല, അതങ്ങോട്ട് തള്ളിക്കളയുക.
3: അതെന്തായാലും മാറുമെന്നുള്ളത് അതില് മുന്നോട്ട് പോവില്ല എന്നുള്ളത് 100% വിശ്വസിക്കുന്ന ഒരാളാണ്.
1: അതപ്പോ അനാവശ്യമായിട്ട് അടൂർ പ്രകാശ് ഒരു പ്രസ്താവന നടത്തിയിട്ട് വെറുതെ അത് വികലമാക്കേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലേ? യെസ്, അവിടെ അവിടെയാണ് പോയിന്റ്. കറക്റ്റ്. താങ്ക് യു സോ മച്ച് ഫിറോസെ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ആരാണ്?
4: നമസ്കാരം മിനി പത്മാ. നമസ്കാരം.
1: നമസ്കാരം, ആരാണ്?
4: ഞാൻ രാമേന്ദ്രൻ എടുക്കും.
1: രാമേന്ദ്രൻ എടുക്കും, പറയൂ, എന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് പി എം ശ്രീയില്?
4: പി എം ശ്രീയില് എന്തായാലും ഇപ്പോ ഇന്നലെ ജെ ബി മെത്ര ചോദിച്ചു, അപ്പോ പിന്നെ നല്ല പിന്നെ ഫൈനലായിട്ടുള്ള ഇത് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്.
1: ഇല്ല, നിങ്ങൾ ഒപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസ വിഹിതമൊന്നും ഇതിന്റെ പേരിൽ തടഞ്ഞു വെക്കില്ല. പി എം ശ്രീയില് ഒപ്പുവെച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് നിർബന്ധമില്ല. അത് മരവിപ്പിക്കാം, കുഴപ്പമില്ല എന്ന് കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ പറയുന്നു. ആരോട്? അബ്ദുൾ വഹാബിനോടും ജെ ബി മെത്തറിനും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നു. അതിനിടയിൽ അടൂർ പ്രകാശ്, യു ഡി എഫ് കൺവീനർ എം പി, ഒരു വാർത്താസമ്മേളനം വിളിച്ചിട്ട് പറയുന്നു നമ്മളിങ്ങനെ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന്. അപ്പോൾ എവിടെയോ യു ഡി എഫ് സർക്കാരിനൊരു ധൃതി ഉണ്ടായോ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ?
4: അല്ല, ധൃതി ഉണ്ടായതല്ല. അതിലെന്ന് വെച്ചാല് പിന്നെ നേരത്തെ നമ്മള് മനസ്സിലാക്കിയെടുത്തോളം അതിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് അതിൽ പ്രധാന 2 മാസം അതിനൊരു കാലയളവുണ്ട്. ആ കാലയളവിന് മുമ്പായിട്ട് മാറുന്നുണ്ടെങ്കിൽ കാലയളവിന് മുമ്പായിട്ട് മാറണം, അല്ലെങ്കിൽ പിന്നെ അതില് മാറാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് ഇതുവരെ മനസ്സിലാക്കിയിരുന്നത്. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ യു ഡി എഫ് സർക്കാർ 100% ഉറപ്പായിട്ട് പറയുന്നു അത് മാറിയിരിക്കും.
1: തീർച്ചയായും, കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏറ്റവും പ്രധാന വിഷയം സർക്കാരിനെതിരെ കൊണ്ടുവന്നത് ഈ പി എം ശ്രീയാണ്. അതിൽ തന്നെ മുസ്ലിം ലീഗ് അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് അറബിക്കടലിൽ എടുത്ത് കളയുമെന്ന പ്രയോഗം വരെ നടത്തിയതാണ്. എന്നിട്ട് ആ സർക്കാർ വരുമ്പോൾ ഇതിലേക്ക് മാറ്റം, അത് ആളുകൾ ഒരു സംശയത്തിന്റെ നിലയിൽ കാണില്ല. ഇപ്പൊ അത് സി പി എം ഇടതുപക്ഷം ചെയ്തപ്പോൾ തന്നെ സി പി എം സി പി ഐ അറിയാതെ പോയി കണ്ടു അല്ലേ? അത് തന്നെ വലിയ വിഷയമായിരുന്നു.
4: അല്ല, അത് അതില് ഒരു ആകെ കൂടിയിട്ട് ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു, ഇപ്പോഴും നമുക്കത് ക്ലിയർ ആയിട്ടില്ല. പക്ഷെ അതിന്റെ ആ ബേസിലായിരിക്കാം പിന്നെ ഇപ്പൊ നമ്മള് യു ഡി എഫ് കൺവീനർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക.
1: ഇങ്ങനെ
4: മാറാൻ പറ്റും, മാറാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറിയിരിക്കും. അത് എന്ത് തന്നെയായാലും ഇതുവരെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മാറാൻ പറ്റില്ല എന്നതാണ്. അപ്പൊ അത് വ്യക്തമാക്കേണ്ടത് കേന്ദ്രം തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ മാറാൻ പറ്റുന്നില്ല ഒന്ന് അതിൽ എഴുതി പിടിപ്പിച്ചു. ഇപ്പൊ ഏതൊരു തരത്തിലാണ് പിന്നെ മാറാൻ പറ്റുക? ആ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അത് ഏതെല്ലാം തരത്തിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുവോ എന്നുള്ള വ്യക്തമാക്കേണ്ടത് കേന്ദ്രമാണ്. അഥവാ അങ്ങനെ മറ്റുള്ള ഒരു ഒന്നിനും ബാധിക്കില്ല എങ്കിൽ അതിൽ നിന്ന് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് യാതൊരു കാരണവശാലും പിന്നെ യു ഡി എഫ് സർക്കാർ ശ്രമിക്കില്ല. അതിന്റെ ആവശ്യമില്ല, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് പിന്നൊക്കെ പോയില്ല. പക്ഷെ നമുക്ക് കിട്ടേണ്ട കുറെ നമ്മുടെ വിദ്യാഭ്യാസ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന പണം ഇതിന്റെ പേര് തടഞ്ഞതൊക്കെപ്പെടുകയാണെങ്കിൽ വേറെ മാർഗമില്ല നമുക്ക്.
1: ഇത് തന്നെയല്ലേ മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞിരുന്നത്? അന്ന് താങ്കൾ ഉൾപ്പെടെയുള്ളവർ എന്താണ് പറഞ്ഞത്? അന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടികൾക്ക് കിട്ടുന്ന പണം നമ്മുടെ ഈ ഇതിന്റെ പേര് പറഞ്ഞിട്ട് ആശയത്തിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും പേര് പറഞ്ഞിട്ട് ഇല്ലാതാക്കുമ്പോൾ അത് മോശമല്ലേ എന്ന് ആ ഒരു വാക്ക് തന്നെയാണ് വി ശിവൻകുട്ടി അന്ന്
4: അങ്ങനെ പറഞ്ഞിട്ട് അത് ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം, അതായത് ഓരോ സർക്കാരും മറ്റതിന്റെ തുടർച്ചയാണ്. അപ്പോഴും നമ്മൾക്ക് പിന്നെ ഇതിന് മാറാൻ പറ്റുന്നുള്ള ഒരു ഇതുവരെയുള്ള ഒരു അറിവ് വെച്ചിട്ട് ആർക്കും ഉണ്ടായിരുന്നില്ല, മാധ്യമങ്ങൾക്കോ മറ്റുള്ളവർക്കോ ആർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെ കേന്ദ്രം എന്തെങ്കിലും അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന്
1: മാറിയിരിക്കും.
4: യു ഡി എഫിന് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണത്.
1: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു ശ്രീരാമേന്ദ്രൻ എടുക്കം. വിളിച്ചതിൽ സന്തോഷം. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വിളിക്കാം 800-922-0 PM ശ്രീ. യു ഡി എഫിന് യു ടേൺ ആണോ, അതാണ് നമ്മുടെ വിഷയം. ആരാണ്?
5: നമസ്കാരം മിനി പത്മ.
1: നമസ്കാരം, സുഖായിരിക്കുന്നോ ശ്രീ ഷാജി?
5: പറയൂ. ഇതില് എനിക്ക് തോന്നുന്നത് ഈ കൂട്ടായ ഒരു തീരുമാനം എടുക്കുന്നതിൽ യു ഡി എഫിന് പരാജയം സംഭവിച്ചെന്നൊരു സംശയമുണ്ട്. കാരണം ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയല്ലേ, അപ്പൊ എല്ലാവരെയും കേൾക്കണം. അത് ഒരു മന്ത്രി ഒരു എം എൽ എ ഉള്ളവരായ പോലും അവരുടെ ഒക്കെ കേൾക്കണ്ടേ. അല്ലാതെ എടുത്തു കയറി ഞാനൊരു കൺവീനറാണ് അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ശരിയാണെന്ന് പറയുന്നിടത്ത് യു ടേൺ അടിക്കേണ്ടി വരും.
1: പ്രത്യേകിച്ച് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും, അവരുടെയും കൂടി വാക്ക് കേൾക്കേണ്ടതല്ലേ. അവരാണ് ഏറ്റവും അധികം എതിർപ്പ് അറിയിച്ചത്.
5: അല്ലെ, അതിപ്പോ പിന്നെ ഏതും ഏത് പാർട്ടി ആയിക്കോട്ടെ, ഞാൻ പറയും ഇപ്പൊ റവന്യൂ വകുപ്പിന്റെ ആണ്, ആ റവന്യൂ വകുപ്പ് അറിയാതെ ഒരു പാർട്ടി അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പദവി വഹിക്കുന്നെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും വിളിച്ചു പറയാമോ?
1: പറ്റില്ല.
5: ആദ്യം ആ വകുപ്പുമായിട്ട് ചർച്ച ചെയ്യണം. ഇപ്പൊ ഇവിടെ കേന്ദ്രം വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചേരണമെങ്കിൽ ചേരാം, ഇല്ലെങ്കിൽ ഇല്ല, എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ തീരുമാനം എടുക്കാമെന്നേ ഉള്ളൂ. പിന്നെ ഈ പി എം ശ്രീ പദ്ധതിയിൽ പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിനെപ്പറ്റി ഇവരാരും ആഴത്തി പഠിക്കുന്നില്ല. എന്താണ് ഇത് പി എം ശ്രീ പദ്ധതിയിൽ ഇനി കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ പിന്നെ അടിച്ചേൽപ്പിക്കുക, അതൊക്കെ കേന്ദ്രമായിട്ട് ചർച്ച ചെയ്യേണ്ട. ഒരു ഫെഡറൽ സംവിധാനത്തിൽ നമുക്ക് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രമായിട്ട് ചർച്ച ചെയ്യാം, എല്ലാം ചെയ്യാം. അല്ലാതെ നമ്മളൊന്ന് കേൾക്കുന്ന ഉടനെ ആ ഇത് നടപ്പാക്കും എന്ന് പറയുന്നിടത്താണ് ഇവിടെ വീഴ്ച വന്നതെന്ന് പറയുന്നത്. പിന്നെ വേറെ ഒരു ഇതെന്ന് പറയുന്നത് ഈ മുൻ സർക്കാർ ഒപ്പിട്ടു ഒപ്പിട്ടെന്ന് ഇവിടെ പലരും പറഞ്ഞു. മുൻ സർക്കാർ ഒപ്പിട്ടു, അത് കഴിഞ്ഞു, ആ ചാപ്റ്റർ കഴിഞ്ഞു.
1: അതെ, അവരുടെ ബി ടീം അല്ലല്ലോ ഇപ്പോഴത്തെ സർക്കാർ.
5: അത് കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത്? നിങ്ങൾക്ക് പി എം ശ്രീ പദ്ധതി നടപ്പാക്കണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് കേന്ദ്രത്തിന് ചൂണ്ടിക്കാട്ടണോ, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത് ഞാൻ നടപ്പാക്കുമ്പോൾ അടൂർ പ്രകാശ് വന്ന് ഞാൻ അപ്പൊ പിന്നെ പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് താങ്കളങ്ങ് ഏറ്റെടുത്തിട്ട് താങ്കളങ്ങ് നടപ്പാക്കണം. അല്ലാതെ ഒരു ഒരു ഇത് ഇത് പ്രശ്നം എന്താണെന്ന് അറിയാം മിനി പത്മ, ഞാനൊരു അറിയാമല്ലോ എന്റെ പാർട്ടി എന്താണെന്ന് താങ്കൾക്ക് അറിയാം.
1: തീർച്ചയായിട്ടും
5: ഈ കോൺഗ്രസിലൊരു പ്രശ്നമുണ്ട്, ഞാനാണ് എല്ലാത്തിലും വലുതെന്ന് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, മൈക്ക് ആരെങ്കിലും കൊണ്ടു വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ വായിൽ വരുന്ന അപ്പോഴേ വിളിച്ചങ്ങ് പറയും, എന്നിട്ട് ഞാനാണ് വലുത്. നേരെ കുറച്ച് ഒരു കാര്യം ഞാൻ പറയാം, സി പി എമ്മിന്റെ പാർട്ടിയല്ല ഞാൻ, പക്ഷെ സി പി എമ്മിൽ അങ്ങനെ നടക്കില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പോഴേ പറയും വാ മൂടി കെട്ടാൻ പറയും. അത് പാർട്ടി തീരുമാനം എടുക്കും, അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും പാർട്ടി പറയുന്ന കണക്കേ നടക്കുള്ളൂ, നിങ്ങൾ പറയുന്ന കണക്ക് വഴിയിലെ പറ്റില്ലെന്ന് പറയും.
1: ശരിക്കും
5: അതാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നത്. എന്തായാലും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് നടപ്പിലാക്കണമെങ്കിൽ നടപ്പിലാക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ആനുകൂല്യങ്ങളൊന്നും തടഞ്ഞു വെക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കൂട്ടുത്തരവാദിത്വത്തിൽ വേണം മൈക്കിന് മുന്നിൽ ചെന്നിട്ട് വാതുറക്കാൻ എന്ന് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. താങ്ക് യു മിനി.
1: വളരെ വ്യക്തമാണ് താങ്കളുടെ പോയിന്റ്. അതുപോലെ സമചിത്തതയോടെ പെരുമാറുന്ന അല്ലെങ്കിൽ പ്രതികരണങ്ങളിൽ വളരെയധികം കണിശതയോടെ ഇടപെടുന്ന മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയെയും അതുപോലെ കെ എം ഷാജിയുടെ പ്രതികരണമൊക്കെ വളരെ വളരെ കൃത്യമായിട്ടുള്ള പ്രതികരണമായിരുന്നു. അദ്ദേഹം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് ഒരു മുന്നണിയുടെ മര്യാദയ്ക്ക് നിരക്കാത്ത രീതിയിൽ സംസാരിക്കരുത് എന്ന് അവർക്ക് ആ ഒരു മുസ്ലിം ലീഗിന് ആ പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്. അതിനനുസരിച്ച് തന്നെ അവർ മുന്നോട്ട് പോകുന്നു. വിളിക്കാം 800-9220 എന്ന നമ്പറിലേക്ക്. നമ്മുടേത് രാഷ്ട്രീയ ചർച്ചയാണ്, രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകാം. ചോദ്യം ചോദിക്കുന്ന എന്നോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, വിളിച്ച തൊട്ട് മുമ്പുള്ള കോൾസിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തീർത്തിട്ട് പോകാട്ടോ. ഇതൊന്നും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ നമ്മുടെ നാടിനെ ബാധിക്കുന്ന വിഷയമാണ്. പി എം ശ്രീ പദ്ധതി നമ്മൾ നടപ്പിലാക്കണോ, കേരളം അത് നടപ്പിലാക്കാൻ വേണ്ടി പോയപ്പോൾ അതിന് എതിർപ്പുമായി വന്നു യു ഡി എഫ്. ഇന്ന് യു ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ അവർ ഒപ്പുവെച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ പദ്ധതിയിൽ തൂങ്ങിക്കിടക്കണോ? അതുപോലെ കേന്ദ്രം നൽകുന്ന നല്ല പദ്ധതികളുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞിട്ട് അത് ഒഴിവാക്കേണ്ടതുണ്ടോ? ഇതെല്ലാം സമഗ്രമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ അല്ലേ? വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. ഒപ്പം യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴയൊക്കെ സാധ്യതയുണ്ട്, അസ്ഥിര കാലാവസ്ഥയുണ്ട്, പൊടിക്കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഗതാഗത നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ട്. നമസ്കാരം, ആരാണ്? നമസ്കാരം ശ്രീ ജോസഫ്. ഇതൊരു യു ടേൺ ആണോ, ഇതിൽ നിലപാട് യു ഡി എഫിന് എടുത്തത് തെറ്റിപ്പോയോ, അടൂർ പ്രകാശിന്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിയോ?
6: മന്ത്രിസഭ കൂട്ടുത്തരവാദിത്തോടുകൂടെ ചെയ്യേണ്ട പ്ലാൻ ആണ് ഈ പി എം ശ്രീ നടപ്പിലാക്കോ ഇല്ല എന്നുള്ളത്. പ്രത്യേകിച്ച് അതൊരു വിവാദമായ ഒരു പോളിസി ആയതുകൊണ്ട് അതാണ് നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യം. കാരണം ഇവരെ യു ഡി എഫുകാർ അധികാരത്തിൽ വന്നപ്പോൾ ഇവർ ആദ്യമായി പറഞ്ഞൊരു കേസ്, നിങ്ങൾക്ക് ഒപ്പിടാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തിനു അവിടെ പോയി ആരും അറിയാണ്ട് ഒപ്പിട്ടു എന്നാണ് ഈ ഇടതുപക്ഷത്തെ ആക്ഷേപിക്കാൻ വേണ്ടി അവർ പറഞ്ഞിരുന്നൊരു കണ്ടീഷൻ. പിന്നെ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോഷി അഗസ്റ്റിനും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കേസ്, ഒപ്പിട്ട സ്ഥിതിക്ക് നമുക്കത് മാറാൻ പറ്റില്ല, അതിന് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെ മനസ്സിലാക്കിയ ഒരു കേസ്, കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി എം സിയുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ നമ്മൾ ഫണ്ട് ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്ന്. അത് ഇന്നത്തെ പേപ്പറിലാണെന്ന് തോന്നുന്നുണ്ടായതാണ്, ഇന്നലത്തെ പേപ്പറിലാണ്. നമുക്ക് മനസ്സിലാവേണ്ട അതിന്റെ കൂടെ എല്ലാവരും പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു, പി എം സി പദ്ധതിയിൽ ഇപ്പൊ ഒരു 1200 സ്കൂളുകൾ ആ ലിസ്റ്റിൽ കൊടുക്കുന്നത് കൊണ്ട് കേരളത്തിന് എന്താണ് നഷ്ടം വരിക? ഫണ്ട് കിട്ടാനുള്ള ഒരു സാധനം വാങ്ങിയെടുക്കല്ലേ ബുദ്ധിയും. പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളത് ശരിയാണെന്ന് തന്നെ മനസ്സിലാക്കാം. പക്ഷെ അതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടത്, ഞാൻ ഇന്നത്തെ പേപ്പറിലോ ഇന്നത്തെ പേപ്പറിലോ കണ്ടു, കേന്ദ്ര സർക്കാർ പറയുന്നത് പി എം സി ഫണ്ട് വാങ്ങുന്ന സ്കൂളുകൾ അവരുടെ സിലബസിന്റെ പാഠ്യ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങളും കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. അതൊരു കണ്ടീഷനായിട്ടാണ് പറയുന്നത്. അത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൽ പ്രശ്നം ഉണ്ടാവും. എന്താ കാരണം വെച്ചാൽ, നമുക്കറിയാം ഇന്ത്യയിലും ഒട്ടുമുക്ക് എടുക്കാന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാനത്തിൽ നമ്മുടെ ഈ പ്രൈമറി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ ആ ഒരു വിദ്യാഭ്യാസം നമ്മൾ ആ ഒരു ഇത് മുൻകൂട്ടി കണ്ടിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കോൺഫ്ലിക്ട് ഉണ്ടാവും. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല്, മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആൾക്കാരെ പോലെയല്ല കേരളത്തിലെ രക്ഷിതാക്കൾ. അത്യാവശ്യം വിദ്യാഭ്യാസം, അതായത് പ്രൈമറി വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാർ തന്നെയാണ്. പ്രൈമറിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിയ സമൂഹം ഉണ്ട് കേരളത്തിൽ. ഇവരൊക്കെ പലരും ചരിത്രം വായിച്ച ആൾക്കാരാണ്, പഠിച്ച ആൾക്കാരാണ്, നമ്മൾ കേട്ടറിഞ്ഞ ആൾക്കാരാണ്. അപ്പൊ അതിന് ഘടകവിരുദ്ധമായിട്ട് പലതും ഈ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ, അതായത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയാണ്, രാഷ്ട്രീയ ഉദ്ദേശത്തോടെ തീരുമാനിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് എത്തും. കാരണം കേരള സർക്കാർ ഒപ്പിട്ട സ്ഥിതിക്ക് അവർക്ക് അത് സ്വീകരിക്കേണ്ടി വരും. അതായത് ആ പ്ലാനുമായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ, പി എം സി പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊരു കണ്ടീഷനാണ്, അവർ പറയുന്നത് നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ, അപ്പൊ പിന്നെ നമുക്ക് ഒഴിവു പറയാൻ പറ്റില്ല.
1: തീർച്ചയായിട്ടും.
6: അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, സംസ്ഥാന സർക്കാർ ഇത് ശരിക്കു പറഞ്ഞാൽ നമ്മളുടെ നിയമസഭയിൽ ചർച്ച ചെയ്തിട്ട് ഭൂരിപക്ഷം അത് എല്ലാവർക്കും കൂടെ സ്വീകാര്യമാണെങ്കിൽ മാത്രം പോയാൽ മതി എന്ന് ഞാൻ പറയാം. കാരണം ഇവിടെ കോൺഗ്രസ്സുകാർ മാത്രമല്ല ഭരിക്കണേ, ഇടതുപക്ഷക്കാരും ഭരിക്കും. ഒരു തവണ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷവും ചിലപ്പോൾ ഇത് ചിലപ്പോൾ മാതകമായിട്ട് വരും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്.
1: സർക്കാരുകളെ മാറുന്നുള്ളൂ, കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയോ ഫണ്ടുകളോ മാറുന്നില്ല അല്ലേ?
6: ഇല്ല, അതെ. അപ്പൊ അത് ഞാൻ പറയുന്നത്, അങ്ങനെ നിങ്ങൾ ഒപ്പിടുന്നതിന് മുമ്പ് സമഗ്രമായിട്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളും നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്യുക. കേരള സംസ്ഥാനത്തിന്റെ പൊതുവായിട്ട് ഏതാണ് ബെനിഫിറ്റ്, അതാണ് സ്വീകരിക്കേണ്ടത്. ഇപ്പൊ ഫണ്ട് സ്വീകരിക്കാൻ എല്ലാവരും കൂടെ ഉൾക്കൊണ്ടിട്ട് അവർ പറയാണ് ഒരു കണ്ടീഷൻ അങ്ങോട്ട് വെക്കൂ, പി എം സിക്ക് വേണ്ടി നമ്മൾ സ്കൂൾ അലോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്, പക്ഷെ പാഠ്യപദ്ധതി മുഴുവനായിട്ടും കേരള സംസ്ഥാന സർക്കാരിന്റെ കീഴിലായിരിക്കും. അവർക്ക് എന്താണോ പഠിപ്പിക്കാൻ ആഗ്രഹം, എന്താണ് നമ്മൾ കരിക്കുലത്തിൽ വരേണ്ടത്, അത് മാത്രമേ കൊണ്ടുവരുള്ളൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സമ്മതിച്ചാൽ ഫണ്ട് വാങ്ങുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ ഈ ഫണ്ട് വാങ്ങുന്നത് കൊണ്ട് മാത്രം നമ്മൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാധനം നമ്മളിവിടെ കേരളത്തിൽ കൊണ്ടുവരേണ്ടി വരും, അത് ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടാക്കും. കാരണം സമരങ്ങൾ ഉണ്ടാവും, കുട്ടികൾ എതിർപ്പ് പറയും, രക്ഷിതാക്കൾ എതിർപ്പ് പറയും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമുക്കറിയാം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ പോലെയല്ല നമ്മളെ കേരളത്തിലെ സ്കൂളുകളിൽ, ഒരു ഒട്ടുമിക്ക സ്കൂളിന്റെയും ആഭ്യന്തര കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പി ടി എ അംഗങ്ങളാണ്. അതിൽ പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ടീച്ചർമാരുടെ റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും, രക്ഷിതാക്കളും ഉണ്ടാവും. അപ്പൊ രക്ഷിതാക്കൾ പറയാണ് എന്റെ കുട്ടിക്ക് ഇത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ തെറ്റായിട്ടൊരു കാര്യം പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമുക്കിത് നമ്മളെ നിർബന്ധിതരാണ് നമുക്കിത് പഠിപ്പിക്കേണ്ടി വരുമെന്ന് പറയാൻ പറ്റും.
1: അതുകൊണ്ട് തന്നെയാണ് സർക്കാർ പറയുന്നത് ഈ സംസ്ഥാന സിലബസ് അല്ലാതെ അവർ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെതിരായിരിക്കും സംസ്ഥാനം എന്ന് എന്തായാലും വി ഡി സതീശൻ സർക്കാർ സംശയത്തിന് ഇടകൊടുക്കാതെ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഈ പദ്ധതി
6: ഞാൻ പറയുന്നത്, ഞാനും മിനിപത്മ തമ്മിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനാണ് കോൺട്രാക്ടിലെ ടേം ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് മിനിപത്മ ഒപ്പിടും, ഞാൻ ഇത്ര ഫണ്ട് നിങ്ങൾക്ക് തന്നേക്കാമെന്ന് പറഞ്ഞാൽ മിനി പത്മ ഫണ്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് പറയുന്ന എല്ലാ ടേംസും
1: സമ്മതിക്കുകയാണ്.
6: അത് അതെ. അപ്പൊ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഇല്ല, അതിൽ നിങ്ങൾ കണ്ടീഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്കും കൂടെ സ്വീകാര്യം ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് മുന്നോട്ട് പോവില്ല.
1: ശരിക്കും. എന്തായാലും കൂട്ടുത്തരവാദിത്തോടെ ചെയ്യട്ടെ അല്ലേ?
6: അതെ, അതാണ് ആവശ്യം. കാരണം കേരളത്തിലെ പൊതു സമൂഹത്തിന് വേണ്ടി കുട്ടികളുടെ പൊതുവായ ആവശ്യമാണ്. അത് കൃത്യമായി ചർച്ച ചെയ്ത് അവിടെ ഈഗോയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. 100 സീറ്റ് യു ഡി എഫിന് കിട്ടിയതുകൊണ്ട് യു ഡി എഫ് ഒറ്റക്കെടുത്ത് തീരുമാനം എടുത്തോട്ടെ എന്നും പറയേണ്ട കാര്യമില്ല. കളക്റ്റീവായിട്ട് എടുക്കുക. അപ്പൊ നാളെ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയണ്ടല്ലോ. എനിക്ക് ഇവര് അധികാരം മാറി പുതിയൊരാൾക്കാർ വന്നാൽ പറയും ഫണ്ട് കിട്ടുമായിരുന്നു, നിങ്ങൾ ഒപ്പിടാത്തത് കൊണ്ട് ഫണ്ട് ലാപ്സോ പോയി എന്ന് പരാതി പറയണ്ട. 100 സീറ്റ് യു ഡി എഫിന് കിട്ടിയതുകൊണ്ട് യു ഡി എഫ് ഒറ്റക്കെടുത്ത് തീരുമാനം എടുത്തോട്ടെ എന്നും പറയേണ്ട കാര്യമില്ല. കളക്റ്റീവായിട്ട് എടുക്കുക. അപ്പൊ നാളെ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയണ്ടല്ലോ. എനിക്ക് ഇവര് അധികാരം മാറി പുതിയൊരാൾക്കാർ വന്നാൽ പറയും ഫണ്ട് കിട്ടുമായിരുന്നു,

0: നിൽക്കുന്ന ഒരു വ്യക്തി ഇന്ന് സംസാരിക്കാൻ വേണം. കാരണം പി എം ശ്രീ വിഷയത്തിൽ സർക്കാരിന് താക്കീതുമായിട്ട് യൂത്ത് ലീഗ് നേതാവ് തന്നെ ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. കസേരയിൽ ഇരുത്തിയ ജനത്തിന് തന്നെ ഇറക്കാനും വേണമെങ്കിൽ അതിനപ്പുറം വെറുക്കാനും കഴിയുമെന്നാണ് യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് പറഞ്ഞിരിക്കുന്നത്.
1: അല്ല, ഞങ്ങൾ അന്ന് വിളിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പദ്ധതിയോട് താല്പര്യമില്ല എന്ന് പറഞ്ഞതാളെ.
0: അതെ,
1: പക്ഷെ എന്തായാലും ഒപ്പ് വിവാദത്തിന്റെ പേരാണ് ഇപ്പൊ കുറെ മുൻപോട്ട് പോയത്.
0: അതെ,
1: തീർച്ചയായിട്ടും. പിന്നെ ഇപ്പൊ ഇവര് പറയുന്ന വെച്ചാല് ഇന്ന് വന്നു വേണമെങ്കിൽ പിൻവലിക്കാം.
0: അതെ, ആ ഒരു നല്ല കാര്യമല്ലേ? ആ ജെ പി മെത്രയുടെ ആ ചോദ്യത്തിന് അബ്ദുൽ വഹാബ് ആ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം നൽകിയത് നന്നായില്ലേ?
1: തീർച്ചയായിട്ടും. ഒരു വ്യക്തമായിട്ട് പറയാം, കടിച്ചു തൂങ്ങിയതും കാര്യമൊന്നുമില്ല. ഈ പദ്ധതി ഉപേക്ഷിക്കുന്ന ഏറ്റവും നല്ലത്,
0: അതെ, ഒരു വിവാദത്തിന്
1: അടിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഈ പദ്ധതി മുന്നോട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ലാത്ത പ്രസ്ഥാനം തന്നെയാണ്. കാരണം അത് വരും ദിവസങ്ങളിൽ എന്തായാലും മിനി പത്മക്ക് മനസ്സിലാവും.
0: അതെ,
1: കാരണം
0: നമുക്കറിയാം എന്ത് കാര്യത്തിലാണ് നമ്മൾ അതിന്, അതെ, എന്നാലും നമ്മൾ എന്ത് കാര്യത്തിലാണ് ആ ഒരു പദ്ധതി വേണ്ട എന്ന് പറയുന്നതെന്ന് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാം.
1: ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നേതാവ് കെ എം ഷാജിനെ ഒരുപാട് ട്രോൾ ചെയ്തിട്ടുണ്ട്.
0: അതെ,
1: അപ്പോ ആ ഒരു പദ്ധതി ഇപ്പോ നല്ലൊരു കാര്യമായിട്ട് വന്നു വെച്ചാല് വേണമെങ്കിൽ തുടരാം, അല്ലെങ്കിൽ അവസാനിപ്പിക്കാന്ന്. കാരണം ഈ ഗവൺമെന്റ് കയറി വരുമ്പോ ആദ്യം പറഞ്ഞ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ്, അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു കാര്യത്തിൽ ഇപ്പൊ യൂട്ടേൺ അടിച്ചു എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ അത് പദ്ധതി ഉപേക്ഷിച്ച് വെച്ചിട്ടൊന്നും ഒരു ഭരണത്തിന്റെ ഒരു മികവോ അല്ലെങ്കിൽ അതൊരു
0: നഷ്ടപ്പെടാൻ പോകുന്നില്ല. അതെ,
1: ഒരിക്കലുമില്ല. പക്ഷേ വരാൻ പോകുന്ന ഭാവി വിദ്യാർത്ഥികൾക്ക് അത് ഗുണം ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ് വ്യക്തമായിട്ട് അന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതിനോട് ഒട്ടും താല്പര്യമില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഭരണം കിട്ടിയിട്ട് അത് അങ്ങനെ ഒപ്പുവെക്കാം അല്ലെങ്കിൽ കൊണ്ടുപോകുന്നു പറയാൻ താല്പര്യം.
0: അതൊരു ചർച്ചയ്ക്ക് ഇടയാക്കണ്ടായിരുന്നു അല്ലെ? അടൂർ പ്രകാശിന്റെ ഒരു പ്രസ്താവന വലിയ രീതിയിൽ അത് ചർച്ചയിലേക്ക് കൊണ്ടുപോകും.
1: അല്ല, അത് അത് മറ്റൊരു രീതിയിൽ നമ്മൾ കണ്ടാൽ മതി. ഈ ഒപ്പിടുമ്പോ തന്നെ ആയിരുന്നല്ലോ ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞു സിപിഎമ്മിനെ ഒറ്റക്ക് എടുക്കാൻ പറ്റും. ഒരിക്കലുമില്ല, അന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ ഒരു ടീമാണ് സിപിഐ ഉണ്ടായിരുന്നത്.
0: അതെ അതെ, ബിനോയ് വിശ്വക്കെ ഒരു ഘട്ടത്തിൽ മുന്നണി വിട്ടു പോകുമോ എന്ന് പോലും നമ്മൾ സംശയിച്ചു.
1: രാത്രി 12 മണിക്കൊക്കെ ബിനോയ് വിശ്വം അദ്ദേഹത്തിന്റെ ഓഫീസിൽ വരെ വരേണ്ടി വന്നു. എന്നിട്ടും ആ ഒരു പരിപാടി അതിലേക്ക് ഒരുപാട് ചർച്ചകളുണ്ട്. ആ മുന്നണി മര്യാദയാണ് അത്. കാരണം അവരറിയിക്കില്ല എന്നുണ്ട് ഏതൊരു പാർട്ടിയിലും അതൊരു മര്യാദ കേടാണത്. അപ്പോ അതെല്ലാ പാർട്ടിയിലും ഉണ്ടല്ലാതെ ഒരു പാർട്ടിയിലും അതില്ല. പ്രകാശം അങ്ങനെ സംഭവിച്ചെങ്കിൽ ഞാനിപ്പോഴും പറയണ ഒരു മുന്നണി മര്യാദ അല്ല അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ എന്തായാലും എന്റെ നേതാവ് വളരെ വ്യക്തമായിട്ട് അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
0: അങ്ങനെ തന്നെ ആവട്ടെ. മുസ്ലിം ലീഗിന്റെ തീരുമാനം
1: പെട്ടെന്ന് അവസാനിപ്പിക്കണം. കാരണം വെച്ചാല് കുറച്ച് സഖാക്കൾ വിളിക്കട്ടെ, അവരൊക്കെ
0: ഇതൊക്കെ
1: ഇത്ര വിഷയങ്ങൾ എടുക്കണമെന്ന്
0: പറയുള്ളൂ.
1: ഞങ്ങൾ വരില്ല, ഏത് വിഷയം വന്നാലും നമ്മൾ സംസാരിക്കും.
0: സഖാക്കൾ ഇല്ലാത്തയും അവരുടെ സംസാരം കേട്ടിട്ട് മാസങ്ങളായി. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാതിൽ തുറന്നിട്ടിട്ടാണ് ഇന്ന് പി എം ശ്രീ എടുത്തത്. പക്ഷെ ഇല്ല, ആളുകൾ കുറവാണ്.
1: അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മള് അവരൊക്കെ വന്ന അഭിപ്രായം പറയട്ടെ, ഇതിലൊന്നും ഒരു തെറ്റൊന്നുമില്ല. നമ്മള് നേരത്തെ പറഞ്ഞ മുന്നണിയിൽ മാറി മാറി ഇനിയും ഭരണം വരും.
0: അപ്പൊ
1: നമ്മൾ അതും സഹിക്കണം ഇതും സഹിക്കണം, അല്ലാതെ അകത്തിരുന്നിട്ട് എല്ലാം കേൾക്കലല്ല. അഭിപ്രായങ്ങൾ പറയണം, നേരത്തെ പറഞ്ഞത് അതൊരു സ്വതന്ത്രമാണ്.
0: പറയട്ടെ, അങ്ങനെ ജംഷീർ, സന്തോഷം കേട്ട വിളിച്ചാൽ എന്ന് പ്രതീക്ഷിച്ച ഒരു കോളായിരുന്നു ജംഷീറിന്റെ. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാലോ 800-9220. പക്ഷെ ഒരു ചെറിയൊരു കുഞ്ഞൻ ബ്രേക്ക് എടുത്തിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം കേട്ടോ.
2: Let's talk with Mini Padma.
3: എനിക്ക് മടുത്തി കോട്ട ചെയ്യുന്നത്.
4: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
5: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ?
4: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം.
5: നീ ഇനി ഇതിനെയൊന്നും പുറകെ പോകാതിരിക്കുന്നേ നല്ലത്.
4: ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രോസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പദ്മ.
0: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. പി എം ശ്രീയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഇന്നത്തെ വിഷയം. നേരത്തെ ജംഷീർ പറഞ്ഞ പോലെ നമ്മുടെ സഖാക്കളായിട്ടുള്ള സുഹൃത്തുക്കൾ എവിടെയാണ്, വരൂ, ചർച്ചയിൽ പങ്കെടുക്കൂ. ഒരിക്കലും നിങ്ങൾ വേറെ രീതിയിൽ ഞങ്ങൾ കാണുകയോ കളിയാക്കുകയോ ബുദ്ധിമുട്ടാക്കുകയോ ചെയ്യില്ല. ജനാധിപത്യ സംവിധാനത്തിൽ ജയവും തോൽവിയും ഒക്കെ സ്വാഭാവികമാണ്. ഒരു കരാറിൽ ഒപ്പിടും, അത് പാലിക്കാൻ പറ്റാതെ തിരിച്ചു വരും. രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപാടുകളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഇതാ UDFഉം നേരിടുന്നത് സമാനമായിട്ടുള്ളൊരു പ്രശ്നമല്ലേ? അതുകൊണ്ട് വരൂ, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തു. വിളിക്കാം 800-9220. ആരാണിത്?
6: ഹലോ.
0: ഹലോ,
6: മിനി പത്മ.
0: അതേലോ, ആരാണ്?
6: ഞാൻ സുഗേഷാണ്, പാലക്കാട്.
0: സുഗേഷ് പാലക്കാട്, സുഖായിരിക്കുന്നു. മുമ്പ് എപ്പോഴോ വിളിച്ചിട്ടുണ്ട് അല്ലേ സുഗേഷ്?
6: പണ്ട്
0: വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ വിളിക്കാത്തത്? വിളിച്ചിട്ട് കിട്ടാത്തതാണോ? വിളിക്കണ്ടെന്ന് വെച്ചോ? കേട്ടോണ്ടിരിക്കും അല്ലേ? കേട്ടോണ്ടിരുന്നാ മാത്രം പോരാ, ഇടയ്ക്ക് വിളിക്കും വേണം കേട്ടോ. പറയൂ സുഗേഷ്, ഈ ഒരു പി എം ശ്രീ പദ്ധതിയിൽ എന്താണ് UDFന് പറ്റിയത്?
6: അതിന് എനിക്ക് വിദ്യാഭ്യാസം ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്.
0: ഓ,
6: അല്ലെങ്കിൽ ഞാൻ അങ്ങനെ

0: പറ്റാത്ത ആളാണ്. ഇത് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുക, എന്നിട്ട് എന്തെങ്കിലും വരുന്നുണ്ട് ദോഷമായിട്ട് വരുന്നുണ്ട് കൂടെ കോർട്ട് ഉണ്ടല്ലോ, നമുക്ക് അവിടെ പോയി ചലഞ്ച് ചെയ്യാവുന്ന കാര്യമല്ലോ.
1: തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോഴത്തെ സർക്കാർ പറഞ്ഞത്. അതായത് സംസ്ഥാന സിലബസിന് പുറത്ത് കേന്ദ്രം എന്തെങ്കിലും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്താൽ അത് നടപ്പാകില്ല എന്ന് തടക്കമുള്ള ടേംസ് വെച്ചിട്ടേ പദ്ധതി നടപ്പാക്കൂ എന്ന്.
0: കേന്ദ്രത്തിന് എന്തെങ്കിലും ഫണ്ട് ഉണ്ടെങ്കിൽ വാങ്ങിച്ചെടുക്കുക, അതുകൊണ്ട് നമ്മളെന്തോ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ എൽഡിഎഫ് യുഡിഎഫ് അതല്ലല്ലോ.
1: അല്ല, ഇത് തന്നെയല്ലേ അപ്പൊ ഇടത് സർക്കാർ ഇരിക്കുമ്പോഴും പറയേണ്ടിയിരുന്നത് അല്ലേ? അതിലും താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസമല്ലേ? ഇപ്പൊ ഇടതുപക്ഷം BJP സർക്കാരിൽ നിന്ന് ഒരു വിദ്യാഭ്യാസ അവകാശത്തിന് ഫണ്ട് വാങ്ങുന്നതല്ല, കേരളം കേന്ദ്രത്തിനോട് ഫണ്ട് വാങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണേണ്ടത്.
0: അങ്ങനെ കണ്ടാൽ മതി, ഇവര് ഈ പാർട്ടി വൈസിൽ പോകുമ്പോഴാണ് ഇവർക്ക് പറ്റുന്നത്.
1: കറക്റ്റ്.
0: നമ്മള് മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ എത്ര എഡ്യൂക്കേഷൻ, ഞാനൊക്കെ പോയി കണ്ടതാണ് കർണാടകത്തിലൊക്കെ എന്താ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെന്നോ, എന്തിന് പാലക്കാട് വാളയാർ കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ BSC ആയിക്കോട്ടെ എല്ലാത്തിന്റെയും നമ്മുടെ കേരളത്തിലാണ് ഇതൊക്കെ കുറവ്. അപ്പൊ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ വാങ്ങിച്ചെടുക്കുക, നല്ലപോലെ പോവുക, എനിക്ക് അത്രേ പറയുള്ളൂ.
1: സുകേഷ്, നമ്മുടെ കേരളത്തിലെ സ്കൂൾ സംവിധാനം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായം അത്ര മോശമാണെന്ന് കരുതുന്നുണ്ടോ താങ്കൾ?
0: ഇല്ല, മോശമല്ല, ഞാൻ കിട്ടുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് നല്ല ലൈഫ് സ്റ്റൈൽ കൊടുക്കണ്ടേ ഇനിയുള്ള ഭാവിയിലുള്ള കുട്ടികൾക്ക്. നമ്മളിപ്പോ ഇവിടുന്ന് ഗൾഫിൽ നിന്ന് കുറച്ച് സാമ്പത്തികം ഉള്ളതുകൊണ്ട് കുട്ടികളെ കുറച്ച് നല്ല നിലയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അവിടെ പാവപ്പെട്ടവരും കൂടി ഇല്ലേ, അവർക്കും വല്ലതും കിട്ടട്ടെ, അത്രയും പറയുന്നുള്ളൂ.
1: യെസ്, വളരെ കൃത്യമായിട്ട് താങ്കളുടെ പോയിന്റ് പറഞ്ഞു. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വിദ്യാഭ്യാസം കാണൂ എന്നാണ് സുകേഷ് പറയുന്ന പാലക്കാട് നിന്ന്. അടുത്ത കോൾ എന്താ കട്ട് ചെയ്തു പോയത്? നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
1: ആരാണ്?
2: തോമസ്. ആണ് സംസാരിക്കുന്നത്?
1: തോമസ്. ആ, കൊറേ ദിവസമായില്ല വിളിച്ചിട്ടല്ലേ ശ്രീ തോമസ്.
2: അതെ. ആ, ഇപ്പൊ ഞാൻ ഈ ഭീമശ്രീ വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ച കേട്ടോണ്ടാണ് വിളിച്ചത്.
1: ആയിക്കോട്ടെ, പറയൂ.
2: ഈ വിഷയം എന്ന് പറഞ്ഞാല് ഈ 10 വർഷക്കാലം UDF
1: പ്രതിപക്ഷത്തിൽ
2: നിൽക്കുമ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് അവർക്ക് ആ അധികാരം എത്തണം എന്നുള്ളതിന് തീവ്രമായ ഒരു മുന്നേറ്റത്തെ അവർ കൊണ്ടുപോയി.
1: കറക്റ്റ്.
2: അതിൽ അവര് വിജയിക്കുകയും ചെയ്തു.
1: അതിലുപരി ഭരണവിരുദ്ധ വികാരവും പാർട്ടി വിരുദ്ധ വികാരവും ഒക്കെ
2: ഇടതുപക്ഷം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും.
1: അല്ല, ഭരണവിരുദ്ധ വികാരം പറയാം.
2: പക്ഷെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഇവർ അത് ശ്രമിച്ചത്? അവർക്ക് അധികാരത്തിൽ എത്തുക എന്നുള്ള ഇപ്പൊ മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ പറഞ്ഞ നമ്മൾ കേട്ടാണ്, 10 വർഷക്കാലം ഞങ്ങൾ നഷ്ടപ്പെട്ടു, ഞങ്ങളെ തിരിച്ചു പിടിക്കും, ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കും. വി മുരളീധരൻ പറഞ്ഞത് തന്നെ, ഞങ്ങളെ ഈ അധികാരത്തിൽ എത്തിച്ചവർക്ക് വേണ്ടി ഞങ്ങളത് ചെയ്യും. ഇപ്പൊ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പിന്നെ ആരാ ചെയ്യുന്നേ? ഇപ്പൊ സാധാരണ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഈ കോളേജ് സ്കൂളൊക്കെ നല്ല നിലവാരത്തിൽ ഉയർത്തി സാധാരണക്കാരന്റെ കുട്ടികൾക്ക് പോലും പഠിക്കാൻ പറ്റുന്ന അവസ്ഥയാക്കിയെടുത്തത് ഇന്നതിനെല്ലാം തകിടം മറികതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ BM പദ്ധതിന്റെ പദ്ധതി കൊണ്ടുവന്ന സമയത്ത് തന്നെ അതിന് പിന്നെ നമ്മുടെ പിന്നെ സാമൂഹ്യ വിപത്തായിട്ട് വരും. നമ്മുടെ ഗാന്ധിജി അല്ലെങ്കിൽ നെഹ്റു ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ തിരസ്കരിച്ചിട്ടുള്ള പുസ്തകങ്ങളായിരിക്കും വരുന്നത്. ഗോൾക്കറിന്റെ ഒക്കെ പുസ്തകങ്ങളാണ് വരാൻ പോകുന്നത്.
1: ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ
2: ഒരു സംഭവം വരാൻ പോകുന്നുള്ളൊരു ഒരു ധാരണ മനസ്സിലേക്ക് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറക്കി അത് വിജയിക്കുകയും ചെയ്തു. അപ്പൊ അവര് പറയുന്ന ഇടതുപക്ഷം അത് ഒപ്പിട്ടെന്നാ പറയുന്നത്. ശരി, അവരൊപ്പിട്ടു. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോ പറയണ്ട, അവരൊപ്പിട്ടതും കിട്ടിയിടട്ടെ, ഞങ്ങൾ മാക്സിമം അതിന് വേണ്ടി പരിശ്രമിക്കും അത് നടത്താതിരിക്കാൻ വേണ്ടി, അതല്ലേ പറയണ്ടേ?
1: അത്
2: പകരം മുഖ്യമന്ത്രി തന്നെ പറയുന്നത് പുള്ളി പിന്നെ പിന്നെ UDF പിന്നെ LDF പോയിട്ട് മുണ്ട് പിന്നെ തലകെട്ട് പോയിട്ട് ഒപ്പിട്ട് കാശും വാങ്ങിച്ചെന്നാ പറഞ്ഞു. ഇത് എന്റെ വാക്കല്ല, ഇത്
1: മുഖ്യമന്ത്രി
2: പറഞ്ഞ വാക്കാണ്, നമ്മൾ കേട്ടതാണ്. അപ്പൊ അതിനെ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കിയെടുക്കാണ്ടൊക്കെയാണ് അവർ പരിശ്രമിച്ചത് ശ്രമിച്ചു. എന്നാലിപ്പം ഈ കഴിഞ്ഞ ദിവസത്തേക്ക് MP ഇന്ന് ചോദിച്ചപ്പോ ചോദ്യത്തിന് ഉത്തരവാദിത്തം എന്താണ് പറയുന്നത്?
1: ആ പദ്ധതിയിൽ നിന്ന് എപ്പോ വേണമെങ്കിലും, ഇപ്പൊ അവർ 5 പൈസ വാങ്ങിയിട്ടില്ല, ഇത് തന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഭാവിയിൽ വേറെ ഫണ്ട് തരാതിരിക്കില്ല, കേരളത്തോട് ഒരു ക്രൂരതയോ അങ്ങനെ ഒരു മനോഭാവം കാണിക്കില്ല എന്നൊക്കെ കേന്ദ്രം വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നെ
2: എന്തിനായിരുന്നു? അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ഈ UDF സംസാരിച്ചോണ്ടിരിക്കേണ്ട, ഇവർക്ക് നേരം വെളുത്തിട്ടില്ല, LDF നേരം വെളുത്തിട്ടില്ല, നേരം വെളുത്ത പറഞ്ഞ മനസ്സിലാകത്തില്ല എന്നാ പറഞ്ഞു. ഇപ്പൊ നേരെ തിരിച്ചു ഞങ്ങൾക്ക് വരേണ്ടി വരുന്നു. ഇപ്പൊ ഇവർക്ക് കേട്ട് നേരം വെളുത്തിട്ടില്ലെന്ന് ഞാൻ ചോദിക്കുന്നു.
1: അതെ, ഈ ശിവൻകുട്ടിയുടെ
2: നല്ല പദ്ധതികൾ വരട്ടെ, ജനത്തിനും സമൂഹത്തിനൊക്കെ നല്ല അംഗീകാരമുള്ള രീതിയിൽ നന്മയുള്ള രീതിയിലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക.
1: യെസ്, വളരെ നന്നായിട്ട് പറഞ്ഞു ശ്രീ തോമസ്. ഇടതുപക്ഷത്തിന്റെ ഒരു അഭിപ്രായമായിട്ട് കൂടി വേണമെങ്കിൽ നമുക്ക് അത് എടുക്കാം. അദ്ദേഹത്തിന്റെ രീതിയിൽ ആരെയും മുഷിപ്പിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാട് കൂടി പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. നമസ്കാരം.
3: നമസ്കാരം.
1: സുഖായിരിക്കുന്നു? സജിയല്ലേ? സുഖായിരിക്കുന്നു, പറയൂ.
3: ഞാനിപ്പോ ഇത് കേൾക്കായിരുന്നു, CMC വന്ന അങ്ങനെ സംഭവിക്കുക. ജോസഫ് പറയുന്നുണ്ടായിരുന്നു,
1: അല്ല നമുക്ക് നമുക്ക് അതിന്റെ ബാക്കി വിടാം.
3: ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. അതായത് നോക്കൂ, ഇവിടെ എസ് ഐ ആർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വോട്ടർ പട്ടിക മൊത്തം അട്ടിമറിക്കപ്പെടും, ഇലക്ഷന്റെ പ്രക്രിയ അട്ടിമറിക്കപ്പെടും എന്ന് പറഞ്ഞ് എൽ ഡി എഫും യു ഡി എഫും കൂടി നിയമസഭയിൽ പ്രമേയം പാസാക്കിയതാണ്. എന്നിട്ട് പാസഞ്ചർ നടപ്പാക്കിയിട്ട് എന്തെങ്കിലും സംഭവിച്ചു? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നടന്നില്ലേ? അതുപോലെ തന്നെയല്ലേ സി എ എൻ ആർ സി വന്നപ്പോ? എന്നിട്ട് എന്താ ഇത് ഒരു വിഭാഗം ജനങ്ങളെ മുഴുവൻ പുറത്താക്കുന്നു പറഞ്ഞിട്ട് ഇവരെ പ്രമേയം അവതരിപ്പിച്ചു നിയമസഭയിൽ? ഇനിപ്പോട്ടെ, അത് അത് കഴിഞ്ഞത് കഴിഞ്ഞു. ഞാനിത് ഇനിയിപ്പോ ഞാൻ രാഷ്ട്രീയം അല്ല ഞാൻ പറയുന്നത്, ഇതിനെ കുറിച്ചിട്ടുള്ള ഇതിന്റെ ഹൈലൈറ്റ് എനിക്ക് ഞാൻ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അത് പി എം സിയുടെ നമുക്കറിയാം 2020 എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഒരു പദ്ധതിയാണ് പ്രൈം മിനിസ്റ്റർ ഐ തിങ്ക് പ്രൈം പ്രധാനമന്ത്രി സ്കൂൾ ഫോർ രജിസ്ട്രേഷൻ. ഇതിൽ ഏതാണ്ട് 14,500 സ്കൂളുകൾക്കായിട്ട് 27,000 crores ആണ് അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
1: അത് ഈ പി എം ശ്രീ വന്ന സമയത്ത് ഞാനും സജീവ് വളരെ വ്യക്തമായിട്ട് ഇതിന്റെ പദ്ധതിയുടെ ഗുണഫലങ്ങളെ കുറിച്ച് ഒരുപാട് നമ്മൾ സംസാരിച്ചിരുന്നു.
3: അതെ അതെ അതെ അതെ, അത് ഒന്നുകൂടി ഞാൻ ഒന്ന് റീകളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ഏതാണ്ട് 200 സ്കൂളിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തെലുങ്കാനയിൽ ഏതാണ്ട് 830 സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. 600.
1: അപ്പൊ നമ്മുടെ ന്യായമായിട്ടുള്ള ചോദ്യം ഇതാണ്, ഇടതുപക്ഷം ഇത് കൊണ്ടുവരുമ്പോ പിന്നെ എന്തിനാണ് ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് ഏർപ്പെടുത്തിയ ഇതേ കോൺഗ്രസ് ഇതിനെ എതിർത്തത്?
3: അത് തന്നെയാണ്, അതാണ് ഞാൻ എനിക്കും ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഇതിൽ ഒരു കൺഫ്യൂഷൻ? ഇത് ഇതിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പുസ്തകം മാറ്റിയിട്ട് വേറെ നെഹ്റുവിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഗാന്ധിജിയെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ എടുത്ത് മാറ്റിയിട്ട് അതൊന്നും അല്ല. മെയിൻ ആയിട്ട് ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ സ്മാർട്ട് ക്ലാസ് മുറികൾ, കമ്പ്യൂട്ടർ ലാബുകൾ, സയൻസ് ലാബുകൾ, ലൈബ്രറി, മികച്ച പ്ലേ ഗ്രൗണ്ട്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, അതുപോലെ തന്നെ സോളാർ പവർ ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ക്ലാസുകൾ, അതുപോലെ തന്നെ മഴവെള്ള സംഭരണം, മാലിന്യ സംസ്കരണം, വേസ്റ്റ് മാനേജ്മെന്റ്, ഇതൊക്കെയാണ്. കാരണം സ്കിൽ ഡെവലപ്മെന്റ് ആണ് ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സ്കൂളിന് അറ്റ്ലീസ്റ്റ് 1.5 crore rupees അലോക്കേറ്റ് ചെയ്യുന്നത്. ആദ്യം സ്കൂൾ അലോക്കേറ്റ് ചെയ്യുന്നു, പിന്നെ 1 crore അപ്പുറമാണ് സ്കൂളിന് കൊടുക്കുന്നത്. അപ്പോ എത്ര എന്താ പറയാ ഹെൽപ്ഫുള്ളായ ഒരു ഒരു കാര്യമാണ് ഈ പി എം സിയിലൂടെ നടപ്പിലാക്കുന്നത് എന്നുള്ളത് അവരറിയുന്നില്ല. അതുപോലെ സ്കിൽ ഡെവലപ്മെന്റ്, കുട്ടികളെ ഭാവിയിൽ കൈത്തൊഴിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സാമഗ്രികൾ കൊണ്ടുവരുന്നു, അത് പഠിപ്പിക്കുന്നു. കാരണം നമ്മൾ വെറുതെ ഒരു ഡിഗ്രി എടുത്തിട്ട് മാത്രം ഒരു ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആള് രക്ഷപ്പെടാൻ പോകുന്നില്ല. പല രീതിയിലുള്ള സ്കിൽ ഡെവലപ്മെന്റും വേണം, അതുപോലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ പി എം ഹൈലൈറ്റ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ഇവിടെയുള്ള എന്താ പറയുക അന്ധമായ രാഷ്ട്രീയം പറയുന്ന ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അതിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം. കാരണം നമ്മള് ഭാവി തലമുറ നമ്മുടെ കുട്ടികള് ഇതുപോലുള്ള ഓരോന്ന് പഠിച്ചു വളരുമ്പോ തീർച്ചയായിട്ടും നമുക്കത് അഭിമാനിക്കുകയല്ല വേണ്ടത് ഇങ്ങനത്തുള്ള ഓരോ പദ്ധതികൾ വരുമ്പോ.
1: എന്തായാലും രാഷ്ട്രീയം മാറ്റി നിർത്തിയിട്ട് വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുന്ന പദ്ധതിയാണ് വലതുപക്ഷ ഭേദമില്ലാതെ.
3: കംപ്ലൈന്റ് ഉണ്ട് എന്തെങ്കിലും സിലബസിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയട്ടെ, അത് റേസ് ചെയ്യട്ടെ. നമ്മൾ എന്തിനാ പ്രീമെച്ചറായ ഒരു ചൈൽഡിനെ കുറിച്ച് ഇപ്പൊ തന്നെ ഒരു എന്താ പറയുക ഒരു
1: മുൻധാരണയിലെത്തുന്നത് അല്ലേ?
3: മുൻധാരണയിലെത്തുന്നത്
1: വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ശ്രീ സജീവ്. വിളിച്ചതിൽ സന്തോഷം, നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ഒരു ചർച്ചയായിരുന്നു തോന്നുന്നത് അല്ലേ? ഇടത് വലതുപക്ഷം ഒപ്പം ബി ജെ പിയുടെ ആശയങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവർ കൂടി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുമെങ്കിൽ അത് ആര് ഭരിച്ചാലും പോകട്ടെ, പക്ഷേ അരാഷ്ട്രീയമായിട്ടുള്ളതോ അല്ലെങ്കിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ സർക്കാർ അതിൽ ഇടപെടില്ലേ? എന്തായാലും എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് തന്നെയായിരുന്നു. അടുത്ത ആഴ്ച നമുക്ക് മനോഹരമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളുമായിട്ട് രാഷ്ട്രീയം കുറച്ച് മനോഹരമാക്കുക അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച വിട്ടിട്ട് സന്തോഷം, സ്നേഹം.
4: Let's talk with Mini Pa.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: PM ശ്രീയിൽ നിന്ന് യു ഡി എഫ് പിന്നോട്ട്, മുത്തങ്ങയിൽ വിധി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കാപ്പക്കേസിൽ ജയിലിൽ കഴിയുന്ന ബി ജെ പി കൌൺസിലർ സുഗതന് 6 മാസത്തേക്ക് അവധി അനുവദിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗം. സ്വതന്ത്രന്റെ പിന്തുണയോടെ അവധി അപേക്ഷ വോട്ടിനിട്ട് പാസാക്കിയാണ് ബി ജെ പി അയോഗ്യതാ ഭീഷണി ഒഴിവാക്കിയത്. അയോഗ്യത ഒഴിവാക്കാനുള്ള മാർഗം നിർദ്ദേശിച്ച് ആഭ്യന്തരവകുപ്പ് സുഗതന് നൽകിയ കത്തും മേയർ ആയുധമാക്കി. 51 പേരുടെ പിന്തുണയാണ് ലഭിച്ചത്. പ്രതിഷേധവുമായി യു ഡി എഫ് എൽ ഡി എഫ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. മേയറുടെ ഡയസിന് മുന്നിൽ മുദ്രാവാക്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. പ്രതിപക്ഷ ബഹളത്തിനിടയിലും ഡെപ്യൂട്ടി മേയർ അജണ്ടകൾ അവതരിപ്പിച്ചു. യു ഡി എഫ് സർക്കാരിന്റെ സർക്കുലർ പ്രകാരം അവധി നൽകിയെന്ന് മേയർ അറിയിച്ചു. 2026-27 മാസം 2-ാം തീയതി സർക്കാർ ഇറക്കിയ സർക്കുലർ വായിച്ചു കേൾപ്പിച്ചു. അവധി അപേക്ഷ വോട്ടായി പാസാക്കിയാൽ അവധിയിൽ തുടരാമെന്ന് സർക്കുലർ പറയുന്നുവെന്നും മേയർ വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതന്റെ അവധിക്ക് വഴിവെച്ച സർക്കുലറിൽ അന്വേഷണത്തിന് ആഭ്യന്തരവകുപ്പ്. ആഭ്യന്തരമന്ത്രി അറിയാതെയാണ് സർക്കുലർ ഇറക്കിയതെന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത്. കടുത്ത അതൃപ്തിയിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാപ്പക്കേസിൽ ജയിലിലുള്ള വാഴോട്ടുകോണം ബി ജെ പി കൌൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിച്ചതിൽ പ്രതികരിച്ച് മേയർ വി വി രാജേഷ്. പൗണ്ടക്കടവ് കൌൺസിലർ സുധീഷിനെ പണം കൊടുത്ത് വിലക്ക് വാങ്ങിയതെന്ന ആരോപണം മേയർ തള്ളി. ആരോപണം ശരിയല്ല. എൽ ഡി എഫിന്റെ കൌൺസിലർ ശ്രീകുമാർ വരാത്തത് പണം വാങ്ങിയിട്ടാണോ എന്നും മേയറുടെ ചോദ്യം. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തള്ളി. വനഭൂമിയിൽ അതിക്രമിച്ചു കയറിയ വകുപ്പ് തെളിയിക്കാനായില്ല. 40 പ്രതികൾ ഹാജരായി, 4 പേർ ഹാജരായില്ല. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 23 വർഷത്തിന് ശേഷമാണ് വിധി പറഞ്ഞത്. കൊലപാതകം നടത്തിയത് രണ്ടാം പ്രതി അശോകൻ നേരത്തെ മരിച്ചു. അശോകനാണ് വിനോദിന് അവസാനം വെട്ടിയത്. ഇതാണ് മരണകാരണമെന്ന് കോടതി. പ്രതി മരിച്ചതിനാൽ ശിക്ഷ വിധിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ കെ വി വിനോദ് കൊല്ലപ്പെട്ട കേസിൽ നീതി ലഭിച്ചില്ലെന്ന് വിനോദിന്റെ കുടുംബം. നീതി ലഭിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമെന്ന് സഹോദരനും പോലീസ് ഉദ്യോഗസ്ഥനുമായ കെ വി ബാബു. സർക്കാർ അപ്പീൽ നൽകിയില്ലെങ്കിൽ വ്യക്തിപരമായി കോടതിയെ സമീപിക്കുമെന്നും സഹോദരൻ. അതിനിടെ അബ്ദുൾ സലാം എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിലും ഗൂഢാലോചന നടത്തിയതിലും എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർ കുറ്റക്കാരെന്ന് കോടതി. ഗീതാനന്ദൻ, രമേശ്, ബിനു, സുന്ദരൻ എന്നിവരാണ് കുറ്റക്കാർ. കൊല്ലപ്പെട്ട വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകാൻ കോടതി വിധിച്ചു. പരിക്കേറ്റ സലാമിന് 3 ലക്ഷം, ശശിധറിന് 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി. പി എം ശ്രീ പദ്ധതിയിൽ സർക്കാരിന്റെ വാദം പൊളിയുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ കേരളത്തിന് കാര്യമായി നഷ്ടം സംഭവിക്കില്ല, പി എം ശ്രീയുടെ ആനുകൂല്യം ലഭിക്കില്ല എന്നല്ലാതെ സംസ്ഥാനത്തിന് മറ്റ് നഷ്ടങ്ങളൊന്നുമില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. പി എം ശ്രീ പദ്ധതിയിൽ വീണ്ടും യു ഡി എഫ് സർക്കാരിനെ വെട്ടിലാക്കിക്കൊണ്ടാണ് കേന്ദ്രത്തിന്റെ മറുപടി. പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് രാജ്യസഭയിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി. സിലബസിൽ കേന്ദ്ര ഇടപെടൽ ഇല്ലാതെ പി എം ശ്രീ നടപ്പാക്കാനുള്ള ആലോചനയിലായിരുന്നു സർക്കാർ. പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് നേരത്തെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു. എന്നാൽ മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ. മന്ത്രിസഭാ ഉപസമിതി ഇക്കാര്യം ചർച്ച ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കും, അതിനുശേഷം മാത്രം നടപടിയെന്ന് പിന്നീട് അടൂർ പ്രകാശ് തന്റെ പ്രസ്താവന തിരുത്തുകയും ചെയ്തു. പി എം ശ്രീയിൽ യു ഡി എഫ് കൺവീനർ നേരത്തെ തള്ളിപ്പറഞ്ഞ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പി എം ശ്രീയിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന കാര്യം ആലോചനയിൽ. വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും 3-അംഗ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് നൽകാനിരിക്കെ യു ഡി എഫിന്റെ കൺവീനർ തീരുമാനം പ്രഖ്യാപിച്ചത് മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്നും ലീഗിന് അഭിപ്രായമുണ്ട്. പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സി പി എമ്മിന്റെ രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ്. തന്റെ സ്നേഹിതൻ അബ്ദുൾ വഹാബും സഹപ്രവർത്തക ജെ ബി മേത്തറും മത്സരിച്ച് നൽകിയ 2 ചോദ്യങ്ങളുണ്ട്. അത് പി എം ശ്രീയുമായും സമഗ്ര ശിക്ഷയുമായും ബന്ധപ്പെട്ടുള്ളതാണ്. ഈ രണ്ടുപേരും ബി ഡി സതീശന്റെ കാപട്യത്തിന്റെ മുഖം മൂടി വലിച്ചു കീറാനായി ഇങ്ങനെ രംഗത്ത് വരുമെന്ന് താൻ വിചാരിച്ചില്ലെന്ന് ജോൺ ബ്രിട്ടാസ്. പി എം ശ്രീയിൽ ബി ഡി സതീശൻ ആർ എസ് എസ് ഡീലിന് ചൂട്ടുപിടിക്കാൻ മുസ്ലിം ലീഗും ഇറങ്ങുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോടുള്ള വലിയ വഞ്ചനയെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എം ശിവപ്രസാദ്. പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച നുണപ്രചരണങ്ങളെല്ലാം കോൺഗ്രസ് എം പി ജെ ബി മേത്തർക്ക് രാജ്യസഭയിൽ ലഭിച്ച മറുപടിയോടെ പൊളിഞ്ഞടങ്ങിയെന്നും ശിവപ്രസാദ്. ഇന്ത്യയിലെ മെറ്റാ മേധാവിക്കെതിരെ കേസ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സമരത്തിനിടെ പ്രധാനമന്ത്രിയുടെ എ ഐ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ഇന്ത്യയിലെ മെറ്റാ മേധാവിക്കെതിരെ ഹൈദരാബാദ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. ഹമാസിനെയും മറ്റ് സായുധ സംഘങ്ങളെയും നിരായുധീകരിക്കാൻ സമാധാന കരാറിലെത്തിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഘട്ടങ്ങളായി കരാർ നടപ്പാക്കുകയെന്നും നിരായുധീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ് വ്യക്തമാക്കി. ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് ഹമാസ്. ട്രംപ് സമാധാന പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രഖ്യാപനം.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന് യു എ യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
5: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices. Time check. Time check.
8: Brought to you by Ozone Cargo.
9: വെരി ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. ഹോം 92.2 എഫ്എമ്മിൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയം.
10: Time check. Time check.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
11: Weather update.
8: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
9: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 46%.
10: Weather update.
11: Weather update.
8: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വെരി ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക്. അസ്സലാം വലൈക്കും, ദിസ് ഇസ് ഹോം 92.2 എഫ്എം. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? ഇറ്റ്സ് ദ 31st of July. അങ്ങനെ ജൂലൈ എന്ന മാസം കൂടി കടക്കുകയാണ് ഗൈസ്. 7 മാസങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി വെറും 5 മാസങ്ങൾ മാത്രമാണ് 2026 എന്ന വർഷത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത് അല്ലേ. സോ എനിക്ക് വയ്യ, സോ അല്ല, ഷോ എനിക്ക് വയ്യ. ഇന്നലെ ആഘോഷിച്ച പോലെയാണ്. ഞാൻ കുറേ പറഞ്ഞൊരു സംഗതി തന്നെയാണല്ലേ ഈ വർഷത്തിൻ്റെ ഒരു സ്പീഡിനെ കുറിച്ചിട്ട്. ജൂലൈ മാസം താരതമ്യേന പതിയെ പോയതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു വർഷത്തിൻ്റെ സ്പീഡ് മെൻഷൻ ചെയ്യാതിരിക്കാനേ വയ്യ. കാരണം അത്രമാത്രം വേഗത്തിലാണ് ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടേയിരിക്കുന്നത്. ആൻഡ് പിന്നെന്താ വിശേഷം? നല്ല ചൂടല്ലേ? പുറത്തൊക്കെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ആരെങ്കിലും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചകത്തേക്ക് കയറും. കാരണം ഇന്നൊക്കെ നല്ല ടെമ്പറേച്ചർ ആയിരിക്കും. ഇന്ന് മാത്രമല്ല, ഇന്നും ഇന്നലെയും അതേ അവസ്ഥ തന്നെയായിരുന്നു. മെനഞ്ഞാന്ന് ഏറെക്കുറെ ആ ഒരു കാർമേഘങ്ങളൊക്കെ മൂടി നിന്ന അന്തരീക്ഷത്തിൽ നമുക്ക് കുറച്ചധികം ഒരു റിലാക്സേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ചൂടിനൊരു ചെറിയ അയവുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയും ഇന്നും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും പീക്ക് ടെമ്പറേച്ചർ ആണ് കേട്ടോ. ഇന്ന് തന്നെ നോക്കുകയാണെങ്കിൽ 49.5 ഡിഗ്രി സെൽഷ്യസ് വരെ പല മേഖലകളിൽ പ്രത്യേകിച്ചും ആ ഒരു അൽദഫ്ര ഏരിയയിലൊക്കെ ഏറ്റവും കൂടിയ ചൂടായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് സമ്മറിന്റെ പീക്ക് ഡേയ്സിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മാസം 3-ാം തീയതി വരെ, ഈ മാസം അല്ല, അടുത്ത August 3-ാം തീയതി വരെ ഏറെക്കുറെ ഒരു തിങ്കളാഴ്ച വരെ പല ഏരിയാസിലും അത്യാവശ്യം മഴയ്ക്കൊക്കെ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് ബൈ ദ വേ, ഞാനൊരു സംഗതി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാവരും ചെയ്യുന്നൊരു സംഗതിയാണല്ലോ UPI പേയ്മെൻറ്റുകൾ. നമ്മൾ ഏതെങ്കിലുമൊക്കെ കടയിൽ കയറി സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺവീനിയൻസ് ആണ്. ഈ പറഞ്ഞ പോലെ PayTM അല്ലെങ്കിൽ ഫോൺപേ, ഭാരത് പേ പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നു. ഫോൺപേ ഒക്കെ ആണെങ്കിൽ ചെയ്യുന്ന സമയത്ത് തന്നെ കടയിലിരുന്നുകൊണ്ട് മമ്മൂക്ക വിളിച്ച് പറയും, ₹70 കയറിയിട്ടുണ്ട്, നന്ദിയുണ്ടേ എന്ന് പറയുന്ന ആ സംഗതിക്ക് ഉണ്ടല്ലോ. മമ്മൂട്ടിയുടെ സംഗതി പറഞ്ഞാൽ കറക്റ്റ് ആയിരുന്നു, ഞാൻ ഇങ്ങോട്ട് സെറ്റായില്ല. എനിവേ, എന്തായാലും ആ ഒരു പ്ലഷർ ഉണ്ടല്ലോ, അതിപ്പോൾ ഇവിടെയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പ്രത്യേകിച്ചും UPI ഉപയോഗിക്കാൻ കഴിയുന്ന UAE ആദ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് ബുർജ് ഖലീഫ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും ബുർജ് ഖലീഫയുടെ അറ്റ് ദി ടോപ്പ് ടിക്കറ്റുകളൊക്കെ നമുക്ക് ഇപ്പോൾ നാട്ടിലിരുന്ന് തന്നെ ഇങ്ങോട്ട് യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ UPI വഴിയൊക്കെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം എന്നൊരു സംഗതി കൂടി ഓപ്പണപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സീസണിൽ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ഫാമിലിയോ ഒക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരു ട്രെൻഡിങ് ട്രാക്ക് ആയിട്ട് ഓടി തിരിച്ചു വരാം.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: You're tuned into Home 92.2 FM. Home is a feeling.
5: Back to
1: ആക്ച്വലി ഇന്നത്തെ ഏറ്റവും വലിയ പരിപാടി ഇന്ന് വൈകുന്നേരത്തെ ഒരു മൂവി സ്ക്രീനിംഗ് ഉണ്ട്. ഉന്മാദം എന്ന ചിത്രം തിയേറ്ററുകളിൽ റിലീസായി. ഇന്ന് രാവിലെ മുതൽ നാട്ടിലെ തിയേറ്ററുകളിൽ നിന്നൊക്കെ നല്ല ഗംഭീര റെസ്പോൺസ് ആണ്. ശരിക്കും ഒരു സീറ്റഡ് ത്രില്ലർ, ഒരു ഹൊറർ എലമെന്റുകളും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗംഭീര പരിപാടി തന്നെയാണ്. ഷാഹി കബീർ വീണ്ടും ഒരു അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് റിവ്യൂസ് എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പേർ എടുത്തു പറയുന്ന സംഗതികളിലൊന്ന് കുഞ്ചാക്കോ ബോബൻ എന്ന നടന്റെ, നായകന്റെ പ്രകടനത്തെക്കുറിച്ച് തന്നെയാണ് കേട്ടോ. കാരണം ഒരു കാലം അത്രയും ഈ പറഞ്ഞ പോലെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ള ടേം ഉണ്ടല്ലോ, അതായത് ഒരേ തരത്തിലുള്ള റോളുകൾ മാത്രം എല്ലാ സിനിമകളിലും ചെയ്തു വന്നുകൊണ്ടിരുന്ന ഒരു നടൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഇൻഷ്യൽ ഡേയ്സ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിറമാവട്ടെ, അനീതിപ്രാവട്ടെ, ആ ഒരു സിനിമകളുടെയൊക്കെ വലിയ വിജയം സമ്മാനിച്ചതിന്റെ ഹാങ് ഓവർ കുറേയധികം വർഷങ്ങളിലേക്ക് അദ്ദേഹം അത് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഏതാണ്ട് 10 വർഷത്തോളം അദ്ദേഹം ചെയ്തിരുന്ന സിനിമകളെല്ലാം തന്നെ ഇപ്പോഴും നമ്മൾ പറയാറുള്ളത് കുഞ്ചാക്കോ ബോബൻ ഇത്രയധികം റഫ് ആൻഡ് ടഫ് സിനിമകൾ ചെയ്തിട്ട് പോലും മലയാളത്തിന്റെ ചോക്ലേറ്റ് നായകനായിട്ടാണ് നമ്മൾ കുഞ്ചാക്കോ ബോബനെ കണക്കാക്കാറുള്ളത്. അപ്പോൾ അത്തരം ചോക്ലേറ്റ് നായക കഥാപാത്രങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു നടൻ മറ്റൊരു മറ്റേ പരകായ പ്രവേശം എന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയ വഴിത്തിരിവാണ് അദ്ദേഹം ആക്ച്വലി ആ ഒരു ട്രാഫിക്കിനൊക്കെ ശേഷം കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുന്നത്. ആൻഡ് അതിൽ ഏറ്റവും മികച്ച വർഷങ്ങളായിട്ട് നമുക്ക് ഈ ഒരു 2020 ശേഷമുള്ള വർഷങ്ങൾ വേണമെങ്കിൽ കാണാം. കാരണം അദ്ദേഹം പോലീസ് വേഷത്തിലെത്തിയ 3 സിനിമകൾ ഉദാഹരണത്തിന് എടുത്തു പറയാം. ഈ ഒരു 3 സിനിമകളുടെയും എഴുത്ത് നിർവഹിച്ചിരിക്കുന്നത് ഷാഹി കബീർ തന്നെയാണ് എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകത. അതിൽ തന്നെ ആദ്യം പറയാനുള്ളത് നായാട്ട് എന്ന സിനിമയാണ്. നായാട്ടിലെ ആ ഒരു കോൺസ്റ്റബിൾ കഥാപാത്രം പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന, സ്വന്തം പേഴ്സണൽ ഇഷ്യൂസും ഉള്ള, എന്നാൽ കരിയറിൽ അത്ര കണ്ട് സാധിച്ചിട്ടില്ലാത്ത ഒരു കഥാപാത്രം. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം അത്യാവശ്യം പോലീസിലെ ഒരു ഹൈ റാങ്കിങ്ങിൽ ഇരിക്കുന്ന ഓഫീസർ ഡ്യൂട്ടിയിലെ ഒരു പോലീസ് കഥാപാത്രം, അതും ഒരു വലിയ ഹാർട്ട് ബ്രേക്കിന് ശേഷം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന കേസുകളിൽ പോലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ചടുലത കൈവരുന്ന ഒരു രീതി. ആൻഡ് അതിനുശേഷം കുറച്ച് ക്രീപ്പി ആയിട്ടുള്ള, എന്നാൽ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഒരു പോലീസ് കഥാപാത്രമായിട്ട് വീണ്ടും എത്തുകയാണ്. അപ്പം നായാട്ടിലെ പോലീസിനെ അല്ല നമ്മൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ കണ്ടത്. ആൻഡ് ഇപ്പോൾ വരുന്ന റിവ്യൂസ് പ്രകാരം ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ കുഞ്ചാക്കോ ബോബനോ അല്ലെങ്കിൽ നായാട്ടിലെ കുഞ്ചാക്കോ ബോബനോ അല്ല ഉന്മാദത്തിലുള്ളത്. ഉന്മാദത്തിലെ ഷെല്ലിന്ന് മറ്റോ തോന്നുന്നു കേട്ടോ ക്യാരക്ടറിൻ്റെ പേര്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് കഥാപാത്രത്തെ തന്നെയാണ് അദ്ദേഹം തന്നിരിക്കുന്നത് എന്നാണ്. എന്തായാലും ആ ഒരു ഉന്മാദ ചിരി കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടിക്കറ്റ്സ് വിൻ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഏറെക്കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളൊരു കൃത്യസമയത്ത് തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിച്ചേരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഇന്ന് രാത്രി സിനിമയിലേക്ക് പോകാം. ആൻഡ് സിനിമ ടിക്കറ്റ്സ് വിൻ ചെയ്യാൻ പറ്റാതെ പോയവർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഈ ഒരു വീക്കെൻഡിൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് പടം കാണൂ. പക്ഷേ അടുത്ത ആഴ്ച അടുത്ത സിനിമയായിട്ട് നമ്മൾ വരുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് വി മൈറ്റ് ബി ഹാവിംഗ് ദ ടിക്കറ്റ്സ് ഫോർ തുടക്കം. വിസ്മയ മോഹൻലാൽ മലയാളത്തിൽ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൻ്റെ ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ അടുത്ത ആഴ്ച സെറ്റായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ആഴ്ച ടിക്കറ്റ് കിട്ടാത്തവർക്ക് അടുത്ത ആഴ്ച കിട്ടട്ടെ എന്ന് ഞാൻ ഓൾറെഡി ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു തമിഴ് ട്രാക്ക് കേട്ടാലോ.
6: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർഎസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർതുബായ്.
1: ഈ ഒരു പാട്ട് ആക്ച്വലി നമ്മൾ തമിഴിൽ കേട്ടിട്ടുള്ളതിനേക്കാൾ കൂടുതലായിട്ട് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഈ CID മൂസ എന്ന് പറഞ്ഞ സിനിമയിൽ ആശിഷ് വിദ്യാർത്ഥി പാടുന്നൊരു വേർഷനുണ്ട്. ഈ പാട്ടിൻ്റെ ആ ഒരു വേർഷനായിരിക്കും.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: ഓൾ റൈറ്റ് ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ടു ദ റോഡ്സ് റൈറ്റ് നൗ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ പൊതുവേ സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് സാധാരണ വീക്ക് ഡേയ്സിനെ അപേക്ഷിച്ച് ട്രാഫിക് കുറച്ച് കുറവായിരിക്കും. ആൻഡ് കുറച്ചധികം നേരത്തെ തന്നെ ഒരു റിലാക്സേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാറുണ്ട്, മെയിൻലി ഓൺ ദുബായ് ഷാർജ റോഡ്സ് കേട്ടോ. പക്ഷേ ഇന്ന് കുറച്ചധികം ആക്സിഡന്റുകൾ തന്നെ ആദ്യമേ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ E311 ഒരു കാർ ആക്സിഡന്റ് ആയിട്ടുണ്ട് അൽതവാർ 3 ഭാഗത്തായിട്ട്. ആൻഡ് ആ ഒരു റഷ്ദിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക്, സിറ്റി സെന്റർ മിർദിഫൊക്കെ കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് വരുന്ന സമയത്ത് കുറച്ചധികം സമയത്ത് ഡിലേ ആ ഒരു ഏരിയയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഷെയ്ഖ് റാഷിദ് റോഡിൽ എയർപോർട്ട് സ്ട്രീറ്റ് മറ്റേ എത്തുന്ന ആ ഒരു കണക്ഷൻ എത്തുന്നതിന് മുൻപായിട്ട് ഇപ്പോൾ റിബാ സ്ട്രീറ്റൊക്കെ കയറി കണക്ട് ചെയ്ത് ഷെയ്ഖ് റാഷിദ് റോഡ് കയറുന്നവരാണെങ്കിൽ ആ ഒരു ക്രീക്ക് ഭാഗത്തായിട്ട് അവിടെയും ബാക്ക് ടു ബാക്ക് 2 ആക്സിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് അവിടെയും കുറച്ചധികം കഞ്ചഷൻസ് നമുക്ക് ആ ഒരു റോഡിലും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അൽഖേൽ റോഡ് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. യൂഷ്വലി സാധാരണ വീക്ക് ഡേയ്സിലുള്ള ആ ഒരു ട്രാഫിക് കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ആൻഡ് യെസ് ബാക്കി റോഡ്സ് എല്ലാം തന്നെ അത്യാവശ്യം ഭേദപ്പെട്ട നിലയിലാണുള്ളത്. ഇനി മറ്റെവിടെയെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രാഫിക് സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ആക്സിഡൻറ്റുകളോ ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അറിയിക്കുന്ന കാര്യം വിട്ടുപോകണ്ട. ജസ്റ്റ് നമ്മുടെ ഹോം 92.2 FM വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ച് ഒന്ന് അറിച്ചോളൂ കേട്ടോ.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
4: You are listening to Back to Home with Asif.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട പാട്.
4: ശ്രദ്ധിക്കാണ്ടാ
3: മോനെ, പോടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ടാ,
6: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
3: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
7: അണ്ണ ശ്രദ്ധിക്കാം.
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

കാര്യം വേൾഡ് കപ്പ് ഫുട്ബോളിൽ നമുക്ക് പന്ത് കെട്ടാൻ വേണ്ടി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കെന്ന് വെച്ചാൽ എനിക്കോ നിങ്ങൾക്കോ അല്ല, നമ്മുടെ ഇന്ത്യൻ ടീമിന്, നമ്മളെ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്യുന്ന രാജ്യത്തിന്, രാജ്യം ഇതേപോലെ ലോക ഫുട്ബോളിന്റെ ഒരു വേദിയിലേക്ക് മാറ്റിവെക്കപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഒരു വലിയ ലോക ടീമുമായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഒരു മത്സരം കാണാനുള്ള വകുപ്പ് ഒത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കേട്ടോ. ഇന്ത്യ ബ്രസീലിനെ നേരിടാൻ വേണ്ടി പോവാണ്. ആരും ഇന്ത്യ ബ്രസീലിനെ നേരിടുമ്പോൾ അതൊരു ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് ഒന്നുമല്ല, ഒരു സൗഹൃദ മത്സരം പോലെ. ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇത്തരത്തിൽ വലിയ ടീമുകളെ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അർജന്റീന ഉൾപ്പെടെയുള്ള ടീമുകൾ നമ്മൾ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളുമൊക്കെ നമ്മൾ വഹിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ബ്രസീൽ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിൽ അവർ പന്ത് തട്ടുമെന്ന് ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ബ്രസീലിന്റെ സീനിയർ പുരുഷ ടീമുമായിട്ട് 2026 ഒക്ടോബർ 3rd കൊൽക്കത്തയിൽ വെച്ച് ഒരു അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കുമെന്നുള്ളൊരു കാര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യെസ്, അങ്ങനെ വേൾഡ് കപ്പ് കളിച്ച, വേൾഡ് കപ്പിൽ വലിയൊരു പെർഫോമൻസ്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ബ്രസീലിന്റെ സീനിയർ പുരുഷ ടീമുമായിട്ട് 2026 ഒക്ടോബർ 3rd കൊൽക്കത്തയിൽ വെച്ച് ഒരു അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കുമെന്നുള്ളൊരു കാര്യം പ്രഖ്യാപിച്ചു.

0: ഇന്ത്യയിൽ ഫുട്ബോൾ ഫാൻസ് ആവശ്യത്തിലധികം ഫുട്ബോൾ ഫാൻസ് ഇന്ത്യയിൽ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിനെ മോണിറ്ററി ബെനിഫിറ്റ് ആക്കി മാറ്റുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഐ പി എൽ ഫോർമാറ്റിൽ ഐ എസ് എൽ തുടങ്ങി. പക്ഷേ ഐ എസ് എല്ലിന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. കാരണം നമ്മൾ മുൻവർഷങ്ങളിലൊക്കെ വലിയ രീതിയിൽ വിജയകരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഐ എസ് എൽ പൊടുന്നനെയാണ് നമ്മളീ പറഞ്ഞ പോലെ നഷ്ടങ്ങളുടെ കാണാക്കയത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അതിലെ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള ടീമുകളിലൊന്നായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോലും ഫ്രാഞ്ചൈസി വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഫുട്ബോളിനൊരു വലിയ മോണിറ്ററി സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വലിയ മാച്ച് കാരണമായി മാറട്ടെ എന്ന് നമുക്ക് എന്തായാലും പ്രത്യാശിക്കാം. 5 തവണ ലോക ചാമ്പ്യൻസ് ആയിട്ടുള്ള ബ്രസീൽ ടീം ഈ വേൾഡ് കപ്പിൽ, ഞാനിവിടുത്തെ ബ്രസീൽ ഫാൻസിനെയൊക്കെ ട്രോളും, പക്ഷേ എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ബ്രസീലിനെ പോലെ ഇത്രയും വലിയൊരു ഫുട്ബോൾ രാജ്യം ഇന്ത്യയിൽ വന്ന് നമ്മുടെ ഇന്ത്യൻ ടീമുമായിട്ട് പന്ത് കെട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സൗഹൃദ മത്സരം ഫുട്ബോളിലെ ഏറ്റവും വിജയകരം, നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ മത്സരങ്ങളിലൊന്നു തന്നെയായിരിക്കും ഈ ഒരു മത്സരം കേട്ടോ. കാരണം ഫിഫ റാങ്കിങ്ങിൽ ഇത്രയധികം മുകളിൽ നിൽക്കുന്ന ഒരു ടീമുമായിട്ട് നമ്മൾ ഇതുവരെയും ചരിത്രത്തിൽ കളിച്ചിട്ടില്ല. ഇപ്പോഴത്തെ നിലവിലെ റാങ്കിങ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു 5-ാം റാങ്കിലാണുള്ളത്. ഫിഫ റാങ്കിൽ 5-ാം സ്ഥാനത്താണ് ഇപ്പോൾ ബ്രസീൽ ഉള്ളത്. അപ്പോൾ അത്രയും ഫിഫ റാങ്കിങ് 92 നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യ നേരിട്ട് ഏറ്റവും ഉയർന്ന റാങ്കുള്ള എതിരാളിയായിരിക്കും ഇത് എന്നുള്ളത് കൂടി ഒഫീഷ്യലി ഇപ്പം ഫുട്ബോൾ ഫെഡറേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കാം, ഒരു രസമുള്ള മത്സരം. നമ്മൾ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല സോഫാർ, എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിരുന്നാലും ഒരു മികച്ച മത്സരം കാഴ്ചവെക്കാനും ആൻഡ് അതിലൂടെ ഇന്ത്യൻ ഫുട്ബോൾ, ഇന്ത്യൻ യുവത്വത്തെ കൂടുതൽ ഇൻസ്പയർ ചെയ്യാനും ഈ ഒരു മത്സരം കാരണമാവട്ടെ നമുക്ക് പ്രത്യാശിക്കാം.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുത്തങ്ങ സമരം പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. പി എം ശ്രീയിൽ മലക്കം മറിഞ്ഞ യു ഡി എഫ് കൺവീനർ. പിന്മാറ്റം ആലോചനയിലെന്ന പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രധാനമന്ത്രിക്കെതിരായ അധിക്ഷേപം. മെറ്റ ഇന്ത്യൻ മേധാവിക്കെതിരെ കേസ്. ആയുധം വെച്ച് കീഴടങ്ങാൻ ഹമാസ്. ബോർഡ് ഓഫ് പീസ് ചരിത്രപരമെന്ന ട്രംപ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തള്ളി. വനഭൂമിയിൽ അതിക്രമിച്ചു കയറിയ വകുപ്പ് തെളിയിക്കാനായില്ല. 40 പ്രതികൾ ഹാജരായി. 4 പേർ ഹാജരായില്ല. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 23 വർഷത്തിന് ശേഷമാണ് വിധി പറഞ്ഞത്. പ്രതിപട്ടികയിലുള്ള 15 പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. കൊലപാതകം നടത്തിയത് 2 പ്രതിയാണെന്ന് കോടതി കണ്ടെത്തി. 2 പ്രതി അശോകൻ നേരത്തെ മരിച്ചു. അശോകനാണ് വിനോദിനെ അവസാനം വെട്ടിയത്. ഇതാണ് മരണകാരണമെന്ന് കോടതി. പ്രതി മരിച്ചതിനാൽ ശിക്ഷ വിധിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. 2003 ജനുവരി 5 മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ ആദിവാസികൾ കുടിൽ കെട്ടി ഭൂസമരം ആരംഭിച്ചത്. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന് നേരെ പോലീസ് നടപടി തുടങ്ങിയതോടെ സംഘർഷം രൂക്ഷമായി. ഇതിനിടെ സമരക്കാർ കണ്ണൂർ KAP 4th Battalion കോൺസ്റ്റബിൾ KV വിനോദിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സമരനായക CK ജാനു ഉൾപ്പെടെ ആകെ 53 പേരായിരുന്നു പ്രതിപട്ടികയിൽ. കേസ് ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBI ചെന്നൈ യൂണിറ്റുമാണ് അന്വേഷിച്ചത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് എറണാകുളം CBI കോടതിയിൽ നിന്ന് കേസ് കൽപ്പറ്റയിലേക്ക് മാറ്റിയത്. പോലീസുകാരനെ തടവിലാക്കി കൊലപ്പെടുത്തി എന്നതിന് ദൃക്സാക്ഷികൾ ആരുമില്ല. 2003 ഫെബ്രുവരി 19 സമരക്കാർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ ജോഗി എന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജോഗി കൊല്ലപ്പെട്ടതിൽ കൃത്യമായ അന്വേഷണമോ നിയമ നടപടിയോ ഉണ്ടായില്ലെന്ന വിമർശനങ്ങൾ ഇപ്പോഴും ശക്തമാണ്. മുത്തങ്ങ സമരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ KV വിനോദ കൊല്ലപ്പെട്ട കേസിൽ നീതി ലഭിച്ചില്ലെന്ന് കുടുംബം. നീതി ലഭിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമെന്ന് സഹോദരനും പോലീസ് ഉദ്യോഗസ്ഥനുമായ KV ബാബു. സർക്കാർ അപ്പീൽ നൽകിയില്ലെങ്കിൽ വ്യക്തിപരമായി കോടതിയെ സമീപിക്കും. വിധി പോലീസിനും സമൂഹത്തിനും സമർപ്പിക്കുന്നു. വിനോദിന്റെ മരണത്തെ തുടർന്ന് കുടുംബ പെൻഷൻ പോലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിച്ചു. കുടുംബത്തിന് ആശ്രിത നിയമനം ലഭിച്ചിട്ടില്ലെന്നും KV ബാബു. അതിനിടെ അബ്ദുൽ സലാം എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിലും ഗൂഢാലോചന നടത്തിയതിലും എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർ കുറ്റക്കാരെന്ന് കോടതി. ഗീതാനന്ദൻ, രമേശ്, ബിനു, സുന്ദരൻ എന്നിവരാണ് കുറ്റക്കാർ. കൊല്ലപ്പെട്ട വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകാൻ കോടതി വിധിച്ചു. പരിക്കേറ്റ സലാമിന് 3 ലക്ഷവും ശശിധരന് 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകും. പി എം ശ്രീ പദ്ധതി പിന്മാറ്റം സംബന്ധിച്ച നിലപാടിൽ മലക്കം മറിഞ്ഞ UDF കൺവീനർ അടൂർ പ്രകാശ് MP. പദ്ധതിയിൽ തുടരണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് അടൂർ പ്രകാശ്. വിഷയം UDFൽ ചർച്ച ചെയ്തിട്ടില്ല. പദ്ധതിയിൽ തുടരണോ വേണ്ടയോ എന്നത് ഉപസമിതി റിപ്പോർട്ടനുസരിച്ച് പരിശോധിക്കും. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ വൈരുദ്ധ്യം ഒന്നുമില്ലെന്നും ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്നും അടൂർ പ്രകാശ്. PM ശ്രീയിൽ സർക്കാരിന്റെ വാദം പൊളിയുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ കേരളത്തിന് കാര്യമായ നഷ്ടം സംഭവിക്കില്ല. PM ശ്രീയുടെ ആനുകൂല്യം ലഭിക്കില്ല എന്നല്ലാതെ സംസ്ഥാനത്തിന് മറ്റ് നഷ്ടങ്ങളില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ വീണ്ടും UDF സർക്കാരിനെ വെട്ടിലാക്കിയ കേന്ദ്രത്തിന്റെ മറുപടി, പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് രാജ്യസഭയിൽ രേഖാമൂലം കേന്ദ്ര സർക്കാരിന്റെ മറുപടി. PM ശ്രീയിൽ UDF കൺവീനറെ തള്ളി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. PM ശ്രീയിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന കാര്യം ആലോചനയില്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും 3 അംഗ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് നൽകാനിരിക്കെ കൺവീനർ തീരുമാനം പ്രഖ്യാപിച്ചത് മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്നും മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. PM ശ്രീ വിഷയത്തിൽ പ്രതികരിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, പദ്ധതിയിൽ ഒപ്പിട്ടത് ആരായിരുന്നുവെന്ന് ചോദിച്ച അദ്ദേഹം കഴിഞ്ഞ LDF സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. PM ശ്രീയിൽ നിലപാട് വ്യക്തമാക്കാതെ മന്ത്രി KM ഷാജി. മന്ത്രിസഭാ ഉപസമിതി തീരുമാനം വരട്ടെയെന്ന് മന്ത്രി. സർക്കാർ നീക്കത്തിനെതിരെ രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കാൻ LDFന്റെ നീക്കം. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ചതുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന UDF പ്രചരണത്തെയും LDF പ്രതിരോധിക്കും. കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തലോടെ LDF പറഞ്ഞത് ശരിയായെന്ന വിലയിരുത്തലിലാണ് മുൻമന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ളവർ. പിഎം ശ്രീ പദ്ധതി യുഡിഎഫിന് ഇഷ്ടം ബിജെപി നയമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നെഹ്റുവിന്റെ പേര് പറഞ്ഞ മുഖ്യമന്ത്രി ആർഎസ്എസിനെ താലോലിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയെന്ന് സിപിഎം രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ്. ഇത്രയും നഗ്നമായ കളവ് പറഞ്ഞ ആൾക്കാരെ എങ്ങനെയാണ് കേരള ജനത ഇനി വിശ്വസിക്കുകയെന്നും ജോൺ ബ്രിട്ടാസ്. തന്റെ സ്നേഹിതൻ അബ്ദുൾ വഹാബും സഹപ്രവർത്തക ജെബി മേത്തറും മത്സരിച്ച് നൽകിയ രണ്ട് ചോദ്യങ്ങളുണ്ട്. അത് പിഎം ശ്രീയുമായും സമഗ്ര ശിക്ഷയുമായും ബന്ധപ്പെട്ടുള്ളതാണ്. ഈ രണ്ടുപേരും വി ഡി സതീശന്റെ കാപട്യത്തിന്റെ മുഖംമൂടി വലിച്ചുകീറാനായി ഇങ്ങനെ രംഗത്ത് വരുമെന്ന് താൻ വിചാരിച്ചില്ലെന്നും ജോൺ ബ്രിട്ടാസ്. പിഎം ശ്രീയിൽ വി ഡി സതീശൻ ആർഎസ്എസ് ഡീലിന് ചൂട്ടുപിടിക്കാൻ മുസ്ലിം ലീഗും ഇറങ്ങുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോടുള്ള വലിയ വഞ്ചനയെന്ന എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം ശിവപ്രസാദ്. പിഎം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച നുണപ്രചരണങ്ങളെല്ലാം കോൺഗ്രസ് എംപി ജെ ബി മേത്തർക്ക് രാജ്യസഭയിൽ ലഭിച്ച മറുപടിയോടെ പൊളിഞ്ഞടങ്ങിയെന്നും ശിവപ്രസാദ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം പാർലമെന്ററി പാർട്ടി ലീഡർ എസ് പി ദീപക് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയ കൌൺസിലർമാരാണ് മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതെന്നും ഈ വോട്ട് നിയമപരമായി നിലനിൽക്കില്ല എന്നുമാണ് ഹർജിയിലെ വാദം. കപ്പക്കേസിൽ ജയിലിൽ കഴിയുന്ന ബിജെപി കൌൺസിലർ സുഗതന് 6 മാസത്തേക്ക് അവധി അനുവദിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗം. സ്വതന്ത്രന്റെ പിന്തുണയോടെ അവധി അപേക്ഷ വോട്ടിനിട്ട് പാസാക്കിയാണ് ബിജെപി അയോഗ്യതാ ഭീഷണി ഒഴിവാക്കിയത്. അയോഗ്യത ഒഴിവാക്കാനുള്ള മാർഗ്ഗം നിർദ്ദേശിച്ച് ആഭ്യന്തരവകുപ്പ് സുഗതന് നൽകിയ കത്തും മേയർ ആയുധമാക്കി. കോൺഗ്രസ് സ്വതന്ത്ര കൌൺസിലർ ഉൾപ്പെടെ 51 പേരാണ് പ്രമേയത്തെ പിന്തുണച്ചത്. പൌണ്ട്കട വാർഡിലെ സ്വതന്ത്ര കൌൺസിലറാണ് സുധീഷ്. പ്രതിഷേധവുമായി യുഡിഎഫ് എൽഡിഎഫ് അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി. മേയറുടെ ഡയസിന് മുന്നിൽ മുദ്രാവാക്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. പ്രതിപക്ഷ ബഹളത്തിനിടയിലും ഡെപ്യൂട്ടി മേയർ അജണ്ടകൾ അവതരിപ്പിച്ചു. യുഡിഎഫ് സർക്കാരിന്റെ സർക്കുലർ പ്രകാരം അവധി നൽകിയെന്ന് മേയർ അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതന്റെ അവധിക്ക് വഴിവെച്ച സർക്കുലറിൽ അന്വേഷണത്തിന് ആഭ്യന്തരവകുപ്പ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയാതെയാണ് സർക്കുലർ ഇറക്കിയതെന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത്. കപ്പക്കേസിൽ ജയിലിലുള്ള വാഴോട്ടുകോണം ബിജെപി കൌൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിച്ചതിൽ പ്രതികരിച്ച് മേയർ വി വി രാജേഷ്. പൌണ്ട്കടവ് കൌൺസിലർ സുധീഷിനെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതെന്ന ആരോപണം മേയർ തള്ളി. ആരോപണം ശരിയല്ല. എൽഡിഎഫിന്റെ കൌൺസിലർ ശ്രീകുമാർ വരാത്തത് പണം വാങ്ങിയിട്ടാണോ എന്ന് മേയറുടെ ചോദ്യം. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എത്ര കേസുകളുണ്ടെങ്കിലും പിൻവലിക്കും. ഇതിനായി ഡിജിപിക്ക് നിർദ്ദേശം നൽകി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ നൽകിയ പരാതികൾ കണക്കിലെടുത്താണ് ആഭ്യന്തരവകുപ്പിന്റെ തീരുമാനം. ഇന്ത്യയിലെ മെറ്റ മേധാവിക്കെതിരെ കേസ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സമരത്തിനിടെ പ്രധാനമന്ത്രിയുടെ എ ഐ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ഇന്ത്യയിലെ മെറ്റ മേധാവിക്കെതിരെ ഹൈദരാബാദ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. പാക്കധീന കശ്മീരിൽ സാധാരണക്കാർക്ക് നേരെ പാകിസ്ഥാൻ നടത്തുന്ന ക്രൂരമായ അതിക്രമങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും പാകിസ്ഥാനെ ഇതിന് ഉത്തരവാദികളാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ജനങ്ങളെ അടിച്ചമർത്തുന്ന പാകിസ്ഥാൻ നടപടിയെ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. ഹമാസിനെയും മറ്റ് സായുധ സംഘങ്ങളെയും നിരായുധീകരിക്കാൻ സമാധാന കരാറിലെത്തിയതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഘട്ടങ്ങളായാണ് കരാർ നടപ്പാക്കുകയെന്നും നിരായുധീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ്. ഗസ ഇസ്രായേലിനെതിരെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഇനി താവളമാകില്ലെന്നും ട്രംപ്. ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ പോസ്റ്റ്. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തിനും ഖത്തറിനും തുർക്കിക്കും പോസ്റ്റിൽ ട്രംപ് നന്ദി അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് ഹമാസ്. ട്രംപ് സമാധാന പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളും ഇറ്റാലിയൻ ഇതിഹാസവുമായ ഫ്രാങ്കോ ബെറേസി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. മിലാനിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. യുഎയിൽ ഓഗസ്റ്റ് മാസത്തിലെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോൾ ഡീസൽ നിരക്കുകളിൽ ലിറ്ററിന് 20 ഫിൽസിന്റെ വരെ വർധനവാണ് യുഎ വരുത്തിയിരിക്കുന്നത്. പുതുക്കിയ നിരക്കുകളനുസരിച്ച് സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് 3.60 ദിർഹം. നിലവിലിത് 3.40 ദിർഹം. സ്പെഷ്യൽ 95 പെട്രോൾ ലിറ്ററിന് 3.29 ദിർഹത്തിൽ നിന്ന് 3.29 ഫിൽസിൽ നിന്ന് 3.49 ഫിൽസാകും. ഇ പ്ലസ് പെട്രോൾ ലിറ്ററിന് 3.21 ദിർഹം നിന്ന് 3.41 ദിർഹം ആകും. ഡീസൽ വില ലിറ്ററിന് 3.60 ദിർഹത്തിൽ നിന്ന് 3.80 ദിർഹത്തിൽ ഉയർന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.

ആര് വരാണ്? ഞമ്മളെ മജുനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കട് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കട് പൂത്തു നിൽക്കണ സിതറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്നാതിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

തിരികെ എത്താം ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമ്മുടെ ദുബായിൽ നടക്കുന്ന ഓരോ ഡെവലപ്മെന്റും അത്രമാത്രം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്, അത്രമാത്രം എല്ലാ തരത്തിലും, അത് ഈവൻ ദോ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് എത്രമാത്രം ഭാവിയിലേക്ക് ഗുണമുണ്ടാകും എന്നുള്ളതിനെ കുറച്ചുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് എല്ലായിടത്തും നടക്കാറുള്ളത്. അത് ഈവൻ ദോ ഒരു റോഡിന്റെ കൺസ്ട്രക്ഷൻ ആവട്ടെ, അല്ലെങ്കിൽ ഒരു പാലം തുറക്കുന്ന സമയത്താവട്ടെ, ആൻഡ് മാത്രമല്ല നമ്മുടെ ഹെൽത്തി ഹാബിറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അത്രമാത്രം വലിയ ഇൻപുട്ട് തന്നെയാണ് ദുബായിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ എല്ലായ്പ്പോഴും ദുബായ് പാലിച്ചുകൊണ്ട് ഇരിക്കാറുള്ളതും അല്ലേ. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് ഒരു പുതിയ അഡാപ്റ്റേഷൻ കൂടി വരികയാണ്, അല്ലെങ്കിൽ പുതിയൊരു സംഗതി കൂടി, ഒരു ആഡ് ഓൺ കൂടി വന്നിരിക്കുകയാണ്. ദുബായിലെ ദുബായ് RTA അൽ മംസാറിനെയും ആൻഡ് കവനീജിനെയും ബന്ധിപ്പിച്ചിരിക്കുന്ന 820 meters നീളമുള്ള പുതിയ സൈക്ലിംഗ് ആൻഡ് പെഡസ്ട്രിയൻ പാലം അത് തുറന്നു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. കവനീജ് അൽവർഖ സൈക്ലിംഗ് ട്രാക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലം സെഹൽ സലാം സൈക്ലിംഗ് റൂട്ടിലേക്കും പ്രവേശനം എളുപ്പമാക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് സുരക്ഷിതമായിട്ടുള്ള ഒരു പെഡസ്ട്രിയൻ സൈക്കിൾ യാത്ര പ്രോത്സാഹിപ്പിക്കുകയും ദുബായിലെ ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഗതാഗത ശൃംഖല കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെയൊക്കെ ഭാഗമായിട്ടാണ്, ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ വിന്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും നല്ല ചൂടൊക്കെയാണ്, ഈ ചൂടൊക്കെ എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടി തുടരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷേ എന്നിരുന്നാലും അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ആരോഗ്യകരമായിട്ടുള്ള നവംബറൊക്കെ എത്തുമ്പോഴത്തേക്കും അറിയാലോ നമ്മൾ ആ ഒരു ഫിറ്റ്നസിന്റെ മാർഗത്തിലേക്ക് നമ്മൾ കടക്കുന്ന ദിവസങ്ങളാണ് ഈ ഒരു നവംബർ ഡിസംബർ ആ ഒരു സമയങ്ങളൊക്കെ തന്നെ. അപ്പോൾ ആ കൂട്ടത്തിൽ സൈക്ലിങ്ങിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഒപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട്, മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും അവിടെ ഒരുക്കാൻ വേണ്ടി പോകുന്നത്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഓണമാവട്ടെ, വിഷു ആവട്ടെ, റംസാൻ ആവട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ആവട്ടെ, ഏത് ആഘോഷങ്ങളാണെങ്കിലും നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹം നാട്ടിലെത്തി സ്വന്തം വീട്ടുകാരോടൊപ്പം, സ്വന്തം കുടുംബക്കാരോടൊപ്പം, സ്വന്തം സുഹൃത്തുക്കളോടൊപ്പം വിശേഷങ്ങൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും നമുക്കറിയാം, ഈ വലിയ വിശേഷ ദിവസങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ടിക്കറ്റ് റേറ്റിലൊക്കെ ഉണ്ടാവുന്ന ഹൈക്ക് കാരണം അല്ലെങ്കിൽ ജോലി തിരക്ക് കാരണം നാട്ടിലേക്കെത്തിയ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാതെ പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ നാടും വീടും കുടുംബവും അത്രമാത്രം മിസ് ചെയ്യുന്നവരായിരിക്കും മെജോറിറ്റി ഓഫ് ആൾക്കാരും. അപ്പോൾ അത്തരത്തിൽ വർഷങ്ങളായിട്ട് ഒരു ഓണം നാട്ടിൽ പോവാതെ, അല്ലെങ്കിൽ ഒരു ഓണം നാട്ടിൽ കൊള്ളാതെ ഈ ഒരു നാടിൻ്റെ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് യുഎയിലുള്ള ഈ ഒരു നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് സർവീസ് സെക്ടറിലും ഒക്കെ തന്നെ. പക്ഷേ അവർക്ക് പേഴ്സണലി ഇപ്പോൾ മോണിറ്ററി ആയിട്ട് വലിയൊരു ബെനിഫിറ്റോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഡെക്സ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ ഒരിക്കലും മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല. അത്തരം ആളുകളെ നമ്മൾ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണാൻ വേണ്ടി പറ്റും. എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് ഇത്തവണത്തെ ഓണാഘോഷം ഗംഭീരമാക്കി മാറ്റാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ അവർക്ക് നാട്ടിൽ പോയിട്ട് ഓണം കൂടാൻ അല്ലെങ്കിൽ ഓണം ഉണ്ണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തോടൊപ്പം, ഹോം എഫ് എമ്മിൻ്റെ കുടുംബത്തോടൊപ്പം ഒരു ഗംഭീര ഓണാഘോഷം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ പരിചയത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ നാട്ടിലെ ഓണം മിസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കും ഇതിലേക്ക് കടന്നു വരാവുന്നതാണ്. ചെയ്യേണ്ടതെന്താന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഹോം എഫ് എമ്മും അതോടൊപ്പം തന്നെ നമ്മുടെ ജുമേറ അൽവാസൽ റോഡിലുള്ള ഖടക് റെസ്റ്റോറൻറ്റും ചേർന്നുകൊണ്ടാണ് സ്നേഹ സദ്യ എന്ന പേരിൽ ഒരു ഗംഭീര ഓണാഘോഷം ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വരും ദിവസത്തേക്ക്, എന്തായാലും കുറച്ച് സ്ലോട്ടുകൾ മാത്രമേ ഇനി നമ്മുടെ അടുത്ത് ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് മെസ്സേജുകൾ അയയ്ക്കുക. നിങ്ങൾ ഇത്തരത്തിൽ നാട്ടിലെ ഓണം മിസ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു സുഹൃത്തിന്, കാരണം വെറും ഒരു ഓണസദ്യ മാത്രമല്ല, ഒരു കിടിലൻ ഓണം സദ്യ, പ്രത്യേകിച്ചും ഖടക് റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ട് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം അത്രമാത്രം പ്രീമിയം ആംബിയൻസിലുള്ള ഒരു പരിപാടിയാണ് അവിടെ ഉള്ളത്. സോ അതോടൊപ്പം തന്നെ, ആ ഒരു സദ്യയോടൊപ്പം തന്നെ നമുക്ക് കുറേയധികം ഓണക്കളികളും ഓണച്ചിരിയും പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഗംഭീര ദിവസമാക്കി നമുക്ക് മാറ്റാം. സോ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനെയാണ് മെൻഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇത്തവണ ഒരു നല്ലൊരു ഓണാഘോഷം അർഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ്, അദ്ദേഹത്തെ ഒന്ന് ഹോമിൻ്റെ പരിപാടിക്ക് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഹോം ഓണസദ്യ സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന സുഹൃത്തിൻ്റെ പേരും നമ്പരും നമുക്ക് അയച്ചു തരിക 0585829220. ഇനിയല്ല, നിങ്ങൾ അത്തരത്തിൽ ഇത്തവണ നാട്ടിലെ ഓണം മിസ് ചെയ്യുന്ന ഒരാളാണ്, ഹോമിനൊപ്പം ഇത്തവണ അടിച്ചു പൊളിച്ചൊരു ഓണം ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഹോം ഓണസദ്യ സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ ഒരു മെസ്സേജ് അയച്ചോളൂ 0585829220. അപ്പോ ഈ ഒരു സ്നേഹ സദ്യ നമുക്കൊരു ഗംഭീര സദ്യയാക്കി മാറ്റണം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
1: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
0: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു?
3: You're listening to Home 92.2 FM. Home is a feeling.

ഈ ഓണത്തിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന പൃഥ്വിരാജ് ചിത്രം ഖലീഫയ്ക്ക് ഒരുപക്ഷെ പൃഥ്വിരാജ് ഫാൻസിനേക്കാൾ ആവേശത്തിൽ കാത്തിരിക്കുന്നത് ലാലേട്ടൻ ഫാൻസ് ആയിരിക്കും. കാരണം എൽ സീസൺ ആരംഭിക്കുകയാണ്. ശരിക്കും ഈ ഒരു വർഷത്തെ മോഹൻലാലിന്റെ ബാക്ക് ടു ബാക്ക് സിനിമകളുടെ ഒരു ആരംഭം തന്നെയാണ് ഓഗസ്റ്റിൽ കുറിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഒരുപക്ഷെ ഒരു നീണ്ട ഗസ്റ്റ് അപ്പിയറൻസുകൾ പല സിനിമകളിലായിട്ട് ഇദ്ദേഹം നടത്താൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ആൻഡ് എല്ലാ ഗസ്റ്റ് അപ്പിയറൻസും ഒന്നിനൊന്ന് നമ്മൾ കാത്തിരിക്കുന്നവയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. യൂഷ്വലി ഈ ക്യാമിയോ അപ്പിയറൻസുകളൊക്കെ അങ്ങനെ അവർ റിവീൽ ചെയ്യാറില്ല, സസ്പെൻസ് ആയിട്ട് നമുക്ക് പാതിയിൽ വരാറായിരിക്കും പതിവ്. ആൻഡ് ഇപ്പോൾ ഈ ഒരു ബബ്ബബേൻ്റെ ഒക്കെ നേരത്തെ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ക്യാമിയോ വലിയ കാര്യം ഉണ്ടായില്ല ഒരു മോഹൻലാൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ക്യാമിയോ അല്ല ഇനി വരാനിരിക്കുന്ന സിനിമകൾ. ശരിക്കും പറഞ്ഞാൽ അത്രയധികം എക്സൈറ്റിംഗ് ആണ്. ഇങ്ങനെ അവർ റിവീൽ ചെയ്യാറില്ല, സസ്പെൻസ് ആയിട്ട് നമുക്ക് പാതിയിൽ വരാറായിരിക്കും പതിവ്. ആൻഡ് ഇപ്പോൾ ഈ ഒരു ബബ്ബബേൻ്റെ ഒക്കെ നേരത്തെ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ക്യാമിയോ വലിയ കാര്യം ഉണ്ടായില്ല ഒരു മോഹൻലാൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ കുഴപ്പമില്ല.

0: ക്വസ്റ്റ്യൻ കുറുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ എൽ സീസണിന്. കാരണം ഒരു കിടിലൻ ക്യാമിയോ ആയിട്ട് മോഹൻലാലിന്റെ സാന്നിധ്യവും നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. ഏറെക്കുറെ അല്ല, 100% ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ അതിനുശേഷം ഏതാണ്ട് 10-12 ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ വരികയാണ് തിയേറ്ററുകളിലേക്ക് വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഖലീഫ്. അതിൽ മമ്പറക്കൽ അഹമ്മദ് അലി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഹൈ വോൾട്ടേജ് ക്യാരക്ടർ. കാരണം ഈ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് ഒരു വീഡിയോ പുറത്തിറങ്ങിയ സമയത്ത് പോലും അതിൽ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന് കൊടുക്കുന്ന ഇൻട്രൊഡക്ഷനിൽ പറയുന്ന ജസ്റ്റ് ഒരു വാക്ക് ശരിക്കും ആ ഒരു കൊഫേപോസ സമയത്ത് പോലും മമ്പറക്കൽ അഹമ്മദ് അലിയെ തൊടാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടാണ് ഈ ഒരു അഹമ്മദ് അലി എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഹൈപ്പ് പറയുന്ന ആ ഒരു ഡയലോഗിൽ ഇന്ദ്രൻസിന്റെ ആ ഒരു മോഡുലേഷനൊക്കെ ഉണ്ടല്ലോ, അതിൽ തന്നെ ആ ക്യാരക്ടറിന്റെ ഹൈപ്പ് ഒരു ഒരു ഒരു ബുർജ് ഖലീഫയോളം എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ സ്ക്രീനിൽ കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ആരാധകർ കാത്തിരിക്കുന്നത്. പിന്നുള്ളൊരു ക്യാമിയോ എനിക്ക് തോന്നുന്നു ഒക്ടോബറിലാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്, ജയിലർ 2 ജയിലർ 1 ജയിലർ 1 ടു ബി വെരി ജെനുവിൻ, ജയിലർ 1 മോഹൻലാലിന്റെ ലുക്കൊക്കെ വന്ന സമയത്ത് എനിക്കും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ഒരു വളരെ ക്യാഷ്വൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഫോർമലി ടക്കിനൊക്കെ ചെയ്തിട്ട് എനിക്ക് വലിയൊരു പ്രതീക്ഷയും കാര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ തിയേറ്ററിൽ കിട്ടിയ ഇമ്പാക്ട് മാൻ വേറെ ലെവലായിരുന്നു ശരിക്കും മോഹൻലാലിനെ ആ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവായിരിക്കും, അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഒരു വലിയ തിരിച്ചുവരവ് തന്നെയായിരിക്കും ജയിലർ 2 ക്യാമിയയിലൂടെയും നമ്മൾ കാണാനിരിക്കുന്നത്. ആൻഡ് ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപായിട്ട് കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ ഹിറ്റ് സമ്മാനിച്ച തരുൺ മൂർത്തിയുമായിട്ട് ചേർന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ അതിമനോഹരം, അതിലെ ലൈല സുരൻ എന്ന പോലീസ് ക്യാരക്ടർ, കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ആ ഒരു പോലീസ് ക്യാരക്ടറായിട്ട് വീണ്ടും തിരിച്ചു വരും നായകനായിട്ട്. അതും തരുൺ മൂർത്തി പടത്തിൽ 2026 ഒരുപക്ഷെ ഏറ്റവും ലാസ്റ്റ് തിയേറ്റർ ആഘോഷമായിട്ട് മാറാൻ പോകുന്ന സിനിമയായിരിക്കും. ഡിസംബർ ക്രിസ്മസ് റിലീസായിട്ട് December 24 മറ്റോ ഇപ്പോൾ റിലീസ് ലോക്ക് ചെയ്തിരിക്കുന്ന അതിമനോഹരവും എൽ സീസൺ ആണ് കേട്ടോ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100.
1: You are listening to That's Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മുത്തങ്ങ സമരം. പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. പി എം ശ്രീയിൽ മലക്കം മറിഞ്ഞ UDF കൺവീനർ. പിന്മാറ്റം ആലോചനയിലെന്ന PK കുഞ്ഞാലിക്കുട്ടി. പ്രധാനമന്ത്രിക്കെതിരായ അധിക്ഷേപം. മെറ്റ ഇന്ത്യൻ മേധാവിക്കെതിരെ കേസ്. ആയുധം വെച്ച് കീഴടങ്ങാൻ ഹമാസ്. ബോർഡ് ഓഫ് പീസ് ചരിത്രപരമെന്ന ട്രംപ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തള്ളി. വനഭൂമിയിൽ അതിക്രമിച്ചു കയറിയ വകുപ്പ് തെളിയിക്കാനായില്ല. 40 പ്രതികൾ ഹാജരായി. 4 പേർ ഹാജരായില്ല. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 23 വർഷത്തിനുശേഷമാണ് വിധി പറഞ്ഞത്. പ്രതിപട്ടികയിലുള്ള 15 പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. കൊലപാതകം നടത്തിയത് രണ്ടാം പ്രതിയാണെന്ന് കോടതി കണ്ടെത്തി. രണ്ടാം പ്രതി അശോകൻ നേരത്തെ മരിച്ചു. അശോകനാണ് വിനോദിനെ അവസാനം വെട്ടിയത്. ഇതാണ് മരണകാരണമെന്ന് കോടതി. പ്രതി മരിച്ചതിനാൽ ശിക്ഷ വിധിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. 2003 ജനുവരി 5 മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ ആദിവാസികൾ കുടിൽകെട്ടി ഭൂസമരം ആരംഭിച്ചത്. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന് നേരെ പോലീസ് നടപടി തുടങ്ങിയതോടെ സംഘർഷം രൂക്ഷമായി. ഇതിനിടെ സമരക്കാർ കണ്ണൂർ KAP 4 ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ KV വിനോദിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സമരനായിക CK ജാനു ഉൾപ്പെടെ ആകെ 53 പേരായിരുന്നു പ്രതിപട്ടികയിൽ. കേസ് ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBI ചെന്നൈ യൂണിറ്റുമാണ് അന്വേഷിച്ചത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് എറണാകുളം CBI കോടതിയിൽ നിന്ന് കേസ് കൽപ്പറ്റയിലേക്ക് മാറ്റിയത്. പോലീസുകാരനെ തടവിലാക്കി കൊലപ്പെടുത്തി എന്നതിന് ദൃക്സാക്ഷികൾ ആരുമില്ല. 2003 ഫെബ്രുവരി 19 സമരക്കാർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ ജോഗി എന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജോഗി കൊല്ലപ്പെട്ടതിൽ കൃത്യമായ അന്വേഷണമോ നിയമ നടപടിയോ ഉണ്ടായില്ലെന്ന വിമർശനങ്ങൾ ഇപ്പോഴും ശക്തമാണ്. മുത്തങ്ങ സമരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ KV വിനോദ് കൊല്ലപ്പെട്ട കേസിൽ നീതി ലഭിച്ചില്ലെന്ന് കുടുംബം. നീതി ലഭിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമെന്ന് സഹോദരനും പോലീസ് ഉദ്യോഗസ്ഥനുമായ KV ബാബു. സർക്കാർ അപ്പീൽ നൽകിയില്ലെങ്കിൽ വ്യക്തിപരമായി കോടതിയെ സമീപിക്കും. വിധി പോലീസിനും സമൂഹത്തിനും സമർപ്പിക്കുന്നു. വിനോദിന്റെ മരണത്തെ തുടർന്ന് കുടുംബ പെൻഷൻ പോലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിച്ചു. കുടുംബത്തിന് ആശ്രിത നിയമനം ലഭിച്ചിട്ടില്ലെന്നും KV ബാബു. അതിനിടെ അബ്ദുൽ സലാം എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിലും ഗൂഢാലോചന നടത്തിയതിലും എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർ കുറ്റക്കാരെന്ന് കോടതി. ഗീതാനന്ദൻ, രമേശ്, ബിനു, സുന്ദരൻ എന്നിവരാണ് കുറ്റക്കാർ. കൊല്ലപ്പെട്ട വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകാൻ കോടതി വിധിച്ചു. പരിക്കേറ്റ സലാമിന് 3 ലക്ഷവും ശശിധറിന് 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകും. PM ശ്രീ പദ്ധതി പിന്മാറ്റം സംബന്ധിച്ച നിലപാടിൽ മലക്കം മറിഞ്ഞ UDF കൺവീനർ അടൂർ പ്രകാശ് MP. പദ്ധതിയിൽ തുടരണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് അടൂർ പ്രകാശ്. വിഷയം UDFൽ ചർച്ച ചെയ്തിട്ടില്ല. പദ്ധതിയിൽ തുടരണോ വേണ്ടയോ എന്നത് ഉപസമിതി റിപ്പോർട്ടനുസരിച്ച് പരിശോധിക്കും. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ വൈരുദ്ധ്യം ഒന്നുമില്ലെന്നും ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്നും അടൂർ പ്രകാശ്. PM ശ്രീയിൽ സർക്കാരിന്റെ വാദം പൊളിയുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ കേരളത്തിന് കാര്യമായ നഷ്ടം സംഭവിക്കില്ല. PM ശ്രീയുടെ ആനുകൂല്യം ലഭിക്കില്ല എന്നല്ലാതെ സംസ്ഥാനത്തിന് മറ്റ് നഷ്ടങ്ങളില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ വീണ്ടും UDF സർക്കാരിനെ വെട്ടിലാക്കി കേന്ദ്രത്തിന്റെ മറുപടി. പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് രാജ്യസഭയിൽ രേഖാമൂലം കേന്ദ്ര സർക്കാരിന്റെ മറുപടി. PM ശ്രീയിൽ UDF കൺവീനറെ തള്ളി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. PM ശ്രീയിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന കാര്യം ആലോചനയില്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും 3-അംഗ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് നൽകാനിരിക്കെ കൺവീനർ തീരുമാനം പ്രഖ്യാപിച്ചത് മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്നും മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. PM ശ്രീ വിഷയത്തിൽ പ്രതികരിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയിൽ ഒപ്പിട്ടത് ആരായിരുന്നുവെന്ന് ചോദിച്ച അദ്ദേഹം കഴിഞ്ഞ LDF സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. PM ശ്രീയിൽ നിലപാട് വ്യക്തമാക്കാതെ മന്ത്രി KM ഷാജി. മന്ത്രിസഭാ ഉപസമിതി തീരുമാനം വരട്ടെയെന്ന് മന്ത്രി. സർക്കാർ നീക്കത്തിനെതിരെ രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കാൻ LDFന്റെ നീക്കം. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ചതുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന UDF പ്രചരണത്തെയും LDF പ്രതിരോധിക്കും. കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തലോടെ LDF പറഞ്ഞത് ശരിയായെന്ന വിലയിരുത്തലിലാണ് മുൻമന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ളവർ. PM ശ്രീ പദ്ധതി UDFന് ഇഷ്ടം BJP നയമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നെഹ്റുവിന്റെ പേര് പറഞ്ഞ മുഖ്യമന്ത്രി RSSനെ താലോലിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയെന്ന് CPM രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ്. ഇത്രയും നഗ്നമായ കളവ് പറഞ്ഞ ആൾക്കാരെ എങ്ങനെയാണ് കേരള ജനത ഇനി വിശ്വസിക്കുകയെന്നും ജോൺ ബ്രിട്ടാസ്. തന്റെ സ്നേഹിതൻ അബ്ദുൾ വഹാബും സഹപ്രവർത്തക ജെബി മേത്തറും മത്സരിച്ച് നൽകിയ രണ്ട് ചോദ്യങ്ങളുണ്ട്. അത് PM ശ്രീയുമായും സമഗ്ര ശിക്ഷയുമായും ബന്ധപ്പെട്ടുള്ളതാണ്. ഈ രണ്ടുപേരും BD സതീശന്റെ കാപട്യത്തിന്റെ മുഖംമൂടി വലിച്ചുകീറാനായി ഇങ്ങനെ രംഗത്ത് വരുമെന്ന് താൻ വിചാരിച്ചില്ലെന്നും ജോൺ ബ്രിട്ടാസ്. PM ശ്രീയിൽ BD സതീശൻ RSS ഡീലിന് ചൂട്ടുപിടിക്കാൻ മുസ്ലിം ലീഗും ഇറങ്ങുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോടുള്ള വലിയ വഞ്ചനയെന്ന SFI സംസ്ഥാന സെക്രട്ടറി എം ശിവപ്രസാദ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച നുണപ്രചരണങ്ങളെല്ലാം കോൺഗ്രസ് MP ജെബി മേത്തർക്ക് രാജ്യസഭയിൽ ലഭിച്ച മറുപടിയോടെ പൊളിഞ്ഞടങ്ങിയെന്നും ശിവപ്രസാദ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CPM പാർലമെന്ററി പാർട്ടി ലീഡർ SP ദീപക് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയ കൌൺസിലർമാരാണ് മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതെന്നും ഈ വോട്ട് നിയമപരമായി നിലനിൽക്കില്ല എന്നുമാണ് ഹർജിയിലെ വാദം. കപ്പക്കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൌൺസിലർ സുഗതന് 6 മാസത്തേക്ക് അവധി അനുവദിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗം. സ്വതന്ത്രന്റെ പിന്തുണയോടെ അവധി അപേക്ഷ വോട്ടിനിട്ട് പാസാക്കിയാണ് BJP അയോഗ്യതാ ഭീഷണി ഒഴിവാക്കിയത്. അയോഗ്യത ഒഴിവാക്കാനുള്ള മാർഗ്ഗം നിർദ്ദേശിച്ച് ആഭ്യന്തരവകുപ്പ് സുഗതന് നൽകിയ കത്തും മേയർ ആയുധമാക്കി. കോൺഗ്രസ് സ്വതന്ത്ര കൌൺസിലർ ഉൾപ്പെടെ 51 പേരാണ് പ്രമേയത്തെ പിന്തുണച്ചത്. പൌണ്ട്കട വാർഡിലെ സ്വതന്ത്ര കൌൺസിലറാണ് സുധീഷ്. പ്രതിഷേധവുമായി UDF LDF അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി. മേയറുടെ ഡയസിന് മുന്നിൽ മുദ്രാവാക്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. പ്രതിപക്ഷ ബഹളത്തിനിടയിലും ഡെപ്യൂട്ടി മേയർ അജണ്ടകൾ അവതരിപ്പിച്ചു. UDF സർക്കാരിന്റെ സർക്കുലർ പ്രകാരം അവധി നൽകിയെന്ന് മേയർ അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ R സുഗതന്റെ അവധിക്ക് വഴിവെച്ച സർക്കുലറിൽ അന്വേഷണത്തിന് ആഭ്യന്തരവകുപ്പ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയാതെയാണ് സർക്കുലർ ഇറക്കിയതെന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത്. കാപ്പക്കേസിൽ ജയിലിലുള്ള വാഴോട്ടുകോണം BJP കൌൺസിലർ R സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിച്ചതിൽ പ്രതികരിച്ച മേയർ VV രാജേഷ്. പൌണ്ട്കടവ് കൌൺസിലർ സുധീഷിനെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതെന്ന ആരോപണം മേയർ തള്ളി. ആരോപണം ശരിയല്ല. LDFന്റെ കൌൺസിലർ ശ്രീകുമാർ വരാത്തത് പണം വാങ്ങിയിട്ടാണോ എന്ന് മേയറുടെ ചോദ്യം. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എത്ര കേസുകളുണ്ടെങ്കിലും പിൻവലിക്കും. ഇതിനായി DGP നിർദ്ദേശം നൽകി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ നൽകിയ പരാതികൾ കണക്കിലെടുത്താണ് ആഭ്യന്തരവകുപ്പിന്റെ തീരുമാനം. ഇന്ത്യയിലെ മെറ്റ മേധാവിക്കെതിരെ കേസ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സമരത്തിനിടെ പ്രധാനമന്ത്രിയുടെ AI ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ഇന്ത്യയിലെ മെറ്റ മേധാവിക്കെതിരെ ഹൈദരാബാദ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. പാക് അധീന കശ്മീരിൽ സാധാരണക്കാർക്ക് നേരെ പാകിസ്ഥാൻ നടത്തുന്ന ക്രൂരമായ അതിക്രമങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും പാകിസ്ഥാനെ ഇതിന് ഉത്തരവാദികളാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ജനങ്ങളെ അടിച്ചമർത്തുന്ന പാകിസ്ഥാൻ നടപടിയെ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. ഹമാസിനെയും മറ്റ് സായുധ സംഘങ്ങളെയും നിരായുധീകരിക്കാൻ സമാധാന കരാറിലെത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഘട്ടങ്ങളായാണ് കരാർ നടപ്പാക്കുകയെന്നും നിരായുധീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ്. ഗസ ഇസ്രായേലിനെതിരെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഇനി താവളമാകില്ലെന്നും ട്രംപ്. ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ പോസ്റ്റ്. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തിനും ഖത്തറിനും തുർക്കിക്കും പോസ്റ്റിൽ ട്രംപ് നന്ദി അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് ഹമാസ്. ട്രംപ് സമാധാന പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളും ഇറ്റാലിയൻ ഇതിഹാസവുമായ ഫ്രാങ്കോ ബെറിസി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. മിലാനിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. യുഎയിൽ ഓഗസ്റ്റ് മാസത്തിലെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോൾ ഡീസൽ നിരക്കുകളിൽ ലിറ്ററിന് 20 ഫിൽസിന്റെ വരെ വർധനവാണ് യുഎ വരുത്തിയിരിക്കുന്നത്. പുതുക്കിയ നിരക്കുകളനുസരിച്ച് സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് 3.60 ഫിൽസ്. നിലവിലിത് 3.40 ആണ്. സ്പെഷ്യൽ 95 പെട്രോൾ ലിറ്ററിന് 3.29 ദിർഹത്തിൽ നിന്ന് 3.29 ഫിൽസിൽ നിന്ന് 3.49 ഫിൽസാകും. E+ പെട്രോൾ ലിറ്ററിന് 3.21 ൽ നിന്ന് 3.41 ആകും. ഡീസൽ വില ലിറ്ററിന് 3.60 ഫിൽസിൽ നിന്ന് 3.80 ഫിൽസായി ഉയർന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം എഫ് എം ന്യൂസ്
2: വാസ് ബ്രോട്ട് യു ബൈ ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സ് ട്രേഡിംഗ് ഷാർജ ദുബായ് അബുദാബി ആൻഡ് അലൈൻ സിൻസ് 1982
1: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
5: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
6: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
7: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന് യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
7: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ് അൽവാസിൽ റോഡ് ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
1: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices. Time check.
7: Brought to you by Ozone Cargo.
8: വെരി ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
7: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
7: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
8: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻസ് അറ്റ് 53%.
9: Weather update.
7: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
10: കൊക്കെല്ലാം പറന്നു പോയി പുഞ്ച കണ്ടം തന്നിലിരുന്ന് കൊത്തിട്ടും പറ

അക്ഷരാർത്ഥത്തിൽ ഉരുകി ഒലിക്കുകയാണ് യു എ എന്ന് വേണമെങ്കിൽ പറയാം. 49.6 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ. ഏതാണ്ട് 1.25 സമയത്ത് അല്ലൈൻ ഭാഗത്തായിരുന്നു ഈ ഒരു ടെമ്പറേച്ചർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ് എം. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പോൾ എല്ലാ മാസവും 31-ാം തീയതി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഫ്യുവൽ പ്രൈസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അടുത്തൊരു മാസത്തെ ഫ്യുവൽ പ്രൈസ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും ഓഗസ്റ്റിലെ വില പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റിലെ വില എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നേരിയ വർധനവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ പ്രത്യേകത. ജൂലൈ മാസത്തെ നിരക്കുകളൊക്കെ അപേക്ഷിച്ച് പെട്രോൾ ഡീസൽ വിലകളിൽ ഒരു വർധനവ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ 98 ആണെങ്കിൽ 3.40 ഉണ്ടായിരുന്നത്, 3 ദിർഹംസ് 40 ഫിൽസ് ഉണ്ടായിരുന്നത് 3 ദിർഹംസ് 60 ഫിൽസ് ആയിട്ട് കൂടിയിട്ടുണ്ട്. 3 ദിർഹംസ് 60 ഫിൽസ് ആയിട്ട് കൂടിയിട്ടുണ്ട്. സ്പെഷ്യൽ 95 3.29 ഉണ്ടായിരുന്നത് 3.49 ആയി കൂടിയിട്ടുണ്ട്. E+91 3 ദിർഹംസ് 21 ഫിൽസ് ഉണ്ടായിരുന്നത് 3 ദിർഹംസ് 41 ഫിൽസ് ആയിട്ട് കൂടിയിട്ടുണ്ട്. എല്ലാത്തിലും 20 ഫിൽസിൻ്റെ വർധനവ് ഇൻക്ലൂഡിംഗ് ഡീസൽ. ഡീസലിന് 3 ദിർഹംസ് 60 ഫിൽസ് ആയിരുന്നു ആൻഡ് അത് ഈ കമ്മിങ് ഓഗസ്റ്റിൽ 3 ദിർഹംസ് 80 ഫിൽസ് ആയിരിക്കും എന്നുള്ളതാണ്. എല്ലാത്തിലും ഒരു 20 ഫിൽസിൻ്റെ ഒരു വർധനവ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ കുറച്ച് പേര് ഇന്ന് രാത്രി തന്നെ എന്തായാലും കുറച്ച് ഇത്രയും ലാഭം ചെയ്ത് അല്ലെങ്കിൽ അതൊരു എമൗണ്ട് ലാഭിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഫുൾ ടാങ്കൊക്കെ ആക്കിയിടുമായിരിക്കും അല്ലേ. എനിവേ, എന്തായാലും ഈ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എത്തിഹാദ് റോഡിൻ്റെ ഒരു വലിയ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് കൂടി പറയാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ യു എയിൽ അതിവേഗത്തിലാണ് ഓരോ റോഡുകളുടെയും വികസനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കാറുള്ളത്. അത്രമാത്രം ഏറ്റവും മികച്ച രീതിയിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ നഗരം അതിനനുസൃതമായിട്ട് വളരും എന്നുള്ളതാണ് യു എയുടെ ഒരു പോളിസിയും. യു എ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്തിഹാദിൻ്റെ റെയിൽ വികസനത്തിൻ്റെ ഭാഗമായിട്ടൊരു താൽക്കാലിക ഗതാഗത നിയന്ത്രണം ഇപ്പോൾ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എത്തിഹാദ് റെയിൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എമിറേറ്റ്സ് ബൈപ്പാസ് റോഡിൽ നിന്നും ആൻഡ് ടെമ്പററി ആയിട്ടുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആൻഡ് ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് വരുന്ന ആ ഒരു ഡയറക്ഷനിലാണ് ഈ ഒരു പാർഷൽ അടച്ചിടൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഓഗസ്റ്റ് 3-ാം തീയതി തിങ്കളാഴ്ച മുതൽ ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ച വരെ, അതായത് പിറ്റേ ഒരാഴ്ച കംപ്ലീറ്റ്ലി, പുലർച്ചെ 5 മണി വരെ ദിവസവും രാത്രി 1 മണി മുതൽ പുലർച്ചെ 5 മണി വരെ ഇത് ഈ ഒരു റോഡ് അടച്ചിടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് വലിയ രീതിയിൽ എഫക്ട് ചെയ്തില്ല, കാരണം ആ സമയത്തൊക്കെ ട്രാവൽ ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. പക്ഷേ അടുത്ത വീക്കെൻഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നവർ അല്ലെങ്കിൽ യൂഷ്വലി ഈ റോഡ്സ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. Trending song of the hour.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
8: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: കുണ്ടർ ജോയി, കുണ്ടർ ജോയി അല്ല കിൻഡർ ജോയി, കുണ്ടർ ജോയി എന്നാണ് കുറേ കാലം ഞാൻ ഈ കിൻഡർ ജോയി വിളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കളിയാക്കി തമാശയ്ക്ക് വിളിച്ചു തുടങ്ങിയതാണ്. പക്ഷേ അത് പിന്നെ ഭയങ്കര യൂഷ്വൽ ടങ് ആയിട്ട് ആ ഒരു ടേം മാറി. ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ ലീവിന് നാട്ടിൽ പോയ സമയത്തും കൊല്ലത്ത് ഒരു ബേക്കറിയിൽ എൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ മകന് വേണ്ടിയിട്ട് സാധനം വാങ്ങാൻ വേണ്ടി കയറിയിട്ട് ഞാൻ അവിടെ ചോദിക്കുന്നത് കുണ്ടർ ജോയി ഉണ്ടോ എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിളിച്ച് വിളിച്ച് ചില പേരുകൾ നമ്മൾ തന്നെ മറന്നുപോലും. അപ്പോൾ ഈ കിൻഡർ ജോയി ആക്ച്വലി അമേരിക്കയിൽ നിരോധിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം എത്ര പേർക്ക് അറിയായിരുന്നു. ഈ കിൻഡർ ജോയിക്ക് ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ ആ ഒരു കിൻഡർ ജോയി എഗ്ഗിൻ്റെ തുറന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ ചോക്ലേറ്റ് ഉണ്ടായിരിക്കും, മറ്റൊരു സൈഡിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു ഒരു കളിപ്പാട്ടം പോലെ ഒരു സംഗതി ഉണ്ടായിരിക്കും അല്ലേ. കിൻഡർ ജോയി ആക്ച്വലി അമേരിക്കയിൽ നിരോധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. മിഠായിക്കുള്ളിൽ ഈ ഒരു പ്ലാസ്റ്റിക് കളിപ്പാട്ടം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് അമേരിക്കയിൽ പൂർണ്ണമായിട്ടും കിൻഡർ ജോയിക്ക് നിരോധനമുള്ളത് എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള ക്രേസി ഫുഡ് ലോസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഇന്നലെയോ മറ്റോ എന്തോ ഒന്ന് പറഞ്ഞത് സിംഗപ്പൂരിൽ ചൂയിങ്കമിന് ഒരു നിരോധനമുണ്ട് എന്നുള്ളൊരു കാര്യം. 1992 മുതൽ പൊതുസ്ഥലങ്ങളിലും ട്രെയിനുകളിലും ഒക്കെ വൃത്തിയാടാക്കുന്നത് കൊണ്ട് ചൂയിങ്കം അവിടെ നിരോധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ പല ഇപ്പോൾ റോ മിൽക്കിനുള്ള തിളപ്പിക്കാത്ത പാല് വിൽക്കുന്നത് കടുത്ത ബാക്ടീരിയ അണുബാധയ്ക്ക് കാരണമാകുന്നുള്ളതുകൊണ്ട് കാനഡയും ആൻഡ് അമേരിക്കയിലെ തന്നെ പല ഇടങ്ങളിലും ഇത് നിയമവിരുദ്ധമാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ കറവയുള്ള വീടുകളിൽ നിന്നും പശുവും പാല് രാവിലെ തിളപ്പിച്ചിട്ടൊന്നും അല്ലല്ലോ എല്ലായിടത്തും കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള റോ മിൽക്കിൽ ബാക്ടീരിയാസിൻ്റെ അണുബാധയ്ക്ക് കാരണമായേക്കാമെന്ന് പറഞ്ഞിട്ടാണ് അമേരിക്കയിലും കാനഡയിലും ഒക്കെ പലയിടത്തും ഇത്തരത്തിൽ ഇതിന് നിരോധനമുള്ളത്. ജപ്പാനിലെ ഏറ്റവും വിഷമുള്ള മീനായിട്ടുള്ള ഫുഗു, അതായത് പഫർ ഫിഷ് കഴിക്കുന്നതിന് കടുത്ത നിയന്ത്രണങ്ങളുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ക്രേസി ആയിട്ട് നമ്മുടെ വീടുകളിലുള്ള നിയമങ്ങളല്ല, ഓരോ വീട്ടിലും ചിലപ്പോൾ ചില ഫുഡ് ഐറ്റംസിന് ചെറിയ നിരോധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതല്ലാതെ നിങ്ങൾ പോയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ നിരോധനങ്ങളോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ
1: കേട്ടോ. ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ട.
2: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
3: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
0: You're listening to Home 92.2 FM. Home is a feeling.

0: വെങ്കി അട്ലൂരി, ഈ ഒരു സംവിധായകൻ നമുക്കത്രമാത്രം ഫെമിലിയർ ആയിരിക്കില്ല. തെലുങ്കാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മേഖല. പക്ഷേ അദ്ദേഹം ഇൻഡസ്ട്രീസിനപ്പുറത്തേക്ക് അദ്ദേഹം വളരുന്ന ഒരു പ്രതിഭയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഏറ്റവും ആദ്യം അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ എടുത്ത് പറയാൻ പറ്റുന്നത് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയാണ്. ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായിരുന്നു ലക്കി ഭാസ്കർ. 100 crore കടന്ന് കളക്ഷൻ നേടിയ ഒരു സിനിമയാണ്. അപ്പോൾ വെങ്കി അട്ലൂരിയുമായി ബന്ധപ്പെട്ടിട്ട് കുറേ അപ്ഡേറ്റുകൾ വന്നൊരു ദിവസമായിരുന്നു കേട്ടോ അത്. അതായത് വെങ്കി അട്ലൂരി എന്ന സംവിധായകൻ ദുൽഖർ സൽമാനെ വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന ലക്കി ഭാസ്കറിന്റെ രണ്ടാം ഭാഗം എന്തായാലും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അദ്ദേഹം കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉടനെ ഉണ്ടാവില്ല, അതൊരു 1-2 വർഷത്തിന് ശേഷം മാത്രമേ ആ ഒരു സിനിമയുമായിട്ടുള്ള വർക്കുകൾ ആരംഭിക്കൂ എന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ലക്കി ഭാസ്കറിന് ഒരു രണ്ടാം ഭാഗം വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും കഥ മാറുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചിത്രം അദ്ദേഹം ഇപ്പോൾ സംവിധാനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ സൂര്യയും മമിതാ ബൈജുവും നായിക നായകന്മാരായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. അപ്പോൾ ആ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ചും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ വരുന്ന August 2 നടക്കുമെന്നാണ് പറയുന്നത്. സായി അഭയങ്കർ ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു സിനിമയ്ക്കും സംഗീതം നൽകിയിട്ടുള്ളത്. August 14 വിശ്വനാഥ് ആൻഡ് സൺസ്. കറുപ്പിന്റെ വലിയൊരു വിജയത്തിന് ശേഷം എത്തുന്ന സൂര്യയുടെ തൊട്ടടുത്ത പടമാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഓഗസ്റ്റിലേക്ക് റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്ന സിനിമ ധനുഷിന് ഇതുവരെ ഏതെങ്കിലും സിനിമയിൽ നിങ്ങൾ പോലീസ് ക്യാരക്ടറായിട്ട് കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ കരിയറിൽ സിനിമയിലേക്ക് വന്നിട്ട് എത്രയോ വർഷങ്ങളായിട്ടും ഇതുവരെയും പോലീസ് വേഷങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലാത്ത അപൂർവ നടന്മാരിൽ ഒരാളായിരിക്കും ധനുഷ്. എനിക്ക് ധനുഷിനെ ഒരു സിനിമയിലും പോലീസായിട്ട് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇല്ല, അദ്ദേഹം ഒരു സിനിമയിലും പോലീസ് കഥാപാത്രം ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തണേ. അപ്പോൾ എന്തായാലും ഒരുപക്ഷേ ധനുഷിൻ്റെ കരിയറിലെ ആദ്യത്തെ പോലീസ് ചിത്രം സംഭവിക്കാൻ വേണ്ടി പോവാണ്. ഈ സൂര്യനായകനായിട്ടുള്ള വിശ്വനാഥ് ആൻഡ് സൺസിന് ശേഷം ധനുഷിനെ വെച്ചിട്ടാണ് വെങ്കി അട്ലൂരി അടുത്ത പടം സംവിധാനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ചിത്രം ഒരു പോലീസുകാരൻ്റെ ജീവിത പശ്ചാത്തലത്തിലാണ് വരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഒരു അരിക്കുറ്റന്വേഷണ കഥ മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പോലീസുകാരൻ കടന്നു പോകുന്ന പലവിധങ്ങളായിട്ടുള്ള സന്ദർഭങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ളൊരു പടമായിരിക്കും ഈ ഒരു ധനുഷ് വെങ്കി അട്ലൂരി കോംബോയിൽ ഒരുങ്ങുന്ന പടം എന്നാണ് താൽക്കാലികമായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ. ധനുഷിനെതിരെ കുറേ ട്രോളുകൾ, നമ്മൾ ഈ മലയാളത്തിലെ ജയറാമേട്ടനെതിരെ കുറേ ട്രോള് വരുന്ന കാര്യം പറയുന്ന പോലെ ധനുഷിനെതിരെയും കുറേ ട്രോളുകൾ വരുന്നുണ്ട്. കാരണം പുള്ളിക്കാരൻ ഈ ഓഡിയോ ലോഞ്ചിനുമൊക്കെ പോയി നിന്ന് പറയുന്ന ചില കഥകളാണ് ആക്ച്വലി ആ കഥകൾക്കുള്ളിലെ ഫാക്റ്റ് കണ്ടെത്തിയിട്ടാണ് പലയിടത്തും ട്രോളന്മാരും കാര്യങ്ങളും ഒക്കെ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൈക്ക് സംസാരിക്കുന്നത് ഇപ്പോൾ താരങ്ങളാണെങ്കിലും നമ്മളാണെങ്കിലും ഇപ്പോൾ ഈ ഒരു കാലത്ത് എല്ലാം ഓപ്പണപ്പാണ്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നൊരു സംഗതി നമുക്ക് മുന്നിൽ ഉള്ളത് കൊണ്ട് എന്തിൻ്റെയും ഒരു അറ്റം അന്വേഷിച്ച് കണ്ടെത്തുക എന്ന് വെച്ചാൽ വളരെ ഈസിയായിട്ട് നടക്കുന്ന ഓർഗാനിക് പ്രോസസ്സാണ്. സോ നമ്മൾ എവിടെയും എന്തൊരു കാര്യവും പറയുന്നതിന് മുൻപേ അല്ലെങ്കിൽ അത് വാദിക്കുന്നതിന് മുൻപേ നമ്മൾ 2 times ആലോചിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഈ ധനുഷിനൊക്കെ കിട്ടുന്ന പോലുള്ള ട്രോള് നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.
2: Yeah.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുത്തങ്ങ സമരം പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. പി എം ശ്രീയിൽ മലക്കം മറിഞ്ഞ UDF കൺവീനർ. പിന്മാറ്റം ആലോചനയിലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പ്രധാനമന്ത്രിക്കെതിരായ അധിക്ഷേപം. മെറ്റ ഇന്ത്യൻ മേധാവിക്കെതിരെ കേസ്. ആയുധം വെച്ച് കീഴടങ്ങാൻ ഹമാസ്. ബോർഡ് ഓഫ് പീസ് ചരിത്രപരമെന്ന ട്രംപ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തള്ളി. വനഭൂമിയിൽ അതിക്രമിച്ചു കയറിയ വകുപ്പ് തെളിയിക്കാനായില്ല. 40 പ്രതികൾ ഹാജരായി. 4 പേർ ഹാജരായില്ല. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 23 വർഷത്തിനുശേഷമാണ് വിധി പറഞ്ഞത്. പ്രതിപട്ടികയിലുള്ള 15 പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. കൊലപാതകം നടത്തിയത് 2 പ്രതിയാണെന്ന് കോടതി കണ്ടെത്തി. 2 പ്രതി അശോകൻ നേരത്തെ മരിച്ചു. അശോകനാണ് വിനോദിനെ അവസാനം വെട്ടിയത്. ഇതാണ് മരണകാരണമെന്ന് കോടതി. പ്രതി മരിച്ചതിനാൽ ശിക്ഷ വിധിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. 2003 ജനുവരി 5 മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ ആദിവാസികൾ കുടിൽ കെട്ടി ഭൂസമരം ആരംഭിച്ചത്. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന് നേരെ പോലീസ് നടപടി തുടങ്ങിയതോടെ സംഘർഷം രൂക്ഷമായി. ഇതിനിടെ സമരക്കാർ കണ്ണൂർ KAP 4th Battalion കോൺസ്റ്റബിൾ KV വിനോദിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സമരനായക CK ജാനു ഉൾപ്പെടെ ആകെ 53 പേരായിരുന്നു പ്രതിപട്ടികയിൽ. കേസ് ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBI ചെന്നൈ യൂണിറ്റുമാണ് അന്വേഷിച്ചത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് എറണാകുളം CBI കോടതിയിൽ നിന്ന് കേസ് കൽപ്പറ്റയിലേക്ക് മാറ്റിയത്. പോലീസുകാരനെ തടവിലാക്കി കൊലപ്പെടുത്തി എന്നതിന് ദൃക്സാക്ഷികൾ ആരുമില്ല. 2003 ഫെബ്രുവരി 19 സമരക്കാർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ ജോഗി എന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജോഗി കൊല്ലപ്പെട്ടതിൽ കൃത്യമായ അന്വേഷണമോ നിയമ നടപടിയോ ഉണ്ടായില്ലെന്ന വിമർശനങ്ങൾ ഇപ്പോഴും ശക്തമാണ്. മുത്തങ്ങ സമരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ KV വിനോദ് കൊല്ലപ്പെട്ട കേസിൽ നീതി ലഭിച്ചില്ലെന്ന് കുടുംബം. നീതി ലഭിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമെന്ന് സഹോദരനും പോലീസ് ഉദ്യോഗസ്ഥനുമായ KV ബാബു. സർക്കാർ അപ്പീൽ നൽകിയില്ലെങ്കിൽ വ്യക്തിപരമായി കോടതിയെ സമീപിക്കും. വിധി പോലീസിനും സമൂഹത്തിനും സമർപ്പിക്കുന്നു. വിനോദിന്റെ മരണത്തെ തുടർന്ന് കുടുംബ പെൻഷൻ പോലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിച്ചു. കുടുംബത്തിന് ആശ്രിത നിയമനം ലഭിച്ചിട്ടില്ലെന്നും KV ബാബു. അതിനിടെ അബ്ദുൽ സലാം എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിലും ഗൂഢാലോചന നടത്തിയതിലും എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർ കുറ്റക്കാരെന്ന് കോടതി. ഗീതാനന്ദൻ, രമേശ്, ബിനു, സുന്ദരൻ എന്നിവരാണ് കുറ്റക്കാർ. കൊല്ലപ്പെട്ട വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകാൻ കോടതി വിധിച്ചു. പരിക്കേറ്റ സലാമിന് 3 ലക്ഷവും ശശിധരന് 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകും. പി എം ശ്രീ പദ്ധതി പിന്മാറ്റം സംബന്ധിച്ച നിലപാടിൽ മലക്കം മറിഞ്ഞ UDF കൺവീനർ അടൂർ പ്രകാശ് MP. പദ്ധതിയിൽ തുടരണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് അടൂർ പ്രകാശ്. വിഷയം UDFൽ ചർച്ച ചെയ്തിട്ടില്ല. പദ്ധതിയിൽ തുടരണോ വേണ്ടയോ എന്നത് ഉപസമിതി റിപ്പോർട്ടനുസരിച്ച് പരിശോധിക്കും. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ വൈരുദ്ധ്യം ഒന്നുമില്ലെന്നും ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്നും അടൂർ പ്രകാശ്. PM ശ്രീയിൽ സർക്കാരിന്റെ വാദം പൊളിയുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ കേരളത്തിന് കാര്യമായ നഷ്ടം സംഭവിക്കില്ല. PM ശ്രീയുടെ ആനുകൂല്യം ലഭിക്കില്ല എന്നല്ലാതെ സംസ്ഥാനത്തിന് മറ്റ് നഷ്ടങ്ങളില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ വീണ്ടും UDF സർക്കാരിനെ വെട്ടിലാക്കി കേന്ദ്രത്തിന്റെ മറുപടി. പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് രാജ്യസഭയിൽ രേഖാമൂലം കേന്ദ്ര സർക്കാരിന്റെ മറുപടി. PM ശ്രീയിൽ UDF കൺവീനറെ തള്ളി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. PM ശ്രീയിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന കാര്യം ആലോചനയില്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും 3 മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് നൽകാനിരിക്കെ കൺവീനർ തീരുമാനം പ്രഖ്യാപിച്ചത് മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്നും മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. PM ശ്രീ വിഷയത്തിൽ പ്രതികരിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയിൽ ഒപ്പിട്ടത് ആരായിരുന്നുവെന്ന് ചോദിച്ച അദ്ദേഹം കഴിഞ്ഞ LDF സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. PM ശ്രീയിൽ നിലപാട് വ്യക്തമാക്കാതെ മന്ത്രി KM ഷാജി. മന്ത്രിസഭാ ഉപസമിതി തീരുമാനം വരട്ടെയെന്ന് മന്ത്രി. സർക്കാർ നീക്കത്തിനെതിരെ രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കാൻ LDFന്റെ നീക്കം. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ചതുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന UDF പ്രചരണത്തെയും LDF പ്രതിരോധിക്കും. കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തലോടെ LDF പറഞ്ഞത് ശരിയായെന്ന വിലയിരുത്തലിലാണ് മുൻമന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ളവർ. പിഎം ശ്രീ പദ്ധതി യു ഡി എഫിന് ഇഷ്ടം ബിജെപി നയമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നെഹ്റുവിന്റെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രി ആർഎസ്എസിനെ താലോലിക്കുന്നുവെന്നും ബിനോയ് വിശ്വം. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയെന്ന് സിപിഎം രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ്. ഇത്രയും നഗ്നമായ കളവ് പറഞ്ഞ ആൾക്കാരെ എങ്ങനെയാണ് കേരള ജനത ഇനി വിശ്വസിക്കുകയെന്നും ജോൺ ബ്രിട്ടാസ്. തന്റെ സ്നേഹിതൻ അബ്ദുൾ വഹാബും സഹപ്രവർത്തക ജെബി മേത്തറും മത്സരിച്ച് നൽകിയ രണ്ട് ചോദ്യങ്ങളുണ്ട്. അത് പിഎം ശ്രീയുമായും സമഗ്ര ശിക്ഷയുമായും ബന്ധപ്പെട്ടുള്ളതാണ്. ഈ രണ്ടുപേരും ബി ഡി സതീശന്റെ കാപട്യത്തിന്റെ മുഖംമൂടി വലിച്ചുകീറാനായി ഇങ്ങനെ രംഗത്ത് വരുമെന്ന് താൻ വിചാരിച്ചില്ലെന്നും ജോൺ ബ്രിട്ടാസ്. പിഎം ശ്രീയിൽ ബി ഡി സതീശൻ ആർഎസ്എസ് ഡീലിന് ചൂട്ടുപിടിക്കാൻ മുസ്ലിം ലീഗും ഇറങ്ങുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോടുള്ള വലിയ വഞ്ചനയെന്ന് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം ശിവപ്രസാദ്. പിഎം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച നുണപ്രചരണങ്ങളെല്ലാം കോൺഗ്രസ് എംപി ജെ ബി മേത്തർക്ക് രാജ്യസഭയിൽ ലഭിച്ച മറുപടിയോടെ പൊളിഞ്ഞടങ്ങിയെന്നും ശിവപ്രസാദ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം പാർലമെന്ററി പാർട്ടി ലീഡർ എസ് പി ദീപക് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയ കൌൺസിലർമാരാണ് മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതെന്നും ഈ വോട്ട് നിയമപരമായി നിലനിൽക്കില്ല എന്നുമാണ് ഹർജിയിലെ വാദം. കാപ്പക്കേസിൽ ജയിലിൽ കഴിയുന്ന ബിജെപി കൌൺസിലർ സുഗതന് 6 മാസത്തേക്ക് അവധി അനുവദിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗം. സ്വതന്ത്രന്റെ പിന്തുണയോടെ അവധി അപേക്ഷ വോട്ടിനിട്ട് പാസാക്കിയാണ് ബിജെപി അയോഗ്യതാ ഭീഷണി ഒഴിവാക്കിയത്. അയോഗ്യത ഒഴിവാക്കാനുള്ള മാർഗം നിർദ്ദേശിച്ച് ആഭ്യന്തരവകുപ്പ് സുഗതന് നൽകിയ കത്തും മേയർ ആയുധമാക്കി. കോൺഗ്രസ് സ്വതന്ത്ര കൌൺസിലർ ഉൾപ്പെടെ 51 പേരാണ് പ്രമേയത്തെ പിന്തുണച്ചത്. പൌണ്ട്കട വാർഡിലെ സ്വതന്ത്ര കൌൺസിലറാണ് സുധീഷ്. പ്രതിഷേധവുമായി യുഡിഎഫ് എൽഡിഎഫ് അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി. മേയറുടെ ഡയസിന് മുന്നിൽ മുദ്രാവാക്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. പ്രതിപക്ഷ ബഹളത്തിനിടയിലും ഡെപ്യൂട്ടി മേയർ അജണ്ടകൾ അവതരിപ്പിച്ചു. യുഡിഎഫ് സർക്കാരിന്റെ സർക്കുലർ പ്രകാരം അവധി നൽകിയെന്ന് മേയർ അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതന്റെ അവധിക്ക് വഴിവെച്ച സർക്കുലറിൽ അന്വേഷണത്തിന് ആഭ്യന്തരവകുപ്പ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയാതെയാണ് സർക്കുലർ ഇറക്കിയതെന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത്. കാപ്പക്കേസിൽ ജയിലിലുള്ള വാഴോട്ടുകോണം ബിജെപി കൌൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിച്ചതിൽ പ്രതികരിച്ച് മേയർ വി വി രാജേഷ്. പൌണ്ടുകടവ് കൌൺസിലർ സുധീഷിനെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതെന്ന ആരോപണം മേയർ തള്ളി. ആരോപണം ശരിയല്ല. എൽഡിഎഫിന്റെ കൌൺസിലർ ശ്രീകുമാർ വരാത്തത് പണം വാങ്ങിയിട്ടാണോ എന്ന് മേയറുടെ ചോദ്യം. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എത്ര കേസുകളുണ്ടെങ്കിലും പിൻവലിക്കും. ഇതിനായി ഡിജിപിക്ക് നിർദ്ദേശം നൽകി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ നൽകിയ പരാതികൾ കണക്കിലെടുത്താണ് ആഭ്യന്തരവകുപ്പിന്റെ തീരുമാനം. ഇന്ത്യയിലെ മെറ്റ മേധാവിക്കെതിരെ കേസ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സമരത്തിനിടെ പ്രധാനമന്ത്രിയുടെ എഐ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ഇന്ത്യയിലെ മെറ്റ മേധാവിക്കെതിരെ ഹൈദരാബാദ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. പാക്കധീന കശ്മീരിൽ സാധാരണക്കാർക്ക് നേരെ പാകിസ്ഥാൻ നടത്തുന്ന ക്രൂരമായ അതിക്രമങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും പാകിസ്ഥാനെ ഇതിന് ഉത്തരവാദികളാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ജനങ്ങളെ അടിച്ചമർത്തുന്ന പാകിസ്ഥാൻ നടപടിയെ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. ഹമാസിനെയും മറ്റ് സായുധ സംഘങ്ങളെയും നിരായുധീകരിക്കാൻ സമാധാന കരാറിലെത്തിയതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഘട്ടങ്ങളായാണ് കരാർ നടപ്പാക്കുകയെന്നും നിരായുധീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ്. ഗസ ഇസ്രായേലിനെതിരെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഇനി താവളമാകില്ലെന്നും ട്രംപ്. ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ പോസ്റ്റ്. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തിനും ഖത്തറിനും തുർക്കിക്കും പോസ്റ്റിൽ ട്രംപ് നന്ദി അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് ഹമാസ്. ട്രംപ് സമാധാന പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളും ഇറ്റാലിയൻ ഇതിഹാസവുമായ ഫ്രാങ്കോ ബെറേസി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. മിലാനിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. യുഎയിൽ ഓഗസ്റ്റ് മാസത്തിലെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോൾ ഡീസൽ നിരക്കുകളിൽ ലിറ്ററിന് 20 ഫിൽസിന്റെ വരെ വർധനവാണ് യുഎ വരുത്തിയിരിക്കുന്നത്. പുതുക്കിയ നിരക്കുകളനുസരിച്ച് സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് 3.60 ഫിൽസ്. നിലവിലിത് 3.40 ആണ്. സ്പെഷ്യൽ 95 പെട്രോൾ ലിറ്ററിന് 3.29 ദിർഹത്തിൽ നിന്ന് 3.29 ഫിൽസിൽ നിന്ന് 3.49 ഫിൽസാകും. ഇ പ്ലസ് പെട്രോൾ ലിറ്ററിന് 3.21 നിന്ന് 3.41 ആകും. ഡീസൽ വില ലിറ്ററിന് 3.60 ഫിൽസിൽ നിന്ന് 3.80 ഫിൽസായി ഉയർന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News.
2: വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
4: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
5: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
6: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
4: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
7: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
4: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
7: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
4: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

ഇൻസ്റ്റഗ്രാം മാറുകയാണ് സുഹൃത്തുക്കളെ, ഇൻസ്റ്റഗ്രാം മാറുകയാണെന്നുള്ളതല്ല, ഇൻസ്റ്റഗ്രാം ഏറെക്കുറെ മാറിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം പുതിയ അപ്ഡേറ്റുകൾ കൊണ്ട് ഇൻസ്റ്റഗ്രാമിന്റെ ഒരു മുഖച്ഛായ മാറ്റാൻ വേണ്ടിയിട്ട് തന്നെ അവർ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. വൺസ് അഗെയിൻ തിരികെ എത്താം ഹോം 92.2 FM-ൽ. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്, ആസിഫാണ് കൂടെയുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേഷൻസിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതികളൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റ മെറ്റ ആക്ച്വലി ഫേസ്ബുക്കിനെ യൂട്യൂബിന് പകരക്കാരനായിട്ട് വളർത്താൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു, ലെങ്തി വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്. പക്ഷേ അത് വലിയ രീതിയിലൊരു വിജയമായിട്ട് മാറിയില്ല. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ യൂട്യൂബ് കൊടുക്കുന്ന അതേ മാതൃകയിൽ മെറ്റ മോണിറ്റൈസേഷനും മെറ്റ വരുമാനവും കാര്യങ്ങളും ഒക്കെ തന്നെ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അത്രയധികം യൂട്യൂബിനുള്ള ഒരു പ്രസക്തി അതുപോലെ തന്നെ നിലനിൽക്കുകയായിരുന്നു. അപ്പോൾ അത് മെറ്റ അതിന് പകരമായിട്ട് ഇനിയിപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്ക് ഇത്തരത്തിലുള്ള ലെങ്തി നല്ല ഡ്യൂറേഷനുള്ള വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ വീഡിയോസ് അവർ പ്രൊമോട്ട് ചെയ്യുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിലൊന്ന്. അതോടൊപ്പം തന്നെ ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ, ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ നമ്മളൊരു പാട്ട് സെലക്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ വേണ്ടി പറ്റില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എഡിറ്റിൻ്റെ ഓപ്ഷനിൽ തന്നെ നമ്മൾ ഒരിക്കൽ പോസ്റ്റ് ചെയ്ത പാട്ടിന് അത്ര കണ്ട് ഒരു റെലവൻസ് ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മാറ്റി അടുത്ത പാട്ട് വേറൊരു പാട്ട് ഓഡിയോ ട്രാക്ക് മാറ്റി പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള അപ്ഡേറ്റ് ഇപ്പോൾ ഇൻസ്റ്റയിൽ എല്ലാവർക്കും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വീഡിയോയുടെ, അതായത് എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം പോലെയുള്ള ഒരു മാധ്യമത്തിൽ നമുക്ക് റീച്ച് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആൽഗരിതത്തെ അവരൊന്ന് റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വീഡിയോയുടെ ആദ്യത്തെ 3 സെക്കൻഡിൽ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് റീച്ച് കിട്ടില്ല. അതായത് നമ്മുടെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് 3 സെക്കൻഡിൽ കൂടുതൽ ദൈർഘ്യം കിട്ടുന്ന സ്കിപ്പ് റേറ്റ് ആണ് മെയിൻ ഘടകം എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് റേറ്റിന് അനുസരിച്ച് ചെറിയ ഒരു 4, 5, 6, 7 സെക്കൻഡ് അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം എത്രയും സമയം ആദ്യം കാണുന്ന കുറച്ച് പേർ, ആദ്യം ഒരു 10 പേര് കാണുന്നവർ 3 സെക്കൻഡിനുള്ളിൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോയ്ക്ക് റീച്ച് കിട്ടില്ല എന്നുള്ളതാണ് ഇൻസ്റ്റാനെ അറിയിച്ചിട്ടുള്ളത്. പിന്നെ ക്യാപ്ഷൻസ് ഒക്കെ ഇടുന്ന സമയത്ത് വലിയ ക്യാപ്ഷൻ കൊടുക്കുന്നതിന് പകരം ഓരോ സ്ലൈഡിനും ചെറിയ ക്യാപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ചെറിയ ക്യാപ്ഷൻസ് ആണ് ഇപ്പോൾ ആക്ച്വലി കൂടുതൽ ട്രെൻഡിങ്ങിൽ പോകുന്നതെന്ന് ഇൻസ്റ്റ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗ്രിഡുകളുടെ ഓർഡർ മാറ്റാനുള്ളൊരു ഫീച്ചർ കുറച്ച് കാലം മുന്നേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പോസ്റ്റുകൾ എടുത്തിട്ട് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് തന്നെ വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഗതി വന്നിട്ടുണ്ട്. അതോടൊപ്പം കോപ്പി അടിക്കുന്നവർക്കും നല്ല പണി കിട്ടും. എക്സാമിന് കോപ്പി അടിക്കുന്നവർക്ക് മാത്രമല്ല, മറ്റുള്ളവരുടെ കണ്ടന്റ് അതുപോലെ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പലർക്കും ഇത്തരത്തിൽ ഇത് വീഴുന്നുണ്ട്. അത് ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, ഇൻസ്റ്റയിൽ തന്നെയുള്ള റീൽസ് ഒക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ കുറേ പേർക്ക് ഇത്തരത്തിൽ പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റ അത് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇൻസ്റ്റ ഉപയോഗിക്കുന്നവരാണെങ്കിലും ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: എന്റെ വണ്ടിയുടെ കാര്യം.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
7: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Danya Group since 1982. You

0: എൽ ജെ പി അഥവാ ലിജോ ജോസ് പെല്ലിശ്ശേരി. എൽ ജെ പി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു എ ജെ പി ഓർമ്മ വന്നത്. ആ എ ജെ പി ആരാന്നൊന്നും പറയുന്നില്ല, എന്തായാലും എല്ലാവർക്കും അറിയാം. ഇഫ് യു നോ യു നോ. ഓക്കെ, എൽ ജെ പി ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകൻ മലയാള സിനിമയുടെ മുഖച്ഛായ തന്നെ മാറ്റിയൊരു സംവിധായകനാണ്. മറ്റ് ഇൻഡസ്ട്രീസിലുള്ള വലിയ ടെക്നീഷ്യൻസ് ഇൻക്ലൂഡിങ് മണിരത്നത്തെ പോലും മലയാള സിനിമയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിച്ച, ഒഫ്കോഴ്സ് മണിരത്നമൊക്കെ മലയാള സിനിമ ഒരുപാട് ഫോളോ ചെയ്യുന്ന ആളാണ്, മലയാളത്തിൽ സിനിമ ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഇനിഷ്യൽ ഡേയ്സിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ നിന്നാണ് ഇന്ത്യൻ സിനിമയെ ലോക സിനിമയ്ക്ക് മുന്നിൽ അടയാളപ്പെടുത്താൻ വേണ്ടി പോകുന്ന ചിത്രങ്ങൾ വരാൻ വേണ്ടി പോകുന്നത് എന്ന് പ്രഖ്യാപിക്കാൻ ഉതകും വിധം വലിയ സൃഷ്ടികൾ നടത്തിയിട്ടുള്ള ഒരു സംവിധായകനാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. ഇപ്പോൾ ജെല്ലിക്കെട്ടാവട്ടെ, ഇമയോ ആവട്ടെ, എല്ലാം തന്നെ അതിന് ഏറ്റവും ഉദാഹരണമായിട്ടുള്ള ചിത്രങ്ങളാണ്. ലോകവേദികളിൽ അത്രയും വലിയ വിജയങ്ങളായി മാറിയ ചിത്രങ്ങളാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ആ ഒരു മലൈക്കോട്ടെ വാലിബൻ അത് പ്രതീക്ഷിച്ച രീതിയിലേക്ക്, മലയാളത്തിൻ്റെ ഏറ്റവും വലിയ താരവുമായി കൈകോർത്ത ആ ഒരു സിനിമ പ്രതീക്ഷിച്ച രീതിയിൽ വരാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം തിരിച്ചു വരുന്നത് നേരെ അങ്ങ് ബോളിവുഡിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബോളിവുഡിൽ അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എൽ ജെ പിയുടെ കാര്യത്തിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകൻ മലയാളത്തിൽ അടയാളപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രത്തിലൂടെയാണ്. നിങ്ങൾ എത്ര പേർ ആ സിനിമ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമേ ചോദിക്കട്ടെ. നായകൻ എന്നാണ് ആ സിനിമയുടെ പേര്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആദ്യത്തെ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ സിനിമകളിലും നമുക്ക് ഇന്ദ്രജിത്തിൻ്റെ ഒരു സാന്നിധ്യം കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. ആദ്യത്തെ സിനിമയായിട്ടുള്ള ഇതിലാവട്ടെ, നായകനിലാവട്ടെ, അത് കഴിഞ്ഞിട്ട് സിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു സിനിമ. പൃഥ്വിരാജിന് കഥ കേട്ടപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം സംവിധാനം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത ചിത്രം സിറ്റി ഓഫ് ഗോഡ് ആയിരുന്നു എന്ന് അദ്ദേഹം ഒരിക്കലൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതേ ഇന്റർവ്യൂവിൽ തന്നെ പൃഥ്വിരാജ് പറയുന്നുണ്ട് താൻ മനസ്സിൽ കണ്ടതിനേക്കാൾ എത്രയോ മനോഹരമായിട്ടാണ് ആ സിനിമയെ ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളതെന്ന്, ലിജോ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. അതിനുശേഷം ആമേനാവട്ടെ, പിന്നെ ഡബിൾ ബാരലാവട്ടെ, ഈ ആദ്യ മൂന്നാല് ചിത്രങ്ങളിലൊക്കെ തന്നെ ഇന്ദ്രജിത്ത് എന്ന നടൻ്റെ സാന്നിധ്യം, ഒരുപക്ഷെ ഇന്ദ്രജിത്തിലെ ആ ഒരു അഭിനയ പ്രതിഭയെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സംവിധായകരിൽ ഒരാളാണ് ലിജോ എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് മലയാളത്തിൽ ഒരു തുടക്കം കൊടുത്ത നായകൻ എന്ന ചിത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡിലൻ സാധനമാണ് കേട്ടോ, ഒരു കിഡിലൻ ഗാങ്സ്റ്റർ മൂവിയാണ് ശരിക്കും. ഒരു വേ ഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നോ മറ്റോ ആണ് ആ ഒരു സിനിമ റിലീസ് ആവുന്നതെന്നുണ്ടെങ്കിൽ ഒരു അഷ്വേർഡ് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറേണ്ട സിനിമയാണ്. നമ്മൾ മലയാളത്തിൽ താരങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അധോലോക സിനിമകൾ ആ രീതിയിലേക്ക് മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റോ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഈ കൊറിയൻ സിനിമകൾക്കൊക്കെ സമാനമായിട്ടുള്ള രീതിയിൽ നായകൻ എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ സിദ്ദീഖിൻ്റെ വില്ലൻ ക്യാരക്ടർ, അയ്യോ ശരിക്കും ഇതുപോലൊരു വില്ലനെ മലയാളത്തിൽ വേറെ കണ്ടിട്ടില്ലെന്ന് പറയാം. അത്രമാത്രം വയലൻ്റ് ആയിട്ടുള്ളൊരു വില്ലൻ ക്യാരക്ടർ, തിലകൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, ഗംഭീര സിനിമയാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ എൽ ജെ പിയുടെ നായകൻ വീണ്ടും റീ റിലീസ് ചെയ്യാണ്. അതിനോടനുബന്ധിച്ചാണ് ഞാൻ ഇത്രയും വർത്തമാനം പറഞ്ഞത് കേട്ടോ. സെപ്റ്റംബർ 4th ചിത്രം റീ റിലീസ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ദ്രജിത്ത് നായകനായിരുന്ന ഈ ഒരു ചിത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തിയേറ്ററിൽ വലിയ വിജയമാകാതെ പോയിട്ട് മിനി സ്ക്രീനിലാണ് കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നത്, ഞാൻ ഉൾപ്പെടെ. ഞാനത് കുഞ്ഞാണല്ലോ, തിയേറ്ററിൽ പോയി ഒറ്റയ്ക്കൊന്നും നല്ല പടം കാണാനുള്ള അവസ്ഥയൊന്നും എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ എത്ര 8 വയസ്സോ 10 വയസ്സോ അങ്ങാണ്ടൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനന്ന് ടി വിയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ബിഗ് സ്ക്രീനിലേക്ക് നായകൻ വീണ്ടും എത്തുകയാണെന്നാണ് പറയുന്നത്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: പൃഥ്വിരാജ്
1: ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
2: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
6: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
5: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു?
7: സ്റ്റേ കണക്റ്റഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഒരാൾ അത്യാവശ്യം സമ്പന്നനാണോ ഒരാൾ റിച്ച് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണോ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്നത്? അതിനെന്തെങ്കിലും ഒരു ക്രൈറ്റീരിയോ പാരാമീറ്ററോ മറ്റോ ഉണ്ടോ? നമ്മൾ മനസ്സിൽ കണ്ടിരിക്കുന്ന കുറേയധികം സ്റ്റീരിയോ ടൈപ്പുകളുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷറീസ് ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന ആളായിരിക്കും ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ ഈ സമ്പന്നനായിട്ടുള്ള വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള എല്ലാം തന്നെ മോസ്റ്റ് മോഡേൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. ആൻഡ് അവരെ കണ്ടു കഴിഞ്ഞാൽ അത്തരത്തിൽ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത് ഒരു സ്റ്റീരിയോ ടൈപ്പ് ചിന്ത മാത്രമാണ് എന്നുള്ളതാണ് കേട്ടോ. കാരണം ഒരിക്കൽ ഈ ടി വി എസിൻ്റെയോ മറ്റോ മേധാവി അദ്ദേഹം വെള്ള ധോത്തിയും ഷർട്ടും ഉപയോഗിച്ച് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഫ്ലൈറ്റിൽ നേരിട്ടൊരു ഇൻസിഡൻസുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയ കോടീശ്വരനെ ബാംഗ്ലൂരിലെ ഒരു മോളിൽ കയറ്റാതിരുന്നത്, മുണ്ടുടുത്ത് വന്നതിൻ്റെ പേരിൽ ബാംഗ്ലൂരിലെ ഒരു മോളിൽ കയറ്റാതിരുന്നത് വലിയ വാർത്തകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പിയറൻസ് അല്ല ഒരാളുടെ കാമ്പ് നിശ്ചയിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. റോളക്സ് വാച്ചോ അല്ലെങ്കിൽ ഗുച്ചിയോ എൽവിയോ പോലുള്ള ബ്രാൻഡുകൾ ഉപയോഗിച്ചാൽ ഒരാൾ അല്ലെങ്കിൽ അതാണ് ഒരു റിച്ച്നെസ്സിൻ്റെ ഒരു സൂചന നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദർ പിച്ചയുടെ ഒരു ഫാഷൻ മോഡൽ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിംഗ് സ്റ്റൈലിനെ കുറിച്ച് പറയാനാണ്. റോളക്സിൻ്റെ വാച്ചില്ല, ഗുച്ചിയുടെ ബെൽറ്റില്ല, ട്രെൻഡി ഔട്ട്ഫിറ്റ് ഇല്ല, പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന സിഇഒ അദ്ദേഹമാണ്. വാർഷിക ശമ്പളം ഏകദേശം 1,800 കോടി രൂപയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സി, നമുക്കൊരിക്കലും ഒരാളുടെ വസ്ത്രം കണ്ട് ഒരാളെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ബ്രാൻഡ് ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതിനുവേണ്ടി അത്രമാത്രം നിങ്ങൾ തലപുകഞ്ഞിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു സംഗതി കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം മൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പരിപാടിയിലേക്കാണ് ഞാൻ നേരെ പോകുന്നത്. സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്, ഉന്മാദം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയിട്ട് ഉന്മാദം കണ്ടിട്ട് തിങ്കളാഴ്ച വന്നിട്ട് നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ വിന്നേഴ്സ് ആയിട്ടുള്ള ലിസണേഴ്സൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനും ഷടപടയെന്ന് ഓടിയെത്തട്ടെ. അപ്പോൾ ടാറ്റ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. നമുക്ക് എല്ലാവർക്കും തിങ്കളാഴ്ച വൈകിട്ട് വീണ്ടും കേട്ടുമുട്ടാം. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: എല്ലാം പാടൈത്തുൾ
2: കാറ്റിലും ഏറെ അനുരാഗമാണല്ലോ.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call

0: WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: ഉള്ളിക്കൽ തോറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ, കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
9: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
11: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home. Home.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859. Njangal sahayikunnu.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.